ഇതുവരെ കേട്ടത് പ്രഭാതഗീതങ്ങൾ. കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

ആരും പോകാൻ ആഗ്രഹിക്കാത്ത ഒരിടമുണ്ട്, സെമിത്തേരി. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും അവിടെ പോകണം. ശ്രദ്ധിച്ചാൽ ഓരോ കല്ലറയ്ക്കുള്ളിൽ നിന്നും അതുവരെ കേൾക്കാത്ത ചില ശബ്ദങ്ങൾക്ക്

കേൾക്കാം. ആ ശബ്ദങ്ങൾ സ്നേഹത്തിൻ്റെതാണ്, ക്ഷമയും നന്ദിയും പറയുന്നതാണ്, മാപ്പ് അപേക്ഷിക്കുന്നതാണ്, അപേക്ഷകളും പരിഭവങ്ങളുമാണ്. പറയാനും കേൾക്കാനും പ്രവർത്തിക്കാനും ബാക്കി വെച്ചിട്ട് പോയ ഒരുപാട് ഒരുപാട് ശബ്ദങ്ങളാണവ. ഒരുപക്ഷെ ആ ശബ്ദങ്ങൾ ശ്രവിച്ചാൽ നമ്മുടെ ഹൃദയമിടിപ്പും അതിൻ്റെ വേഗതയും ശ്രവിക്കാനാകും. എവിടെ നിന്നോ ഒരു തേങ്ങലുയരും, ആരെങ്കിലും താങ്ങായി അടുത്തുണ്ടെങ്കിലും നാശിച്ചു പോകും. ലോകസത്യം നാം തിരിച്ചറിയുകയാണ്, മരണം. നിശബ്ദതയും ശബ്ദ മുഖരിതമാണെന്ന് തോന്നാം, മനസ്സിൻ്റെ ശൂന്യത. എന്തിനായി ഞാൻ അഹങ്കരിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ, ആറടി മണ്ണിൽ ഒടുങ്ങുന്ന അഹങ്കാരം. സെമിത്തേരി എന്ന വാക്ക് തന്നെ നമ്മെ ഒരുപക്ഷെ മനുഷ്യനാകാൻ പ്രേരിപ്പിച്ചേക്കാം. ചിന്തിക്കാം.

0: ഇപ്പോൾ കേട്ട പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിച്ചത് ബീന അനന്തപുരി.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ മനസ്സുനി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു കുഞ്ഞികൃഷ്ണൻ പരിയാരം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 പ്രാദേശിക വാർത്തകളാണ്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ ആര്യപ്രകാശ് പങ്കെടുക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. തുടർന്ന് നെല്ലിക്ക 2 നാടകത്തിന്റെ പൂർണ്ണരൂപം 1-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി. 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകളാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. തുടർന്ന് നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ ചാരുഹസരിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം. 7:00 3-ാം ഭാഗം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. ഇത് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിതസമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:30 വായനശാല, മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ, ഒരു വിവാഹത്തിന്റെ അന്ത്യം, അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

സജ്ജല കന്യക കനക കതിരുകൾ കൊണ്ടൊരു കണിവയ്ക്കേ. കതിരുതിരുകിലും മധുര

സത്യോപമരുചി തത്തിലസിച്ചു മമ മുന്നിൽ ദേവദയാമയ മലയജ ശകലം താവിയ നിൻ കുളിർനിടിലത്തിൽ കരിവരി വണ്ടിൻ നിരകൾ കണക്കി കാണായി പരിചൊടു കുറുനിരകൾ കരിവരി വണ്ടിൻ നിരകൾ കണക്കി കാണായി പരിചൊടു കുറുനിരകൾ സത്വ

മുഖശയനം ചന്തമൊടിങ്ങനെ ചെയ്യും പോ. വിലസി വിമലേ ചെറിയൊരു പനി നീരലർ ചൂടിയ നിൻ ചിഗുര.

0: ദോഷം വന്നെന്തിനഞ്ജയാ പദ വിവരിച്ചു നീ. പല പല രമണികൾ വന്നു, വന്നവർ പണമെന്നോതി നടുങ്ങി ഞാൻ. പല പല കമനികൾ വന്നു, വന്നവർ പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ.
1: കുഞ്ഞികൃഷ്ണൻ പരിയാരം ആലപിച്ച ചങ്ങമ്പുഴയുടെ കവിത മനസ്സിനെയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
3: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് സെപ്റ്റംബർ 7. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 7 വർഷത്തിലെ 250 ദിനമാണ്. സെപ്റ്റംബർ 7 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1522 1519 260 പേരുമായി 5 കപ്പലിൽ മെഗല്ലന്റെ നേതൃത്വത്തിൽ ലോക പര്യടനത്തിനായി പുറപ്പെട്ടവരിൽ ഒരു കപ്പൽ വിക്ടോറിയ മാത്രം തിരിച്ചെത്തി. 1813 അമേരിക്കയെ അങ്കിൾ സാം എന്ന് വിളിക്കാൻ തുടങ്ങി. 1931 രണ്ടാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ ആരംഭിച്ചു. 1936 അവസാനത്തെ ടാസ്മാനിയൻ കരടിയും ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി. 1940 രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ജർമ്മനി ഇംഗ്ലണ്ടിൽ 57 ദിവസം നീണ്ടുനിന്ന ആകാശ ബോംബാക്രമണം തുടങ്ങി. 1947 മഹാത്മജി നവഖാലിയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങി. 1977 പനാമ കനാലിന്റെ പൂർണ്ണ നിയന്ത്രണം USA പനാമയ്ക്ക് നൽകി. 1978 ഉംബർല കൊലപാതകം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആക്രമണമുണ്ടായി. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നു. 2011 സൗത്ത് സുഡാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 2016 GST ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചു. ലോകത്താദ്യമായി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ മൈക്കൽ എല്ലിസ്റ്റിയുടെ ജന്മദിനവും സസ്യങ്ങളിൽ കോശശ്വസനം നടക്കുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വാനിർഗൻ ഹ്യൂക്ക്, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ രചയിതാവ് ഒ ചന്തുമേനോൻ തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 7.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
5: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ട്.

0: വേഗമാകട്ടെ. കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: വചനാമൃതം. പാശ്ചാത്യരും പൗരസ്ത്യരും തമ്മിൽ ഒന്നിക്കണം, അപ്പോൾ മനുഷ്യരാശി ഒന്നായിത്തീരും. ശ്രീനാരായണ ഗുരു.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 7, ചിങ്ങം 22, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്ത്യൻ ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായും തുറന്നുകൊടുക്കുന്നതിനെ ചോദ്യം ചെയ്ത് ISRO ശാസ്ത്രജ്ഞരും ജീവനക്കാരും. 2020 ജൂണിൽ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിച്ചതിനു ശേഷം ആദ്യമായാണ് ISRO 9 കേന്ദ്രങ്ങളിലെ ജീവനക്കാരുടെ സംഘടനകൾ ആശങ്കയും ചോദ്യങ്ങളുമായി രംഗത്ത് വരുന്നത്. അമിത സ്വകാര്യവൽക്കരണത്തിൽ പുകയുന്ന അമർഷമാണ് 7.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള GSLV വിക്ഷേപണ വിജയത്തിന് പിന്നാലെ പുറത്തുവന്നത്. ISRO കുത്തകയായ വിക്ഷേപണ വാഹനങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, വിക്ഷേപണം എന്നിവ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്ന ഇൻസ്പേസ് ചെയർമാൻ ഡോക്ടർ പവൻകുമാർ ഗോയങ്കയുടെ പ്രസ്താവനയിൽ ആശങ്കയുണ്ടെന്ന് ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി കൂടിയായ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണന് നൽകിയ കത്തിൽ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. ഇത്തരം നീക്കങ്ങൾ ISRO വെറുമൊരു ഗവേഷണ കേന്ദ്രമാക്കി ചുരുക്കുമെന്നും ഈ നയം ചർച്ച കൂടാതെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കത്തിൽ പറയുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും ഇറാനും US തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായി. ഇറാനുമായി ബന്ധമുള്ള 2 എണ്ണക്കപ്പലുകൾ തങ്ങൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കിയെന്നും ഗൾഫ് ഓഫ് ഒമാനിൽ മറ്റൊരു കപ്പൽ തകർത്തെന്നും US സൈന്യം സ്ഥിരീകരിച്ചു. ഇതിനു പിന്നാലെ ഇറാനും പ്രത്യാക്രമണം ശക്തമാക്കി. ശനിയാഴ്ച നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 4.5 വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താനുള്ള അമേരിക്കൻ നീക്കം നിർണായക ഘട്ടത്തിലേക്ക്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായി മോസ്കോയിൽ മണിക്കൂറുകളോളം ചർച്ച നടത്തിയതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കഷ്ണറും യുക്രൈനിലെത്തി. കീവിൽ വെച്ച് ഇരുവരും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യയുമായി സമാധാന ചർച്ചകൾക്ക് യുക്രൈൻ തയ്യാറാണെന്ന് സെലൻസ്കി വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നെന്നും എന്നാൽ അതിനൊപ്പം യുക്രൈന് ശക്തമായ സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി കൊളീജിയം ശുപാർശ അംഗീകരിച്ച് ഹൈക്കോടതികളിൽ 8 പുതിയ ചീഫ് ജസ്റ്റിസുമാരെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. സുപ്രീംകോടതി ജഡ്ജി സന്ദീപ് മേത്ത അഴിമതി ആരോപണം ഉന്നയിച്ച രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്ക് പകരം സഞ്ജയ് കുമാർ അഗർവാളിന് ചീഫ് ജസ്റ്റിസായി നിയമനം നൽകി. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ എതിർപ്പുണ്ടായിട്ടും അശ്വിനി കുമാർ മിശ്രയെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. സംസ്ഥാനം കനത്ത ചൂടിലേക്ക്. ചൊവ്വാഴ്ച വരെ ഉയർന്ന താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ സെൽഷ്യസ് ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന ചൂട് സൂര്യാഘാതത്തിന് ഇടയാക്കാമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പകൽ 11 മണി മുതൽ 3 മണി വരെ തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണം. ദേശീയ പാതയോരത്തെ നിർമ്മാണങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് താൽക്കാലികമായി പിൻവലിച്ചു. ദേശീയ പാതയോരത്തെ സുരക്ഷാ പരിധിയിൽ NHAI, പൊതുമരാമത്ത് വകുപ്പ് എന്നിവയുടെ മുൻകൂർ അനുമതിയില്ലാതെ ലൈസൻസോ വാണിജ്യ അനുമതിയോ നൽകരുതെന്നായിരുന്നു നിർദ്ദേശം. നിലവിലെ ലൈസൻസ് പുതുക്കാൻ പാടില്ലെന്നു മാത്രമല്ല 30 ദിവസത്തിനകം പുനഃപരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ദൂരപരിധി സംബന്ധിച്ച സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്ന് June 20 നിർദ്ദേശമുണ്ടായത്. ഇടക്കാല ഉത്തരവിലെ ചില വ്യവസ്ഥകളിൽ വ്യക്തത തേടിയും സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം വ്യക്തമാക്കിയും സർക്കാർ കോടതിയെ സമീപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യക്തമായ തുടർനിർദ്ദേശങ്ങൾ ലഭിക്കും വരെ June 20 നിർദ്ദേശപ്രകാരം തുടർ നടപടി സ്വീകരിക്കേണ്ടതില്ലെന്നാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ ഉത്തരവ്. തെക്കൻ ഡൽഹിയിൽ 50 കോളേജ് വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന 5 നിലയുള്ള സ്വകാര്യ ഹോസ്റ്റൽ കെട്ടിടം തകർന്ന് 5 പേർ മരിച്ചു. 5 പേരുടെ നില ഗുരുതരമാണ്. ഒട്ടേറെ വിദ്യാർത്ഥികൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി.

കിടക്കുന്നതായി സംശയിക്കുന്നു. ഡൽഹി സർവകലാശാലയുടെ സൗത്ത് ക്യാമ്പസിന് തൊട്ടടുത്ത സത്യനികേതനിലെ ഹോസ്റ്റൽ ഡേയ്സ് എന്ന ആൺകുട്ടികളുടെ സ്വകാര്യ ഹോസ്റ്റൽ കെട്ടിടമാണ് ഉച്ചയ്ക്ക് 1:30 ഇടിഞ്ഞുവീണത്. ഇടിഞ്ഞ കെട്ടിടത്തിൽ മലയാളി വിദ്യാർത്ഥികളില്ലെന്നാണ് വിവരം. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ വ്യാജമദ്യം കഴിച്ച 10 പേർ മരിച്ചു. നിരവധി പേർ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ചികിത്സയിലാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നിർത്തിവെച്ച കുവൈത്ത് ദമാം സർവീസുകൾ പുനരാരംഭിച്ചില്ല. മറ്റിടങ്ങളിലേക്കുള്ള സർവീസുകളെല്ലാം വീണ്ടും തുടങ്ങിയെങ്കിലും കുവൈത്തിലേക്ക് നേരിട്ടുള്ള സർവീസുകളില്ലാത്തത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ബാംഗ്ലൂരു, ഡൽഹി, മുംബൈ വിമാനത്താവളങ്ങളിൽ നിന്ന് കണക്ഷൻ സർവീസുകളെ ആശ്രയിക്കുകയാണ് യാത്രക്കാർ. ജപ്പാനിൽ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദേവികിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരില്ല. ഹിന്ദു ആചാരപ്രകാരം ജപ്പാനിൽ തന്നെ സംസ്കരിക്കുമെന്ന് ദേവികിയുടെ പിതാവ് അറിയിച്ചു. പടിയൂർ നെടിയോടിയിലെ തെക്കൻ വീട്ടിൽ പ്രകാശന്റെയും ബീനയുടെയും മകളാണ് ദേവിക. ബ്രിട്ടീഷ് വിമാന കമ്പനിയായ വിർജിൻ അറ്റ്ലാന്റയുടെ ബാംഗ്ലൂരുവിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനം യന്ത്രത്തകരാറിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കി. ഞായറാഴ്ച രാവിലെ 8:20 ബാംഗ്ലൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 270 യാത്രക്കാരുമായി വിമാനം പുറപ്പെട്ടത്. സ്ഥലം തരംമാറ്റത്തിന് 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റ് ചെയ്ത് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ മുൻ ഡെപ്യൂട്ടി കലക്ടറെ താൽക്കാലികമായി വിട്ടയച്ചു. അറസ്റ്റ് ചെയ്തപ്പോൾ നടപടിക്രമം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കടവന്ത്ര സ്വദേശി എൻ കെ കൃപയെ വിജിലൻസ് കോടതി ജഡ്ജി ജി രാജേഷ് ശനിയാഴ്ച കസ്റ്റഡിയിൽ നിന്ന് വിടുതൽ ചെയ്തത്. നടപടിക്രമങ്ങൾ പാലിച്ച് അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് റീ അറസ്റ്റിനായി വിജിലൻസ് ഞായറാഴ്ച ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാന പഠനരംഗത്തെ പ്രമുഖ ശാസ്ത്രജ്ഞൻ കൃഷ്ണ അച്യുതറാവു അന്തരിച്ചു. 62 വയസ്സായിരുന്നു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം വെള്ളിയാഴ്ചയാണ് അന്തരിച്ചത്. ഡൽഹിയിലെ IIT സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് സയൻസസിലെ പ്രൊഫസറായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ 3 പഞ്ചായത്തിൽ പദ്ധതി വിഹിതത്തിൽ ക്രമക്കേട് നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്ത വനിതാ VEO MR റാണിലക്ഷ്മിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് തദ്ദേശ ഭരണവകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യരാണ് സസ്പെൻഡ് ചെയ്തത്. റാണിലക്ഷ്മിക്കെതിരെയുള്ള അന്വേഷണം വിപുലപ്പെടുത്തി. സീതത്തോട്, അരുവാപ്പുലം, തണ്ണിത്തോട് പഞ്ചായത്തുകളിൽ നിന്നാണ് ലൈഫ് ഭവന പദ്ധതി വിഹിതത്തിന്റെ അടക്കം ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. ചെറിയൻകീഴിൽ രമ്യ ഹരിദാസ് MLA പ്രവർത്തകരും തമ്മിലടിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ നടപടി. MLA ഉണ്ടായിരുന്ന KPCC അംഗം പാളയം പ്രദീപിനെയും ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സജാദിനെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. രമ്യ ഹരിദാസിനും ജില്ലാ പഞ്ചായത്ത് അംഗം സജിത് മുട്ടപ്പലത്തിനുമെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. MM ഹസന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ഇരുവിഭാഗവും നടത്തിയതെന്നാണ് കണ്ടെത്തൽ. പ്രവർത്തകരെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ട MLA അടക്കമുള്ളവർ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചെന്നും കണ്ടെത്തി. നേതാക്കൾ തമ്മിലടിച്ചത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും ആവർത്തിക്കാതിരിക്കാൻ നോക്കണമെന്നും മന്ത്രി കെ മുരളീധരനും പറഞ്ഞു. അഴീക്കൽ തുറമുഖ പരിധിയിൽ നിന്ന് മണലൂറ്റി ശേഖരിക്കാനുള്ള പാപ്പിനിശ്ശേരി വെസ്റ്റിലെ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് പ്രദേശത്തെ ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം പാപ്പിനിശ്ശേരി വെസ്റ്റ് ബോട്ട് ജെട്ടിക്ക് സമീപം ചേർന്ന യോഗത്തിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു. ഒരു കാരണവശാലും അത്തരം കേന്ദ്രം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ അനുവദിക്കില്ലെന്ന് കൂട്ടായ്മയിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അറിയിച്ചു. നിർമ്മാണ കമ്പനിയായ KK ഗ്രൂപ്പിന് 25 വർഷത്തെ പാട്ടക്കരാറിലാണ് അഴീക്കൽ തുറമുഖ പരിധിയിൽ നിന്ന് മണലൂറ്റാൻ അനുമതി നൽകിയത്. മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉരുവച്ചാൽ വാർഡിൽ AK സുരേഷ് കുമാർ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സുരേഷ് കുമാർ നഗരസഭാ കൗൺസിലറായും സ്ഥിരം സമിതി അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. തൃക്കടാരിപ്പൊയിലിനെ മാതൃകാ ടൗണാക്കി മാറ്റാൻ നടപടികൾ തുടങ്ങി. ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന ബീക്കൺ ടൗൺ പദ്ധതിയുടെ ഭാഗമായാണ് ജനകീയ കൂട്ടായ്മയിൽ തൃക്കടാരിപ്പൊയിലിനെ മാതൃകാ ടൗണാക്കി മാറ്റുന്നത്. സബ്സിഡി നിരക്കിലുള്ള അരി വിതരണം നിർത്തിയതോടെ പൊതുവിപണിയിൽ നിന്ന് കൂടിയ വിലക്ക് അരി വാങ്ങാനാവാതെ പ്രതിസന്ധിയിലായ സംസ്ഥാനത്തെ ജനകീയ ഹോട്ടലുകൾ പൂട്ടുന്നു. ഇതിനകം 200-ലേറെ ഹോട്ടലുകൾ പ്രവർത്തനം നിർത്തി. ഫോർമുല 1 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രീയിൽ ഇറ്റാലിയൻ ഡ്രൈവറായ ആന്റോണെല്ലി ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി. 1966 ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഇറ്റലിക്കാരൻ ജയിക്കുന്നത്. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ സെഞ്ചുറിയുടെ പിൻബലത്തിൽ ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കിഴക്കൻ മേഖല ശക്തമായ നിലയിൽ. ദക്ഷിണ മേഖലയ്ക്കെതിരായ മത്സരത്തിൽ ആദ്യ ദിനം 4 വിക്കറ്റിന് 385

0: റൺസാണ് കിഴക്കൻ മേഖല നേടിയത്. രണ്ടു പതിറ്റാണ്ടിനു ശേഷം അണ്ടർ 20 ഏഷ്യ കപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി ഇന്ത്യ. യോഗ്യതാ റൗണ്ടിലെ അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. സാത്വിക് സായിരാജ് റംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് ജോഡിയെ കീഴടക്കി ചൈനീസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടി. ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് തുടർച്ചയായ 2-ാം തോൽവി. പൂൾ ബിയിൽ ഇറാനോടാണ് ഇന്ത്യ തോറ്റത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: എല്ലാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
0: ആഹാ, അങ്ങനെ പറഞ്ഞാ?
2: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.

ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 22-ാം ദിവസം നൃഗമോക്ഷം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു വിശ്രുതാ സുശീൽ.

മയന്റെ കരവിരുതിൽ പാണ്ഡവർക്ക് മനോഹരമായ ഒരു രാജ്യസഭ നിർമ്മിക്കപ്പെട്ടു. ദുര്യോധനനും മറ്റും അത് കാണാനായി വന്നു. ദുര്യോധനന് സ്ഥലജല വിഭ്രാന്തിയുണ്ടായി. ഇതുകണ്ട് ദ്രൗപദിയും ഭീമനും പൊട്ടിച്ചിരിച്ചു. ധർമ്മപുത്രർ രാജസൂയയാഗത്തെക്കുറിച്ച് ആലോചിച്ചു. അത് കുന്തിദേവിയോടും കേശവനോടും ഉണർത്തിച്ചു. കേശവന്റെ നേതൃത്വത്തിൽ രാജസൂയയാഗത്തിന് ഒരുങ്ങി. ബ്രാഹ്മണവേഷത്തിൽ ഭീമനും അർജുനനും കേശവനും നഗരത്തിലേക്കിറങ്ങി. സരയൂ നദി കടന്ന് യാത്ര തുടർന്നു ജരാസന്ധന്റെ കൊട്ടാരത്തിലേക്ക്. ബ്രാഹ്മണവേഷധാരികളെ ജരാസന്ധൻ സ്വീകരിച്ചു. അന്തണവേഷത്തിൽ വന്ന ഭീമനോട് ഗദായുദ്ധം ചെയ്യാൻ ജരാസന്ധനൊരുങ്ങി. ജരാസന്ധനും ഭീമസേനനും ഘോരമായ യുദ്ധത്തിലേർപ്പെട്ടു. ജരാസന്ധനെ വധിക്കുവാനുള്ള ഉപായങ്ങൾ കേശവന്റെ മനസ്സിൽ വന്നു. മഗധരാജാവായ ബൃഹദ്രഥന്റെ കൊട്ടാരത്തിൽ ജര എന്ന ഒരു രാക്ഷസി ഉണ്ടായിരുന്നു. ബൃഹദ്രഥൻ കാശിരാജാവിൻ്റെ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. മക്കളുണ്ടാവാനായി രാജാവ് തപസ്സിന് പോയി. ഗൗതമപുത്രനായ കക്ഷിവാൻ മഗധരാജാവിന് സന്താനലബ്ധിക്കായി ഒരു മാമ്പഴം പൂജിച്ചു കൊടുത്തു. മാമ്പഴം ഇരുവർക്കുമായി രാജാവ് നൽകി. ഭാര്യമാർ പ്രസവിച്ചു. പക്ഷേ ഒരു ശിശുവിൻ്റേതെന്ന് തോന്നിക്കുന്ന രണ്ട് പിളർപ്പുകളെയാണ് അവർ പ്രസവിച്ചത്. അവിടെയുണ്ടായിരുന്ന ജര ആ രണ്ട് പിളർപ്പുകളെ ബന്ധിപ്പിച്ചു. പെട്ടെന്ന് അതൊരു ശിശുവായി. ആ കുഞ്ഞു

0: ആണ് ജരാസന്ധൻ. ഇവനെ കൊല്ലുവാൻ ഒരു ഉപാധി മാത്രമേ ഉള്ളൂ, പഴയതുപോലെ ഇവൻ്റെ ശരീരം രണ്ടായി കീറുക. വധിക്കുവാനുള്ള ഉപായം മനസ്സിലായി ഭീമൻ ജരാസന്ധനോട് ഏറ്റുമുട്ടാൻ ചെന്നു. യുദ്ധത്തിനൊടുവിൽ ജരാസന്ധന് വലിച്ചു കീറി തലകീഴാക്കി വലിച്ചെറിഞ്ഞു. ജരാസന്ധൻ വധിക്കപ്പെട്ടു. ജരാസന്ധന് ഭീമൻ വധിച്ചുവെന്ന വാർത്ത രാജാക്കന്മാർക്കിടയിൽ പരന്നു. ദുര്യോധനൻ ഭയന്നു വിറച്ചു. ശകുനിയും കർണനും ദുര്യോധനനെ ആശ്വസിപ്പിച്ചു. എല്ലാ രാജാക്കന്മാരും പാണ്ഡവപുത്രനെ ചക്രവർത്തിയായി അംഗീകരിച്ചു. രാജസൂയത്തിനു വേണ്ട ആവശ്യമായ ധനം നൽകി. ദുശാസനന് അടുക്കളപ്പുരയുടെ സാരഥ്യമായിരുന്നു. ദുര്യോധനൻ ദാനധർമ്മങ്ങളുടെ ഭാരം വഹിച്ചു. ഭീഷ്മരും ദ്രോണരും എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചു. രാജാക്കന്മാരും ശ്രേഷ്ഠരായ പൗരന്മാരും സഭയിൽ നിരന്നു. രാജസൂയ യാഗത്തിനാരായിരിക്കും അഗ്രപൂജ്യൻ? പലരും ചിന്തിച്ചു. ആ സ്ഥാനത്തേക്ക് എല്ലാവരും കേശവനെയാണ് നിർദ്ദേശിച്ചത്. ഇതുകണ്ട ശിശുപാലൻ എഴുന്നേറ്റ് കൃഷ്ണനെയും പാണ്ഡവരെയും ശകാരിച്ചു തുടങ്ങി. പാണ്ഡുവിനെയും പാണ്ഡവപുത്രരെയും ആക്ഷേപിച്ച് സംസാരിച്ചു. ഭീമൻ ഗദയുമായി മുന്നോട്ട് വന്നു. അർജുനൻ ഗാന്ധീവമെടുത്തു. നകുലനും സഹദേവനും മുന്നോട്ടേക്ക് വന്നു. പോർവിളി മുഴങ്ങി. വ്യാസൻ എല്ലാവരെയും സമാധാനിപ്പിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ കേശവനിലെത്തി. പെട്ടെന്ന് പാഞ്ചജന്യം മുഴങ്ങി. കേശവൻ എഴുന്നേറ്റു. ശിശുപാലനോട് പറഞ്ഞു, ശിശുപാല, ഞാൻ അച്ഛൻ പെങ്ങളെ കരുതിയാണ് നിന്റെ ധിക്കാരം സഹിച്ചു കൊണ്ടിരുന്നത്. ഇനി നീ ശബ്ദിക്കരുത്. കേശവന്റെ കരത്തിൽ സുദർശന ചക്രം. നിമിഷനേരം കൊണ്ട് ശിശുപാലന്റെ ഗളച്ഛേദം നടത്തി. എല്ലാം ശാന്തമായി. രാജസൂയം ഭംഗിയായി അവസാനിച്ചു. കേശവൻ ശിശുപാലനെ വധിച്ച വൃത്താന്തം കാട്ടുതീ പോലെ പരന്നു. ജരാസന്ധന്റെയും ശിശുപാലന്റെയും വധം രാജാക്കന്മാരെല്ലാം ചർച്ച ചെയ്തു. ഇന്ദ്രപ്രസ്ഥം ശക്തമാവുകയാണ്. രാജാധികാരമില്ലാത്ത കേശവൻ ശക്തനാകുന്നു. ദ്വാരകയുടെ അധികാരം ഗംഗാസമതലത്തോളം നീളുകയും ചെയ്തിരിക്കുന്നു. ശിശുപാലന്റെ മരണം ഏറ്റവും അസ്വസ്ഥനാക്കിയത് സാല്വനെന്ന മിഥിലയിലെ രാജാവിനെയായിരുന്നു. കേശവനോട് പ്രതികാരം ചെയ്യാൻ സാല്വനൊരുങ്ങി. അതിന് പഞ്ചാഗ്നിമധ്യത്തിൽ തപസ്സു ചെയ്തു. വിശിഷ്ടമായ വരങ്ങൾ നേടുകയും ചെയ്തു. കേശവനില്ലാത്ത സമയം സാല്വൻ ദ്വാരകയിലേക്ക് പടനയിച്ചു. ബലഭദ്രനും പ്രദ്യുമ്നനും യുദ്ധസന്നദ്ധരായി. യുദ്ധവൃത്താന്തമറിഞ്ഞ് കേശവൻ ദ്വാരകയിലെത്തി. വസുദേവരെ ബന്ധിച്ച് സ്വാലൻ അലറി വിളിച്ചു. യദുകുലനാഥന്റെ വലതു കരവിരൽ തുമ്പിൽ സുദർശനം പ്രത്യക്ഷപ്പെട്ടു. മായാവിയായ സാല്വന്റെ ഗളച്ഛേദം നടത്തി. സാല്വന്റെ മരണം കാരൂഷാധിപനായ ദന്തവക്ത്രനെ ചൊടിപ്പിച്ചു. വസുദേവരുടെ ഒരു സഹോദരിയുടെ മകനാണ് ദന്തവക്ത്രൻ. കേശവനോട് ശത്രുതയായിരുന്നു. ദന്തവക്ത്രൻ ഗദയുമെടുത്ത് കേശവനോട് യുദ്ധം ചെയ്യാൻ വന്നു. കേശവൻ നിഷ്പ്രയാസം ദന്തവക്ത്രനെ വധിച്ചു. ദന്തവക്ത്രന്റെ സഹോദരനായ വിഠൂരഥൻ പിന്നീട് പോരിനിറങ്ങി. കേശവൻ അവനെയും കാലപുരിക്കയച്ചു. അക്കാലത്ത് മിഥിലയിൽ ശ്രുതിധരൻ എന്നു പേരുള്ള ഒരു സാധു മനുഷ്യൻ ഉണ്ടായിരുന്നു. സാമാന്യം അറിവുള്ളവനുമായിരുന്നു അദ്ദേഹം. കർഷകൻ. ഭിക്ഷാടനം നടത്തിയാണ് ജീവിച്ചു വന്നത്. ദ്വാരകാപതിയായ കേശവനെ ഒന്ന് കാണണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇത് കേട്ടെല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിക്കുമായിരുന്നു. മിഥില ഭരിച്ചു കൊണ്ടിരുന്ന ബാഹുലാശ്വൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹവും കേശവപ്രിയനായിരുന്നു. ഒരു ദിവസം കേശവൻ മിഥിലയുടെ അതിർത്തിയിലെത്തി. രാജാവ് വിവരമറിഞ്ഞു. ബാഹുലാശ്വൻ കേശവനെ എതിരേൽക്കാൻ മിഥില ഒരുങ്ങി. ശ്രുതിധരനും മിഥിലാപുരിയിലെത്തി. മാധവൻ വരുന്ന കാര്യം അദ്ദേഹം അറിഞ്ഞു. ഭാര്യയോടും സന്താനങ്ങളോടും സന്തോഷവാർത്ത അറിയിച്ചു. മാധവൻ നഗരവീഥിയിലെത്തി. മഹാരാജാവ് സന്തോഷത്തോടെ മാധവനെ എതിരേറ്റു. വഴിയിൽ ശ്രുതിധരൻ ചന്ദനവും തുളസിയിലയുമായി കേശവനെ എതിരേൽക്കാൻ നിൽക്കുകയായിരുന്നു. ഭാര്യയും കുട്ടികളുമുണ്ട്. വഴിയോരത്ത് ജനം തിങ്ങിക്കൊണ്ടിരുന്നു. ശ്രുതിധരന് ഏന്തി വലിഞ്ഞു നോക്കിയാൽ മാത്രമേ വീഥി കാണുവാൻ കഴിയുന്നുള്ളൂ. രഥത്തിൽ മഴവില്ലഴകായി മാധവൻ വരുന്നു. ശ്രുതിധരൻ കേശവനെ നോക്കി നിന്നു. പെട്ടെന്ന് കണ്ണൻ രഥം നിർത്തുവാൻ പറഞ്ഞു. രാജാവും മന്ത്രിമാരും ഓടി വന്നു. കേശവൻ രഥത്തിൽ നിന്നും താഴേക്കിറങ്ങി. ശ്രുതിധരന്റെ സമീപത്തേക്കെത്തി. ബ്രാഹ്മണനെ ചേർത്ത് പിടിച്ചു. അദ്ദേഹം കണ്ണുനീര് കൊണ്ട് കേശവന്റെ കാലുകൾ കഴുകി. ചന്ദനവും പൂവും അർപ്പിച്ചു. മാധവൻ പറഞ്ഞു, വരൂ, നമുക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് പോവാം. ശ്രുതിധരൻ അത്ഭുതപ്പെട്ടു.
1: കൃഷ്ണകഥാമൃതം

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanit,
1: phone 9496420880 8111933600. cm vistara,
0: cm vistara nilluni.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ.
3: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471400 7229001818.
0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ,
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ, ഫോൺ 0497276240.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3094 9794 141.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിലെ സ്വാമിനാരായണൻ ഹിന്ദുമന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
5: ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചേർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യേക ആഗോള തന്ത്രപര പങ്കാളിത്തം കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, രാജ്യരക്ഷ മുതൽ ബഹിരാകാശ കാലാവസ്ഥാ പ്രവർത്തനങ്ങളിൽ വരെ ഇരു രാജ്യങ്ങളും പുതിയ ഗതിവേഗത്തിലും ഊർജ്ജത്തിലും ഒരുമിച്ച് മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ടു രാജ്യങ്ങളും ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷം ആഘോഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ദീർഘകാല സാംസ്കാരിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ ശക്തമായ അടിത്തറയിൽ അധിഷ്ഠിതമായതിനാൽ ഇരു രാജ്യങ്ങളുടെയും തന്ത്രപര പങ്കാളിത്തം സവിശേഷമാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഫ്രാൻസിലെ ഇന്ത്യൻ സൈനികരുടെ ത്യാഗങ്ങൾക്ക് ചരിത്രം സാക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ച് റോമൈൻ ട്രോളന്റിന്റെ രചനകൾ രണ്ട് സമൂഹത്തിന്റെയും കൂടുതൽ അടുപ്പത്തിന് കാരണമായെന്നും നരേന്ദ്രമോദി അറിയിച്ചു.
4: ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രോ അറിയിച്ചു. ബഹിരാകാശത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇന്ത്യ

0: യുടെ അടുത്ത തലമുറ ബഹിരാകാശ പരിപാടിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISROയെ പ്രാപ്തമാക്കുമെന്ന് ഇസ്രോ സാമൂഹിക മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ രംഗം ആഗോളതലത്തിൽ ശക്തവും മത്സരാധിഷ്ഠിതവുമാക്കുമെന്നും അതിനാൽ സ്വകാര്യവൽക്കരണത്തിന് പകരം പരിഷ്കാരങ്ങളെ ആവാസ വ്യവസ്ഥയുടെ വികാസമായി കാണണമെന്നും ISRO അറിയിച്ചു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 6 ഉയർന്നു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനും സംഭവസ്ഥലത്ത് തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. NDRF, അഗ്നിശമന സേന, ഡൽഹി പോലീസ്, മറ്റ് ഏജൻസികൾ എന്നിവർ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ നിയമ നടപടിക്ക് വിധേയരാക്കുമെന്നും നിയമത്തിലെ ഏറ്റവും കർശന വ്യവസ്ഥകൾ പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. കെട്ടിടം തകർന്ന സംഭവത്തെ തുടർന്ന് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീ വെങ്കടേശ്വര കോളേജിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സത്യനികേതൻ മേഖലയിലെ അതിഥി താമസ സ്ഥലങ്ങൾ അടച്ചുപൂട്ടിയ സാഹചര്യത്തിലും സുരക്ഷിതത്വമില്ലായ്മ പരിഗണിച്ചും താൽക്കാലിക നടപടിയെന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്ലാസ് മുറികളിൽ താമസ സൌകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ഡൽഹി ആര്യഭട്ട കോളേജിലും ഇന്നത്തെ ക്ലാസുകൾ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക താമസ കേന്ദ്രമായി കോളേജ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. KSFE വായ്പാ കുടിശ്ശിക വരുത്തിയവർക്ക് സംസ്ഥാന ഗവൺമെന്റ് ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചു. പരമാവധി 60% വരെ പലിശ ഇളവ് ലഭിക്കുന്ന വിമുക്തി പദ്ധതി ഇന്ന് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. 3 പദ്ധതിയുടെ കാലാവധി. ചിട്ടികളിലും വായ്പകളിലും കുടിശ്ശിക വരുത്തിയ ഇടപാടുകാർക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. 2025 March 31 മുമ്പ് കുടിശ്ശികയായ അക്കൌണ്ടുകൾക്കാണ് പുതിയ ഇളവ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്ന ശക്തമായ നടപടികളുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കുറഞ്ഞ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസാന്ദ്രത പ്രദേശവുമായ കേരളത്തിലെ ജനവാസ കാർഷിക മേഖലകൾ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. 7 കരട് വിജ്ഞാപനത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സമഗ്ര നിർദ്ദേശം സമയബന്ധിതമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന വഴി നവീകരിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ കാസർകോട് ഷിറിയ ബങ്കര മഞ്ചേശ്വരം മേഖലകളിലെ വികസന പരിപാടികൾ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം ഹാർബർ പരിസരത്താണ് ചടങ്ങ്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കുകൾ, മൊബൈൽ ഫിഷ് പ്രോസസിംഗ് കിയോസ്ക് എന്നിവയുടെ വിതരണവും OBM റിപ്പയർ സെന്ററിന്റെ പ്രവൃത്തിയും മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണം മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഇന്ന് മലപ്പുറം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. താഷ്കണ്ടിൽ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യയുടെ യോഗ്യതാ പ്രവേശം. 20 ശേഷമാണ് ഇന്ത്യ ടൂർണമെന്റിൽ യോഗ്യത നേടുന്നത്. 47 കേരള പോലീസ് സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മാരത്തോൺ സംഘടിപ്പിച്ചു. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിലൂടെ ദീപശിഖയായി സഞ്ചരിക്കുന്ന മാരത്തോൺ ഇന്നലെ വൈകിട്ട് കളമശ്ശേരിയിൽ എത്തി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട് മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൌകര്യത്തോടെ നവീകരിക്കുന്ന സമഗ്ര പദ്ധതി രേഖ ജില്ലാ ഭരണകൂടം കായിക വകുപ്പിന് സമർപ്പിച്ചു. കാസർകോട് നിന്ന് PJ ജഗന്നിവാസൻ.
1: ലോകോത്തര കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും സംസ്ഥാന ദേശീയ കായിക മേളകൾക്ക് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. സംസ്ഥാന ഫണ്ടിലോ ഖേലോ ഇന്ത്യയിലോ തുക അനുവദിക്കാൻ തടസ്സമുണ്ടായാൽ പദ്ധതി കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്ന് കലക്ടർ പറഞ്ഞു. നിലവിൽ ജില്ലയിൽ നീലേശ്വരത്ത് മാത്രമാണ് സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. ജില്ലാ കലക്ടറും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം സന്ദർശിച്ച് ചർച്ച നടത്തിയതിനെ തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പ്രപ്പോസൽ തയ്യാറാക്കിയത്. വിപുലമായ ഗാലറിയും മറ്റനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും ഫണ്ട് വിനിയോഗവും തുടർ നടപടികളും 2023-24 സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ വിപുലമായ നവീകരണത്തിന് ഈ തുക മതിയാകില്ലെന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പദ്ധതി പുനഃക്രമീകരിച്ചത്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10971 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം 83 കേസുകളിലായി 88 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10153. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ ഇന്ന് പകൽ ജലവിതരണം തടസ്സപ്പെടുന്നുവെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കരയിലെ KSEB സബ്സ്റ്റേഷനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് ഇത്. അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ശരീരഭാഗങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. പശുവിനെ മേക്കാൻ പോയവരാണ് 2 ചാക്കുകളിലായി ശരീരഭാഗങ്ങൾ കണ്ടത്. പുതൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി ഇരുമ്പുപാലത്ത് ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 പേർ വനംവകുപ്പ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിലായി. അടിമാലി മച്ചിപ്ലാവ് സ്വദേശികളായ ബ്രിജിത്ത്, സുനീഷ് എന്നിവരാണ് പിടിയിലായത്. ഇടുക്കിയിലെയും സമീപ ജില്ലകളിലെയും ക്ഷേത്രങ്ങളിൽ തുടർച്ചയായി കവർച്ച നടത്തിവന്ന വൻ മോഷണ സംഘം തൊടുപുഴ പോലീസിന്റെ പിടിയിലായി. അസം സ്വദേശി അമീർ ഹംസ, ഓൺലൈൻ ടാക്സി ഡ്രൈവറായ കണ്ണൂർ സ്വദേശി ഉബൈദ്, മോഷണ മുതലുകൾ വാങ്ങിയ എറണാകുളം തമ്മനം സ്വദേശി അനസ് എന്ന റസാഖ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. ഗവൺമെന്റ് ITI NCVT ട്രേഡിൽ സീറ്റുകൾ ഒഴിവുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് മുൻപായി ITI നേരിട്ടെത്തി താല്പര്യമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 9895265951. MDS പ്രവേശനത്തിനുള്ള ആദ്യ കേന്ദ്രീകൃത അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. കോളേജുകളിൽ ഇന്നു മുതൽ ഈ മാസം 11 വരെ പ്രവേശനം നേടാം. ബിരുദാനന്തര ബിരുദ നഴ്സിംഗ് കോഴ്സ് പ്രവേശനത്തിനുള്ള അന്തിമ കാറ്റഗറി പട്ടിക പ്രസിദ്ധീകരിച്ചു. സാങ്കേതിക സർവകലാശാലയുടെ പഠന വകുപ്പുകളിൽ MTech സീറ്റുകളിലേക്ക് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. മെക്കാനിക്കൽ ആൻഡ് മെറ്റീരിയൽസ് ടെക്നോളജി, ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി, എംബഡഡ് സിസ്റ്റംസ് ടെക്നോളജീസ്, ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്നീ പ്രോഗ്രാമുകളിലാണ് ഒഴിവുകൾ. ഫോൺ നമ്പർ 9188852326. MBBS BDS കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷിച്ചവരിൽ NRI സംവരണത്തിന് അർഹരായവരുടെ അന്തിമ കാറ്റഗറി പട്ടിക പ്രസിദ്ധീകരിച്ചു. ത്രിവത്സരം സംയോജിത പഞ്ചവത്സര LLB പ്രവേശനത്തിനുള്ള രണ്ടാംഘട്ട കേന്ദ്രീകൃത അന്തിമ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്നു മുതൽ

0: ഈ മാസം 10 വരെ കോളേജിൽ എത്തി പ്രവേശനം നേടാം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബിടെക് ബിആർ ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷൻ ഇന്ന് രാവിലെ 11:00, എം ടെക് എം ആർ എം പ്ലാന്റ് സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 9:00 രാവിലെ 11:00 നടത്തും. വെബ്സൈറ്റ് www.cet.ac.in. IHRD കീഴിൽ വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിൽ ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 10 രാവിലെ 11:00 കോളേജ് ഓഫീസിൽ ഹാജരാകണം. യോഗ്യത BSc കമ്പ്യൂട്ടർ സയൻസിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദം അല്ലെങ്കിൽ ഡിഗ്രി PGDCA. ഫോൺ നമ്പർ 8547005051. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകളാണ്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സീനിയർ ബോട്ടണി ജൂനിയർ അറബിക് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 9 ബുധനാഴ്ച 11:00 നടക്കും. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ 23 ഗവൺമെന്റ് ITIകളിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് വിഷയത്തിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. മണിക്കൂറിന് 240 രൂപ പ്രതിഫലമുണ്ടാകും. അഭിമുഖം ഈ മാസം 9 ബുധനാഴ്ച നടക്കും. നടുവിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ട്രേഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 വെൽഡിംഗ് തസ്തികകളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 4 11:00 മുതൽ 12:00 വരെ സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9400006493. ചിറക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ഇംഗ്ലീഷ് സീനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 4:11 നടക്കും. തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി കൊമേഴ്സ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 9:10 നടക്കും. ചുണ്ടങ്ങാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11:00 നടക്കും. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ഇനി നാട്ടുവിശേഷം കേൾക്കാം. തലശ്ശേരിക്കും എടക്കാടിനും ഇടയിലുള്ള NH Beach റോഡ് കൊല്ലം ഗേറ്റ് കടന്നു പോകുന്ന ലെവൽ ക്രോസ് 9:00 മുതൽ ഈ മാസം 9 രാത്രി 11 വരെ അടച്ചിടും. MO പത്മനാഭൻ പഠന കേന്ദ്രത്തിന്റെയും പുരോഗമന കലാസാഹിത്യ സംഘം കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിയുടെയും ലൈബ്രറി കൗൺസിലിന്റെയും നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണവും പ്രഭാഷണവും ഇന്ന് വൈകിട്ട് 5:00 കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. ആക്കോഡ് ഇസ്ലാമിക് സെന്റർ പാനൂർ ചാപ്റ്റർ കമ്മിറ്റി ഒരുക്കുന്ന ഗ്രാൻഡ് മൗലിദ് സദസ്സും മദ്ഹുർസൂൽ പ്രഭാഷണവും 9:00 പെരിങ്ങത്തൂർ പുല്ലൂക്കര മെഹർ കൺവെൻഷൻ സെന്ററിൽ നടക്കും. തിരുവങ്ങാട് ഒ ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് UPU സ്കൂളിൽ ഒ ചന്തുമേനോൻ സ്മൃതി ഇന്ന് മുതൽ 9 വരെ നടക്കും. ഇന്ന് 10:00 സ്കൂളിൽ കഥ കവിത ശില്പശാല കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കണ്ണവം വെളുമ്പത്ത് മഖാം ഉറൂസ് ഇന്നലെ ആരംഭിച്ചു, 9 സമാപിക്കും. തളിപ്പറമ്പ് കണിക്കുന്ന് സോമേശ്വരം ശിവക്ഷേത്രം ഊട്ടുത്സവം ആരംഭിച്ചു, 13 സമാപിക്കും. ഐക്യര ആരോഗ്യ മാതാ ദേവാലയത്തിൽ ഈ മാസം 12 വരെ നടക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിന് കൊടിയേറി. കേട്ടത് നാട്ടുവിശേഷം. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം ഇവിടെ പൂർണ്ണമാകുന്നു.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
5: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
4: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം.

0: ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്ക് എന്താ പ്രശ്നമുണ്ടാ?
1: ഏയ് എനിക്ക് എന്താ പ്രശ്നം?
0: ആ പിന്നെന്നാ?
2: പെട്രോൾ ഇലക്ട്രിക് ടിവിഎസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
4: യെസ്
3: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
4: 9447371836,
3: 8078502836.
5: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ.
4: നീ കളിക്കലേ.
5: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
6: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
4: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
6: പോകുന്നില്ലേ? എന്തിട്ട്?
4: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
6: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
4: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
6: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
4: എന്ത്?
6: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
4: ശരിക്കോ?
6: ആന്ന്.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9469741.
7: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
8: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
2: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6.

0: ജനകീയം. റേഡിയോ മലബാറിന്റെ ജനകീയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ചില ശബ്ദങ്ങളെല്ലാം നമ്മളെ കാതുകൊണ്ട് കേൾക്കും, എന്നാൽ മറ്റു ചിലത് നേരെ ഹൃദയത്തിലേക്കാണ് വന്ന് പതിക്കുന്നത്. കാഴ്ചയുടെ പരിമിതികളെ മറികടന്ന് സംഗീതത്തെ ഒപ്പം ചേർത്ത് നിർത്തുന്ന ഒരു യുവഗായിക, അതോടൊപ്പം അധ്യാപന രംഗത്തും തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ മറ്റാരുമല്ല ആര്യപ്രകാശ്. കേൾക്കാം കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ SNTP യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിന്ദി വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഗായിക കൂടിയായ ആര്യ, പിതാവ് പ്രകാശൻ, അമ്മ സ്വപ്ന എന്നിവരുടെ അനുഭവങ്ങൾ.
1: ആര്യയെ നേരത്തെ തന്നെ നമ്മള് ശ്രോതാക്കൾക്ക് അറിയാം. ആര്യപ്രകാശ് എന്ന വ്യക്തിയെ പലതവണ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ആര്യയുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചൊന്നും അധികമൊന്നും അറിയാനിടയില്ല. ആര്യയുടെ വീട്ടിലാരൊക്കെയുണ്ട്?
2: എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, ഇപ്പൊ ചേച്ചിന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്.
1: വീട്
2: കൂടാളി പഞ്ചായത്തില് വടുവൻകുളം.
1: വടുവൻകുളം,
2: അതെ.
1: ആ പേരിന്റെ അർത്ഥം എന്താ?
2: അച്ഛൻ പറഞ്ഞിട്ടുള്ളത് മുന്നേ

0: ഒരു വടുവൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു.
1: അവരെ അവിടെ കൊന്നിട്ടു ആ കുളത്തിൽ കൊത്തി ഇട്ടു. അവര് താഴ്ന്ന ജാതിക്കാരനെ മറ്റോ ആയിരുന്നു. അപ്പൊ അയാളെ അവളിൽ കൊന്നിട്ടു എന്നാ പറയുന്നേ.
2: അങ്ങനെ കൊല ചെയ്യപ്പെട്ട ആടെ ഒരു കുളമുണ്ട്. അങ്ങനെയാണ് ആ നാടിന് ആ പേര് വന്നത് അല്ലേ. അച്ഛൻ ഇങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞുതരും. അച്ഛൻ, അമ്മ, ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ്, ഇവരൊക്കെ പേര് പറയണ്ടേ?
0: അച്ഛൻ പ്രകാശൻ, അമ്മ സ്വപ്ന, ചേച്ചി അനുശ്രീ, ഏട്ടൻ മനു.
2: ചേച്ചി എന്താ ചെയ്യുന്നത്?
0: ചേച്ചി KICBയിലെ ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, ജൂനിയർ ഓപ്പറേറ്റർ ആയിട്ട്.
2: അരി പഠിച്ചതൊക്കെ എവിടെയാ?
0: ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ സെവൻത് വരെ സ്പെഷ്യൽ സ്കൂളിലാണ്, മോഡൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ധർമ്മശാല. പിന്നെ ഹൈസ്കൂള് നാടിനടുത്ത് തന്നെയാണ്, നായാട്ടുപാറ. KPCHSS നായാട്ടുപാറയാണ്. 8 മുതൽ +2 വരെ പഠിക്കുന്നത്. +1 +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. പിന്നെ ഡിഗ്രി തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജില് BA ഹിന്ദി എടുത്തു പഠിച്ചു. PG കാലടി ശ്രീശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയില് ഹിന്ദി എടുത്തു പഠിച്ചു.
2: ആര്യ നമ്മുടെ ശ്രോതാക്കൾക്ക് കുറച്ചുകൂടി പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ആര്യക്ക് പൂർണ്ണമായും കാഴ്ചശേഷി ഇല്ല എന്നാണോ?
0: അതെ.
2: ഈ ലോകത്തുള്ള എല്ലാ കാഴ്ചകളും അച്ഛനമ്മമാരിലൂടെ ചേച്ചിയിലൂടെയാണ്
0: ആര്യ
2: ചെറുപ്പകാലം മുതലേ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആര്യക്കിപ്പോ നമ്മളെയൊക്കെ കാണാം അകക്കണ്ണിൽ അല്ലേ. റേഡിയോ മലബാറിലെ ശ്രോതാക്കളും നേരിട്ട് കാണുന്നില്ലെങ്കിൽ കൂടിയും ആര്യയെ ഇപ്പോ കാണുന്നുണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആര്യയുടെ അച്ഛനമ്മമാരോടാണ്. നിങ്ങൾക്ക് രണ്ട് മക്കളാണല്ലേ?
1: അതെ. മൊത്തത് മോള് അനുശ്രീ.
2: അനുശ്രീ
1: ആ അവള് ഇപ്പോ KCB 220 KV സബ് സ്റ്റേഷനിൽ ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആലപ്പുഴയിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോയി. അവളുടെ ഭർത്താവ് KCB അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്.
2: പ്രകാശേട്ടൻ എന്തായിരുന്നു ജോലി?
1: എനിക്ക് കൂലിപ്പണി, മരത്തിന്റെ ഒക്കെ ബിസിനസ്, കൂലിപ്പണിയും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്തിരുന്നു.
2: ആര്യ നേരത്തെ പറഞ്ഞു വടുവംകുളമാണ് സ്ഥലം എന്ന്. ഇത് അമ്മയുടെ നാടാണോ അച്ഛന്റെ നാടാണോ?
3: അച്ഛന്റെ നാട്.
2: അപ്പൊ അമ്മയുടെ നാട് എവിടെയാ?
3: അമ്മയുടെ നാട് കൊളോളം.
2: കൊളോളം. നമ്മളെ കുടുംബത്തിലേക്ക് കാഴ്ച ശേഷി ഇല്ലാത്ത ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടുന്നു. ആ ആദ്യകാലം മുതൽ നിങ്ങളുടെ എല്ലാം അവളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് അവളെ വളർത്തുന്നത്. സ്വാഭാവികമായും എല്ലാ രക്ഷിതാക്കളെയും പോലെ തന്നെ ഈ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. ആ അവസ്ഥയിലൂടെ കടന്നു വന്ന് ഇന്ന് എല്ലാ തലത്തിലും ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും പല രക്ഷിതാക്കൾക്കും സാധിക്കാതെ പോയ ഒരവസ്ഥയുണ്ട്. കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരെ ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിയാതെ വീട്ടിനകത്ത് തളച്ചിടപ്പെടുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി തീർച്ചയായും ഇങ്ങനെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാക്കി മാറ്റിയത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ, ഇച്ഛാശക്തിയുടെ, നിശ്ചയദാർഢ്യത്തിന്റെ ഒക്കെ ഫലമാണ്. ആയിരിക്കൂലേ ആര്യ?
0: അപ്പൊ
2: അതിലേക്ക് നയിച്ച നിങ്ങളുടെ ആ ഒരു ഇച്ഛാശക്തിയെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ ഒരു കുട്ടിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് പ്രയാസങ്ങളൊക്കെ കാണും. അതിനെ അതിജീവിച്ചത് എങ്ങനെയാണ്? ആ മനക്കരുത്ത് എങ്ങനെ ലഭിച്ചു എന്നുള്ളതാ.
1: മനക്കരുത്ത് എങ്ങനെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ, കാഴ്ചശക്തി ഇല്ല എന്ന് മാത്രമല്ല, സെറിബൽ ത്രോംബോസിസ്, അതായത് തലച്ചോറിൽ നിന്നുള്ള ഒരു നരവ് ബ്ലോക്കായിട്ട്, പിന്നെ 4 വയസ്സ് വരെ കിടപ്പിലായൊരു കുട്ടിയായിരുന്നു ആര്യ. 4 വയസ്സ് പൂർത്തിയായപ്പോഴാണ് നടക്കാൻ തുടങ്ങിയത്. നമ്മൾ ബാംഗ്ലൂർ നിമാൻസിലൊക്കെ ചികിത്സിച്ച് ആണ് അതിനെ മാറ്റിയെടുത്തത്. പക്ഷെ അതിനു മുന്നേ തന്നെ, ഇവൾ നടക്കുന്നതിന് മുന്നേ തന്നെ, നമ്മൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. എടുത്തു കൊണ്ടുപോയി അംഗൻവാടിയിൽ ഇരുത്തിയിട്ട് അംഗൻവാടിയിലെ കുട്ടികളെ കൂടെ, അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവിടുത്തെ കുട്ടികളും കുട്ടികളുടെ പേരൻസും എല്ലാം ആര്യക്ക് വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. ഞാനും ഭാര്യയും അന്നും കൂലിപ്പണിക്ക് പോയിട്ടാണ്, അതായത് രാവിലെ പോകുമ്പോൾ ആര്യയെ അംഗൻവാടിയിലാക്കും, എന്നിട്ട് വൈകുന്നേരം അംഗൻവാടിൻ്റെ ടൈമാകുമ്പോൾ പോയി കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവരും. അതുവരെ അവർ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ നടക്കാൻ പോലും കഴിയാത്ത ആര്യയെ അവരൊക്കെ ശുശ്രൂഷിച്ചാണ് നമുക്ക് ഒരു പ്രചോദനമായത്. അത്രയും ഇവളെ ആ ഒരു വിദ്യാഭ്യാസത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തു. അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ 2019 എനിക്ക് എംപ്ലോയ്മെൻ്റ് മുഖാന്തരം ഒരു ജോലി ലഭിച്ചു. തളിപ്പറമ്പ് പട്ടും ഹോസ്റ്റൽ വാർഡനായിട്ട് ജോലി ലഭിച്ചു. ജോലി ലഭിച്ചപ്പോൾ ആര്യ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പഠിക്കുകയായിരുന്നു. മൂത്ത മകൾ അനുശ്രീ പയ്യന്നൂർ ബിടെക് എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു, ഇലക്ട്രിക്കൽ. ഭാര്യ വീട്ടിൽ. അപ്പോൾ ഞാൻ അവിടെ ഹോസ്റ്റൽ വാർഡനായിട്ട് അവിടെ താമസിക്കുമ്പം നമ്മളെ ഫാമിലി സ്പ്ലിറ്റായി പോകും. ആര്യ എന്നെ തിങ്കളാഴ്ച അവിടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടണം, വെള്ളിയാഴ്ച തിരിച്ച് വീട്ടിലേക്ക് കൂട്ടി വരണം. അപ്പോൾ ഇതൊക്കെ ഇല്ലാതായി പോകും. ആര്യൻ്റെ വിദ്യാഭ്യാസത്തിനെ ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ കിട്ടിയ ജോലി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്.
2: അത് ശരി. സാധാരണഗതിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിപാലിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിക്കുന്നത് അമ്മമാരായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ആര്യയുടെ കാര്യത്തിൽ അച്ഛനും അമ്മയും ഏതാണ്ട് ഒരുപോലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ളതാണ് അല്ലേ.
0: അത്
2: ആര്യ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോ അമ്മയ്ക്ക് ഇതേ കുറിച്ച് എന്താ പറയുന്നത്?
3: പറഞ്ഞത് സത്യാണ്, അച്ഛനും അമ്മക്കും തുല്യം തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അന്നേരം ഇവക്ക് കാണൂല്ല.

0: അല്ലോ, ആരാ എടുക്കുന്നത് പിടിക്കുന്നൊന്നും അറിയൂലല്ലോ, ഒരാളെ പോകൂല. നമ്മള് ഒന്നിക്ക അച്ഛയെ അമ്മ, പുറത്തുള്ള ആൾ ഒരാള് വന്നാല് എടുക്കാനും തട്ടാനൊന്നും കഴിയൂല.
1: എത്രയോ
0: ഇതാണ്, നല്ല മോളാന്ന്, എല്ലാം പറഞ്ഞാ പറഞ്ഞ പോലെ അവിടെ നിക്കുന്ന് പറഞ്ഞ അവിടെ നിക്കൂ, എല്ലാം എല്ലാരും നല്ല മോളാണ്.
1: പക്ഷേ സാമ്പത്തികമായി അങ്ങനെ വലിയ
0: ഇതൊന്നും
1: നിലയിലുള്ള ഒരു കുടുംബമല്ല, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പോ പണിക്കും പോണം, കുട്ടിയെ പരിപാലിക്കുകയും വേണം. ശരിക്കും വലിയൊരു ത്യാഗം തന്നെയാണ് നിങ്ങൾ
0: നിറവേറ്റിയത്.
1: പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അസുഖങ്ങൾ നിരന്തരം വേട്ടയാടുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഇവർക്ക് ഉണ്ടായിരുന്നു.
0: പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല,
1: ഇല്ല,
0: ഈ രണ്ട് പ്രശ്നമേ ഉള്ളൂ. കണ്ണിന്റെ പ്രശ്നത്തിന് നമ്മൾ കോയമ്പത്തൂർ പോയി ഒരു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ജന്മനാലയുള്ള ആ നരവായോണ്ട് ആവൂല എന്ന് പറഞ്ഞു. നമ്മൾ എന്നാലും വല്ലപ്പോഴും ട്രീറ്റ്മെന്റിന് പോകലുണ്ട് ആസ്പത്രിയിൽ.
1: ശരിക്കും അങ്ങനെ ഒരു കാഴ്ച തിരിച്ചു കിട്ടൂല എന്നുള്ള കാര്യം ഡോക്ടർമാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു പ്രതീക്ഷ ഏതെങ്കിലും തരത്തിൽ സാധിക്കുമെങ്കിൽ, അതായത് നമ്മളെ കൊണ്ട് നമ്മളിലൂടെ അത് സാധിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ പരമാവധി ശ്രമിക്കുക. ആ സമയത്തൊക്കെ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് ചെലവുകൾ വേണ്ട. നിംഹാൻസിലും കോയമ്പത്തൂരും ഒക്കെ പോയി.
0: നമ്മളിനി എത്താത്ത ആസ്പത്രി ഇല്ല, ചുരുക്കി പറഞ്ഞാൽ വീട് എടുത്തു വെച്ച് വീട് പകുതിയായിരുന്നു. അപ്പോ പ്രസവം, പിന്നെയുള്ള പൈസ വെച്ചു, വീടിന്റെ പൈസ വെച്ചു, ഇവൾക്കായി
1: ചികിത്സക്ക് വേണ്ടി ചെലവഴിച്ചു. പൊതുവെയുള്ളൊരു പ്രശ്നം, നമ്മളൊക്കെ കുടുംബങ്ങളിലേക്ക് ഇങ്ങനൊരു ഭിന്നശേഷിക്കാരായ കുട്ടി കടന്നു വരുമ്പോൾ നമുക്കൊരു മുൻധാരണ ഉണ്ടാവില്ല ഒരിക്കലും. അങ്ങനെ ഒരു കുട്ടിയെ പരിപാലിച്ചിട്ടോ അങ്ങനെ ഒരു അവസ്ഥയെ നേരിട്ടോ ഉള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു കുട്ടിയെ കിട്ടുമ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാവും. അതിനൊരു കൃത്യമായ മാർഗനിർദ്ദേശം തരുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ആരെങ്കിലും അത്തരത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ?
2: അനുഭവത്തിൽ നിന്ന് മാത്രം, നമ്മള് ഓരോ ദിവസവും നമ്മളതായിട്ട് സ്വന്തം അനുഭവിച്ചിട്ട് സ്വന്തമായിട്ട് നമ്മളെ അനുഭവത്തിൽ നിന്നും ഓരോ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് മാത്രം. മറ്റ് പ്രത്യേകിച്ച് ആരെയും സപ്പോർട്ട് ഇല്ലാന്ന് മാത്രമല്ല, കുറച്ചാളുകൾ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള സംസാരം ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്തവര് സമൂഹത്തിൽ നിന്ന് നമ്മളെ ഒരു മാറ്റി നിർത്തുന്ന സമീപനത്തിലേക്ക് പോലും
1: മാനസികമായി തകർന്നു പോകുന്ന ഒരവസ്ഥയാണത്. അതുപോലെ തന്നെ ഒരുപാട് ചൂഷണവും നടക്കും പലപ്പോഴും. തെറ്റായ രീതിയിൽ നിങ്ങളെ പ്രലോഭിപ്പിച്ച് ഇത് അവിടെ പോയാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്, മറ്റിടത്ത് പോയാൽ ഇങ്ങനെ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകളും ചിലപ്പോ ഉണ്ടായേക്കും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
3: ഹോസ്പിറ്റൽ കേസില് പലരും പലത് കാണുമ്പോഴും ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരും, അത് നല്ലതാണ്, ഇവിടെ നല്ലതാണ്. പക്ഷേ എന്റെ എല്ലാം സുഹൃത്തുക്കള്, ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഓരോ ഡോക്ടേഴ്സ് നമ്മുടെ സ്കൂളിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഓരോ കുട്ടികൾ എന്ത് ചെയ്യും, ഇവര് ഇത് കുറച്ച് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. ആ റെഫർ ചെയ്തിട്ട് എന്താ, ഒന്ന് രണ്ടാഴ്ച ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഉള്ള കാഴ്ച കളഞ്ഞിട്ടാണ് അവരൊക്കെ വരാറുള്ളത്. എന്റെ പേരൻസ് പൊതുവേ ഇതിന് സപ്പോർട്ടല്ല, കാരണം അവർക്ക് അറിയാം ട്രീറ്റ്മെന്റ് കൊണ്ട് വലിയ ഇതില്ല. അതും പലയിടത്തും ട്രീറ്റ്മെന്റിന് പോയാലും അവരത് മുൻകൂട്ടി കാണുന്നുണ്ട്, എനിക്ക് അത് കൂടുതലായിട്ടൊരു ബെറ്റർ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവര് വേറെ വേറെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് കാണിച്ച് നന്നാക്കിയാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്റെ പേരൻസിനെടുക്കാറില്ല. പക്ഷേങ്കില് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇപ്പോ ഇത്ര രൂപക്ക് ചെലവ് കുറഞ്ഞിട്ട് കിട്ടും, അങ്ങനെയായിട്ട് കിട്ടും, ഇത്ര മാസം കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്താല് കാശ് കൂടി കിട്ടും, അങ്ങനെ ഒരുപാട് എനിക്ക് വന്നിട്ടുണ്ട്, പേരൻസിനും വന്നിട്ടുണ്ട്. പക്ഷേങ്കില് ഞങ്ങള് ഇതുവരെ അങ്ങനെയുള്ള ഇതിനൊന്നും പോയിട്ടില്ല. എക്സാക്ട് ആയിട്ട് ഇവർക്ക് ഓക്കെ ആവുന്ന സ്ഥലത്ത് മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ എന്ന് പറയണം.
1: അപ്പൊ തന്നെ കൃത്യമായ ഒരു വിവരം നിങ്ങൾക്ക് കിട്ടി.
3: അതെ, പിന്നെ കണ്ണിൽ ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് കാണിക്കും, അതന്നെ ആ ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ, അല്ലാണ്ട് കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യാറില്ല. ഒന്നോ രണ്ടോ ദിവസം വെച്ച് അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ വിടും, അതിന് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല.
1: ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ,
4: കാഴ്ച പരിമിതികളെ മറികടന്നുകൊണ്ട് കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ SNTP യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിന്ദി വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഗായിക കൂടിയായ ആര്യപ്രകാശിന്റെയും അച്ഛൻ പ്രകാശ്, അമ്മ സ്വപ്ന എന്നിവരുടെയും അനുഭവങ്ങളാണ് ഇപ്പോൾ കേട്ടത്. തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: എല്ലാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞാ?
5: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
6: മതി.
5: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
7: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
8: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
8: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
9: ഇനി ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന്, സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ U20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ താണ്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമിനാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെയും ഗതിവേഗത്തോടെയും മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്രാൻസിന്റെ മണ്ണിൽ ഇന്ത്യൻ സൈനികരനുഷ്ഠിച്ച ത്യാഗങ്ങൾ ജീവസ്സുറ്റ ചരിത്രമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ചുള്ള റൊമെയ്ൻ റോളണ്ടിന്റെ രചനകൾ ഇരു സമൂഹങ്ങളെയും കൂടുതൽ അടുപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈഫൽ ടവറിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി ഫ്രാൻസിൽ യോഗയ്ക്കുള്ള സ്വീകാര്യതയുടെ ഉദാഹരണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.

0: വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത കെട്ടിട ഉടമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. പ്രാഥമിക വിലയിരുത്തലിനു ശേഷമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: 11 लोगों को रेस्क्यू किया गया है. जो भी व्यक्ति इसके जिम्मेदार हैं, चाहे वो बिल्डिंग का मालिक है या अधिकारी है, क्योंकि बिल्डिंग पुरानी थी और इसमें कंस्ट्रक्शन का रेनोवेशन का काम चल रहा था. बेसमेंट में किसी प्रकार की खुदाई चल रही थी जिसके कारण से पिलर जो है वो हिला और वो पूरी बिल्डिंग ढह गई. दोषियों को छोड़ा नहीं जाएगा, ये निश्चित रूप में कह रही हूँ.
0: അതേസമയം സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം 6 ആയി. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. പരിക്കേറ്റവർക്ക് എല്ലാവിധ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 4 നിലകളിൽ കൂടുതലുള്ള എല്ലാ അനധികൃത നിർമ്മാണങ്ങളും ഉടനടി പൂട്ടിക്കുമെന്ന് ഡൽഹി മേയർ പറഞ്ഞു. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള 3 വർഷത്തെ കർമ്മ പദ്ധതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. രഹസ്യാന്വേഷണം ശക്തിപ്പെടുത്തൽ, പ്രവർത്തനാധിഷ്ഠിത നിയമ നടപടി, ലഹരി മരുന്നുകളുടെ നിയന്ത്രണം, ലഹരിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കൽ, കാര്യക്ഷമത വർധന, വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവയ്ക്കാണ് കർമ്മ പദ്ധതിയിൽ ഊന്നൽ നൽകുന്നത്. 100 അന്താരാഷ്ട്ര അന്തർ സംസ്ഥാന മയക്കുമരുന്ന് ശൃംഖലകൾ തകർക്കുക, ഒളിവിലുള്ള 100 കുറ്റവാളികളെ രാജ്യത്തെത്തിക്കുക, 100 അനധികൃത ലഹരി ലബോറട്ടറികൾ തകർക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന സന്ദർശനം ഈ മാസം 10 വരെ നീളും. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 1 ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്റാങ്ങിലും നമ്പോളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് ഉടൻ പുതിയ നിയന്ത്രിത മേഖല പ്രഖ്യാപിക്കുമെന്നും അനുവാദമില്ലാതെ പ്രവേശിക്കുന്ന കപ്പലുകളെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ മേജർ ജനറൽ മൊഹ്സൈൻ റസായി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞതായും ഇറാനിലേക്ക് അവശ്യ സാധനങ്ങളുമായി 7 മുതൽ 8 വരെ കപ്പലുകൾ മാത്രമാണ് നിലവിൽ കടന്നുപോകുന്നതെന്നും ഇറാൻ അറിയിച്ചു. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കണക്കിലെടുക്കുമ്പോൾ ഒക്ടോബറിലെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് ഒപെക് പ്ലസ് രാജ്യങ്ങൾ അറിയിച്ചു. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന വെർച്വൽ യോഗത്തിലാണ് തീരുമാനം. സെപ്റ്റംബറിൽ പ്രതിദിന ഉൽപ്പാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പുറമെ ഔട്ട്റീച്ച് രാജ്യങ്ങളുടെയും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെയും തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഡൽഹി പോലീസ് തലസ്ഥാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദമായി അവലോകനം ചെയ്തു. ISROയെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ നടക്കുന്നുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ഇസ്രോ വ്യക്തമാക്കി. അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കണമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. ലബോറട്ടറികളിൽ വികസിപ്പിക്കുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വിപണിയിലെത്തിക്കുന്നതിന് ശാസ്ത്രരംഗം, സ്റ്റാർട്ടപ്പുകൾ, വ്യവസായം എന്നിവ തമ്മിൽ ശക്തമായ സഹകരണം ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കൊൽക്കത്തയിൽ 6-ാമത് റൈസ് കോൺക്ലേവിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു.

0: ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
1: സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മണി മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നു.

കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ദില്ലിയിലെത്തി. യോഗത്തിനുശേഷം അദ്ദേഹം രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. കെ പി സി സി അധ്യക്ഷ നിയമനം ഉൾപ്പെടെ സംസ്ഥാനത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ചർച്ചയായേക്കും. അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് യോഗ്യത നേടി ഇന്ത്യ. ഇന്നലെ താഷ്കന്തിൽ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഏകപക്ഷീയമായ 3 ഗോൾ ജയത്തോടെയാണ് 20 വർഷത്തിനിടെ ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം മാർച്ച് 24 മുതൽ ഏപ്രിൽ 10 വരെ ചൈനയിലാണ് എ എഫ് സി അണ്ടർ 20 ഏഷ്യൻ കപ്പ് ടൂർണമെന്റ്. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ സെഞ്ചുറി മികവിൽ ഈസ്റ്റ് സോൺ ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 385 റൺസ് എന്ന നിലയിലാണ്. 111 റൺസോടെ ഇഷാൻ കിഷനും 63 റൺസുമായി കുമാർ കുഷാഗ്രയുമാണ് ക്രീസിൽ. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിമന്യു ഈശ്വരനും വൈഭവ് സൂര്യവംശിയും മികച്ച തുടക്കമാണ് ഈസ്റ്റ് സോണിന് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക വിദ്യ, നിർമ്മിതബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ അറ്റ് സ്കൂൾ. റേഡിയോ അറ്റ് സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് റേഡിയോ അറ്റ് സ്കൂളിൽ മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ റേഡിയോ അറ്റ് സ്കൂളിൽ ഇന്ന് അതിഥികളായിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂളിലെ കുട്ടികളാണ് ശ്രീശങ്കര വിദ്യാപീഠം മട്ടന്നൂർ. ഒരുപാട് പരിപാടികൾ, കുട്ടികളുടെ പരിപാടികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്കൂളിലെ. അപ്പോൾ നമുക്കിന്ന് അവരുടെ പരിപാടികൾ ഈ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന, ഇവരെ ഗൈഡ് ചെയ്യുന്ന ഒരു അധ്യാപികയുണ്ട്. അധ്യാപികയെ നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. മിസ് പേരെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം നമുക്ക്.
2: ഞാൻ ശ്രീദിവ്യ, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. അതിലുപരി ഒരുപാട് സന്തോഷമുള്ളത് നമ്മുടെ കുട്ടികൾക്ക് റേഡിയോ നിലയം കാണാനുള്ളൊരു സാഹചര്യം കൂടി കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പരിപാടി നമുക്ക് പ്രാർത്ഥനയിലൂടെ തുടങ്ങാം. പ്രാർത്ഥന ചൊല്ലുന്നത് തനുശ്രീ പി കെ, നിരഞ്ജന സി എം ആൻഡ് അമയ ടി വി.

0: മനോഹരമായ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു.
1: അതെ, നമ്മുടെ സ്കൂളിൽ പ്രാർത്ഥനയോടുകൂടി തുടങ്ങി പിന്നെ ഗീതാപാരായണം കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ ഓരോ ദിവസവും
0: ആരംഭിക്കുന്നത്.
1: നമ്മുടെ കുട്ടിയൊക്കെ ഓൾറെഡി അറിയാം പ്രേയർ കഴിഞ്ഞാൽ അടുത്തത് ഗീതാപാരായണമാണെന്ന്. അപ്പോൾ അസംബ്ലി ഉണ്ടായാലും ഇല്ലെങ്കിലും അവർ ക്ലാസ്സിൽ നിന്ന് ഗീതാപാരായണം ഓരോ വർഷവും ഓരോ അധ്യായമായിട്ട് ഓരോ ചാപ്റ്ററായിട്ട് അവർ
0: ചൊല്ലും. തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ, ശ്രീശങ്കര വിദ്യാപീഠത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് സംസ്കാരത്തിൽ വേരൂന്നിയിട്ട് ആധുനികതയിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗീതാപാരായണവും രാമായണം മാസവും ഒക്കെ നമ്മൾ ആചരിച്ചു വരുന്നത്.
0: അസംബ്ലിയുടെ എങ്ങനെയാണ്, എല്ലാ ദിവസവും ഉണ്ടാവും അസംബ്ലി?
1: ഇല്ല, അസംബ്ലി ഒരു തിങ്കളാഴ്ച മാത്രം.
0: അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ തോന്നുന്നു. കുട്ടികളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, എപ്പോഴാണ് ഞങ്ങളെ വിളിക്കുക എന്നുള്ളത്. അപ്പൊ ടീച്ചർ, ഇനി അടുത്ത ഏത് പരിപാടിയാണ്?
1: അടുത്തത് നമ്മുടെ കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മലയാളം കവിതകൾ. അക്ഷരാകൃഷ്ണൻ ഒരു കവിതയുമായി വരുന്നു, വയലാറിന്റെ രാജഹംസം.
0: വീട് എവിടെയാണ് അക്ഷര?
2: എന്റെ വീട് മയിലാണ്.
0: മയിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്നു.
2: എങ്ങനെയാണ്? സ്കൂളിലെ അധ്യാപികയാണ്.
0: അപ്പോ സ്കൂൾ അധ്യാപിക ആയതുകൊണ്ട് ഈ സ്കൂളിൽ തന്നെ പഠിക്കാന്ന് വെച്ചു. അപ്പൊ അമ്മയും മോളും കൂടി രാവിലെ ഇങ്ങ് വരും അല്ലേ? എങ്ങനെയുണ്ട് മയിൽ നിങ്ങത്തുന്നുള്ള ആ ഒരു യാത്രയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ?
2: രാവിലെ വരേണ്ടത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ
0: കുഴപ്പമില്ല, എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ ഏത് ക്ലാസ്സിലാന്ന് പറഞ്ഞു? ചെറുതാമ്പഴേ സ്കൂൾ തന്നെയായിരുന്നു.
2: അല്ലല്ല, കഴിഞ്ഞ കൊല്ലം വന്നു.
0: കഴിഞ്ഞ കൊല്ലം വന്നു. അതുവരെ എവിടെയാ പഠിച്ചേ?
2: നാട്ടിൽ തന്നെ ഒരു സ്കൂൾ.
0: അപ്പൊ പുതിയ സ്കൂളിൽ നിന്ന് പഴയ സുഹൃത്തുക്കളെ എല്ലാം വിട്ടു വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു?
2: ആദ്യം കുറച്ച് വിഷമമുണ്ടായിരുന്നു, പിന്നെ അത് ഓക്കെ.
0: ഓക്കെ, ഇവിടെ വന്നപ്പോ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പോഴും ഓക്കെ ആയി. അപ്പോ നമുക്ക് കവിതയിലേക്ക് കടക്കാം.
3: വയലാർ രാമവർമ്മയുടെ രാജഹംസം.

0: നന്ദി.
1: അക്ഷര മനോഹരമായിട്ടാണ് വയലാർ രാമവർമ്മയുടെ കവിത ഇപ്പൊ ആലപിച്ചത്. ആർക്കെങ്കിലും ആ കവിതയെ കുറിച്ചിട്ട് പറയാൻ പറ്റുമോ?
0: വയലാർ രാമവർമ്മ
1: ഇത് ആരാണ് പറയുന്നതും കൂടി ശ്രദ്ധാകൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും.
0: ഞാൻ ശിവദ, ശ്രീശങ്കരയിലെ പ്ലസ് വണ് പഠിക്കുന്നു ബയോസയൻസ്.
1: ഡ്രസ്സിന്റെ മേലെ ഒരു ഇതൊക്കെ ഉണ്ട്, എന്താണ്, എന്തോ ഒരു പദവി വഹിക്കുന്ന ആളാണ്.
0: അതെ, സ്കൂളിലെ ഡെപ്യൂട്ടി ലീഡറാണ്. അപ്പോ ആ ഒരു പദവി കിട്ടിയിട്ടുണ്ട്. ഇലക്ഷൻ നിന്ന് ജയിച്ച്.
1: ഇലക്ഷൻ ഉണ്ടായിരുന്നു?
0: അതെ അതെ, സ്കൂളിലെ ലീഡർ ആവാനും ഡെപ്യൂട്ടി ലീഡർ ആവാനും ഇലക്ഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളാണ് ഈ പദവിയിലേക്ക് എത്താറുണ്ട്.
1: എന്ത് മറിമായമാണ് ഈ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തത്?
0: എല്ലാവർക്കും ഉള്ള സ്നേഹം, അവരോട് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നുള്ളൊരു വിശ്വാസം, അതൊക്കെ
1: അതൊക്കെയാണ്. അങ്ങനെയാണ് കുട്ടികളെ കയ്യിലെടുത്തത്. എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ്, നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു പദവി നന്നായി കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം.
0: അതെ അതെ, വയലാർ രാമവർമ്മയുടെ കവിതയാണ് രാജഹംസം. ഇത് പ്രണയനഷ്ടം, കടുത്ത മാനസിക വേദന, മരണവും അങ്ങനെ ഉള്ള കാര്യങ്ങൾ പ്രമേയമാക്കി വയലാർ രാമവർമ്മ എഴുതിയ കവിതയാണ്.
1: അങ്ങനെ എന്തോ ഒരു ഇൻസിഡന്റ് സംഭവിച്ച സമയത്ത് അദ്ദേഹം എഴുതിയതാവാം.
0: അങ്ങനെ ആവാം.
1: ഓക്കെ, എന്തായാലും വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് അല്ലേ?
0: വളരെ മനോഹരമായിട്ട്.
1: അക്ഷരയെ കുറിച്ച് വേറെ പറയണ്ടോ? എങ്ങനെ സ്കൂളിലെ പരിപാടിക്ക്?
0: അക്ഷര കഴിഞ്ഞ വർഷമാണ് നമ്മുടെ സ്കൂളിൽ വന്നത്. നമ്മുടെ മലയാളം അധ്യാപികയായ പൂർണ്ണവയസിന്റെ മോളാണ്. അപ്പോ വളരെ കഴിവുള്ള കുട്ടിയാണ്. ഡാൻസിനായാലും കവിതാ പാരായണത്തിലായാലും എല്ലാത്തിനും നിൽക്കുന്ന സകലകലാവല്ലഭ്യാണ്.
1: ഓക്കെ, അത് തുടർന്ന് പോവാൻ സാധിക്കട്ടെ അല്ലേ?
0: അതെ,
1: അടുത്തയാളെ വിളിക്കാലേ.
2: അതെ,
1: അപ്പൊ അടുത്ത പരിപാടിയിലേക്ക് ടീച്ചർ വിളിക്കുകയാണ്.
2: എല്ലാരും ഏറ്റവും ആസ്വദിച്ച് കേൾക്കുന്ന ഒന്നാണ് സിനിമാ ഗാനം. ഇവിടെ നമുക്ക് വേണ്ടി ഒരു സിനിമാ ഗാനം ആലപിക്കാൻ പോകുന്നു നമ്മുടെ സ്വന്തം അമയ ടി വി.
1: നമ്മുടെ ഡെപ്യൂട്ടി ലീഡർ അമ്മയെ കുറിച്ച് പറയാൻ പറ്റില്ലേ? എല്ലാവരുടെയും സ്നേഹ ഭാജനമാണ് നമ്മളെ ഡെപ്യൂട്ടി ലീഡർ. അമ്മയെ കുറിച്ച് ശിവതക്ക് എന്താണ് പറയാനുള്ളത്?
0: അമ്മയ ഈ പറഞ്ഞ പോലെ നന്നായി പാടുന്ന ഒരാളാണ്.
1: ഫേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ?
0: അതെ, അമ്മയുടെ പാട്ട് കേൾക്കാൻ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ ടി വി എന്ന് പറഞ്ഞാൽ ഓള് പാടുന്നെ, അങ്ങനെയാ നമ്മള് പറയാറുള്ളത്. അതുപോലെ നല്ല സ്വഭാവമാണ് നമ്മളോടെല്ലാം.
1: ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ, എന്താ പറയുക, ലാളിത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി.
0: സിമ്പിൾ ആൻഡ് ഹമ്പിൾ
1: ആണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു.
0: അതെ അതെ,
1: അമ്മയ പൊങ്ങി പോവോ? ഇല്ല, ഓക്കെ, അതെല്ലാം സത്യമാണ്. അമ്മയ ഏത് പാട്ടാണ് ഇന്ന്?
3: ഞാനിന്ന് ജാനകിയമ്മയുടെ മേലെ മേലെ മാനം.
1: അപ്പം നമുക്ക് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ശ്രീശങ്കര വിദ്യാപീഠത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ജാനകിയമ്മയെ ഒന്ന് അനുസ്മരിക്കാം അല്ലേ ഈ ഒരു പാട്ടിലൂടെ?

0: അടിപൊളി, നന്നായിട്ട് പാടി.
1: അമ്മയല്ലേ? അമ്മയുടെ വീട് എവിടെയാണ്?
2: ഞാൻ മരുതായി നിന്നാണ് വരുന്നത്, മട്ടന്നൂരിലെ മരുതായി.
1: ഓക്കെ, വീട്ടിലാർക്കെ ഉള്ളത്? അമ്മയ,
2: അച്ഛൻ, അമ്മ, അനിയൻ.
1: അനിയൻ, അനിയൻ എവിടെയാണ് പഠിക്കുന്നത്?
2: അനിയൻ ശ്രീശങ്കരത്തിൽ
1: ഉണ്ട്. ഏത് ക്ലാസ്സാ?
2: തേർഡ്.
1: അനിയൻ പാടുവോ?
2: ആ.
1: അമ്മയ്ക്കോ അച്ഛനോ പാടാനുള്ള കഴിവുണ്ടോ?
2: അമ്മ പാടും.
1: അതാണ് മകൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് വേദികളിൽ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ക്ലബ്ബ് പരിപാടിക്കൊക്കെ പാടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയും ഈ പാട്ട് തുടർന്ന് പോവുക. പഠിക്കുന്നുണ്ടോ പാട്ട്?
2: ആ, പഠിക്കുന്നുണ്ട്.
1: എവിടെ?
2: ശിവരഞ്ജനി കലാക്ഷേത്രത്തിൽ.
1: കുറെ വർഷമായി?
2: മൂന്നാല് വർഷം
1: ആണല്ലേ. ഓക്കെ.

0: അടുത്ത പരിപാടിയിലേക്ക് പോവാം.
1: അടുത്തതായിട്ട് നമുക്കൊരു ഹിന്ദി കവിത കേൾക്കാം. ശ്രീശങ്കര വിദ്യാപീഠത്തിലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, അങ്ങനെ നാല് ഭാഷകൾക്കും നമ്മൾ ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ചെറിയ ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്ക് സംസ്കൃതം കൂടി പഠിക്കാനുള്ളൊരു അവസരം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBSEയുടെ പുതിയ നാല് ഭാഷ R1, R2, R3, R4 എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ
0: പ്രശ്നമല്ല. അപ്പൊ പല സ്കൂളുകളും എനിക്ക് തോന്നുന്നു ആ ഒരു ഇത് വന്നപ്പോഴ് ഒന്ന് ഇതായിട്ടുണ്ടാവും, നിങ്ങൾക്കത് പ്രശ്നമാവാതെ പോയി.
1: അടുത്തത് അതിഥി, ഒരു ഹിന്ദി റെസിറ്റേഷൻ.
0: നമുക്ക് അതിഥിയെ കുറിച്ച് അറിയണ്ടേ? ആസ് യൂഷ്വൽ നമുക്ക് ആരോടാ ചോദിക്കുന്നതല്ലത്? എല്ലാ കുട്ടികളെയും കൂടുതൽ മനസ്സിലാക്കിയ ഒരു ലീഡർ തന്നെയാണ്. ശിവദയോടെ തന്നെ ചോദിച്ചാലോ, എല്ലാവരുടെ അഭിപ്രായം എന്താ? വേറെ ആർക്കെങ്കിലും ശിവദയേക്കാൾ കൂടുതൽ അതിഥിയെ പറ്റി പറയാൻ താല്പര്യമുള്ളവരുണ്ടോ? ഇല്ല. അപ്പൊ ശിവദ തന്നെ തുടങ്ങിക്കോളൂ അതിഥിയെ കുറിച്ച് പറയാം.
1: ശിവദയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതിഥി.
0: അപ്പൊ പിന്നെ ശിവദ അല്ലാതെ പിന്നെ ആര്? ശിവദ ഇപ്പം മിസ് പറഞ്ഞു ശിവദയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതിഥി എന്ന്.
1: അതെ,
0: തുടങ്ങിക്കോളൂ.
2: അതിഥി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തെ ബന്ധം മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എൻ്റെ കൂടെയുള്ള ആളാ. അതെ, ഞാൻ ഈ സ്കൂളിലെ ശ്രീശങ്കരയിൽ വരുന്നത് LKG തൊട്ടാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ഒരു പുതിയ കുട്ടി, TV അതിഥി, ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ആ ടൈം വരുന്നത്. അന്ന് ഒപ്പം കൂടിയതാണ്. പിന്നെ ഇപ്പോ 10th കഴിഞ്ഞു, +1 എത്തി, ഇപ്പോഴും എന്റെ കൂടെ
0: പറിച്ചെറിഞ്ഞിട്ടും പോകുന്നില്ല. ഓക്കെ, കൂടുതൽ പറയുകയാണെങ്കിൽ വീട് എവിടെയാണ്?
2: അതിഥീന്റെ വീട് ഇല്ലമൂലയാ വരുന്നത്, സ്കൂളിന്റെ അടുത്ത് തന്നെയാ. നമ്മൾ രണ്ടുപേരും നടന്നു പോകുന്നയാ, വേറെ വഴിയാകുമ്പോൾ നമ്മൾ രണ്ടുപേരും നടന്നു പോകുന്ന ആൾക്കാരാണ്. പിന്നെ അതിഥി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടി എത്തുന്ന പേരാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ സകലകലാ വല്ലഭിയാണ് എല്ലാത്തിനും, പാട്ടായാലും ഡാൻസ് ആയാലും ഇങ്ങനെ പല കഴിവുകളുണ്ട്. അതുപോലെ നല്ലൊരു മനസ്സിന്റെ ഉടമയുമാണ് അതിഥി.
0: അതിഥിക്ക് ഭയങ്കരമായിട്ട് നാണം വരുന്നുണ്ട്. എന്തായാലും ശിവദ, നമുക്ക് അതിഥിയുടെ രജിസ്ട്രേഷൻ കേട്ടിട്ട് അതിഥിയോട് ബാക്കി ചോദിക്കാം അല്ലേ? അതല്ലേ നല്ലത്?
1: അതാ നല്ലത്.
3: വർഷോ തക് വൻമേ ഘൂം ഘൂം, बाधा विघ्नों को चूम चूम, सह धूप घाम पनी पत्थर, पांडव आए कुछ और निखर, सौभाग्य न सब दिन सोता है, देखे आगे क्या होता है, मैत्री की राह बताने को, सबको सुमार्ग पर लाने को, दुर्योधन को समझाने को, भीषण विध्वंस बचाने को, भगवान हस्तिनापुर आए, पांडव का संदेश लाए, दो न्याय अगर तो आधा दो, पर इसमें भी यदि बाधा हो तो दे दो केवल 5 ग्राम, रखो अपनी धरती तमाम, हम वही खुशी से खाएंगे, परिजन पर असीना उठाएंगे। दुर्योधन वो भी दे न सका, आशीष समाज की ले न सका, उल्टे हरि को बांधने चला, जो था साध्य साधने चला, जब नाश मनुज पर छाता है, पहले विवेक मर जाता है। हरी ने भीषण हुंकार किया, अपना स्वरूप विस्तार किया, डगमग डगमग दिक्कज डोले, भगवान कुपित होकर बोले, जंजीर बढ़ा कर साध मुझे, हाँ हाँ दुर्योधन बांध मुझे, ये देख गगन मुझमें लय है, ये देख पवन मुझमें लय है, मुझमें विलीन झंकार सकल, मुझमें लय है संसार सकल, अमरत्व फूलता है मुझमें, संहार झूलता है मुझमें, उदयाचल मेरा दीप्त बाल, भूमंडल वक्षस्थल विशाल, बुज परिदिबंध को गेरे है, मैनाग मेरु पग मेरे है, दीप्ते जो ग्रह नक्षत्र निकर, सब है मेरे मुख के अंदर, दृग हो तो दृश्य अकांड देख, मुझमें सारा ब्रह्मांड देख, चर अचर जीव जग शर अक्षर नश्वर मनुष्य सुर जाति अमर, शतकोटि सूर्य शतकोटि चंद्र शतकोटि सरित सर सिंधु मंद्र, शतकोटि विष्णु ब्रह्मा महेश, शतकोटि विष्णु जलपति धनेश, शतकोटि रुद्र शतकोटि काल, शतकोटि दंडधर लोकपाल, जंजीर बदाकर साध इने, हाँ हाँ दुर्योधन बांध इने, भूलोक अतल पाताल देख, भूलोक अतल पाताल देख, गत और अनागत काल देख, यह देख जगत का आदि सृजन, यह देख महाभारत कारण, मृतकों से पटी हुई भू है, पहचान इसमें कहा तू है, अंबर में कुंतल जाल देख, पद के नीचे पाताल देख, मुट्ठी में तीनों काल देख, मेरा स्वरूप विकराल देख, सब जन्म मुझी से पाते हैं, फिर लौट मुझी में आते हैं। जिह्वा से कटती ज्वाल सघन, सांसों में पाता जन्म पवन, पड़ जाती मेरी दृष्टि जिधर, हंसने लगती है सृष्टि उधर। मैं जबी मूदता हूँ लोचन, छा जाता चारों मोर मरण, बांधने मुझे तो आया है, जंजीर बड़ी क्या लाया है। यदि मुझे बांधना चाहे मन, पहले तो बांध अनंत गगन, सुने को साध न सकता है, वह मुझे बांध कब सकता है। हितवचन नहीं तूने माना, मैत्री का मूल्य न पहचाना, तो ले मैं भी अब जाता हूँ, अंतिम संकल्प सुनाता हूँ, याचना नहीं अब रण होगा, जीवन जय या कि मरण होगा। धन्यवाद।
0: അദിതി,
2: ഇത് രാംധാരി സിംഗ് ദിൻകർ എഴുതിയ ഒരു കവിതയാണ്. അത് രശ്മിരതി എന്ന ഒരു ഗ്രന്ഥത്തിലെ ഒരു കവിതയാണ്, കൃഷ്ണകി ചേതാവനി എന്ന പേരുള്ള.
0: അപ്പൊ മനോഹരായിട്ട് അദിതി ഈ ഒരു ഹിന്ദി റെസിറ്റേഷൻ അവതരിപ്പിച്ചു. അദിതി, വീട്ടിൽ ആരൊക്കെയുള്ളത്?
2: വീട്ടില് ഞാൻ, ഏട്ടൻ, അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ.
4: അമ്മയുടെ അമ്മയും നമ്മുടെ സ്കൂളിലെ
2: ഷീജ എന്ന പേര് ഓഫീസ് സ്റ്റാഫാണ്.
0: ശിവത പറഞ്ഞു ഒന്നാം ക്ലാസ്സിനാണ് ഇവിടെ എത്തിയത്. എന്താ ഇവിടത്തേക്ക് വന്നതെന്നെന്തെങ്കിലും അറിയോ?
2: അച്ഛന്റെ ജോബ് മാറിയപ്പോ, ജോബ് മാൽദ്വീപ്സിലേക്ക് ഷിഫ്റ്റ് ആയപ്പോ നമ്മളും ബാംഗ്ലൂരിന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയി,
0: അങ്ങനെ വന്നതാണ്. ഇപ്പം എവിടെയാ അച്ഛനുള്ളത്?
2: ഇപ്പൊ അച്ഛൻ ഇവിടെ തന്നെയാ ഉള്ളത്,
0: നാട്ടിലുണ്ട്.
2: ദുബായിന്ന് ലീവ് എടുത്തിട്ട് വന്നയാ.
0: ഓക്കേ.
5: മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ദിവസം കേൾക്കാം.
0: റേഡിയോ ടു സ്കൂളിലേക്ക് കുട്ടികളുടെ പരിപാടികൾ അയച്ചു തരാം. അയച്ചു തരേണ്ട നമ്പർ ഇതാണ്: 9037008960. മറക്കാതെ പരിപാടികൾ അയക്കുക. നമുക്ക് അടുത്ത റേഡിയോ സ്കൂളിലൂടെ അത് കേൾക്കാം.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: അമ്മ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കല്ലേ?
1: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
3: പോകുന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 9496 974 141.
5: എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9497 4200 9446242000.
6: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
7: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
6: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
7: ഫോൺ നമ്പർ 9656120022.
8: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ. മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497 697 664.
9: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
10: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ പ്രിയ ശ്രോതാക്കളെ, മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം.
1: റെഡി, വൺ ടു ത്രീ ഫോർ.
0: വേണു നാഗവള്ളി. അഭിനേതാവും സംവിധായകനുമായ വേണു നാഗവള്ളിയുടെ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് മധുര ഗീതങ്ങളിൽ. ആയിരത്തി തൊള്ളായിരത്തി 1977 മുതൽ 2010 വരെ 70 ചിത്രങ്ങളിൽ അഭിനയിച്ച വേണു നാഗവള്ളിയുടെ സംവിധാനവും അഭിനയവും വേറിട്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമായ ഒട്ടേറെ ഗാനങ്ങളുമുണ്ട്. നമുക്ക് അത്തരം ചില ഗാനങ്ങൾ ഇന്ന് ആസ്വദിക്കാം.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3031.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

മധുരഗീതങ്ങളിൽ ഇന്ന് അഭിനേതാവായും സംവിധായകനായും വേണു നാഗവള്ളി പ്രവർത്തിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇതുവരെ കേട്ടത്.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
5: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. തുടർന്ന് നെല്ലിക്ക 2 നാടകത്തിന്റെ പൂർണ്ണരൂപം 1-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി. ഉച്ചയ്ക്ക് 12 മണിക്ക് സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകളാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. തുടർന്ന് നാട്ടുവിശേഷം, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് 1 വട്ടം കൂടി എന്ന പരിപാടിയിൽ ചാരുഹസരിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം, എഴുത്തച്ഛൻ 3-ാം ഭാഗം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം പുനഃപ്രക്ഷേപണം, തുടർന്ന് നാടൻ പാട്ടുകൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ

വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ. ഇത് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:30 വായനശാല. മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ ഒരു വിവാഹത്തിന്റെ അന്ത്യം, അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 7, ചിങ്ങം 22, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്ത്യൻ ബഹിരാകാശ രംഗം സ്വകാര്യമേഖലയ്ക്ക് പൂർണ്ണമായും തുറന്നുകൊടുക്കുന്നതിനെ ചോദ്യം ചെയ്ത് ISRO ശാസ്ത്രജ്ഞരും ജീവനക്കാരും. 2020 ജൂണിൽ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിച്ചതിനു ശേഷം ആദ്യമായാണ് ISRO 9 കേന്ദ്രങ്ങളിലെ ജീവനക്കാരുടെ സംഘടനകൾ ആശങ്കയും ചോദ്യങ്ങളുമായി രംഗത്ത് വരുന്നത്. അമിത സ്വകാര്യവൽക്കരണത്തിൽ പുകയുന്ന അമർഷമാണ് 7.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള GSLV വിക്ഷേപണ വിജയത്തിന് പിന്നാലെ പുറത്തുവന്നത്. ISRO കുത്തകയായ വിക്ഷേപണ വാഹനങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, വിക്ഷേപണം എന്നിവ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്ന ഇൻസ്പേസ് ചെയർമാൻ ഡോക്ടർ പവൻകുമാർ ഗോയങ്കയുടെ പ്രസ്താവനയിൽ ആശങ്കയുണ്ടെന്ന് ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി കൂടിയായ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണന് നൽകിയ കത്തിൽ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. ഇത്തരം നീക്കങ്ങൾ ISRO വെറുമൊരു ഗവേഷണ കേന്ദ്രമാക്കി ചുരുക്കുമെന്നും ഈ നയം ചർച്ച കൂടാതെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കത്തിൽ പറയുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും ഇറാനും US തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായി. ഇറാനുമായി ബന്ധമുള്ള 2 എണ്ണക്കപ്പലുകൾ തങ്ങൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കിയെന്നും ഗൾഫ് ഓഫ് ഒമാനിൽ മറ്റൊരു കപ്പൽ തകർത്തെന്നും US സൈന്യം സ്ഥിരീകരിച്ചു. ഇതിനു പിന്നാലെ ഇറാനും പ്രത്യാക്രമണം ശക്തമാക്കി. ശനിയാഴ്ച നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 4.5 വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താനുള്ള അമേരിക്കൻ നീക്കം നിർണായക ഘട്ടത്തിലേക്ക്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായി മോസ്കോയിൽ മണിക്കൂറുകളോളം ചർച്ച നടത്തിയതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കഷ്ണറും യുക്രൈനിലെത്തി. കീവിൽ വെച്ച് ഇരുവരും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യയുമായി സമാധാന ചർച്ചകൾക്ക് യുക്രൈൻ തയ്യാറാണെന്ന് സെലൻസ്കി വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നെന്നും എന്നാൽ അതിനൊപ്പം യുക്രൈന് ശക്തമായ സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി കൊളീജിയം ശുപാർശ അംഗീകരിച്ച് ഹൈക്കോടതികളിൽ 8 പുതിയ ചീഫ് ജസ്റ്റിസുമാരെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. സുപ്രീംകോടതി ജഡ്ജി സന്ദീപ് മേത്ത അഴിമതി ആരോപണം ഉന്നയിച്ച രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്ക് പകരം സഞ്ജയ് കുമാർ അഗർവാളിന് ചീഫ് ജസ്റ്റിസായി നിയമനം നൽകി. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ എതിർപ്പുണ്ടായിട്ടും അശ്വിനി കുമാർ മിശ്രയെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. സംസ്ഥാനം കനത്ത ചൂടിലേക്ക്. ചൊവ്വാഴ്ച വരെ ഉയർന്ന താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ സെൽഷ്യസ് ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന ചൂട് സൂര്യാഘാതത്തിന് ഇടയാക്കാമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പകൽ 11 മണി മുതൽ 3 മണി വരെ തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണം. ദേശീയ പാതയോരത്തെ നിർമ്മാണങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് താൽക്കാലികമായി പിൻവലിച്ചു. ദേശീയ പാതയോരത്തെ സുരക്ഷാ പരിധിയിൽ NHAI, പൊതുമരാമത്ത് വകുപ്പ് എന്നിവയുടെ മുൻകൂർ അനുമതിയില്ലാതെ ലൈസൻസോ വാണിജ്യ അനുമതിയോ നൽകരുതെന്നായിരുന്നു നിർദ്ദേശം. നിലവിലെ ലൈസൻസ് പുതുക്കാൻ പാടില്ലെന്ന് മാത്രമല്ല 30 ദിവസത്തിനകം പുനഃപരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ദൂരപരിധി സംബന്ധിച്ച സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്ന് June 20 നിർദ്ദേശമുണ്ടായത്. ഇടക്കാല ഉത്തരവിലെ ചില വ്യവസ്ഥകളിൽ വ്യക്തത തേടിയും സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം വ്യക്തമാക്കിയും സർക്കാർ കോടതിയെ സമീപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യക്തമായ തുടർനിർദ്ദേശങ്ങൾ ലഭിക്കും വരെ June 20 നിർദ്ദേശപ്രകാരം തുടർ നടപടി സ്വീകരിക്കേണ്ടതില്ലെന്നാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ ഉത്തരവ്. തെക്കൻ ഡൽഹിയിൽ 50 കോളേജ് വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന 5 നിലയുള്ള സ്വകാര്യ ഹോസ്റ്റൽ കെട്ടിടം തകർന്ന് 5 പേർ മരിച്ചു. 5 പേരുടെ നില ഗുരുതരമാണ്. ഒട്ടേറെ വിദ്യാർത്ഥികൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നു. ഡൽഹി സർവകലാശാലയുടെ സൗത്ത് ക്യാമ്പസിന് തൊട്ടടുത്ത സത്യനികേതനിലെ ഹോസ്റ്റൽ ഡേയ്സ് എന്ന ആൺകുട്ടികളുടെ സ്വകാര്യ ഹോസ്റ്റൽ കെട്ടിടമാണ് ഉച്ചയ്ക്ക് 1:30 ഇടിഞ്ഞു വീണത്. ഇടിഞ്ഞ കെട്ടിടത്തിൽ മലയാളി വിദ്യാർത്ഥികളില്ലെന്നാണ് വിവരം. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ വ്യാജമദ്യം കഴിച്ച 10 പേർ മരിച്ചു. നിരവധി പേർ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ചികിത്സയിലാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നിർത്തിവച്ച കുവൈത്ത് ദമാം സർവീസുകൾ പുനരാരംഭിച്ചില്ല. മറ്റിടങ്ങളിലേക്കുള്ള സർവീസുകളെല്ലാം വീണ്ടും തുടങ്ങിയെങ്കിലും കുവൈത്തിലേക്ക് നേരിട്ടുള്ള സർവീസുകളില്ലാത്തത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ബാംഗ്ലൂരു, ഡൽഹി, മുംബൈ വിമാനത്താവളങ്ങളിൽ നിന്ന് കണക്ഷൻ സർവീസുകളെ ആശ്രയിക്കുകയാണ് യാത്രക്കാർ. ജപ്പാനിൽ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദേവികിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരില്ല. ഹിന്ദു ആചാരപ്രകാരം ജപ്പാനിൽ തന്നെ സംസ്കരിക്കുമെന്ന് ദേവികിയുടെ പിതാവ് അറിയിച്ചു. പടിയൂർ നിടിയോടിയിലെ തെക്കൻ വീട്ടിൽ പ്രകാശന്റെയും ബീനയുടെയും മകളാണ് ദേവിക. ബ്രിട്ടീഷ് വിമാന കമ്പനിയായ വിർജിൻ അറ്റ്ലാന്റയുടെ ബാംഗ്ലൂരുവിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനം യന്ത്രത്തകരാറിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കി. ഞായറാഴ്ച രാവിലെ 8:20 ബാംഗ്ലൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 270 യാത്രക്കാരുമായി വിമാനം പുറപ്പെട്ടത്. സ്ഥലം തരംമാറ്റത്തിന് 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റ് ചെയ്ത് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ മുൻ ഡെപ്യൂട്ടി കളക്ടറെ താൽക്കാലികമായി വിട്ടയച്ചു. അറസ്റ്റ് ചെയ്തപ്പോൾ നടപടിക്രമം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കടവന്ത്ര സ്വദേശി എൻ കെ കൃപയെ വിജിലൻസ് കോടതി ജഡ്ജി ജി രാജേഷ് ശനിയാഴ്ച കസ്റ്റഡിയിൽ നിന്ന് വിടുതൽ ചെയ്തത്. നടപടിക്രമങ്ങൾ പാലിച്ച് അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് റീ അറസ്റ്റിനായി വിജിലൻസ് ഞായറാഴ്ച ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാന പഠനരംഗത്തെ പ്രമുഖ ശാസ്ത്രജ്ഞൻ കൃഷ്ണ അച്യുതറാവു അന്തരിച്ചു. 62 വയസ്സായിരുന്നു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം വെള്ളിയാഴ്ചയാണ് അന്തരിച്ചത്. ഡൽഹിയിലെ IIT സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് സയൻസസിലെ പ്രൊഫസറായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ 3 പഞ്ചായത്തിൽ പദ്ധതി വിഹിതത്തിൽ ക്രമക്കേട് നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്ത വനിതാ VEO MR റാണിലക്ഷ്മിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് തദ്ദേശ ഭരണവകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ SIR സസ്പെൻഡ് ചെയ്തത്. റാണിലക്ഷ്മിക്കെതിരെയുള്ള അന്വേഷണം വിപുലപ്പെടുത്തി. സീതത്തോട്, അരുവാപ്പുലം, തണ്ണിത്തോട് പഞ്ചായത്തുകളിൽ നിന്നാണ് ലൈഫ് ഭവന പദ്ധതി വിഹിതത്തിന്റെ അടക്കം ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. ചെറിയൻകീഴിൽ രമ്യ ഹരിദാസ് MLA പ്രവർത്തകരും തമ്മിലടിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ നടപടി. MLA ഉണ്ടായിരുന്ന KPCC അംഗം പാളയം പ്രദീപിനെയും ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സജാദിനെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. രമ്യ ഹരിദാസിനും ജില്ലാ പഞ്ചായത്ത് അംഗം സജിത് മുട്ടപ്പലത്തിനുമെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. MM ഹസന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ഇരുവിഭാഗവും നടത്തിയതെന്നാണ് കണ്ടെത്തൽ. പ്രവർത്തകരെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകേണ്ട MLA അടക്കമുള്ളവർ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചെന്നും കണ്ടെത്തി. നേതാക്കൾ തമ്മിലടിച്ചത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും ആവർത്തിക്കാതിരിക്കാൻ നോക്കണമെന്നും മന്ത്രി കെ മുരളീധരനും പറഞ്ഞു. അഴീക്കൽ തുറമുഖ പരിധിയിൽ നിന്ന് മണലൂറ്റി ശേഖരിക്കാനുള്ള പാപ്പിനിശ്ശേരി വെസ്റ്റിലെ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് പ്രദേശത്തെ ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം പാപ്പിനിശ്ശേരി വെസ്റ്റ് ബോട്ട് ജെട്ടിക്ക് സമീപം ചേർന്ന യോഗത്തിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു. ഒരു കാരണവശാലും അത്തരം കേന്ദ്രം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ അനുവദിക്കില്ലെന്ന് കൂട്ടായ്മയിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അറിയിച്ചു. നിർമ്മാണ കമ്പനിയായ KK ഗ്രൂപ്പിന് 25 വർഷത്തെ പാട്ടക്കരാറിലാണ് അഴീക്കൽ തുറമുഖ പരിധിയിൽ നിന്ന് മണലൂറ്റാൻ അനുമതി നൽകിയത്. മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉരുവച്ചാൽ വാർഡിൽ AK

0: സുരേഷ് കുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സുരേഷ് കുമാർ നഗരസഭാ കൗൺസിലറായും സ്ഥിരം സമിതി അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. തൃക്കടാരിപ്പൊയിലിനെ മാതൃകാ ടൗണാക്കി മാറ്റാൻ നടപടികൾ തുടങ്ങി. ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന ബീക്കൺ ടൗൺ പദ്ധതിയുടെ ഭാഗമായാണ് ജനകീയ കൂട്ടായ്മയിൽ തൃക്കടാരിപ്പൊയിലിനെ മാതൃകാ ടൗണാക്കി മാറ്റുന്നത്. സബ്സിഡി നിരക്കിലുള്ള അരി വിതരണം നിർത്തിയതോടെ പൊതുവിപണിയിൽ നിന്ന് കൂടിയ വിലക്ക് അരി വാങ്ങാനാവാതെ പ്രതിസന്ധിയിലായ സംസ്ഥാനത്തെ ജനകീയ ഹോട്ടലുകൾ പൂട്ടുന്നു. ഇതിനകം 200-ലേറെ ഹോട്ടലുകൾ പ്രവർത്തനം നിർത്തി. ഫോർമുല 1 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രീയിൽ ഇറ്റാലിയൻ ഡ്രൈവറായ ആന്റോണെല്ലി ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി. 1966 ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഇറ്റലിക്കാരൻ ജയിക്കുന്നത്. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ സെഞ്ചുറിയുടെ പിൻബലത്തിൽ ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കിഴക്കൻ മേഖല ശക്തമായ നിലയിൽ. ദക്ഷിണ മേഖലയ്ക്കെതിരായ മത്സരത്തിൽ ആദ്യ ദിനം 4 wicketsന് 385 റൺസാണ് കിഴക്കൻ മേഖല നേടിയത്. 2 പതിറ്റാണ്ടിനു ശേഷം അണ്ടർ 20 ഏഷ്യ കപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി ഇന്ത്യ. യോഗ്യതാ റൗണ്ടിലെ അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 goals തോൽപ്പിച്ചു. സാത്വിക് സായിരാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് ജോഡിയെ കീഴടക്കി ചൈനീസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടി. ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് തുടർച്ചയായ 2-ാം തോൽവി. പൂൾ ബിയിൽ ഇറാനോടാണ് ഇന്ത്യ തോറ്റത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
3: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880-8111-933-600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
4: നാടകനേരം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നാടകനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ വിഭവങ്ങളിൽ ഏറെ സജീവമാണ് നാടകനേരം. റേഡിയോ നാടകാസ്വാദകർക്ക് പ്രത്യേകിച്ചും ഏറെ ഇഷ്ടമാണ് ഞങ്ങളുടെ നാടക പ്രക്ഷേപണമെന്ന് പ്രതികരണങ്ങളിലൂടെ മനസ്സിലാവാറുണ്ട്. വ്യത്യസ്തവും ആകർഷകവുമായ നാടകാസ്വാദനത്തിനായി പരീക്ഷണങ്ങൾ ഏറെ നടത്താറുണ്ട് നാടകനേരത്തിൽ. ഏകപാത്ര നാടകം മുതൽ 20-ലധികം കഥാപാത്രങ്ങളിൽ അരങ്ങേറിയ നാടകം വരെ റേഡിയോ മലബാറിലൂടെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇന്ന് ഒരു പുതിയ പരീക്ഷണത്തിന് കൂടി ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. റേഡിയോ മലബാറിന്റെ നാടകനേരത്തിലൂടെ ശ്രോതാക്കൾ സ്വീകരിച്ച ഒരു നാടകത്തിന്റെ 2-ാം ഭാഗം ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ നെല്ലിക്കയും അതിൻ്റെ ഭാരവാഹി

ഗാർഹികളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളും ഇതിവൃത്തമാക്കിക്കൊണ്ട് ഏതാണ്ട് ഒരു വർഷം മുൻപ് 6 ഭാഗങ്ങളിലായി പ്രക്ഷേപണം ചെയ്ത നെല്ലിക്കയുടെ 2-ാം ഭാഗമാണ് ഇന്ന് ആരംഭിക്കുന്നത്. സിനിമകളിൽ മാത്രം പതിവുള്ള തുടർഭാഗങ്ങൾ റേഡിയോ നാടകത്തിലും ഞങ്ങൾ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ സ്വീകരിക്കുമെന്നുള്ള

0: നെല്ലിക്ക രണ്ടാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശൻ, അമൽ മണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ് മുരുകൻ, നന്ദാത്മജൻ കൊതേരി മുത്തു, ഗംഗാധരൻ നെല്ലൂന്നി, ടി ടി ആർ, ചന്ദ്രഭാനു തില്ലങ്കേരി യാത്രികൻ, അശ്വിനി കവണശ്ശേരി മല്ലിക, സൂര്യ എടവന ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി, കാളിയമ്മ പെരിയ തങ്കച്ചി, അർഷിത റോജ. പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മയായ നെല്ലിക്കയുടെ ചെയർമാനാണ് സുരേഷ്. പ്രധാന ഭാരവാഹികളായ ദിനേശും ശ്യാമും കൂടെയുണ്ട്. കോളേജ് പഠനം കഴിഞ്ഞ് ബോംബെയിലേക്ക് ചേക്കേറിയ ജയദേവൻ ജീവിതത്തിലുണ്ടായ ചില ദുരന്തങ്ങളെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തൻ്റെ ഭാര്യ മരിക്കുകയും മകൾ തന്നെ വെറുക്കുകയും ചെയ്തതോടെ ജയദേവൻ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ശാന്ത ടീച്ചറുടെ നിർദ്ദേശത്തോടുകൂടി നെല്ലിക്ക പ്രവർത്തകരായ സുരേഷും ദിനേശും ശ്യാമും ജയദേവനെ തങ്ങളുടെ കൂടെ കൂട്ടുന്നു. നെല്ലിക്കയുടെ ഗ്രൂപ്പിൽ തൻ്റെ പഴയകാല സുഹൃത്തായ മല്ലികയെ കാണുകയാണ് ജയദേവൻ. കാലം കരിച്ചു കളഞ്ഞ ഉള്ളിലൊളിപ്പിച്ചിരുന്ന കൗമാരപ്രണയം നെല്ലിക്കയുടെ തണലിൽ വീണ്ടും തളിർക്കുകയാണ്. നെല്ലിക്കയുടെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ജയദേവൻ തൻ്റെ ആഗ്രഹം തുറന്നു പറയുകയും മല്ലികയും ജയദേവനും ഒന്നിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ജയദേവനെ തേടി മകൾ റോജ വീട്ടിലെത്തി. തൻ്റെ സമ്പാദ്യത്തിൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ജയദേവൻ്റെ മകൾ റോജയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സുരേഷും ജയദേവനും ബോംബെയിലേക്ക് പോയി റോജയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ജയദേവൻ്റെ മകൾ റോജ വന്നതോടുകൂടി ശാന്ത ടീച്ചറുടെ വീട്ടിൽ ആഹ്ലാദം തിരതെല്ലുകയാണ്. മകനും ഭാര്യയും പേരക്കുട്ടിയുമായി ആഘോഷപൂർവ്വം മുന്നോട്ട് പോകുന്ന ആ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി ഒരു ദുരന്തം വന്നു ചേരുന്നു. ജീവിതത്തിൽ തിന്മകളും ദുരന്തങ്ങളും മാത്രം പരിചയിച്ച റോജ തൻ്റെ അച്ഛൻ്റെ വീടിൻ്റെയും നാടിൻ്റെയും നിർമ്മലമായ സ്നേഹത്തിന് അർഹയല്ലെന്ന് കരുതി ആത്മഹത്യ ചെയ്യുകയാണ്. റോജയുടെ പിറന്നാൾ ദിവസം, എല്ലാവരും ആഘോഷിക്കുവാൻ ജയദേവൻ്റെ വീട്ടിലെത്തിയ ദിവസം, പുത്തനുടുപ്പ് സമ്മാനിച്ച പ്രിയപ്പെട്ട അമ്മ മല്ലികക്ക് ഒരു സമ്മാനം വാങ്ങാനായി പുറത്തേക്കിറങ്ങിയ റോജ തിരിച്ചു വന്നില്ല. പകരം അച്ഛൻ ജയദേവന്റെ ഫോണിലേക്ക് ഒരു സന്ദേശമായിരുന്നു.
1: നന്മയും സ്നേഹവും മാത്രം അറിയുന്ന നിങ്ങൾക്കൊപ്പം അതൊന്നും അറിയാത്ത എനിക്ക് ജീവിക്കാൻ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ പോവുക. പിന്നെ എന്റെ പുതിയ അമ്മയോട് പറയണം, മറക്കാനാവില്ലെന്ന്. ഇതുവരെ ആഘോഷിക്കാത്ത എന്റെ ബർത്ത്ഡേ ഓർത്തെടുത്തില്ലേ അമ്മ? അമ്മേ, അമ്മ സമ്മാനിച്ച ഈ കസവ് ഡ്രസ്സ് ഇട്ടോണ്ടാ മോള് പോകുന്നത്.

0: ഏയ് സുരേഷ, എല്ലപ്പ, നീ കാറിൻ്റെ അകത്തിരുന്ന് ഉറങ്ങല.
1: ദിനേശ, നീ നേരത്തെ വന്നോ?
0: ആ അല്ല, എന്താ ഇത്ര പരിസരം മറന്ന് ഉറക്കം? ഏ, എന്ത് പറ്റി?
1: ദിനേശ, ഞാൻ സ്വപ്നം കാണുകയായിരുന്നു.
0: സ്വപ്ന?
1: സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെ. അന്ന് ജയദേവന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങള്.
0: ഓ, ജയദേവന്റെ മകൾ റോജ പോയി കളഞ്ഞ ദിവസം അല്ലേ?
1: ആ മറക്കാൻ പറ്റുന്നില്ലടാ ആ ദിവസം.
0: ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴല്ലേ ആ ദുരന്തമുണ്ടായത്?
1: അതെ, റോജ ആത്മഹത്യ ചെയ്ത് അധികം നാൾ കഴിയും മുമ്പേ അമ്മയും.
0: നീ വാ, ജയദേവനും മല്ലികയും എത്തിയിട്ടുണ്ടാവും.
1: ട്രെയിൻ വരാൻ സമയമായോ?
0: അല്ല, എത്ര നേരായിരുന്ന നിന്റെ വിചാരം? ട്രെയിൻ റൈറ്റ് ടൈമാ, നീ വാ.
1: ആ, ഞാൻ മുഖം ഒന്ന് കഴുകട്ടെ.
0: അല്ല, അവരെ കാണുന്നില്ലല്ലോ.
1: റെസ്റ്റ് റൂമിൽ ഉണ്ടാവോ?
0: ഏയ് വാ, നമുക്ക് നോക്കാം.
1: ദിനേശ, നോക്ക് അങ്ങ് അവിടെ. ആ സിമെന്റ് ബെഞ്ചിൽ ഇരിക്കുന്നത് അവരല്ലേ, ജയദേവനും മല്ലികയും?
0: ആ ശരിയാ. അല്ല, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ സുരേഷ?
1: എന്ത്?
0: അല്ല, ചിപ്സോ നട്സോ മറ്റോ. ഒരു യാത്ര പോകയല്ലേ.
1: നീ എന്തെന്നാ ദിനേശ പറയുന്നേ? ഏ, വന്നട്ടെ. ജയ,
0: നമ്മൾ കുറെ പരിധി കേട്ടാ.
2: ആ, ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു.
1: മല്ലിക ദീർഘയാത്ര ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലേ?
2: അതെ.
0: അല്ല ജയദേവ, എന്തെങ്കിലും വേണോ എനിക്ക്? ചിപ്സോ നട്സോ?
2: ഒന്നും വേണ്ട ദിനേശ.
1: അല്ല, ബാഗേജ് ഇത്രയേ ഉള്ളോ? പെട്ടെന്ന് തന്നെ മടങ്ങുന്നുണ്ടോ?
3: ഇത്രയധികം ബാഗൊന്നും എടുത്തിട്ട് ഞങ്ങൾ സുഖവാസത്തിന് പോകുന്നല്ലോ സുരേഷ.
2: ശ്യാം വന്നില്ല അല്ലേ?
0: ഇല്ല, ഓനെന്തോ തിരക്ക.
1: ജയ, ഏതായാലും പോകുകയല്ലേ, കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചാൽ പോരെ.
0: അത് നന്നായി.
3: സുരേഷ, എനിക്കൊന്ന് ഗായത്രിയോടും ഗീതയോടും നേരിട്ട് കണ്ട് യാത്ര പോലും പറയാൻ പറ്റിയില്ല. നീ ഒന്ന് പറഞ്ഞേക്കണേ.
1: അതൊന്നും സാരമില്ല.
2: വണ്ടി വരാറായെന്ന് തോന്നുന്നു.
1: ആ ജയ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. ക്യാഷ് വേണോ?
2: ഒന്നും വേണ്ട സുരേഷ.
0: ക്യാഷ് അധികം കയ്യിൽ വെക്കണ്ട കേട്ടാ. ഗൂഗിൾ പേ മതി. പിന്നെ ഫോൺ ചാർജർ വേണ. ചാർജറൊക്കെ ഇല്ലേ?
3: ഉണ്ട്.
1: പവർ ബാങ്ക് ഉണ്ടോ?
2: അതൊന്നും വേണ്ട.
0: വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ.
1: ജയ, അവിടുത്തെ ക്ലൈമറ്റ് ചിലപ്പോൾ പിടിക്കൂല. സ്വെറ്റർ കരുതിയിട്ടില്ലേ?
2: ഉണ്ട്.
0: പിന്നെ സ്ഥലം ഇഷ്ടായാല് മടങ്ങി വരാനേ തോന്നൂല.
1: അതിന് നീ പോയിട്ടുണ്ടോ?
0: ഇല്ല, പോയിട്ടില്ല, കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടതാ.
3: ദാ വണ്ടി വരുന്നുണ്ട്.
2: എന്നാ ഞങ്ങള്.
1: ജയ,
2: എന്താ സുരേഷ?
1: അത് ആ സൈഡ് ബാഗിലാണോ?
3: അതെ. എന്താ സുരേഷ?
1: ജയ, ഞാനതൊന്ന് തൊട്ടോട്ടെ? ഒന്ന് തൊട്ട് തലയിൽ വെക്കട്ടെ.
2: എന്താ?
1: എന്റെ ടീച്ചർ, ശാന്ത ടീച്ചർ, ഞങ്ങൾക്ക് കൂടെ അമ്മയായിരുന്നതാ.

0: ബാഗ് സീറ്റിനടിയിൽ വെച്ചാ മതി മല്ലികേ, മുകളിൽ വെക്കണ്ട. നിനക്ക് സൈഡ് സീറ്റ് വേണോ?
1: അതാവുമ്പോ പുറത്തെ കാഴ്ചകൾ കാണാലോ.
0: മല്ലികേ, ശരീരത്തിന്റെ ഭാരം മുഴുവൻ ജനാലയിൽ ചാരി വെക്കുക, എന്നിട്ട് പുറത്തേക്ക് നോക്ക്. പുറം കാഴ്ചകൾ, അത് നമ്മുടെ അകക്കാഴ്ചകളെ മറക്കാൻ സഹായിക്കും.
1: അകക്കാഴ്ചകൾ എന്തിനാ മറക്കുന്നത്? അല്ലെങ്കിലും വണ്ടിയുടെ വേഗതയ്ക്കൊപ്പം പറകോട്ട് പായുന്ന പുറം കാഴ്ചകൾ ക്ഷണിക്കുമല്ലേ?
0: വണ്ടിയുടെ വേഗത കുറയുമ്പോൾ, വണ്ടി നിൽക്കുമ്പോൾ അത് പരക്കം പാച്ചിലുകളില്ലാത്ത കാഴ്ചകളാവും.
1: ആ സൈഡ് ബാഗ് എടുത്ത് ഇങ്ങ് നടുക്കോട്ടേക്ക് വെച്ചേ, പൊട്ടിപ്പോണ്ടാ.

0: ടിക്കറ്റ് ടിക്കറ്റ് പ്രിൻ്റൗട്ട് വേണ്ടായിരുന്നു. ഐ ഡി പ്രൂഫ്
1: മല്ലിക
0: ആ വേണ്ട, ഒരാളുടേത് മതി. ഓക്കെ മിസ്റ്റർ ജയദേവൻ, മൂന്നാമത്തെ ആളെവിടെ?
1: സർ
0: ജയദേവൻ, മല്ലിക, ശാന്തകുമാരി. ഇതിൽ മല്ലിക നിങ്ങളല്ലേ? ശാന്തകുമാരി വന്നില്ലേ?
1: ഉണ്ട് സർ.
0: ഓ, ടോയ്ലറ്റിൽ പോയതാണോ? ഓക്കെ ഓക്കെ
1: ശരി.
0: ടിക്കറ്റ്.
2: നിങ്ങളെന്താ ടി ടിയോട് സത്യം പറയാതിരുന്നത്?
1: ചോദിക്കാതെ പറയുന്നത് എന്തിനാ?
2: വെള്ളം വേണോ?
1: വേണ്ട, കയറിയതല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ.
2: അതെ, രാത്രിക്ക് ഫുഡോ മറ്റോ ഓർഡർ ചെയ്യണോ?
1: വേണോ?
2: വേണ്ടേ.
1: ഇഡലി ഉണ്ടല്ലോ, അത് മതിയാവും. നിനക്ക് വേണമെങ്കിൽ കാപ്പി വാങ്ങാം.
2: ആ, ട്രെയിനിലെ കാപ്പിക്ക് നല്ല രുചിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: കേട്ടത് സത്യാണോന്ന് അറിയാലോ.
2: ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ.
1: ഈ ക്യാബിനിൽ ഒരാൾ കൂടി ഉണ്ടാവും, ആരാണാവോ?
2: ആരായാലും എന്താ, സഹയാത്രികരല്ലേ.
1: സ്നേഹപൂർവം സഹയാത്രികർ അല്ലേ.
2: അപരിചിതർ, യാത്രക്കിടയിലെ ചെറിയ മണിക്കൂറുകളിൽ പരിചയപ്പെടുന്നവര്, ഒരു രസ അല്ലേ. ചിലപ്പോ കലഹിക്കും, ചിലപ്പോ കൂട്ടുകൂടും, എന്താന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല. സഹയാത്രികരും അപരിചിതരും ഒക്കെ ഉറങ്ങാൻ തുടങ്ങി. ദേ ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, ഇനി ഉറങ്ങിക്കോ.

0: സാർ ഉറക്കമാണോ?
1: ആ ഉറങ്ങാ.
0: അമ്മ വന്നില്ലേ?
1: അത്
0: മാഡം, പ്രായമായവരെ തനിച്ച് ടോയ്ലറ്റിലേക്ക് അയക്കരുത്. ഇത് മൂവിംഗ് വെഹിക്കിൾ അല്ലേ, വീട്ടിലേതുപോലെയല്ല. ഹെൽപ്പ് വേണ്ടി വരും
2: സാർ.
0: ചെല്ലു, ചെന്ന് നോക്കൂ.
2: സാർ, അമ്മ.
0: എന്താ മിസ്റ്റർ?
2: അമ്മ ടോയ്ലറ്റിൽ പോയതൊന്നുമല്ല.
0: പിന്നെ അവരെവിടെ? വന്നില്ലേ? അതല്ലേ ഞാൻ ആദ്യമേ ചോദിച്ചത്.
1: അതല്ല സാർ.
0: ബട്ട് വാട്ട്? എന്താണ് കാര്യം? പറയൂ
2: സാർ. അമ്മ ഇവിടെ തന്നെയുണ്ട്. ദൈവടെ.
0: വാട്ട്? ഡു യു ഫൂൾ മീ? എന്നെ വിഡ്യാക്കാണോ? ഏ
2: സോറി സാർ.
0: പിന്നെ ഒരു സഞ്ചി കാണിച്ച് ഇതാണ് അമ്മയെന്നോ? തമാശ പറയാ. എന്താ ഇത്?
2: അത് എടുക്കരുത് പ്ലീസ്.
0: എടുക്കാതെ പിന്നെ ഇതിനകത്ത് എന്താണെന്ന് അറിയണമല്ലോ.
1: അത് മറ്റൊന്നുമല്ല സാർ, ചിതാഭസ്മം.
0: ഏ,
2: എന്റെ അമ്മയുടെ ചിതാഭസ്മം.
0: അതിനും ടിക്കറ്റോ?
2: മൂന്ന് ടിക്കറ്റ് എടുത്തു. അമ്മ, അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അമ്മയുടെ ആഗ്രഹം പോലെ പുണ്യനദിയായ ഗംഗയിൽ അലിഞ്ഞില്ലാതാകും വരെ

0: സ്പിരിച്വലി യു ആർ റൈറ്റ് മിസ്റ്റർ ജയദേവൻ, യു ആർ റൈറ്റ്
1: സർ.
0: സുഹൃത്തെ, പുണ്യനദിയിൽ അലിഞ്ഞു ചേരുന്ന ഒരുപിടി ചാരമാണെങ്കിലും നിങ്ങളുടെ അമ്മയെ ഞാൻ നമിക്കുന്നു. അവർ പുണ്യം ചെയ്തവരാ. എന്താണെന്നറിയോ? നിങ്ങളെപ്പോലുള്ള മക്കൾക്ക് ജന്മം നൽകിയതുകൊണ്ട്.
2: സർ, ഈ ക്യാബിനിൽ ഇനിയും ആള് വരുമോ?
0: ഒരു സീറ്റാണ് വേക്കൻ്റ്. ഗോവ ടു കല്യാൺ ഒരു പാസഞ്ചർ ഉണ്ട്. അല്ല, അത് നിങ്ങളറിയില്ല. ഉറക്കം തുടങ്ങിയാലാ വരിക. ഉണരും മുമ്പേ ഇറങ്ങും.
1: സാറിന് ഈ സീറ്റ് ആർക്കെങ്കിലും അലോട്ട് ചെയ്യണമെങ്കിൽ?
0: വേണ്ട മിസ്റ്റർ ജയദേവൻ. ആ പിന്നെ ഞാൻ മംഗലാപുരത്തിറങ്ങും.
1: സാറിൻ്റെ നാടെവിടെയാ?
0: തൃശ്ശൂരാ. അല്ല, നിങ്ങൾ കപ്പിളല്ലേ?
2: അതെ സർ. എന്താ ചോദിച്ചത്?
0: സെയിം ഏജ്?
1: അതാണോ? പ്രായവ്യത്യാസം നിർബന്ധമല്ലല്ലോ സർ.
0: ഐ തിങ്ക് ഇറ്റ് ഇസ് ലവ് മാരേജ്. പ്രണയ വിവാഹമായിരിക്കാനാണ് സാധ്യത അല്ലേ?
1: അത്
2: അതെ.
0: അമ്മ?
1: എൻ്റെ അമ്മ.
0: ടിക്കറ്റ് ഡൽഹിക്കാണല്ലേ? എവിടേക്കാണ് യാത്ര?
1: ഹരിദ്വാർ. അവിടെ ആരതി ഒഴിയണമെന്ന് അമ്മയുടെ ആഗ്രഹമായിരുന്നു.
0: നേരത്തെ പോയിട്ടുണ്ടോ?
2: ഇല്ല, ആദ്യമായിട്ടാ പോകുന്നേ.
0: ആ എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഗംഗയിൽ നിമജ്ജനം ചെയ്യാനും മറ്റും കുറേ ഏജൻസീസ് ഉണ്ടാകും. വലിയ റേറ്റാണ്. അവരാണ് നമുക്ക് വേണ്ടി ഗംഗയിൽ മുങ്ങുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊള്ളയടിക്കും.
1: ആണോ?
0: പിന്നെ പലതരം വഴിപാടുകൾ, ഹോട്ടൽസ്, ലോഡ്ജ്, പർച്ചേസ് എല്ലാറ്റിലും ഏജൻറ്റുമാരാ.
2: അപ്പോൾ നമ്മളെന്താ ചെയ്യുക?
0: ആ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ അവിടെ കുറേ സ്വാമിമാരുണ്ട്, ചെറിയ ചെറിയ ആശ്രമങ്ങളും. ഏതെങ്കിലും ഒന്നിൽ പോവുക, കാര്യങ്ങൾ പറയുക. അവരിലൂടെ ആയാൽ കുറേ മെച്ചമായിരിക്കും.
1: ആ അങ്ങനെ ചെയ്യാം.
0: ഋഷികേശിലേക്ക് പോകുന്നുണ്ടോ? അതും സെയിം സ്റ്റേറ്റിലാണ്, ഉത്തരാഖണ്ഡ്.
1: ഹിമാലയത്തിൻ്റെ താഴ്വാരമല്ലേ, നോക്കാം.
0: മക്കളൊക്കെ സെറ്റിൽഡ് ആയിരിക്കും അല്ലേ? ഏതായാലും നാട്ടിൽ നിന്നിറങ്ങിയതല്ലേ, തിരിച്ചെത്താൻ തിരക്കില്ലെങ്കിൽ തീർത്ഥയാത്ര നീളട്ടെ.
2: നോക്കാം.
0: അപ്പോൾ ശരി, പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. ശുഭയാത്ര നേരുന്നു. ഹരിദ്വാറിലും ഋഷികേശിലും ബദരിനാഥിലുമൊക്കെയുള്ള തീർത്ഥയാത്ര ഒരിക്കലും മറക്കാനാവില്ല. നിങ്ങൾക്ക് വലിയ അനുഭവങ്ങൾ തരും. സന്യാസിമാരുടെ കൂട്ടത്തിൽ ദിവ്യന്മാരൊക്കെയുണ്ട്. അവരെയൊക്കെ നിങ്ങൾക്ക് കാണാനിട വരട്ടെ.
1: വളരെ സന്തോഷം. ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു. അനുഗ്രഹവും സന്തോഷം.
2: ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളും ഉണ്ടാവും സർ.
0: നന്ദി. അപ്പോൾ ശരി. എന്നാൽ ഞാൻ
1: ആയിക്കോട്ടെ.

0: മല്ലികെ, അനുഭവങ്ങൾ എത്ര ആശ്ചര്യം അല്ലേ?
1: അതെ, നല്ല ടിടിആർ. ജയദേവ, എന്തായി ആലോചിക്കുന്നേ?
0: ഒന്നുമില്ല.
1: ഹരിദ്വാറിലെ തിരക്കുകളെ കുറിച്ചാ?
0: അല്ല,
1: പിന്നെ
0: ബ്രഹ്മകുണ്ട്, അവിടെ മതി. അമ്മയുടെ ആത്മാവ് സന്തോഷിക്കുക, അവിടെയായിരിക്കുമ്പോഴാ.
1: പാപനാശിനി അല്ലേ ഗംഗ, പുണ്യനദി.
0: ഭക്തി അല്ലേ,
1: വിശ്വാസം.
0: ആ ഗോവയിൽ നിന്ന് കയറുന്നയാൾ ആരായിരിക്കും?
1: ആരായാലും രാത്രിയല്ലേ, അതുകൊണ്ട് സംസാരമൊന്നും അധികം ഉണ്ടാവില്ല.
0: ബോംബെയിലെത്തുമ്പോ നേരം പുലരും.
1: രണ്ടു പേർക്ക് മാത്രമായിട്ട് ക്യാബിൻ ഉണ്ടാവില്ലല്ലോ.
0: മൂന്ന് പേർക്ക്, ഇത് നാലുപേരുടെ ക്യാബിനാണ്.

0: ജയദേവ.
1: എന്താ മല്ലിക?
0: ഞാനൊന്ന് ചോദിച്ച, വിഷമിക്കോ?
1: നീ ചോദിക്കടോ.
0: 4 സീറ്റ് ബുക്ക് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ
1: മല്ലിക?
0: നമ്മുടെ മകള്.
1: പക്ഷേ

0: കടലൊന്നും തിരിച്ചു തന്നില്ലല്ലോ നമുക്ക്.
1: ജയദേവ, സങ്കടായോ?
0: പിന്നെ നമ്മുടെ മോള്?
1: പ്രാർത്ഥിക്കാം, അവളുടെ ആത്മാവ് ശാന്തമാകട്ടെ.

0: ടിടിആർ പറഞ്ഞില്ലേ ദിവ്യന്മാരായ ഒരുപാട് സന്യാസിമാരുണ്ടാവുന്ന, അവരോട് പറഞ്ഞ് പൂജയോ മറ്റോ ചെയ്യണം.
1: മല്ലയ്യ,
0: അമ്മ മാത്രമല്ല അവളും നമ്മുടെ കൂടെ ഉണ്ട് ജയദേവ.
1: അതെ, അവളെ കാണാം എനിക്ക്. അവൾ ഏത് വേഷത്തിലാണെന്നറിയോ? നീ അവളുടെ അമ്മ സമ്മാനിച്ച് പട്ടുപാവാടി ഉടുത്തു.
0: നമ്മുടെ മോള്.

0: നീ വിളിക്ക്, ചെല്.
1: ശരി, ഞാനിപ്പോ വിളിക്കാം. അമ്മയിരുന്നോ?
0: എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഒരിക്കലും സംഭവിക്കൂലെന്ന് കരുതിയതാ. ദൈവമേ, എന്റെ കുട്ടിക്ക് ആപത്തൊന്നും ഉണ്ടാക്കല്ലേ. ആ മോളുവാ, ഇരിക്ക്.
1: റോജയുടെ ടേസ്റ്റ് എന്താന്ന് പറഞ്ഞാല് നാളെ മുതൽ അത് ഉണ്ടാക്കാം കേട്ടോ.
0: പുതിയതൊക്കെ ടേസ്റ്റ് ചെയ്യട്ടെ അല്ലേ മോളെ? അല്ല, നീ ഇതൊക്കെ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ?
2: ആ ചിലതൊക്കെ.
0: ദാ, അത് കണ്ണിമാങ്ങ അച്ചാറാ.
2: റെഡ് ചില്ലി?
1: ആ നല്ല എരിവാ, പക്ഷേ നല്ല ടേസ്റ്റാ.
0: മല്ലികേ, നീ ഒരിക്ക.
1: ശരി അമ്മേ.
0: ദാ, ഇതാന്ന് സംഭാരോ. കറിവേപ്പിലയും ഇഞ്ചിയും കാന്താരിമുളകും ഒക്കെ ഉണ്ട്.
1: പക്ഷെ ഊണ് തീരാറാവുമ്പോഴാ കഴിക്കുക കേട്ടോ.
2: പുളിയും എരിവും അല്ലേ, ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇഷ്ട.
0: എന്നാ കഴിക്ക്. കഴിക്ക്.
2: കഴിക്ക.
1: ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് അധിക നേരം ഇരിക്കരുതെന്നാ, റോജ കഴിച്ചോളൂ.
2: അത് പിന്നെ
0: എന്താ മോളെ, മോക്കിതൊന്നും ഇഷ്ടായില്ലേ?
2: അതല്ല.
1: പിന്നെന്താ?
2: അത് പിന്നെ.
1: ആ പറഞ്ഞു.
2: ഒരു പ്ലേറ്റ് കൂടെ വേണ്ടേ? വിളിക്കരുതോ
1: മോളെ?
0: ജയ മോനെ, വാടാ വാടാ, വന്ന് കഴിക്കേ. മോള് വിളിക്കുന്നടാ.
1: അമ്മേ, കുഴച്ചു വെച്ചതല്ലേ, കഴിച്ചോ. ജയദേവൻ വന്നോളൂ.
2: ഞാൻ എന്താ വിളിക്കേണ്ടത്? അച്ഛമ്മന്നല്ലേ
1: മോളെ?
2: ശരിയല്ലേ അച്ഛമ്മേ. ആ കുഴച്ചു വെച്ചത് ഇങ്ങോട്ട് തന്നോളൂ.
0: എന്റെ പൊന്നു മോളെ.

0: ദിനേശേട്ടാ.
1: എന്താ ഗീതേ?
0: നിങ്ങൾ മോക്ക് ക്യാഷ് അയച്ചു കൊടുത്തിനാ?
1: അത് പിന്നെ രാത്രി തന്നെ അയച്ചു കൊടുത്തില്ലേ? എന്തേ മോള് വിളിച്ചിനാ?
0: ഇല്ല, ചോദിച്ചതാ.
1: അല്ലപ്പാ, കൃത്യമായിട്ട് ഫീ അടക്കുന്നില്ലേ നമ്മള്? പിന്നെ അടുക്കിടക്ക് ഇങ്ങനെ പൈസ ചോദിക്കുന്ന എന്തിനാ?
0: ഇത് ഫീസിനൊന്നുമല്ല, ഓൾക്ക് എന്തോ വാങ്ങാനെന്നല്ലേ പറഞ്ഞേ.
1: ശരി, ഞാൻ ഇറങ്ങാന്നേ. അല്ല, എന്തെങ്കിലും സാധനം മേടിക്കണോ?
0: വേണ്ട, ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചോളാം. നിങ്ങൾ വാങ്ങിയാലൊന്നും ശരിയാവൂല.
1: ശരിയാവാണ്ട്.
0: കാരറ്റിന് പറഞ്ഞാൽ ബീട്രൂട്ട്, ഉള്ളിക്ക് പറഞ്ഞാലോ ഉരുളക്കിഴങ്ങ്, അതല്ലേ ശീലോ?
1: അല്ല, അതും വേണ്ടത് തന്നെയാണല്ലോ.
0: നിങ്ങൾ അടികൂടാ നിൽക്കാണ്ട് പോകാൻ നോക്കുന്നുണ്ടാ?
1: ഓ, പോയേക്കാമേ.
0: ഇന്ന് നേരത്തെ വരുവാ.

0: ഇല്ല, പേടിക്കണ്ട, വരിയേ വേണ്ടെങ്കിൽ പറഞ്ഞാ മതി കേട്ടാ.
1: ഓ ദിനേശേട്ടാ, നേരത്തെ വരുന്നുണ്ടെങ്കിലേ ഒന്ന് ഗായത്രിന്റെ അടുത്ത് പോയാലോന്ന്.
0: കോഴിക്കോട്? അതിപ്പം വൈകുന്നേരം പോയാലൊന്നും ശരിയാവൂല.
1: അല്ല, ഗായത്രി കോഴിക്കോടാണോ ഉള്ളത്?
0: ആ, സുരേശനെ കണ്ടിരുന്നു, കുറച്ചു ദിവസം കോഴിക്കോടാന്ന് പറഞ്ഞു.
1: അപ്പോ സുരേശനും എവിടെയാ?
0: അല്ല, സുരേശൻ നാട്ടിലാ, കോൺട്രാക്ട് വർക്കല്ലേ.
1: എന്തിനാ പിന്നെ ഗായത്രി പോയേ?
0: നീ അതിനെപ്പറ്റി കൂലങ്കഷമായി ചിന്തിക്ക്, ഞാനിപ്പോ ഇറങ്ങ.
1: ശരി. അതെന്നാപ്പ ഈ കൂലങ്കഷായം?

ഹലോ, എന്നാ ദിനേശ? ഞാൻ വീട്ടിലാ. ഇല്ല, കാര്യമായ പണിയൊന്നുമില്ല. എത്ര മണി? ഒരു മണിക്കാ? ഭക്ഷണ? അതെയാ? ആ, എന്നാ ശരി. ആ, ഞാനെത്താ. അല്ല, നീ സുരേഷനെ വിളിച്ചില്ലേ? ആ ആ, നമുക്കൊന്നായിട്ട് പോവാം. ഞാനെത്തുന്ന് ആ ഒരു 12 12:30 ആകുമ്പോൾ ഞാൻ വിളിക്കാം.

0: ഞാൻ വിചാരിച്ചു നീ വീട്ടിലുണ്ടാവില്ല എന്ന്.
1: അല്ല, നിനക്ക് നന്നാ ഉച്ചക്ക് ശേഷം ഓഫ്.
0: എടോ, അത് കമ്പനി ഫൗണ്ടറുടെ ഒരു ഓർമ്മ ദിനം.
1: സുരേഷൻ വീട്ടിലുണ്ടാ?
0: ആ, വീട്ടിലുണ്ട്.
1: ഗായത്രി?
0: ഇല്ല, കോഴിക്കോടാ.
1: ഓ, ഫുഡ് പാർസൽ വാങ്ങിക്കൂടായിരുന്നോ?
0: സുരേശൻ അതൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു.
1: ഓ, ഓക്കെ. വാ, കേറി വാ.
0: സുരേശ, പൊരിച്ച മീനിന്റെ മണമൊന്നും വരുന്നില്ലല്ലോടോ. മീനില്ലേ?
2: നമുക്ക് ശരിയാക്കാം ദിനേശ.
1: അപ്പൊ ഫുഡ് റെഡി അല്ലേ?
2: മീൽസ് റെഡി, ഓൾറെഡി റെഡി.
0: അപ്പോ ഇനി വൈകിക്കണ്ട. എറ്റാക്ക്.
2: കൊള്ളാം.
1: എടാ സുരേഷ, നിനക്ക് വർക്കില്ലേ?
2: കുറവാ, പുതിയ കോൺട്രാക്ടുകൾ ഒഴിവാക്കല.
1: എന്താ?
0: എന്തിനാന്ന്? ഇഷ്ടം പോലെ സമ്പാദിച്ചില്ലേ? പിന്നെ നമ്മളെ പോലെയാ? പിള്ളേരും പ്രാരാബ്ദമൊന്നും ഇല്ലല്ലോ.
1: ദിനേശ, ഗായത്രി എന്താ കോഴിക്കോടുന്ന് വരാത്തേ?
0: ശരിയാ, ഗീതയും പറഞ്ഞു ഒന്ന് കാണണം. ഞായറാഴ്ച നമ്മളങ്ങോട്ട് പോവും മിക്കവാറും.
2: ആ, കുറച്ചവിടെ നിൽക്കട്ടെ. ഇങ്ങോട്ട് വരുന്നവരെ അവിടെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ മദർ സുപ്പീരിയറിന് സുഖമില്ലാന്ന് പറയുന്ന കേട്ടു, അതാ വരാഞ്ഞ്.
0: അത് നന്നായി.
1: എന്ത്?
0: അല്ല, അതല്ല, അത് സുഖമില്ലാത്തതുകൊണ്ടാണല്ലോ സഹായത്തിന് ഗായത്രി എവിടെ പോയത്?
1: അതിന്?
0: അല്ല, ഗായത്രി അവിടെ പോയത് കൊണ്ടാണല്ലോ സുരേശൻ ഇവിടെ ഒറ്റക്കായത്.
1: സുരേശൻ ഒറ്റക്കായത് കൊണ്ടാണല്ലോ നമ്മളിവിടെ ഇങ്ങനെ കൂടുന്നത്.
2: ആ, പിന്നെ ജയദേവന്റെ മെസ്സേജ് വന്നിരുന്നു. ഡൽഹിയിലെത്തിയപ്പോഴാ മെസ്സേജ് അയച്ചത്. ഹരിദ്വാറിലേക്ക് ട്രെയിനിന് കാത്തിക്കുമ്പോ.
1: അതെയാ, ഹരിദ്വാറിലെത്തിയാ?
0: എന്താ പറഞ്ഞേ?
2: യാത്രയൊക്കെ സുഖമായിരുന്നു പോലും, ഇനി നാട്ടിൽ വന്നിട്ട് കാണാന്നാ പറഞ്ഞെ.
0: അല്ല, രണ്ടാളും അവിടെ ഹിമാലയത്തിൽ ആശ്രമം കെട്ടി താമസിക്കോ? ജയദേവാനന്ദ സ്വാമികളും മല്ലികാനന്ദ സ്വാമിനിയും.
1: അതിന് ചാൻസ് ഇല്ലാതില്ല. നാട്ടിലിനി ആരാ അവർക്ക്?
2: എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. 7 വർഷങ്ങൾ കടന്നുപോയത് അറിഞ്ഞതേയില്ല.
0: റോജ ഉണ്ടായിരുന്നെങ്കിൽ ശാന്ത ടീച്ചർ ഒരു 5-10 കൊല്ലവും കൂടി ജീവിക്കുമായിരുന്നു.
2: ഒന്ന് ആലോചിച്ച് നോക്കിയേ, നഷ്ടപ്പെട്ടതൊക്കെ ഒന്നൊന്നായി തിരിച്ചു കിട്ടുക. നടക്കില്ലെന്ന് കരുതിയത് നടന്നു കാണുക. കുറച്ച് ദിവസമെങ്കിലും ടീച്ചർ ഒരുപാട് സന്തോഷിച്ചിരുന്നു.
0: നമ്മുടെ നെല്ലിക്കയോട് ടീച്ചർക്ക് എന്നൊരു കടപ്പാടുണ്ടായിരുന്നു.
1: പിന്നെ ഇല്ലാതിരിക്കുക. ഭാര്യ മരിച്ച് തലതിരിഞ്ഞ മോളുമായി ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന മകൻ ജയദേവനെയല്ലേ നമ്മൾ തിരിച്ചു കൊടുത്തത്?
0: ഓജസ്സും തേജസ്സുമുള്ള ജയദേവനെ. എന്താ, ശരിയല്ലേ?
2: ജയദേവന്റെ വിഷാദം മാറ്റിയ മല്ലിക ഒരു മാതൃകാ മരുമകളായിരുന്നു, അതിൽ സംശയമില്ല. ടീച്ചർക്ക് മധുര അതിമധുരായത് മല്ലികയുടെ വരവാ.
1: അതിമധുരമായത് റോജ വന്നപ്പോഴാ.
0: അങ്ങനെ അമൃതമായാൽ അധികവും വിഷം അല്ലേ?
1: അതേ പണ്ഡിത, അങ്ങനെ തന്നെ.
2: ദിനേശ, മോളെ കോഴ്സ് കഴിയാറായോ?
0: ഇല്ലപ്പാ, 2 സെമ്മ് ബാക്കിയുണ്ട്, 1 കൊല്ലം.
2: നീ അവളെ നാട് കടത്താനാ പ്ലാൻ?
0: അവൾക്ക് അതാ ഇഷ്ടം, നഴ്സിംഗ് ഫീൽഡ്. നല്ല സ്കോപ്പാ പോലും. ആ, ഗീതക്കും അതിഷ്ട.
1: എന്നിട്ട് വേണം സകുടുംബം ഒരു വിദേശയാത്ര.
0: പിന്നെ ഇല്ലാതെ.
2: അല്ല ശ്യാമേ, നിന്റെ മോനോ?
1: റിപ്പീറ്റേഴ്സിന് ചേർന്നു. അവനതിന് താല്പര്യമില്ല, അവന്റെ അമ്മക്ക് നിർബന്ധം.
2: അവന്റെ ടേസ്റ്റ് എന്താന്ന് ചോദിച്ചോ.
1: പോലീസ് ഇൻവെസ്റ്റിഗേഷൻ.
0: അത് ചില സിനിമകൾ കണ്ട മോട്ടിവേഷനാ.
2: അതെല്ലാം പോട്ടെ, കുട്ടികളെല്ലാം നാട്ടിൽ വന്നാൽ നമുക്കൊന്ന് കൂടണം. അപ്പോഴേക്കും ജയദേവനെത്തും.
0: അതെ, ഗായത്രിയോട് വരാൻ പറയാ.
1: ദിനേശ, ഞായറാഴ്ച നീ കോഴിക്കോട് പോകുന്നുണ്ടാ?
0: ആ, പോകാം. നീ വരുന്ന?
2: അല്ല, അതിപ്പോ ഇത്ര ധൃതി പിടിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല.
0: സുരേഷ, ഏതാണ്ട് 4 മാസമായില്ലേ പോയിട്ട്. നെല്ലിക്കോ മീറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഡിസ്കണക്ട് ആയി പോയത്. ഗീത 1 മാസമായി പറയുന്നു ഗായത്രിയെ കാണണമെന്ന്. ഫോണിൽ അങ്ങ് കിട്ടുന്നുമില്ല.
1: മാത്രല്ല, ഗായത്രിക്ക് അമ്മ തന്നെയല്ലേ മദർ സുപ്പീരിയർ. അവർക്ക് സുഖമില്ലാന്നറിഞ്ഞ് നമ്മൾ പോകാതിരുന്നതും ശരിയല്ല, അല്ലേ ദിനേശ?
0: പിന്നെ അല്ലാതെ. നിന്റെ വൈഫും വരുന്നുണ്ടോ?
1: മിക്കവാറും ഉണ്ടാകും.
0: അപ്പോ നമ്മൾ 4 ആള്.
1: 5 സുരേഷിനും. ഞാൻ വണ്ടി എടുക്കൂ, 5 സുഖമായിട്ട് പോവാ.
0: അപ്പൊ ഓക്കെ അല്ലേ സുരേഷേ?
2: അത്
0: മതി, ഒരു ദിവസം സൈറ്റ് പോയിട്ടില്ല ഒന്നും സംഭവിക്കൂല സുരേഷാ. അപ്പോ സൺഡേ മോർണിംഗ് ഓക്കെ.
2: അതല്ല ദിനേശാ, നെക്സ്റ്റ് വീക്ക് ജയദേവൻ എത്തുമല്ലോ, അവനില്ലാണ്ട് പോയാ?
1: അത് ശരിയാ, ഹരിദ്വാറിൽ ആശ്രമം കിട്ടിയില്ലെങ്കിലും അടുത്ത ആഴ്ച ആവാം. എന്താ ദിനേശ?
0: ഗീതയോട് വാക്ക് പറഞ്ഞുപോയി.
1: വാക്കല്ലേ, അതങ്ങ് മാറ്റ്, പതിവല്ലേ അത്.
0: ആ കുഴപ്പമില്ല, മല്ലികയോ ഉണ്ടാവും എന്ന് പറഞ്ഞാ ഓക്കെ ആവും.
1: അപ്പൊ ഒരു ഇന്നോവ ഏർപ്പാടാക്കണം. എന്താ സുരേഷ?
2: ഓ ഓക്കെ, അങ്ങനെ തന്നെ ആവാ.
0: പിന്നെ ജയദേവന് ഈ കാര്യം പറഞ്ഞ് നീ ഒരു മെസ്സേജ് അയക്കണേ.
2: അതൊന്നും വേണ്ട, അവരവിടെ കുറച്ച് സ്വസ്ഥായിട്ടിരിക്കട്ടെ.
0: എന്നാൽ ഇങ്ങോട്ട് വിളിച്ചാൽ സൂചിപ്പിക്കാൻ മറക്കണ്ട.
1: അതെ.
2: ആ ശരി,
0: അപ്പോ നെക്സ്റ്റ് സൺഡേ നോ ചേഞ്ച് ഓക്കേ.

0: ഇല്ലാത്ത ഒരിടവും ഉണ്ടാവില്ല അല്ലേ?
1: സന്യാസിമാരായും അവരുടെ ആശ്രിതരായും ഉണ്ടാകുമെന്ന് കരുതിയില്ല.
0: അവരുള്ളത് നമുക്കൊരു സഹായമായി.
1: അല്ലെങ്കിൽ ഹിന്ദി പറഞ്ഞൊരു വകയായനെ.
0: ജയദേവ, അമ്മയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ?
1: അതെ, ആഗ്രഹിച്ചതുപോലെയൊക്കെ കർമ്മങ്ങൾ ചെയ്യാനായി.
0: പക്ഷേ മോളുടെ കാര്യം പറഞ്ഞപ്പോ ഗുരുജി എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ?
1: നമ്മൾ പറഞ്ഞതൊക്കെ നിഷേധിക്കും പോലെയാ എനിക്ക് തോന്നിയത്.
0: അപ്പോ ഗുരുജിയുടെ സഹായിയോ അദ്ദേഹം എന്താ പറഞ്ഞത്?
1: സ്വാഭാവിക മൃതിയല്ലോ, അതുകൊണ്ടാവും.
0: ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് മറ്റേതെങ്കിലും ഒരു ജോത്സ്യനെ കൂടി കാണാം.
1: കാണാം.
0: എന്താ നിങ്ങൾക്കൊരു വിശ്വാസക്കുറവ് പോലെ?
1: വിശ്വാസത്തിന്റെ കാര്യമല്ല മല്ലികേ, ആശ്വാസമാണ്, മനസ്സിന് ആശ്വാസം.
0: ശരിക്കും ഈ സ്ഥലത്ത് കഴിയുമ്പോ ഒരാശ്വാസം തോന്നില്ലേ?
1: കാലം പിറകോട്ട് പോയ പോലെ.
0: ഇതിഹാസ കാലത്തേക്ക്, കറക്റ്റ് അല്ലേ?
1: അതെ, പുതിയ കാലത്തിന്റെ സൂചകങ്ങൾ വളരെ കുറവ് തന്നെ.
0: കഴുതകളും കുതിരവണ്ടികളും നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോവുകയാ.
1: പ്രകൃതി നോക്കൂ, ഹിമാലയം, കൈലാസം.

0: വാസസ്ഥലം
1: പ്രകൃതി തന്നെ ഈശ്വരൻ. ആകാശവും ഭൂമിയും കോടമഞ്ഞുകൾക്കുള്ളിൽ ഒളിക്കുന്ന കാഴ്ച.
0: അല്ല, ഇതെന്താ കാളിദാസനാവുകയാണോ അതോ വേർഡ്സ്വർത്ത് ആണോ?
1: ആരെയും ഭാവനാ കവികളാക്കും.
0: തിരിച്ചു പോവാൻ തോന്നില്ല അല്ലേ?
1: അതെ, പക്ഷേ പോകണ്ടേ?
0: പിന്നെ പോവാതെ? അധികം നാളെ നിന്നാ ചിലപ്പോ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ കുറഞ്ഞു പോയി എന്ന്
1: വരും. നല്ല ഹൈമവതഭൂവിൽ നിന്നോ മടങ്ങാം.
0: ഇത് പണ്ട് വായനശാലയിലായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു. എം പി വീരേന്ദ്രകുമാറിൻ്റെതല്ലേ?
1: വായിച്ചിട്ടുണ്ട്.
0: ഇതുമാത്രമല്ല, അവിടെ യാത്രാവിവരണങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ആദി കൈലാസ യാത്രയൊക്കെ
1: വായനയിലൂടെ മല്ലിക ഒരുവട്ടം ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവൂല്ലേ?
0: ഒരു തവണയല്ല, ഒരുപാട് തവണ. പക്ഷെ അപ്പോഴൊന്നും നേരിൽ കാണാൻ പറ്റുമെന്ന് കരുതിയതേയല്ല. നിങ്ങൾക്കറിയോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കരുതിയിട്ടേയില്ല. സത്യം,
1: ഒരു രണ്ടാം ജന്മം.
0: അതെ, ഭൂമിയിൽ തന്നെ പുനർജന്മം.
1: ഈ അസുലഭ ഭാഗ്യത്തിന്, നമ്മുടെ പുനർജനിക്ക് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു?
0: മറ്റാരോടാ, ഒരൌഷധ ഫലത്തിനോട്, നെല്ലിക്കയോട് അല്ലേ?
1: നെല്ലിക്ക നമുക്ക് വേണ്ടിയാണ് അതുണ്ടായത് അല്ലേ?
0: അതെന്താ?
1: നമ്മുടെ സംഗമത്തോടെ നെല്ലിക്ക സംഗമവും അവസാനിച്ചു.
0: പക്ഷേ ചില സസ്യങ്ങൾ അങ്ങനെയാ, ഒരു തവണത്തെ വിളവിന് വേണ്ടി മാത്രം വളരും.
1: കദളി വാഴ.
0: തെറ്റ്, എല്ലാ വാഴകളും.
1: നെല്ലിക്ക തീർന്നെങ്കിലും കുറച്ചുപേർ ഇപ്പോഴും ഉണ്ടല്ലോ. സുരേഷ്, ദിനേശ്, ശ്യാം,
0: അവരുടെ ഭാര്യമാര്.
1: മല്ലിക ഉറങ്ങണ്ടേ?
0: നക്ഷത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആകാശഗംഗ മതിവരുവോളം കണ്ടൂടെ ഇന്ന്. ഉറങ്ങാതെ ഇങ്ങനെ അങ്ങിരുന്നാലോ?
1: മാനസ സരോവരത്തിലേക്ക് നക്ഷത്രങ്ങൾ ഇറങ്ങി വരും.
0: അതുമാത്രോ? ദേ, അങ്ങ് ദൂരെ കൈലാസഗിരിശൃംഖത്തിൽ മേഘങ്ങൾ ഒന്നായി തീർക്കുന്ന നടരാജരൂപം കാണണ്ടേ?
1: ഭൂമിയല്ല, സ്വർഗമാണിവിടെ.
0: ഈ സ്വർഗവനികയില് നമുക്കിന്ന് ഇതുപോലെ ഉണർന്നിരിക്കാം. എന്താ?
1: മനസ്സിലും മഞ്ഞു പെയ്യട്ടെ, സ്വസ്ഥതയുടെ പുലർവെളിച്ചം പരക്കട്ടെ.

0: മല്ലിക,
1: എന്താ?
0: ദാ നോക്ക്, സുരേഷിന്റെ ഒരു മെസ്സേജ്.
1: നോക്കട്ടെ. ഇതെന്താ ഇത്? ജയദേവാനന്ദ സ്വാമികളായി ആശ്രമം കിട്ടി താമസിക്കാനിടയുണ്ടെന്ന് ദിനേശൻ പറഞ്ഞുപോലോ.
0: ദിനേശന്റെ സംശയം ചിലപ്പോ നടന്നേനെ അല്ലേ?
1: ആവോ, എനിക്കറിയില്ല.
0: ഒരു വേള നീയും ആഗ്രഹിച്ചിരുന്നില്ലേ മല്ലികാനന്ദ സ്വാമിനി?
1: അയ്യോ, എന്തായി പറയുന്നേ? സത്യായിട്ടുമില്ല.
0: പിന്നെ
1: ജയദേവാനന്ദ തീർത്ഥപാദരുടെ ആശ്രിതിയാകാൻ ആഗ്രഹിച്ചു.
0: അപ്പോ ആ ആഗ്രഹം നിറവേറാതെയാ നാം മടങ്ങുന്നത് അല്ലേ?
1: അങ്ങനെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയാ പിന്നെ
0: ദൈവത്തിന് എന്ത് കാര്യം?
1: അത് ശ്രീകുമാരൻ തമ്പിയല്ലേ, ബന്ധുക്കൾ ശത്രുക്കൾ.
0: പരികൾ ഓർമ്മയുണ്ടോ?
1: കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്ക് എന്തു മൂല്യം?
0: നമ്മുടെ ഭജനം ഇന്നും നിറഞ്ഞാൽ നാരായണനെന്തിന് അമ്പലങ്ങൾ?
1: എക്സ്ട്രീം ഫിലോസഫിയാണ്. പക്ഷേ ആദ്യ വരികൾ
0: ചുംബനപ്പൂക്കൊണ്ട് മൂടി തമ്പുരാട്ടി നിന്നെ ഉറക്കാം.
1: പക്ഷേ ഇത് ഒരല്പം വൈരുദ്ധ്യമല്ലേ?
0: വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിന് തൽക്കാലം താല്പര്യമില്ല. ഏതായാലും നമ്മുടെ ഭജനം നിറയാതെ എല്ലാ സ്വപ്നങ്ങളും ഫലിക്കാതെ നമുക്ക് യാത്ര തുടരാം.
1: അല്ല, സുരേഷിന് റിപ്ലൈ കൊടുക്കണ്ടേ?
0: എന്താ ഏക്ക്?
1: മംഗളങ്ങൾ. ജയാനന്ദ തീർത്ഥപാദരുടെ മംഗളങ്ങൾ. മംഗളയിൽ പിന്നെ ഭക്തനിലേക്ക്. ദ മംഗള എക്സ്പ്രസ്. ഇപ്പൊ മനസ്സിലായോ?

0: മല്ലിക, എന്തെങ്കിലും കഴിക്കണ്ടേ?
1: ഇപ്പോ എവിടെ എത്തിയേ?
0: മുംബൈ കല്യാൺ ജംഗ്ഷനാ. വണ്ടി ബിഫോർ ടൈമാണ്, അരമണിക്കൂർ കഴിഞ്ഞേ പോകൂ.
1: നന്നായി ഉറങ്ങി.
0: ഉറക്കത്തിന്റെ കുടിശ്ശികയെല്ലാം തീർത്തു അല്ലേ?
1: കൊറേയൊക്കെ.
0: നിനക്കെന്താ വേണ്ടത്? മഹാരാഷ്ട്ര സ്പെഷ്യൽ പബ്ജി ഒക്കെ ഉണ്ടാവും. എന്താ വേണോ?
1: ബണ്ണും പച്ചമുളകും വേണ്ട, ഈസ്റ്റിന്റെ മണം. ദോശയോ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ?
0: ഞാൻ നോക്കാം.
1: അല്ല, ട്രെയിനിലുണ്ടാവില്ലേ?
0: അത് പാൻട്രി കാറിലേതല്ലേ, വൃത്തി ഉണ്ടാവണമെന്നില്ല. ഞാൻ ഇറങ്ങി വരാം. നീ ബർത്തിൽ നിന്ന് ഇറങ്ങ്, ഇവിടെ ഇരുന്നോളൂ, ഞാൻ സഹായിക്കാം. വാ, ഇവിടെ ചവിട്ടിക്കോ. ഇവിടെ ചവിട്ട്, അവിടെ ഇറങ്ങി വാ. ഇറങ്ങടോ.
1: അതെ ജയദേവ, വേഗം വരില്ലേ, നല്ല തിരക്കാ സ്റ്റേഷനില്.
0: ശരി, പെട്ടെന്ന് വരാം.
1: എന്തൊരു തിരക്കാ ഇവിടൊക്കെ. അപ്പുറത്തേത് മെട്രോ അല്ലേ? എത്രയാളാ ഓരോ കോച്ചിലും. ഇവരൊക്കെ എങ്ങോട്ടാ പോകുന്നെ? അതെന്താ അത് പേരൊക്കെയോ? കക്കിരിക്ക. എല്ലാറ്റിനും മുളക് മസാല നിർബന്ധം. വേണ്ട വേണ്ട. അതാരാ, കണ്ടിട്ട് നല്ല മുഖപരിചയം തോന്നുന്നുണ്ടല്ലോ. അതെ, എനിക്കറിയാം അവരെ.

റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ റോജ, റോജ മാറി മാറിക്കേ മോളെ, നിൽക്ക്, നീ ഇങ്ങനെ പോവില്ലേ മോളെ, അവിടെ നിൽക്ക്, ഒന്ന് മാറ് മോളെ, നിങ്ങളൊന്ന് മാറ് മോളെ, മോളെ റോജ, നീ ഒന്ന് അവിടെ നിൽക്ക്. ഈ കുട്ടി എന്താ എന്നെ കണ്ടിട്ട് നിൽക്കാതെ മോളെ, റോജ, റോജ അവിടെ നിൽക്ക് മോളെ, ഒന്ന് മാറ് പ്ലീസ് മോളെ, മോളെ റോജ, റോജ.

0: कुछ ही समय में प्लेटफॉर्म क्रमांक एक पर आ रही है।
1: ഉപ്പുമാവ് തന്നെ കിട്ടി. മല്ലിക, ഏ, ഇവിടെ ഇവിടെ പോയി മുഖം കഴുകാനായിരിക്കോ? വണ്ടി വിടാറായില്ലേ മല്ലിക? അരെ അരെ ഭയ്യാ, ഇത് ഇവിടെ സീറ്റ് മീ മേരാ മേരാ മേരാ പത്നി ക്യാ ഹൈ
2: ഈ സീറ്റ് മേ ബൈഠി ഹുഈ സ്ത്രീ ഹൈ ക്യാ
1: മേരാ പത്നി ക്യാ ക്യാ
2: വോ അഭി അഭി ഗാഡി കേ ബാഹർ കുച്ച് ചില്ലാതേ ഹുഏ ചലി ഗയി കിസി കോ മിൽനേ കേ ലിയേ ബോൽ രഹേ തേ
1: പുറത്തു പോകാനാ? മല്ലിക, ഈശ്വര, അവൾ എവിടെ പോകാനാ?
2: ഗാഡി ചൂട്ടേ വാലേ, ജൽദി കർലോ നാ, ജൽദി കരോ.
1: വണ്ടി പോകാറായല്ലോ. മല്ലിക, മല്ലിക, ഈ തിരക്കിൽ എവിടെയാ നോക്ക്, പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നോക്കാം. മല്ലിക,
2: ഗാഡി അഭി അഭി ചൂട്ടേ വാലേ, ഗാഡി ചലന ശുരു കർ ദിയാ ഹേ, ജൽദി കരോ.
1: അവള് കേറിയില്ലല്ലോ. അരെ അരെ ഭയ്യ, പത്നി അന്ദർ സേ
2: നഹീ, വോ നഹീ ആയി, വോ അഭി ഭി ഗാഡി കി ബാഹർ ഹൈ, ബാഹർ സേ അഭി തക് വാപസ് നഹീ ആയി വോ. ജൽദി ജാകർ ദേഖ് ഢൂൺഡ് ലോ, നഹീ തോ ഗാഡി ഛൂട് ജായേഗി.
1: മല്ലിക, മല്ലിക, മല്ലിക, നീ എവിടെയാ? മല്ലിക!

ഇതാരാപ്പ ഈ സമയത്ത്? ജയദേവൻ? ജയ, എന്താടാ, എന്താ ഒരു ടെൻഷൻ? റിട്ടേൺ അല്ലേ? ജയ, നീ കാര്യം പറ, ടെൻഷൻ ആകാതെ. എന്നിട്ട് കണ്ടില്ലേ ആ ട്രെയിൻ മിസ്സായോ? ആ ശരി, നീ വിഷമിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്യാം. വണ്ടി കയറിയിട്ടില്ലെന്ന് ഉറപ്പല്ലേ? ആ എന്നാ പിന്നെ നീ റെയിൽവേ പോലീസിനെ കാണ്, വേഗം. എടാ, ഇത് സിമ്പിളാണ്. ആ പിന്നെ ഫോട്ടോ ഉണ്ടെങ്കിൽ കൊടുക്ക്, അവര് വേണ്ടത് ചെയ്തോളും. നീ ടെൻഷൻ അടിക്കല്ലേ, നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നീ ആ പോലീസുകാരന് ഫോൺ കൊടുക്ക്, ഞാൻ പറയാം.

0: എന്താടാ സുരേഷ പ്രശ്നം?
1: എടാ, മല്ലികനെ കാണുന്നില്ല പോലും.
0: ഏ, കാണുന്നില്ലേ?
1: അവര് ഡൽഹിയിൽ നിന്ന് റിട്ടേണാ, മുംബൈയിലെത്തി. കല്യാൺ അതൊരു വലിയ സ്റ്റേഷനല്ലേ. ജയദേവൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പുറത്തിറങ്ങിയതാ, തിരിച്ചു വരുമ്പോഴേക്കും മല്ലിക മിസ്സിങ്.
0: എടാ പ്രശ്നമായല്ലോ.
1: എടാ ദിനേശ, ജയന ആകെ ടെൻഷനില്ല.
0: പിന്നെ അത് പിന്നെ ഉണ്ടാവില്ലേ, ഒരു പരിചയമില്ലാത്ത നാട്, അതും മുംബൈ റെയിൽവേ സ്റ്റേഷൻ. പല തരക്കാരും പല നാട്ടുകാരും ഉണ്ടാവും.
1: ദിനേശ,
0: എടാ ക്രിമിനൽസിന്റെ സെന്റർ ആണ് അവിടെ.
1: ജയദേവൻ ഒറ്റക്ക്?
0: അല്ല, നീ എന്താ പറഞ്ഞവനോട്?
1: റെയിൽവേ പോലീസിനെ കാണാൻ.
0: ആ, അവരാ ഏറ്റവും വലിയ കുഴപ്പക്കാര്. അല്ല, അവരെന്ത് ചെയ്യാനാ?
1: ചെയ്യാനൊക്കെ പറ്റും. ഒരു 100 പേരെങ്കിലും ഡ്യൂട്ടിക്ക് ഉണ്ടാവില്ലേ? മല്ലികയുടെ ഫോട്ടോ ഷെയർ ചെയ്താൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്.
0: എടോ, കൈമടക്ക് കൊടുക്കാണ്ട് അവരൊന്നും ചെയ്യൂല. നീ വേഗം ജയനെ വിളിക്ക്.
1: അല്ല, ജയൻ ഇപ്പൊ പോലീസിനോട് സംസാരിക്കുന്നുണ്ടാവും.
0: സുരേഷ, പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിലല്ലേ കണ്ടെത്താൻ കഴിയൂ.
1: ദിനേശ,
0: നീ എന്തായാലും വിളിക്ക്.
1: ആ, ഹലോ ജയ, എന്തായടാ? ആണോ, നീ ഇങ്ങനെ നെർവസ് ആവില്ലേ? നീ നെർവസ് ആകാതെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം. ധൈര്യമായിട്ടിരിക്കേ. പോലീസിന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ. ആ ആ ശരി,
0: നീ ഫോൺ ഇങ്ങോട്ട് വന്നട്ടെ.
1: ആ, നീ വെക്കല്ലേ, ഞാൻ ദിനേശന് കൊടുക്കേ.
0: ജയ, മല്ലിക തിരക്കപ്പെട്ടതായിരിക്കും, നീ പേടിക്കൊന്നും വേണ്ട. പോലീസുകാരോട് പറഞ്ഞേ, അവര് 10-100 ആളുണ്ടാവില്ലേ, അവർക്ക് ഈസി ആയിട്ട് കണ്ടെത്താനാവും. ആ പിന്നെ, വണ്ടിയിൽ കയറിയിട്ടില്ല എന്ന് ഉറപ്പല്ലേ? ആ ശരി ശരി ശരി. എന്നാലും ഓ അതെയാ, ആ അത് നന്നായി, അത് നന്നായി. വണ്ടിയിലുണ്ടെങ്കിൽ പെട്ടെന്നറിയും, മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടാവും. നീ റിലാക്സ് ആയിട്ട് ഇരിക്കേ. ഞാൻ വിളിക്കാം, സുരേഷിന് കൊടുക്കാം. ആ ശരി എന്നാൽ.
1: മാറിക്കേറിയാല് പ്രശ്നമൊന്നുമില്ല. വണ്ടിയിൽ ഉണ്ടാവില്ലേ റെയിൽവേ പോലീസ്? TTRന് മെസ്സേജ് കൊടുത്താൽ വേഗത്തിൽ അറിയാൻ പറ്റും.
0: ജയദേവന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. അല്ല, മല്ലി എന്തിനായിരിക്കും പുറത്തിറങ്ങിയിട്ടുണ്ടാവുക?
1: അതൊന്നും ഇപ്പൊ ചോദിക്കാനാവില്ലല്ലോ. ആ ജയ, അതെയാ? ഓ താങ്ക് ഗോഡ്, സമാധാനമായില്ലേ? എങ്ങനെയാ റിട്ടേൺ? ഓക്കെ, ആ അത് ഞങ്ങൾ എടുത്തോളൂ. ആ ഞാൻ പറയാം, മല്ലികയോട് പറയണേ, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെടാ.
0: കിട്ടിയല്ലേ?
1: ആ കിട്ടി, പ്ലാറ്റ്ഫോമിൽ തന്നെ. ആ അവിടെ 6-7 പ്ലാറ്റ്ഫോം ഉണ്ട്. മെട്രോ, സബർബൻ സ്റ്റേഷൻ വേറെയും.
0: ഓ സമാധാനായി, കുറച്ചു നേരം തീ തിന്നിട്ടുണ്ടാവും.
1: ആ മംഗളയില് അവന്റെ സാധനങ്ങളും ബാഗൊക്കെ ഉണ്ട്, നമുക്ക് പോയിട്ട് അത് കളക്ട് ചെയ്യാം.
0: ആ ട്രെയിൻ എപ്പോഴാ എത്തുക?
1: അത് നോക്കാം, കോച്ച് നമ്പറും സീറ്റ് നമ്പറും കിട്ടിയാ മതി, അത് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്.
0: ഓ ആശ്വാസായി.
1: എന്നാ വാ, നമുക്ക് പോവാം.

0: soon, passengers are requested to take their respective seats.
1: മല്ലിക,
2: ജയദേവ,
1: നീ നീ ഇതെങ്ങോട്ട് പോയതാ?
2: ഞാൻ കണ്ടു ജയദേവ, ഇവിടെ ഈ നഗര തിരക്കിൽ മോളെ മോളെ തനിച്ച് അവൾക്കാവില്ല. എന്തെങ്കിലും എന്തെങ്കിലും ആഹാരം കഴിച്ചു പോകും. വല്ലാതെ വിളറി വാടിയിട്ടുണ്ട് അവള്. തലമുടിയൊക്കെ പാറി പറന്ന്. ജയദേവ, സന്ധ്യയായാല് നേരെ ഉരുട്ടിയാല് മോളെവിടെയാ കഴിയ? അവള് അവളെവിടെയാ ഉറങ്ങുക? ഒരു പരിചയമില്ലാതെ നാടല്ലേ ഇത്? അറിയുന്നവരാരും ഇല്ലാതെ മോളൊറ്റയ്ക്ക്. നമുക്ക് നമുക്ക് അന്വേഷിക്കാം. വാ വാ, എൻ്റെ കൂടെ വാ. നമ്മുടെ മോള് തനിച്ചാ ജയദേവ. പ്ലീസ് എൻ്റെ കൂടെ വാ.
1: അല്ലിക,
2: ഈശ്വരാ,
1: എന്താടാ നീ നീ എന്നെയും? നമ്മുടെ മോള് ആകാശത്തിലാ, നക്ഷത്രങ്ങൾക്കിടയിലാ. നോക്ക്, അവൾ ചിരിക്കുക. അവളുടെ അമ്മയെ പറ്റിച്ച് ചിരിക്കുക. മല്ലിക, നീ നിനക്ക് തോന്നിയതാ? ഉള്ളിലെപ്പോഴും അവളുടെ ഓർമ്മയല്ലേ? ഏ, അതുകൊണ്ടാ. വാ വാ, പോകാം.
2: ഇനി ഇനി അങ്ങനെ തോന്നിയതാവോ ജയദേവ? പക്ഷെ എന്തിനാ എന്തിനാ ഈ അമ്മയെ ഇങ്ങനെ തോന്നിക്കാനായിട്ട് അവള് മുന്നിലൂടെ നടന്നകുന്നത്? എന്തിനാ എന്തിനാ അവള് പോയത്? എന്തിനാ അവള് പോയത്?
3: ശിഖരങ്ങൾ തോറും മുഴങ്ങുന്ന പക്ഷി, ചുങ്കുരുകുന്ന സ്നേഹം അകലുന്ന പക്ഷി.

0: ദിനേശേട്ടാ, നിങ്ങൾ കിടക്കുന്നില്ലേ? രാവിലെ എണീക്കേണ്ടതല്ലേ?
1: അർജന്റ് മെസ്സേജിന്റെ റിപ്ലൈ കൊടുക്കട്ടെ.
0: ഓ, എന്താ അർജന്റ്? പഴയ ഗേൾഫ്രണ്ട്സാ? ഇപ്പോഴും വിളിക്കലുണ്ടാ?
1: ഒരൊറ്റ എണ്ണം മൈൻഡ് ചെയ്യുന്നില്ല ഗീതേ, കഷ്ടല്ലേ?
0: ഭയങ്കര കഷ്ടം.
1: അലാറം വെക്കണാ.
0: ഞാൻ വെച്ചിന്.
1: സുരേശൻ 5 മണിക്ക് വിളിക്കും.
0: ഓർക്കറിയാ നിങ്ങൾ മതികെട്ട് ഉറങ്ങിപ്പോന്ന്.
1: ഓ, അത് സുരേശനും അറിഞ്ഞ കഷ്ടം.
0: അവരും മംഗലാപുരത്ത് നിന്ന് മാറിക്കേറുവാ.
1: മുംബൈയിൽ നിന്നൊരു സൂപ്പർ ഫാസ്റ്റ് കിട്ടി. അത് ഗോവയിന്ന് മംഗളെ പാസ് ചെയ്യും. എന്നിട്ട് മംഗലാപുരത്ത് ആദ്യം എത്തും. അവിടുന്ന് പിന്നെ സെയിം കോച്ച്, സെയിം സീറ്റ്.
0: ആ, അതൊരു സൗകര്യമായി.
1: നീ ഈ തീവണ്ടി വകുപ്പിനെ കുറിച്ച് എന്താ കരുതത്? പാസഞ്ചേഴ്സിനോട് വലിയ കെയറാണ്. പിന്നെ ഞാനും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
0: ആരോട്? തീവണ്ടി വകുപ്പിനോടാ?
1: എന്താ, അങ്ങനെ ഒരു വകുപ്പില്ലേ?
0: ഇല്ല, റെയിൽവേ മിനിസ്ട്രിയാ മനുഷ്യ.
1: ഓ, മാറിപ്പോയതാ. നിക്ഷേമി ഗീതേ,
0: ആ വന്ന് കിടക്ക്.
1: തെരവ്.

0: പുലർന്ന
1: ഈ അലാറോ
0: ഇതേടി വെച്ചിന് കാണുന്നില്ല. അലാറ് ഓഫ് ആക്കണേനു. അലാറല്ലേ ഫോൺ അടിക്കുന്നത്? ഇതാരാപ്പ ഈ സമയത്ത്? സുരേശനാ? സമയം ഒരു മണിയല്ലേ ആയുള്ളൂ, ഇനി മാറിപ്പോയതങ്ങാറ്റിരിക്കുക.
2: ദിനേശേട്ടാ, ദിനേശേട്ടാ, ദിനേശേട്ടാ,
1: ദാ സുരേശേട്ടൻ വിളിക്കുന്ന.
2: ദിനേശേട്ടാ, ദാ സുരേശേട്ടൻ വിളിക്കുന്നാന്ന്.
1: കട്ടയ
2: ദിനേശേട്ടാ, ദിനേശേട്ടാ, സുരേശൻ വിളിച്ചിട്ടുണ്ടെന്ന്.
3: എന്താ
2: നിങ്ങൾ എണീറ്റാ? എണീക്കെന്ന്.
3: നേരായ ഞാൻ ഉറങ്ങിപ്പോയി.
2: നേരൊന്നും ആയിട്ടില്ല, സുരേശൻ വിളിച്ചിയാ.
3: ഒരു മണിക്കാ, ഇവൻ എന്ത് പറ്റി?
2: അഞ്ചുമണിയായിന്ന് വിചാരിച്ചിട്ടിരിക്കൂ. ആ എന്നാ മതി, നിങ്ങൾ കടന്നോ. കിടക്കല കിടക്കല, ഇതാ പിന്നെയും വിളിക്കുന്ന.
3: നീ കൊണ്ടാ. ഹലോ, എന്താ സുരേഷ, ഒരു മണിയല്ലേ ആയുള്ളൂ? ആ എന്ത് പറ്റി? പോയാ? അതെയാ, ഇപ്പൊ തന്നെയാ? ആ നീ നീ പോയിക്കോ, ജയന നമ്മൾ കൂട്ടിക്കോളാം. ശരി, വിളിക്കാം.
2: എന്നാ ദിനേശേട്ടാ?
3: സുരേഷന് അർജന്റായിട്ട് കോഴിക്കോട് പോണം പോലും.
2: മദറിന്
3: മരിച്ചു.
2: നമുക്കൊന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല അല്ലേ.
3: പിന്നെ ഗീത ശ്യാമിനെയും കൂട്ടി പോകാനാ സുരേശൻ പറഞ്ഞത്.
2: എല്ലപ്പാ, ശ്യാമിനെ ഈ സമയത്ത് എങ്ങനെ വിളിക്കുക?
3: അതും ശരിയാ, വൈകുന്നേരം വിളിച്ചപ്പോ അവൻ ചോദിച്ചതാ വരണോന്ന്. പിന്നെ കാറിൽ ആളധികം ഒന്ന് വെച്ചിട്ട് ഞാൻ വേണ്ടാന്നും പറഞ്ഞു.
2: ദിനേശേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ.
3: എന്താ?
2: റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും വരാം, നമ്മളെ കാറെടുക്ക.
3: ഗീതേ,
2: ആ അത് മതി, ഈ സമയത്ത് ശ്യാമിന് വിളിക്കൊന്നും വേണ്ട, നമുക്ക് പോയാ പോരെ.
3: എന്നാൽ അങ്ങനെ തന്നെ.
2: ജയദേവനെയും മല്ലികേനെയും നേരെ ഇങ്ങോട്ടേക്ക് കൂട്ടാ, ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചിട്ട് അവര് വീട്ടിലേക്ക് പോയിക്കോട്ടെ.
3: അത് നന്നായി, അവിടെ ചെന്നിട്ട് വെച്ചുണ്ടാക്കൊന്നും വേണ്ടല്ലോ. നന്നായി.
2: ആ എന്നാ നിങ്ങൾ കുറച്ചും കൂടി കടന്നോ.

0: ഇതേ
1: എന്നാ
0: നീയാണ് ഉപാര്യ.
1: ഉപാര്യ?
0: ഉപാര്യ, ഉത്തമയായ ഭാര്യ.
1: ഉത്തമന്റെ ഭാര്യ ആരാ? ഉത്തമേ?
0: ഉത്തമയായ ഭാര്യ.
1: മായയാ? അതാരാ മായ? ഞാനറിയാത്തൊരു മായ.
0: ഓ, മായയല്ല, ഞാൻ വിട്ട് വിട്ട്.
1: ഏ, വിട്ടുന്നാ? അപ്പൊ മായ ഇത്ര നാളും നിങ്ങള് ഏതാ? മായ? ഓ, ഹരികുമാറിന്റെ വൈഫ്.
0: ഇതേ.
1: ആ ആയിക്കോട്ടെ, അറിയാ.
0: ഞാൻ ഉറങ്ങിയേ, 4 മണിക്ക് മുമ്പേ ഞാൻ ഉറങ്ങി.

0: ഇതേ ദാ ജയനും മല്ലികയും.
1: ചേച്ചി വാ.
2: സുരേഷ് വന്നില്ല ദിനേശ?
1: ഇല്ല, ഞങ്ങൾ കാണല്ലോ സ്റ്റേഷൻ അടുത്ത്.
3: ദിനേശിന്റെ കൂടെ ഗീതയും രാവിലെ തന്നെ വന്നു അല്ലേ? ആകെ കൂടെ വിഷമായോ?
1: ഏ, എന്ത് വിഷമോ?

0: ഏച്ചി ആ ബാഗ് തന്നേക്ക്.
1: അയ്യോ ഗീതേ, അതവിടെ തന്നെ വെച്ചേക്ക്, ഞാൻ തന്നെ എടുത്തോളാം. ഇത് അത്ര വലിയ കനൊന്നുമില്ല.
2: വണ്ടി പുറത്തുണ്ട്.

0: ദിനേശ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: എന്ത് വിശേഷം? അങ്ങനെ അങ്ങ് പോകുന്നു.
2: അതില്ലേച്ചി, ദിനേശേട്ടനും സുരേശനും വരാനായിരുന്നു തീരുമാനിച്ചത്. പെട്ടെന്ന് കോഴിക്കോടേക്ക് സുരേശന് പോണ്ടി വന്നു.
1: മദറിന് സുഖമില്ല, അവർക്ക് സീരിയസ് ആണെന്ന് വിവരം വന്നു.
3: അല്ല, ഇതിപ്പോ കൊറേ നാളായില്ലേ ഗായത്രി മദറിന്റെ കൂടെ?
2: അതെ, നിങ്ങൾ വന്നിട്ട് ഞായറാഴ്ച എല്ലാരും കൂടെ കോഴിക്കോട്ടേക്ക് പോകാൻ തീരുമാനിച്ചതാ.
0: മദർ
1: കഴിഞ്ഞെന്നാ തോന്നുന്നത്.
3: അങ്ങനെയെങ്കില് നമുക്കൊന്ന് പോയി കാണണ്ടേ?
0: തീർച്ചയായും പോണം.
1: വണ്ടി മംഗലാപുരത്ത് നേരത്തെ എത്തിയാ?
0: എത്തി കുറച്ച് മണിക്കൂറുകൾ. മറക്കാനാകാത്ത നിമിഷങ്ങൾ, ഓർക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ.
1: അല്ല, ശരിക്കും എന്താ ഉണ്ടായത്?
0: അത് മല്ലിക തന്നെ പറയും.
3: അത് രാവിലെ ജയദേവൻ ആഹാരം വാങ്ങാൻ ഇറങ്ങിയ സമയത്ത് പ്ലാറ്റ്ഫോമിൽ നിറയെ ആളുകളായിരുന്നു. ആ ആൾക്കൂട്ടത്തില് ഞാൻ കണ്ടു.
4: ആരെ?
3: എന്റെ മോളെ തന്നെ. ഗീത, റോജേ.
4: ചേച്ചി,
1: മല്ലികേ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അന്നത്തെ രംഗങ്ങൾ മായാതെ കിടക്കുകയല്ലേ. നിങ്ങൾക്കറിയാം, നിങ്ങളെ യാത്ര അയക്കാൻ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ സുരേശൻ കുറച്ച് നേരത്തെ എത്തിയിരുന്നു. കാറിലൊന്നും മയങ്ങി. കണ്ണടച്ച ഉടൻ അവൻ കണ്ടതെന്താണെന്ന് അറിയാം. റോജയുടെ എഴുത്ത്, ടീച്ചറുടെ സങ്കടം.
0: മനസ്സിൽ പതിഞ്ഞത് സ്വപ്നങ്ങളായി കാണും. ചിലപ്പോ നമ്മുടെ മുന്നിലൂടെ പോകുന്നതായും തോന്നും.
3: ദിനേശ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. തോന്നലാണോ സ്വപ്നാണോ എന്ന് ഞാനും കുറെ സംശയിച്ചതാ. പക്ഷെ എന്റെ കൺമുന്നിലൂടെയാ അവള് നടന്നു പോയത്. ഞാൻ കണ്ടത് അവളെ തന്നെയാ. എനിക്ക് ഞാൻ നിങ്ങളോട് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടത്?
4: ചേച്ചി, സാരമില്ല, അതൊക്കെ ഉണ്ടാവൂ.
1: അതെങ്ങനെ നിനക്കറിയാ?
2: ആ, അറിയാ. നിങ്ങക്ക് എന്റെ മുത്തച്ഛനെ അറിയാ?
1: എന്താ, നിനക്കറിയില്ലേ? പിന്നെ ഞാനെങ്ങനെ അറിയാ?
2: ദിനേശേട്ടാ, മുത്തച്ഛൻ പൂജകളൊക്കെ ചെയ്യുന്ന ആളാ. ഊറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗതികിട്ടാ തലയുന്ന ആത്മാക്കളാ നമ്മുടെ മുന്നിലൊക്കെ വരുവാന്ന്.
1: ഇതേ, നീ വെറുതെ പേടിപ്പിക്കല്ലേ?
2: പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. ഏച്ചി, നല്ലൊരു ജ്യോത്സ്യനെ കാണണം. പ്രശ്നവിധി അറിഞ്ഞ് ചില പൂജകളും ആവാഹനമൊക്കെ നടത്തിയാല് പിന്നെ ഒന്നും പേടിക്കണ്ട.
0: ഹരിദ്വാറിൽ നിന്ന് ഗുരുജിയും പറഞ്ഞു ഇത് തന്നെ.
2: ആ, നോക്ക് ദിനേശേട്ടാ, നിങ്ങൾ കേക്ക്.
1: അല്ല, മല്ലിക എന്താ ഒന്നും പറയാത്തത്?
3: ഞാനെന്ത് പറയാനാ ദിനേശ? ഒന്നുറപ്പാ, ഒരാവാഹനം കൊണ്ടും ഉള്ളിന്ന് എന്റെ മോള് എവിടെയും പോവില്ല.
2: ചേച്ചി വിഷമിക്കല്ലേ, എല്ലാം വിധിയാ. ഈശ്വര നിശ്ചയം പോലെയേ വരൂ.
0: ആ, സുരേഷിനോടൊക്കെ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് തീരുമാനിക്കാം.
1: ആ, അത് തന്നെ. അല്ല, നമ്മുടെ തീവണ്ടി പോലീസ് നന്നായി ഹെൽപ്പ് ചെയ്തല്ലേ?
2: ഓ, തീവണ്ടി പോലീസ് അല്ല, റെയിൽവേ പോലീസ്.
1: ഓ, അത് തന്നെ.
0: ഒരു അര മുക്കാ മണിക്കൂർ. അത് ഓർക്കുമ്പോ.
1: വേണ്ട, ഒന്നും ഓർക്കണ്ട. അല്ല, എന്താ നമ്മുടെ പരിപാടി?
0: ദിനേശ, നീ ആ റെസ്റ്റോറൻറ്റിനടുത്ത് വണ്ടി നിർത്ത.
1: ഏയ്, അതെന്തിനാ? ഈ വണ്ടി എന്റെ വീട്ടിലേ നിൽക്കൂ.
2: നിങ്ങൾ റെസ്റ്റോറൻറ്റിലൊന്നും കയറണ്ട, നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാ. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ നിങ്ങളെ വിടൂ.
1: ഗീതയുടെ സ്പെഷ്യൽ ദോശയും കടലക്കറിയും ഉണ്ട്.
3: അയ്യോ, അതൊന്നും വേണ്ടായിരുന്നു ഗീത.
1: മല്ലിക, ലോങ് യാത്രയും കഴിഞ്ഞ് വരുന്നതല്ലേ, വീട്ടിലെത്തി ഫുഡൊന്നും ഉണ്ടാക്കാൻ മെനക്കെടണ്ടെന്ന്.
0: അപ്പോ കോഴിക്കോട്ടേക്കോ?
1: നമ്മള് ഒരു 7 മണിക്ക് വീട്ടിലെത്തും. ഒന്ന് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് 8 മണിക്ക് മുമ്പേ നിങ്ങളെ വീട്ടിലെത്തിക്കാം. പോരെ, ഒരു 2 മണിക്കൂർ റെസ്റ്റ് വേണമെങ്കിൽ ഒരു ഉറക്കം. 10 മണിക്ക് കോഴിക്കോട്ടേക്ക്. ഞാൻ ശ്യാമിനെയും വിളിക്കാം.
2: ചേച്ചിയും വരുന്നില്ലേ? ഞാനും ശ്യാമിന്റെ വൈഫും ഉണ്ടാകും.
3: ആ, അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരാം. എന്താ ജയദേവ, അതല്ലേ നല്ലത്.
0: ക്രിമേഷൻ ടൈം?
1: അത് സുരേഷനെ വിളിച്ചു ചോദിക്കാം. നേരത്തെ ആണെങ്കിൽ ഞാൻ വിളിക്കാം. രണ്ട് മണിക്കൂർ റെസ്റ്റ് ഒഴിവാക്കി പോവാം.
0: റെസ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് 9 മണി കഴിയുമ്പോൾ തന്നെ പോവാം. എന്താ
1: എന്നാ പിന്നെ അങ്ങനെ തന്നെ. ഓക്കെ
0: ഓക്കെ.

0: ദിനേശ, കുറേ ആളുണ്ടല്ലോ.
1: നീ ചോദിക്കേ, ഓടി ഓടിയാന്ന് അന്വേഷിക്കേ.
0: മദർ സുപ്പീരിയർ?
2: ആ രണ്ട് അച്ഛന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അവരാണ് മദർ സുപ്പീരിയർ.
0: എടാ ദിനേശ,
1: എന്താ
0: എടാ മരിച്ചത് മദർ അല്ലാന്ന്?
3: പിന്നെ
1: പിന്നെ
0: അവിടെ സംസാരിച്ചിരിക്കുന്നതാ മദർ.
1: ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കട്ടെ. ബോഡി
2: ഹാളിലുണ്ട്, ദാ അതുവഴി കയറിക്കോളൂ.
4: മല്ലിക വരും, എല്ലാവരും വരും.

0: ജയദേവ.
1: എന്താ മല്ലിക?
0: ഒന്നിങ്ങോട്ട് നോക്ക്. ഹാളിനു മുന്നിലെ അൽത്താരയ്ക്ക് സമീപം ഒരു ഫോട്ടോ പൂക്കളർപ്പിച്ച്. അവിടെ നോക്ക് ജയദേവാ.

0: നെല്ലിക്ക രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യ അധ്യായം ഇവിടെ പൂർണ്ണമാകും. നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി, നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശൻ, അമൽ മണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ് മുരുകൻ, നന്ദാത്മജൻ കൊതേരി മുത്തു, കെ ടി ഗംഗാധരൻ നെല്ലൂന്നി, ടി ടി ആർ, ചന്ദ്രഭാനു തില്ലങ്കേരി യാത്രികൻ, അശ്വിനി കവണിശ്ശേരി മല്ലിക, സൂര്യ എടവന ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി കാളിയമ്മ പെരിയ തങ്കച്ചി, അർഷിത റോജ.
1: നാടകനേരം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471400, 7225900018.

0: ബാറ്ററി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ് എക്കോ, ടി എം ടി ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: എ കെ ജി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ബിജുട്ട, നീ എങ്ങോട്ടാ?
3: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിൽ പോയി വാങ്ങിക്കോ. ഓടു.
2: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്താ?
1: പെട്രോൾ, ഇലക്ട്രിക്, ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810. നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, ടി എം ടി, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140007225900018.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111933600.
3: സി എം വിസ്താര.
2: സി എം വിസ്താര
3: നെല്ലൂന്നി.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യം.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ

എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ല നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: അമ്മേ, ഞാൻ സ്കൂള് പോകുന്നില്ലേ?
0: നീ കളിക്കലേ.
3: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
0: മോള് സ്കൂള് പോകുന്നില്ല പോലും.
4: പോകുന്നില്ലേ, എന്തിട്ട്?
0: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
0: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം.

0: നീ വിഷമിക്കാണ്ടിരിക്കെ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
0: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
0: ആന്ന്.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC

0: ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120002.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: മുകുന്ദൻ പുലരി എഴുതി അവതരിപ്പിച്ച വിഷു വന്നു വിളിക്കുന്നു എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ അടുത്തതായി മോഹൻദാസ് വടക്കുംപുറം എഴുതിയ കഥ പങ്കജാക്ഷിയുടെ പൊങ്കാല അവതരിപ്പിക്കുന്നു അശ്വിനി.
1: എടി പങ്കു, എനിക്കിത്തിരി ചായ വേണം, പിന്നെ അഞ്ചാറ് ദോശയാവാം, ചട്നി വേണമെന്നില്ല, ചമ്മന്തിപ്പൊടിയായാലും മതി, നല്ല വിശപ്പ്. മല കയറി ക്ഷീണിച്ചു വന്ന കെട്ടിയവനാണ്. എനിക്ക് വയ്യ, പൊങ്കാലയ്ക്ക് പോയി വന്നിട്ട് നല്ല തലവേദന, ഒന്ന് ഛർദ്ദിച്ചു. ഞാൻ ഇച്ചിരി നേരം കണ്ണടച്ച് കിടക്കട്ടെ. ഓ, എന്നാ നീ കിടന്നോ, ഞാൻ പുറത്തുപോയി എന്തേലും കഴിച്ചു വരാം. എന്ത് നല്ല കെട്ടിയവൻ, തലവേദന എന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി ബാമെടുത്ത് തേച്ച് പിടിപ്പിച്ച് ഉഴിഞ്ഞു തരുമെന്ന് വെറുതെ പ്രതീക്ഷിച്ചു. എന്നാലും പൊങ്കാലയ്ക്ക് പോയി ഇങ്ങനെയൊക്കെ ആവുന്ന് കരുതിയില്ല. എന്തൊക്കെ ബഹളായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഓലക്കേട മൂട്, അവസാനം പവനായി ശവമായി ഛർദ്ദിച്ച് കിടപ്പിലായി. അല്ല, എന്തിനാ അവരെ ഇവരെയും കുറ്റം പറയുന്നേ? ഇനിയിപ്പോ അനുഭവിക്കന്നെ. വേറെ

നടത്തിയില്ല. അമ്പലക്കമ്മിറ്റി ചെയർമാൻ ഉപേന്ദ്ര പണിക്കരാണ് എല്ലാറ്റിനും കാരണം. അമ്പലം വാട്സാപ്പ് ഗ്രൂപ്പിൽ പൊങ്കാലയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ താനടക്കം പെണ്ണുങ്ങളെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. പൊങ്കാലയ്ക്ക് പങ്കെടുത്ത കുറച്ച് ഫോട്ടോസ് എടുക്കാമല്ലോ എന്ന സന്തോഷത്തിൽ താനും തുള്ളിച്ചാടി. ആ പേരും പറഞ്ഞ് പുതിയ കസവുസാരി പുറത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചു. ഉത്സവത്തിന്റെ സമാപന ദിവസം ഉടുത്ത സാരിക്ക് പൊലിപ്പ് പോരായിരുന്നു എന്ന് പലരും പറഞ്ഞത് ശരിയായിരുന്നോന്ന് പിന്നീട് ഫോട്ടോ കണ്ടപ്പോ തനിക്കും തോന്നി. പോരാത്തതിന് എടി നിന്റെ സാരിക്ക് എന്താ ഒരു പഴയ ലുക്ക് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് രമണിയുടെ ഒരു ചോദ്യം. ഷോ, ആകെ തൊലിയുരിഞ്ഞു പോയി. എന്തായാലും അവൾക്ക് ഇപ്രാവശ്യം പണി കിട്ടി. രണ്ടു ദിവസം മുമ്പ് കണ്ടപ്പോ പറഞ്ഞു, എടി എനിക്ക് വരാൻ പറ്റില്ല, 7 ദിവസമായിട്ടില്ല. നിനക്കങ്ങനെ തന്നെ വേണമെന്ന് താൻ അപ്പോൾ വിചാരിച്ചു. പൊങ്കാലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കപ്പെട്ടു. എല്ലാവരും മത്സരിച്ച് ഗ്രൂപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തു. പൊങ്കാലയ്ക്ക് വന്നാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും അമ്പലക്കമ്മിറ്റി ചെയ്യുമെന്ന് കേട്ട് പെണ്ണുങ്ങളെല്ലാവരും സന്തോഷിച്ചു. പൊങ്കാല നടത്താൻ തീരുമാനിച്ച ദിവസത്തിന്റെ കൃത്യം 4 ദിവസം മുൻപ് പണിക്കരി ചേട്ടൻ ഗ്രൂപ്പില് പൊങ്കാലയിടുന്നവർ 1000 രൂപ വീതം അടച്ച് റെസീറ്റ് കൈപ്പറ്റണമെന്ന് അനൗൺസ് ചെയ്തു. അത് കണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പർമാരായിരുന്ന പകുതി പേരും ഗ്രൂപ്പിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഹാ, 1000 എങ്കിൽ 1000, ഈ അവസരം കളയരുതെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പുവിനെ കൊണ്ട് നല്ല ഫോട്ടോ എടുപ്പിക്കണം, അവനെന്തായാലും അവിടെ കാണും. പിന്നീടാണ് പൊങ്കാലയുടെ അണിയറ കഥകൾ കമ്മിറ്റി മെമ്പറും സുഹൃത്തുമായ വിനു പറഞ്ഞറിഞ്ഞത്. മണ്ഡലപൂജയോടനുബന്ധിച്ച് അമ്പലത്തിൽ നടന്ന സപ്താഹവും വാർഷികാഘോഷവും കഴിഞ്ഞ് വരവ് ചെലവ് കണക്കുകൾ നോക്കുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചെലവ്. അതെങ്ങനെ നികത്താമെന്ന് ആഘോഷ കമ്മിറ്റി ഒരുമിച്ചിരുന്ന് കൂലങ്കഷമായി ചിന്തിക്കുമ്പോൾ സതീഷ് നായരാണ് ഈ വർഷം മുതൽ പൊങ്കാല തുടങ്ങിയാലോ എന്ന് നിർദ്ദേശിച്ചത്. ആദ്യമായാവുമ്പോൾ എല്ലാവരും എന്തായാലും ചാടിക്കയറി പങ്കെടുക്കുമെന്നായിരുന്നു പുള്ളിക്കാരന്റെ അനുമാനം. പങ്കെടുക്കുന്നവരിൽ നിന്നും ഒരു തുക ഈടാക്കാം, അതിൽ 1/4 കൊണ്ട് ചെലവ് നടത്താം, ബാക്കി അമ്പലക്കമ്മിറ്റിക്ക് ലാഭം. കൊള്ളാം, നല്ല ഐഡിയ ആണല്ലോ എന്ന് എല്ലാവർക്കും തോന്നി. പങ്കെടുക്കുന്നവർക്ക് പുണ്യം, അമ്പലക്കമ്മിറ്റിക്ക് ഫണ്ട്. കമ്മിറ്റി തീരുമാനം കൈയടിച്ചു പാസ്സാക്കി. ഗ്രൂപ്പിൽ ചേരുമ്പോൾ താനടക്കം പലരും ഇക്കാര്യമൊന്നും അറിഞ്ഞിരുന്നില്ല. അല്ല, അറിഞ്ഞിരുന്നെങ്കിലും ഫോട്ടോ എടുക്കാനും സ്റ്റാറ്റസ് ഇടാനും ഉള്ള ഒരവസരവും താനായിട്ട് കളയില്ല. പൊങ്കാലയുടെ തലേ ദിവസം ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യലും ഹെയർ കട്ടിങ്ങും ഐബ്രോയും ചെയ്തു വന്നു. ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ടെന്നേ. അങ്ങനെ പൊങ്കാല ദിവസം വന്നെത്തി. രാവിലെ കസവ് സാരി ഉടുക്കലും മേക്കപ്പും ഒക്കെയായി തിരക്കിലായതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും കഴിക്കാനും നേരം കിട്ടിയില്ലെന്നേ. കിട്ടിയവൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? രാവിലെ മല കയറാനാണെന്ന് പറഞ്ഞ് ബാക്ക് പാക്കും തൂക്കി വീട്ടിൽ നിന്ന് പോയി. 10 മണിക്ക് തന്നെ അമ്പലത്തിലെത്തി. ഫോട്ടോ എടുത്ത അമ്പലം ബാക്ക്ഗ്രൗണ്ടിലായി വരുന്ന വിധത്തിലുള്ള സ്ഥലം നോക്കി പൊങ്കാലയിടാൻ നിന്നു. അന്നേരം വെയിൽ വരുന്ന കാര്യമൊന്നും തലയിൽ കയറിയില്ല. പൊങ്കാലയിടാനുള്ള സാധനങ്ങളും തീയും എത്തിക്കാനും എന്ത് സഹായത്തിനും തയ്യാറായി. സ്ത്രീ അബലയും ചപലയുമാണ്, അതുകൊണ്ട് അവരെ സഹായിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രം മനസ്സിൽ വെച്ച് സാധാരണഗതിയിൽ അമ്പലത്തിൽ നിന്നല്ല, അമ്പലത്തിൻ്റെ 7 അയലത്ത് പോലും മഷിയിട്ട് നോക്കിയാൽ കാണാത്ത ഒരുപാട് ചേട്ടന്മാർ അന്നവിടെ എത്തിയിരുന്നു. പൊങ്കാലയിടുന്ന പെണ്ണുങ്ങളുടെ എണ്ണത്തിൻ്റെ 3 ഇരട്ടി വളണ്ടിയർമാർ. പൊങ്കാലയിടാൻ വന്നവരിൽ പകുതി പേരും ജീവിതത്തിൽ ഇന്നോളം വിറകടുപ്പ് കത്തിച്ച് ശീലമില്ലാത്തവരായിരുന്നു. നാട്ടിൽ നിന്ന് വിറകടുപ്പ് കത്തിച്ച് പരിചയമുള്ള താൻ അവർക്കിടയിൽ ആളായി. പക്ഷേ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. കുംഭമാസത്തിലെ കത്തുന്ന വെയിലും ചൂടും പുകയും കരിയും കാരണം സഹികെട്ടു. കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ഒരുപോലെ വെള്ളം വരാൻ തുടങ്ങി. അടുത്തുനിന്ന ഗീത എല്ലാവരുമായി മത്സരിച്ച് ഏറ്റവും വേഗത്തിൽ പായസം ഉണ്ടാക്കാനെന്ന പോലെ അടുപ്പിൽ ഒരുപാട് കനമുള്ള വിറകുകൊള്ളി തള്ളിക്കയറ്റി. അടുപ്പ് പുകഞ്ഞ് കണ്ണു ചുവന്ന് അവൾ ഭദ്രകാളിയെപ്പോലെ തോന്നിച്ചു. പോരാത്തതിന് അവൾ കൂട്ടുകാരിയുടെ താഴെ ഇരിക്കാൻ വയ്യാത്ത അമ്മയ്ക്കും പൊങ്കാലയിട്ട് കൊടുക്കാമെന്ന് ഏറ്റിരുന്നു. ആ അടുപ്പിലും സ്ഥിതി ഇതുതന്നെ. ഒരുപാട് കാലമായി എല്ലാ വർഷവും പൊങ്കാലയിടുന്ന വേഗത്തിൽ കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള അമ്മ പൊങ്കാലയ്ക്കിടയിൽ തെറി പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവളെ കണ്ണുരുട്ടി നോക്കി. വെയിലിൽ നിന്ന് രക്ഷ നേടാൻ തലയിൽ തോർത്തു കെട്ടിയിരുന്നു പൊങ്കാലയിടുന്ന പെണ്ണുങ്ങൾ. ചെറുപ്പത്തിൽ അച്ഛനോടൊപ്പം പാടത്ത് പോകുമ്പോൾ ഞാറു പറിക്കാനിരുന്നിരുന്ന പെണ്ണുങ്ങളെ

ഓർമ്മിപ്പിച്ചു. കാവ്യ അവളുടെ ചേട്ടൻ ഈയിടെ കൊണ്ടുവന്നു കൊടുത്ത റേബാൻ കൂളിംഗ് ഗ്ലാസ് പുറത്തെടുത്ത് അവസരം മുതലാക്കി. താൻ അത്രയ്ക്ക് ഓർത്തില്ല, അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് എടുക്കുമായിരുന്നു. അപ്പു അവളെ തന്നെ ചുറ്റിപ്പറ്റി വീണ്ടും വീണ്ടും ഫോട്ടോ എടുക്കുകയായിരുന്നു. അവൻ്റെ ഒരു സന്തോഷം, അല്ലാതെന്ത് പറയാൻ. എന്തായാലും കുറ്റം പറയരുതല്ലോ, തനിക്കും കുറേ ഫോട്ടോസ് എടുത്തു തന്നു. എന്നിട്ടെന്താ ഫലം? വന്നയുടനെ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് വന്നില്ല. അന്നേരം നല്ല ഫ്രഷായിരുന്നു. സുന്ദരിമാരുടെ എല്ലാം ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അവൻ വന്നപ്പോഴേക്കും കൺമഷി പരന്ന് കണ്ണും ചുവന്ന് തൻ്റെ മുഖം മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ പോലെ ആയിരുന്നു. ജയശ്രീയെക്കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കാതെ അവളുടെ ചേട്ടൻ ഭാര്യയ്ക്ക് വേണ്ടി പൊങ്കാലയിട്ടു. അവളതിന് സാക്ഷിയായി അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി അടുത്തിട്ടിരുന്ന കസേരയിലിരുന്നു. അതുകൊണ്ടെന്താ, അവളുടെ ഫോട്ടോ സ്റ്റാറ്റസിൽ കണ്ടു, സൂപ്പറായിരിക്കുന്നു. ഭർത്താവായ അങ്ങനെ വേണം. ഭർത്താക്കന്മാർ കൂടെയില്ലാത്ത പെണ്ണുങ്ങളെ സഹായിക്കാൻ ഭാര്യമാരെ കൂട്ടാതെ വന്ന ചേട്ടന്മാർ മത്സരിച്ച് ഓടി നടന്നു. അങ്ങനെ തനിക്കും കുറേ സഹായങ്ങൾ ചെയ്തു കിട്ടി. മൺകലം ലീക്കായി വെള്ളം അടുപ്പിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ അടുത്തിരുന്നവള് അവലക്ഷണാണെന്ന് പറഞ്ഞൊരു നോട്ടം. അപ്പൊ രമേശേട്ടനാ വേറെ കലവും വിറകും കൊണ്ടുവന്ന് സഹായിച്ചത്. കിട്ടിയത് ഒരു വലിയ കലമായിരുന്നു. വേഗത്തിൽ തിളച്ചു തൂവാൻ വേണ്ടി കുറേ വെള്ളം ഒഴിച്ചു. വെള്ളം കൂടുതലായതിനാൽ അരിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടും പായസം കുറുകാതായപ്പോൾ വെള്ളം മുക്കിക്കളയാനും രമേശേട്ടൻ സഹായിച്ചു. ഇതെല്ലാം കൂടിയായപ്പോൾ ആകെ സങ്കടം വന്നു. വിശപ്പും ദാഹവും കൂടിക്കൂടി വരികയായിരുന്നു. ചൂട് കൂടുതലായതിനാൽ നിർജ്ജലീകരണം മൂലം ക്ഷീണം. എന്നിട്ടും ഇടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടി വരുമെന്ന് പേടിച്ച് വെള്ളം കൂടി വേണ്ടെന്ന് വെച്ചു. എല്ലാം കഴിഞ്ഞ ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ കിട്ടുന്നായിരുന്നു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത്. കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് സദ്യ എന്ന് പറയാനാവില്ല, ചോറും സാമ്പാറും അച്ചാറും പപ്പടവും മാത്രം. എന്തായാലും കുറേ കഷ്ടപ്പെട്ടതല്ലേ. അടുത്ത വീട്ടിലെ ചേട്ടന് പായസം നല്ല ഇഷ്ടമാണ്. തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഉണ്ടാക്കിക്കഴിഞ്ഞ് കനലുള്ള അടുപ്പിൽ നിന്ന് കലം ഇറക്കി വച്ചില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പായസം അടിയിൽ കരിഞ്ഞു പിടിച്ചു. ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്തപ്പോൾ ഇളക്കാൻ മറന്നുപോയതുകൊണ്ടാവാം. അടുത്തുനിന്ന ലത ഉണ്ടാക്കിയ പായസം കഴിച്ച് എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തങ്കം ഫിലിപ്പാണെന്ന മട്ടിലായിരുന്നു അവളുടെ ഒരു ഭാവം. അതുകൂടി കണ്ടപ്പോൾ തനിക്ക് ശരിക്കും കുരു പൊട്ടി. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് സാരി മാറ്റി ബെഡിലൊറ്റ കിടപ്പായിരുന്നു. ഛർദ്ദിച്ച് അവശിയായി കിടക്കുമ്പോഴാണ് കെട്ടിയോൻ ദോശയും ചായയും വേണോന്നാവശ്യമായി വന്നിരിക്കുന്നത്. ശരിക്കും ദേഷ്യം വന്നൂന്നേ. വാതില് തുറക്കുന്ന ശബ്ദം കേട്ടു നോക്കിയപ്പോൾ പുറത്ത് കഴിക്കാൻ പോയ ആൾ വേഗം തിരിച്ചെത്തിയിരിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട്, കുറഞ്ഞോ? ഇല്ലെങ്കിൽ നീ കുറച്ചു നേരം കൂടി കിടന്നോ, ഞാനൊന്ന് പത്രം നോക്കട്ടെ, രാവിലെ വായിക്കാൻ പറ്റിയില്ല. പറഞ്ഞത് കേട്ട് വെറുതെ ഒന്ന് മൂളി. നീ മൂളുന്നത് കേട്ടാ തോന്നും ഇതൊക്കെ എൻ്റെ കുഴപ്പം കൊണ്ടാന്ന്. എടി, ഒരു ദിവസമെങ്കിലും വ്രതം എടുത്ത് വേണം പൊങ്കാല ചെയ്യാൻ. ഇന്നലെയും കൂടി മീൻകറി കഴിച്ച നിനക്ക് എന്ത് വ്രതം? പൊങ്കാലയ്ക്ക് പോയാൽ മനസ്സും ശരീരവും അതിലർപ്പിച്ച് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഭക്തിയോടെ ചെയ്യണം. ഹാ, നിനക്കൊക്കെ ഫോട്ടോയും വാട്സപ്പ് സ്റ്റാറ്റസും അല്ലേ പ്രധാനം? അതിലാണ് ശ്രദ്ധ മുഴുവൻ. ശരീരശുദ്ധി മാത്രം പോരാ, മനസ്സും ശുദ്ധായിരിക്കണം. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി എന്നിവയോടെ വേണം പൊങ്കാലയിടാൻ. ആദ്യം നിന്റെ മനസ്സിലെ കുശുമ്പൊഴിവാക്ക്, അതിന് ദേവി തന്ന ശിക്ഷയാ, അനുഭവിച്ചോ? ആള് ഉപദേശം തന്നു പോയെന്ന് തോന്നുന്നു. ഞാൻ കണ്ണടച്ചു കിടന്നു.

0: മോഹൻദാസ് വടക്കുംപുറം എഴുതിയ പങ്കജാക്ഷിയുടെ പൊങ്കാല എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. ഇനി നമുക്ക് ആരാധ്യ അനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം, ജീവിതലഹരി.
1: മനുഷ്യനെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന സാമൂഹ്യ വിപത്താണ് ലഹരി.

0: ആരാധ്യ അനീഷ് എഴുതി അവതരിപ്പിച്ച ജീവിതലഹരി എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ അടുത്തതായി ശരണ്യ നാരായണൻ എഴുതി അവതരിപ്പിക്കുന്ന അനുഭവക്കുറിപ്പ്.
1: എത്ര എത്ര അനുഭൂതികളാണ് നമുക്ക് ചുറ്റും ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട ഒരു കുഞ്ഞനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഇന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അമ്മയുടെ വഴക്ക് കേട്ടെന്നോണം ഞാൻ ആസ്പത്രിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു. നേരം 12 മണിയോടടുത്തിരുന്നു. എന്താണെന്നറിയില്ല, ഇന്ന് സൂര്യൻ്റെ കാഠിന്യം കുറവായിരുന്നു. മൂടം പിടിച്ചെങ്ങനെ ആകാശം നിന്നു. കാസർഗോഡ് എത്താനുള്ള വ്യഗ്രതയിൽ ബസ്സിന് നന്നേ സ്പീഡ് കൂടുതലായിരുന്നു. ഉച്ചസമയമല്ലേ, ടൗണിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല ട്രാഫിക് ബ്ലോക്ക്. അങ്ങനെ ബസ് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബസ് എത്തിച്ചേർന്നു. അങ്ങനെ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് പുറങ്കാഴ്ചകൾ ഇങ്ങനെ നോക്കിക്കാണുകയായിരുന്നു. ആളുകൾ ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേർ അവിടെ ഇവിടെയായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്നു നിന്നിരിക്കുന്ന ഷോപ്പുകളിൽ നിന്നും ഓരോരുത്തരും ഷോപ്പിനകത്തേക്ക് കൈകൾ ചൂണ്ടി അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണുകൾ ബസ് കാത്തു നിൽക്കാൻ നിർമ്മിച്ച ഇരിപ്പിടത്തിൽ നിരന്നിരിക്കുന്ന കുറച്ച് പേരെ ശ്രദ്ധിച്ചത്. ഉച്ചയായതുകൊണ്ടാവാം, പരവേശത്തോടെ ജ്യൂസ് കടയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു വയസ്സായ ഉമ്മയിലേക്ക് നോട്ടം ഉടക്കി നിന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ആ ഉമ്മ മാത്രമല്ല, കൂടെ അവരുടെ മകൻ്റെ പ്രായമുള്ള ഒരാളും ഒരു 10-35 വയസ്സ് തോന്നിക്കുന്ന മറ്റൊരു സ്ത്രീയും 2 കുട്ടികളുണ്ടായിരുന്നു. ആ മകൻ ഓരോരുത്തർക്കും ജ്യൂസ് കൊടുക്കുകയാണ്. ആദ്യം 2 കൈയിൽ ജ്യൂസ് എടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഭാര്യയാണെന്ന് തോന്നുന്നു അവർക്ക് ആദ്യം കൊടുത്തു, മറ്റൊന്ന് അയാളുടെ ഇളയ കുട്ടിക്കും. പിന്നീട് കൊണ്ടുവന്ന ജ്യൂസ് ആ വയസ്സായ ഉമ്മയ്ക്കും മൂത്ത കുട്ടിയെന്ന് തോന്നിക്കുന്ന ഒരു കുട്ടിക്കും കൊടുത്തു. പക്ഷേ അയാൾക്കായി അയാൾ ജ്യൂസ് ഗ്ലാസ് വാങ്ങിയതേയില്ല. ഒരു 2 കവിൾ മാത്രം ജ്യൂസ് ബാക്കിയുള്ള ഗ്ലാസ് അയാളുടെ നേരെ ഭാര്യയെന്ന് തോന്നിക്കുന്ന സ്ത്രീ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതൊന്ന് കുടിക്കിയെന്ന് ആംഗ്യം കാണിച്ചു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി, മോനെ ഉമ്മാക്ക് മതി, ദാഹം ക്ഷമിച്ചു, മകൻ വേണ്ടാന്ന് പലവട്ടം ആവർത്തിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഉമ്മ ആ ഗ്ലാസ് അയാളുടെ നേരെ നീട്ടിക്കൊണ്ടേയിരുന്നു. ആ ജ്യൂസ് ഗ്ലാസ്സിൽ പകുതി ജ്യൂസും ഉണ്ടായിരുന്നു. ആ ഉമ്മാൻ്റെ നിർബന്ധം കൊണ്ടാവാം ആ ജ്യൂസ് ഗ്ലാസ് വാങ്ങി അയാൾ കുടിക്കാൻ ആരംഭിച്ചു. ആ അമ്മയുടെ കണ്ണുകളിൽ ക്ഷീണം അശേഷം വിട്ടുപോയില്ലെങ്കിലും ആ കണ്ണുകളിൽ വാത്സ്യത്തിൻ്റെ തിളക്കം നിറഞ്ഞു തുളുമ്പിയിരുന്നു. തന്നിലെ ദാഹത്തിൻ്റെ പരവേശം ഒട്ടും കാട്ടാതെ തൻ്റെ മകനെ നോക്കി അവരങ്ങനെ ഇരുന്നു.

ശരണ്യ നാരായണൻ എഴുതി അവതരിപ്പിച്ച അനുഭവ കുറിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. സർഗജാലകം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 9th രാഷ്ട്രീയ പോഷൺ മാഹ് 2026 മറ്റന്നാൾ വാരാണസിയിൽ തുടക്കമാകും. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാവും മുൻ ചിറ്റൂർ എംഎൽഎയുമായ കെ അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സാധാരണയിലും താപനില 4 ഡിഗ്രി വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 9th രാഷ്ട്രീയ പോഷൺ മാഹ് 2026 മറ്റന്നാൾ വാരാണസിയിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അങ്കണവാടി നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
1: രാജ്യത്തെ കുട്ടികൾക്ക് പോഷകാഹാരം, ആരോഗ്യം, പരിചരണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കുന്ന പ്രധാന കേന്ദ്രമെന്ന നിലയിൽ അംഗനവാടികളുടെ ഉത്തരവാദിത്തം പങ്കിടാൻ ഓരോ പൌരനോടും പദ്ധതി ആഹ്വാനം ചെയ്യുന്നു. പരസ്പര പൂരകങ്ങളായ 5 പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും പോഷൺ മാഹ് 2026 നടപ്പാക്കുക. ഭക്ഷണ വൈവിധ്യവും മതിയായ പ്രോട്ടീനും, അംഗനവാടികളിൽ പാകം ചെയ്ത ഭക്ഷണം ലഭ്യമാക്കൽ, സമൂഹത്തിന്റെ പങ്കാളിത്തവും ഉത്തരവാദിത്തവും, പോഷകാഹാരം എന്നിവയാണ് പ്രമേയങ്ങളിൽ ഉൾപ്പെടുന്നത്. 2047 വികസിത് ഭാരത് കെട്ടിപ്പടുക്കുന്നതിന് സുഭോഷിത് ഭാരത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദേശീയ വികസന അജണ്ടയിൽ പോഷകാഹാരത്തിന് മുൻഗണന നൽകി 2018 പോഷൺ അഭിയാൻ ആരംഭിച്ചത്. സ്ത്രീകൾ, കുട്ടികൾ, കൌമാരക്കാർ എന്നിവർക്കിടയിൽ പോഷകാഹാരം, ആരോഗ്യം, പരിചരണം എന്നിവയുമായി ബന്ധപ്പെട്ട ശീലങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സമൂഹത്തെ അണിനിരത്തുന്ന ജനകീയ മുന്നേറ്റമായി രാഷ്ട്രീയ പോഷൺ മാഹ് വളർന്നു.
0: 28th വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗത്തിന് ഇന്ന് ഗോവയിൽ തുടക്കം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനാവും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും, ദാദ്ര നാഹർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെയും കേന്ദ്രത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരസ്പരം സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമാണ് കൌൺസിൽ ചേരുന്നത്. ഗോവയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രസിഡന്റ്സ് കളർ അവാർഡും അമിത്ഷാ വിതരണം ചെയ്യും. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. 2016 നിയമങ്ങൾക്ക് പകരമായി 2026 ഏപ്രിലിൽ വിജ്ഞാപനം ചെയ്ത നിയമം നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് പരിസ്ഥിതി വനം കാലാവസ്ഥാ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം ഏപ്രിൽ 1 നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതികളുമായി സംയോജിപ്പിച്ചാണ് ഖരമാലിന്യ സംസ്കരണം നടപ്പാക്കുന്നത്. മാലിന്യങ്ങൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന ഉറവിടത്തിൽ തന്നെ 4 വിഭാഗങ്ങളായി തരംതിരിക്കാനാണ് നിർദ്ദേശം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ മുതൽ 3 ദിവസം ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. സുശക്തമായ സമുദ്ര പ്രതിരോധ പങ്കാളിത്തം ഉൾപ്പെടെ 2 രാജ്യങ്ങളും തമ്മിൽ പരമ്പരാഗത ഉഭയകക്ഷി ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഐഐടി മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. ഡൽഹി സത്യനികേതനിലെ കെട്ടിടം തകർന്ന സ്ഥലം മുഖ്യമന്ത്രി രേഖാഗുപ്തയും മന്ത്രി മൻജിന്ദർ സിംഗ് സിൻഹയും സന്ദർശിച്ചു. തകർന്ന കെട്ടിടത്തിന്റെ 80% അവശിഷ്ടങ്ങളും നീക്കം ചെയ്തതായി ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. സോണിയാഗാന്ധിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. പിഎംശ്രീ വിഷയം, കെപിസിസി അധ്യക്ഷ പദവി, പാർട്ടിയുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഏകോപനം ഉൾപ്പെടെ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തെന്നാണ് റിപ്പോർട്ട്. എണ്ണ ഉൽപാദനത്തിലെ ആഗോള അനിശ്ചിതത്വം ഒഴിവാക്കി ഒക്ടോബറിലെ ഉൽപാദന നയം മാറ്റമില്ലാതെ നിലനിർത്താൻ ഒപെക് രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് വെർച്വലായി യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് പുതിയ നിയന്ത്രിത മേഖല പ്രഖ്യാപിക്കുമെന്നും ഏകോപനമില്ലാതെ പ്രവേശിക്കുന്ന കപ്പലുകളെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. യുഎസ് നാവികസേനയുടെ ഉപരോധ രേഖയിൽ നിന്ന് ആരംഭിച്ച് പേർഷ്യയുടെ ചില ഭാഗങ്ങളിലേക്ക് മേഖല വ്യാപിപ്പിക്കുമെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മേജർ ജനറൽ മൊഹസിൻ റസായി പറഞ്ഞു. പാലക്കാട് ചിറ്റൂർ മേഖലയിൽ ജലക്ഷാമം തുടങ്ങിയതോടെ ഒന്നാം വിള നെൽകൃഷി പ്രതിസന്ധിയിലായതായി കർഷകർ അറിയിച്ചു. നടിൽ കഴിഞ്ഞ് രണ്ട് മാസമായ കൃഷിയാണ് ഉണക്ക ഭീഷണി നേരിടുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: കതിർ പുട്ടിൽ പാകമായ കൃഷിയാണ് വെള്ളം കുറവായതോടെ ഉണക്ക ഭീഷണി നേരിടുന്നത്. പൂന്തൽക്കണ്ടങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളം അവശേഷിക്കുന്നത്. കുഴൽക്കിണറുകളും കുളങ്ങളും ഇല്ലാത്ത മേഖലയിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണെന്നാണ് കർഷകർ പരാതിപ്പെടുന്നത്.

സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തിരൂരിലാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോൺഗ്രസ് നേതാവും മുൻ ചിറ്റൂർ എംഎൽഎയുമായ കെ അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. 1996 മുതൽ 2016 വരെ 20 വർഷം ചിറ്റൂർ എംഎൽഎ ആയിരുന്നു. 1979 മുതൽ 1996 വരെ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ചലച്ചിത്ര സംവിധായകൻ ആർ ശാരത്ത് അന്തരിച്ചു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. 65 വയസ്സായിരുന്നു. 9 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും 1 ദേശീയ പുരസ്കാരവും 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 2000 പുറത്തിറങ്ങിയ സായാഹ്നം എന്ന ചിത്രത്തിലൂടെയാണ് ശാരത്ത് ചലച്ചിത്ര രംഗത്ത് എത്തിയത്. ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു കൊല്ലം പുനലൂർ സ്വദേശിയായ ശാരത്ത്. ആർ ശരത്തിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചിച്ചു. വേറിട്ട സിനിമകളിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനായ സംവിധായകനായിരുന്നു ആർ ശരത്തെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുടുംബാംഗങ്ങളുടെയും ഉറ്റവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പിണറായി വിജയനും അറിയിച്ചു. ഛായാഗ്രാഹകൻ ആലപ്പുഴ ടി എൻ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. 70 സിനിമകളുടെ ഛായാഗ്രാഹകനായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. മുക്കം നഗരസഭാ മുൻ കൌൺസിലർ ഇ പി അരവിന്ദൻ മാസ്റ്റർ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. മുക്കം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്, വീക്ഷണം, ലേഖകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 2 സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുന്ന കരട് രേഖയ്ക്ക് കമ്മിറ്റി അന്തിമരൂപം നൽകും. ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോട്ടാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. രാജിവെക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ കെ ജയകുമാർ പറഞ്ഞു. ദേവസ്വം മന്ത്രിയോട് അഭിപ്രായ വ്യത്യാസമില്ല. കാലാവധി പൂർത്തിയാക്കുമെന്നും ദേവസ്വം ബോർഡിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ചെയർമാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രൊഫസർ എം പി മന്മഥൻ അക്ഷയ പുരസ്കാരത്തിന് ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പി അർഹനായി. 100,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 26 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് പുരസ്കാരം നൽകും. പൊതുസേവന രംഗത്ത് നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച വ്യക്തികളെ ആദരിക്കുന്നതിനായി പി പി മുകുന്ദൻ സേവാ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പി പി മുകുന്ദൻ സേവാ പുരസ്കാരം അട്ടപ്പാടി സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആശുപത്രി ഡയറക്ടർ ഡോ വി നാരായണന് നൽകും. അട്ടപ്പാടിയിൽ വർഷങ്ങളായി സാധാരണക്കാർക്ക് മികച്ച ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിന് നൽകിയ നേതൃത്വവും സമർപ്പണവും കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത്. പ്രശസ്തി പത്രവും ഫലകവും 25,000 രൂപയുടെ ക്യാഷ് അവാർഡും ഉൾപ്പെടുന്ന പുരസ്കാരം ഈ മാസം 10 കോഴിക്കോട് നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 9 രാഷ്ട്രീയ പോഷൺ മാഹ് 2026 മറ്റന്നാൾ വാരാണസിയിൽ തുടക്കമാകും. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാവും മുൻ ചിറ്റൂർ എംഎൽഎയുമായ കെ അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സാധാരണയിലും താപനില 4 ഡിഗ്രി വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രിയരാഗ

ചലച്ചിത്രഗാന പരിപാടി രണ്ടു മണിക്ക് ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ ചാരുഹസരിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം. എഴുത്തച്ഛൻ മൂന്നാം ഭാഗം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 5:30 ജനകീയം പുനഃപ്രക്ഷേപണം, തുടർന്ന് നാടൻ പാട്ടുകൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ. ഇത് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം, 7 മണിക്ക് ഹരിതസമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്രഗാനങ്ങൾ, 8 മണിക്ക് ചിരിയും ചിന്തയും, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:30 വായനശാല, മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ, ഒരു വിവാഹത്തിൻ്റെ അന്ത്യം, അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. 9:00 നാട്ടിലെ പാട്ട്, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഇനി നാട്ടുവിശേഷം കേൾക്കാം. തലശ്ശേരിക്കും എടക്കാടിനും ഇടയിലുള്ള NH Beach റോഡ്, കൊല്ലം ഗേറ്റ് കടന്നു പോകുന്ന ലെവൽ ക്രോസ് നാളെ രാവിലെ 8 മണി മുതൽ ഈ മാസം 9 രാത്രി 11 വരെ അടച്ചിടും. MO പത്മനാഭൻ പഠന കേന്ദ്രത്തിന്റെയും പുരോഗമന കലാസാഹിത്യ സംഘം കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിയുടെയും ലൈബ്രറി കൗൺസിലിന്റെയും നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണവും പ്രഭാഷണവും ഇന്ന് വൈകിട്ട് 5 മണിക്ക് കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. ആക്കോഡ് ഇസ്ലാമിക് സെന്റർ പാനൂർ ചാപ്റ്റർ കമ്മിറ്റി ഒരുക്കുന്ന ഗ്രാൻഡ് മൗലിദ് സദസ്സും മദ്ഹുർസൂൽ പ്രഭാഷണവും നാളെ രാവിലെ 9 മണിക്ക് പെരിങ്ങത്തൂർ പുല്ലൂക്കര മെഹർ കൺവെൻഷൻ സെന്ററിൽ നടക്കും. തിരുവങ്ങാട് ഒ ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് UP സ്കൂളിൽ ഒ ചന്തുമേനോൻ സ്മൃതി ഇന്ന് മുതൽ ജനുവരി 9 വരെ നടക്കും. ഇന്ന് 10 മണിക്ക് സ്കൂളിൽ കഥ കവിത ശില്പശാല കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കണ്ണവം വെളുമ്പത്ത് മഖാം ഉറൂസ് ഇന്നലെ ആരംഭിച്ചു, 9 സമാപിക്കും. തളിപ്പറമ്പ് കണിക്കുന്ന് സോമേശ്വരം ശിവക്ഷേത്രം ഊട്ടുത്സവം ആരംഭിച്ചു, 13 സമാപിക്കും. ഐക്യര ആരോഗ്യ മാതാ ദേവാലയത്തിൽ ഈ മാസം 12 വരെ നടക്കുന്ന പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജനന തിരുനാളിന് കൊടിയേറി. കേട്ടത് നാട്ടുവിശേഷം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ.

0: ഇന്ന് ഗോവയിലെ പനാജിയിൽ ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് ഓർ ഫ്രാൻസ് കെ സംബന്ധ നയി ഊഞ്ചായിയോ തക് പഹുഞ്ചേ ഹൈ മേരേ മിത്ര പ്രസിഡന്റ് മാക്രോ കെ സാഥ് മിൽകർ ദോനോ ദേശ് ഏക് സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ് ബനാ രഹേ ഹൈ. ടെക്നോളജി, AI ഔർ ഡിഫൻസ് സേ ലേകർ സ്പേസ് ഔർ ക്ലൈമേറ്റ് ആക്ഷൻ തക് ഹം ഏക് നയി ഗതി ഔർ നയി ഊർജ കെ സാഥ് മിൽകർ കെ ആഗേ ബഢ് രഹേ ഹൈ. हम 2026 को इंडिया फ्रांस ईयर ऑफ इनोवेशन के रूप में भी सेलिब्रेट कर रहे हैं.
0: ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ സത്യനികേതൻ മേഖലയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6 പരിക്കേറ്റ 3 ഡൽഹി എയിംസിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നയിടത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ധൌള കുവാനിലേക്കുള്ള ഗതാഗതം ഇന്ന് തടസ്സപ്പെടും. RTR ബെനിറ്റോ ജുവാരസ് മാർഗ് വഴിയുള്ള ഗതാഗതത്തെയും ഇത് ബാധിക്കുമെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് അറിയിച്ചു. യാത്രക്കാർ ഈ വഴികൾ പരമാവധി ഒഴിവാക്കി ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ട്രാഫിക് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. കൂടാതെ അടിയന്തര രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകുന്നതിനായി അപകടസ്ഥലത്തിന് സമീപം വാഹനങ്ങൾ നിർത്തുകയോ ആളുകൾ തടിച്ചുകൂടുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി S.ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ലക്സംബർഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. 28th പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ നടക്കും. കേന്ദ്രവും അംഗസംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തമാക്കുന്നതിന് യോഗം വഴിയൊരുക്കും. തുടർന്ന് ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം ശ്രീ അമിത്ഷാ സമ്മാനിക്കും. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ അതിന്റെ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് സ്ഥാപന അധികൃതർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ISRO സ്വകാര്യവൽക്കരിക്കാനോ അതിന്റെ പങ്ക് കുറയ്ക്കാനോ ശ്രമം നടക്കുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളോടുള്ള പ്രതികരണമായാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISRO പ്രാപ്തമാക്കുകയാണ് ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് ബുധനാഴ്ച വാരാണസിയിൽ തുടക്കമാകും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തെ കുട്ടികളുടെ പോഷകാഹാരം, ആരോഗ്യം, സംരക്ഷണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയുടെ ആദ്യ കേന്ദ്രമെന്ന നിലയിൽ അംഗനവാടികളുടെ സംയുക്ത ഉത്തരവാദിത്തം ഓരോ പൌരനും ഏറ്റെടുക്കണമെന്നാണ് പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്രാങ്ങിലും നംബൂളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലിലും ലഭ്യമാണ്.
1: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ശ്രീലങ്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ സമൂഹവുമായി രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഒക്ടോബർ മാസത്തെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ച് ഒപെക്സ് പ്ലസ് രാജ്യങ്ങൾ. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. ഒരു റിപ്പോർട്ട്. സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ 7 പ്രധാന ഒപെക് പ്ലസ് രാജ്യങ്ങളാണ് ആഗോള വിപണിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്നലെ വെർച്വലായി യോഗം ചേർന്നത്. സെപ്റ്റംബറിൽ എണ്ണയുടെ പ്രതിദിന ഉൽപാദനം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇറാൻ സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളും കാരണം എണ്ണ കയറ്റുമതിയിൽ പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം നടന്നത്. വിപണി സാഹചര്യങ്ങളും ഉൽപാദന നിരക്കും വിലയിരുത്താൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഒക്ടോബറിൽ വീണ്ടും യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ചിറ്റൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിൽ അധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ദുബായിലെത്തി. ദുബായിൽ നടക്കുന്ന വാർഷിക നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ലോജിസ്റ്റിക്സ്, ഖനനം, കൃഷി, ഭക്ഷ്യ സംസ്കരണം, തുണിത്തരങ്ങൾ, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയസ്ഥിതി രൂക്ഷം. ഗംഗയും മറ്റ് നിരവധി നദികളും ഇപ്പോഴും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. എന്നാൽ സോം നദിയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ ദിഘയിലും ഗാന്ധിഘട്ടിലും വെള്ളം താഴ്ന്നു തുടങ്ങി. ദുരിതബാധിത പ്രദേശങ്ങളിൽ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുമായി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ഇന്നലെ കീവിൽ കൂടിക്കാഴ്ച നടത്തി. സങ്കീർണമായ വിഷയങ്ങൾ ഉന്നത നേതാക്കളുടെ തലത്തിൽ മാത്രമേ പരിഹരിക്കാനാകൂ എന്നും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. പ്രാദേശിക വിഷയങ്ങൾ, സുരക്ഷാ ഉറപ്പുകൾ, യുക്രൈന്റെ ഭാവി, സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതി എന്നിവ ഉൾപ്പെടുത്തി 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോസ്കോയിൽ US സംഘം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിന്റെ പ്രിയരാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. പാട്ടുകളെ കേൾക്കാനായി നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടാവും. ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇന്ന് മലയാളം കണ്ട ഒരു മഹാനടന്റെ ജന്മദിനമാണ്. ഒരു നടന്റെ പേര് കേൾക്കുമ്പോൾ ഒരു തലമുറയുടെ ഓർമ്മകൾ മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അയാൾ വെറുമൊരു നടനാണ് എന്ന് മാത്രം പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാലം മാറിയാലും തിരശീലയിൽ തന്റെ സ്ഥാനമുറപ്പിച്ച ഒരു അതുല്യ വ്യക്തിത്വമാണ്. കോട്ടയം കുഞ്ഞച്ചനായും സേതുരാമയ്യരായും ബിലാലായും ഭാസ്കര പട്ടേലരായും മലയാളികളുടെ മനസ്സിൽ അനവധി മുഖങ്ങളായി ജീവിച്ച നമ്മുടെ സ്വന്തം മമ്മൂക്ക.
2: മലയാള സിനിമയെ നാഷണൽ ലെവലിലോട്ട് എത്തിച്ച ആദ്യത്തെ വ്യക്തി ശ്രീ മമ്മൂട്ടി തന്നെ.
3: ഇന്നെടുത്തൊരുത്തൻ്റെ കയ്യിൽ ഇങ്ങനെ തിരക്കഥയിൽ നിന്നും കേട്ടാൽ അയാളെ വിളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പരീക്ഷിക്കാൻ തയ്യാറാണ്.

0: മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ സിനിമകളിൽ അഭിനയിക്കുകയും ആ ഭാഷകൾ സ്വന്തം ശബ്ദത്തിൽ തന്നെ ഡബ് ചെയ്ത ഒരു നടനാണ് മമ്മൂട്ടി.
1: തമിഴ് നടികൾ ഡബ്ബിംഗ് പേശുന്നത് എപ്പടി എന്ന് മലയാള നടികൾ മമ്മൂട്ടിയുടെ പാഠം കിട്ടും.
2: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മലയാള സിനിമയുടെ മഹാനടന് റേഡിയോ മലബാറിന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.
3: അങ്ങനെ പറയരുത്.
4: പെണ്ണില്ലാ ചന്ദനക്കിണ്ണം മുങ്ങി മുങ്ങി മുങ്ങി മുങ്ങിപ്പോയി.

അദ്ദേഹം അഭിനയിച്ച സിനിമകളിലൂടെ നമ്മൾ ചിരിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ആവേശം കൊണ്ടിട്ടുണ്ട്, പ്രണയിച്ചിട്ടുണ്ട്. അങ്ങനെ മമ്മൂട്ടി എന്ന അഭിനയ പ്രതിഭയുടെ സിനിമാ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വിവിധ കാലഘട്ടങ്ങളിലെ മനോഹര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു മണിക്കൂർ നീളുന്ന പ്രത്യേക സംഗീതയാത്ര റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു. പ്രിയരാഗം മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്കിക്ക് ഒരു സംഗീത പിറന്നാൾ സമ്മാനം. കൂടെയുള്ളത് ഞാൻ അശ്വിനിയാണ്. നമുക്ക് വിശേഷങ്ങൾ കേൾക്കാം, മമ്മൂക്കി അഭിനയിച്ച സിനിമകളിലെ പാട്ടുകളെ കേൾക്കാം, ചില ചില ഡയലോഗുകൾ എന്നിവയെല്ലാം നമുക്ക് ആസ്വദിക്കാം.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
0: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
5: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
2: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
0: ആഹാ, അങ്ങനെ പറഞ്ഞാ?
6: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
7: മതി.
6: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ്

0: അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ അഭിനേതാക്കൾക്കും പൊതുവെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണും. മമ്മൂട്ടി എന്ന നടന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സിനിമയിൽ നമ്മൾ കണ്ട കഥാപാത്രം അത് ചിലപ്പോൾ നമ്മൾ മറന്നുവെന്നിരിക്കും. എന്നാൽ ആ അഭിനേതാവ് അതിൽ നൽകിയ ഒരു നോട്ടമോ ഡയലോഗോ അല്ലെങ്കിൽ ഒരു ഭാവമോ മനസ്സിൽ ബാക്കി നിൽക്കും. പ്രണയനായകനായും കുടുംബനാഥനായും പോലീസ് ഓഫീസറായും അധോലോക നായകനായും ഒക്കെ ഓരോ കാലത്തും പുതിയൊരു മമ്മൂട്ടിയെ മലയാള സിനിമ കണ്ടിട്ടുണ്ട്. ഇന്നിതാ കാലം മാറി, സിനിമയുടെ ഭാഷ മാറി, സാങ്കേതിക വിദ്യ മാറി. പക്ഷെ ഒരു നടൻ ഓരോ കാലത്തിനൊപ്പം മാറുകയും അതേസമയം തന്റെ അഭിനയത്തിന്റെ വ്യക്തിത്വം നിലനിർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാകാം 80s പ്രേക്ഷകനും 90s സിനിമാ പ്രേമിയും ഇന്നത്തെ യുവതലമുറയും ഒരുപോലെ സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിക്കുന്നത് മമ്മൂക്ക.
4: കടവുള്ള

0: ഷൂട്ടിങ്ങിന് പോവാണോ?
1: അയ്യോ പടമായിരിക്കും.
2: മൃഗയിലെ വാർണി എന്ന കഥാപാത്രത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ മമ്മൂട്ടിക്ക് ആ കഥാപാത്രമായിട്ട് എങ്ങനെ എഴുതിത്തരാൻ കഴിയും എന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.
3: ലോക സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വേഷപകർച്ചയുള്ള നടന്മാരൊരാളാണ് ശ്രീ മമ്മൂട്ടി.
4: Film like Vidheyan and Ponganmada both in the same year. That's a very difficult thing to do.
5: എത്ര എത്ര സിനിമകളുണ്ട്! പാമരൻ, അടൂർ ഗോപാലകൃഷ്ണന്റെ ഫിലിമുകൾ
6: അല്ല വീരസിനോട്.
0: ഓ, അപ്പൊ കോമഡി സബ്ജക്റ്റ് ആയിരിക്കും. ആക്ഷൻ
7: വേദനിക്കുന്ന കോടീശ്വരൻ.
8: നീ എന്നാൻ
9: വൈകിട്ട് 6:30 അവർ ചത്തുപോയി. നിശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് അവരുടെ 16-ാം അനിന്തരമായിരുന്നു. വീട്ടിലെ പരിപാടി
10: മാറ്റും ചട്ടുകങ്ങളെ, ഇല്ലെങ്കിൽ അവര് നിങ്ങളെ മറിച്ചിടും.
11: ഞാനൊരു ടൂൺ പറഞ്ഞു.
12: സാറേ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം സാറേ.
13: എനിക്ക് പോലീസിനെ കണ്ട അലർജി. സാറിനോട് ഇംഗ്ലീഷ്
14: പറഞ്ഞാലുണ്ടല്ലോ.
15: മമ്മൂട്ടി എന്ന നടന്റെ പൗരുഷം പലപ്പോഴും എനിക്ക് കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് വരാറുണ്ട്.
16: മമ്മൂട്ടി ഈസ് എ വെരി ഹാൻഡ്സം മാൻ.
3: '80s-ൽ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാർ മമ്മൂക്കയാണ്.
17: ഇവിടുത്തെ എസ്ഐന്റെ അമ്മായി അകത്ത് ഇരട്ട പറ്റി
18: എടുക്കാണെങ്കിൽ
19: ഒന്ന് കാണണം.
20: ആചാര്യോടിക്ക് ഇതാ ബെസ്റ്റ്.
21: കുട്ടികൾക്ക് ഓരോ പോയിട്ടാണ്.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ റേഡിയോ മലബാറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കി അഭിനയിച്ച സിനിമകളിലെ അദ്ദേഹം തന്നെ പാടിയ ചില പാട്ടുകളുണ്ട് മലയാള സിനിമയിൽ. ഒരു നടൻ തന്റെ അഭിനയ മികവിനപ്പുറം മറ്റു ചില മേഖലകളിൽ കൂടി കൈവയ്ക്കുന്നു എന്നത് തികച്ചും അത്ഭുതകരമായ കാര്യമാണ്.

0: ആണ് അല്ലേ?
1: അത്തരത്തിൽ മലയാള സിനിമയുടെ പല മേഖലകളിലും തന്റേതായ സാന്നിധ്യം ഉറപ്പിച്ച വ്യക്തിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക. 1995 പുറത്തിറങ്ങിയ മഴയെത്തും മുൻപേ, 99 പല്ലാവൂർ ദേവനാരായണൻ, 2007 ഒരേ കടൽ കയ്യൊപ്പ്, 2009 ലൗഡ് സ്പീക്കർ കുട്ടിശ്രാങ്ക്, 2012 ജവാൻ ഓഫ് വെള്ളിമല, 2018 അങ്കിൾ, 2022 ഭീഷ്മപർവം, ഇപ്പോഴിതാ 2026 പാട്രിയേറ്റ് തുടങ്ങിയ സിനിമകളിലെല്ലാം അദ്ദേഹം പാടിയ ഒരു വരിയെങ്കിലും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെ, മമ്മൂക്കയുടെ ശബ്ദത്തിലുള്ള ഒരു ഗാനം തന്നെ അടുത്തതായിട്ട് കേൾക്കാം അല്ലേ?
2: പക്കഞ്ഞി വിളമ്പടൻ്റമ്പ്ര പയമുണ്ടരുന്നൊരു നേരം കുഞ്ഞാട നീട്ടണണ്ടമ്പ്ര എൻ്റെ പൊന്നമ്പ്ര. ഞാൻ തമ്പ്ര അല്ലേ?
3: പൊലിയോ പൊലി പൂക്കില

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
4: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
5: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായി ഇരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
6: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
5: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.
1: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ, അതെ, മമ്മൂക്ക. അദ്ദേഹത്തെ മലയാളി പ്രേക്ഷകർ പരിചയപ്പെടുന്നതിന് മുൻപേ മുഹമ്മദ് കുട്ടിയായിരുന്നു. ഒരു അഭിനേതാവാകുന്നതിന് മുൻപേ അഭിഭാഷകനായി യോഗ്യത നേടി. 2 വർഷം മഞ്ചേരിയിൽ അഭിഭാഷക ജോലിയിൽ ഏർപ്പെട്ട ശേഷമാണ് ബിഗ് സ്ക്രീനിലേക്ക് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. 80-കളുടെ തുടക്കത്തിലാണ് മലയാള ചലച്ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയതും ശ്രദ്ധേയനാകുന്നതും. 4 പതിറ്റാണ്ടിലേറെ കാലമായി സജീവ അഭിനയ രംഗത്തുള്ള ഇദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണ നേടിയെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതിനു പുറമെ 5 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 12 തവണ ഫിലിംഫെയർ പുരസ്കാരവും ലഭിച്ചു. 1998 ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു. 2010 ജനുവരിയിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഹോണററി ഡോക്ടറേറ്റ് ലഭിച്ച അദ്ദേഹത്തിന് ആ വർഷം ഡിസംബറിൽ തന്നെ ഡോക്ടറേറ്റ് നൽകി കാലിക്കറ്റ് സർവകലാശാലയും ആദരിച്ചു. തുടക്കം മുതൽ ഈ നിമിഷം വരെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകനെ അമ്പരപ്പിക്കാൻ മമ്മൂക്ക എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ബ്രഹ്മയുഗം, കളങ്കാവൽ തുടങ്ങിയ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം അതിനുദാഹരണമാണ്. എന്തായാലും നമുക്ക് കേൾക്കാം കളങ്കാവൽ എന്ന സിനിമയിൽ വിന്റേജ് ബ്യൂട്ടിയുള്ള മനോഹരമായ ഗാനം.

0: നിന്നെ പോലെയുള്ളവന്റെയൊക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല,
1: നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായി മരിക്കാൻ നിനക്കും. പക്ഷേ

0: ഇത് രണ്ടിനോടെയും അന്നാരിയാർക്ക് ഭയമില്ല.
1: നീതിയും നിയമങ്ങളുമെല്ലാം മറികടക്കാൻ അനന്തമായ അവകാശങ്ങളും അധികാരങ്ങളും കൽപ്പിച്ച് കിട്ടിയ ജനങ്ങളുടെ പ്രതിപുരുഷൻ.
2: നിന്റെയൊക്കെ
3: ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുകയല്ലേ.
4: ലിന്ദി സ്റ്റുഡാണ് നമ്മുടെ ഹീറോ.
5: ഇഫ് യു വാണ്ട് ടു ഷൂട്ട്, ഷൂട്ട്.

0: കൂടുതൽ ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ടാവും.
1: പുളയാണി വെച്ച് ചുരുക്കപ്പിടി വളക്കാൻ പണം തന്ന ആര്?
0: ആദ്യം ശിക്ഷിക്കേണ്ടത് ഹിന്ദുവിനെയും മുതൽമാരെയുമല്ല. ഈ മണ്ണ് ചോരോട് നനച്ചെടുത്ത് പൊട്ടി സായുധ മക്കളെ അല്ല.
2: നമുക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ ഫിസിക്കലി ഫിറ്റ് ആവണമെന്നുള്ള ആഗ്രഹം നമുക്ക്
3: ദേശഭാഷ പ്രയോഗങ്ങൾ കേരളത്തിൽ അനുമതിയാണ്.
4: റേഡി മലബാറിലൂടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാനടൻ മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ചില ചില ഗാനങ്ങളും ചില ശബ്ദശകലങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും റേഡിയോ മലബാറിന്റെ ജന്മദിനാശംസകൾ അറിയിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, മുഹമ്മദ് കുട്ടിയാണ് പിന്നീട് മലയാളത്തിന് ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയായി മാറുന്നത്. മുന്നേ മനോരമ ഹോർത്തൂസ് വേദിയിൽ മമ്മൂട്ടി എന്ന തന്റെ പേരിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തി മെഗാസ്റ്റാർ പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു. അന്നവിടത്തെ പ്രധാന കഥാപാത്രമായിരുന്നു എടവനക്കാടുകാരനായ ശശിധരൻ എന്ന വ്യക്തി. മഹാരാജാസിൽ മമ്മൂട്ടിയുടെ സഹപാഠിയായിരുന്ന ശശിധരനായിരുന്നത്രേ ഓമർ ഷെരീഫ് എന്ന പേര് മാറ്റി അദ്ദേഹത്തിന് മമ്മൂട്ടി എന്ന ഐഡന്റിറ്റി ആദ്യമായി നൽകിയത്. പലരും താനാണ് അങ്ങനെ വിളിച്ചതെന്ന് അവകാശവാദം ഉന്നയിച്ചെങ്കിലും ശരിയായ ആളെ വെളിപ്പെടുത്തിക്കൊണ്ട് മമ്മൂക്ക് തന്നെ വേദിയിലേക്ക് വിളിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അത് കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ളതായിരുന്നു. ആ സന്ദർഭത്തെപ്പറ്റി ശശിധരൻ പറയുന്നത് ഇങ്ങനെയാണ്: പണ്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഐഡന്റിറ്റി കാർഡ് താഴെ വീണുകിട്ടി. അതുവരെ മമ്മൂട്ടി ഞങ്ങളോട് പേര് പറഞ്ഞിരുന്നത് ഒമർ ഷെരീഫ് എന്നായിരുന്നു. കാർഡ് കണ്ടപ്പോൾ അതിൽ മുഹമ്മദ് കുട്ടി എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, നിന്റെ പേര് ഒമർ ഷെരീഫ് അല്ലല്ലോ, മമ്മൂട്ടി എന്നാണല്ലോ എന്ന്. അതാണ് പിന്നീട് കേരളം മുഴുവൻ ഏറ്റെടുത്ത പേരായി മാറിയത്. ഇപ്പോഴിതാ ഈ വേദിയിൽ വെച്ച് അദ്ദേഹം എന്നെ അനുസ്മരിക്കുകയും എല്ലാവർക്കും മുന്നിൽ വെച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തപ്പോൾ വളരെയധികം സന്തോഷമായി.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, Talasheri Road, Mattandur.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
2: CM വിസ്താര, ആവ് പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. CM വിസ്താര,
0: CM വിസ്താര നെല്ലൂന്നി.
3: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകൾ മമ്മൂക്കയുടേതായിട്ട് കേൾക്കാനുണ്ട്. ചില ചില വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്കറിയാം, മലയാളത്തിന്റെ നിത്യവസന്തം എന്ന് പ്രേം നസീറിനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ന് ആ പദം മമ്മൂക്കയ്ക്കും യോജിക്കും അല്ലേ? ചമയമിടാൻ തുടങ്ങിയിട്ട് നേരത്തെ പറഞ്ഞു 4 പതിറ്റാണ്ട് കഴിഞ്ഞു എങ്കിലും കാലം പോലും അസൂയയോടെ നോക്കുന്ന നിത്യ യൗവനമായി അഭിനയത്തിന്റെ സമസ്ത മേഖലകളിലും വിരാജിക്കുകയാണ് അദ്ദേഹം. അഭിനയ ചക്രവർത്തി സത്യൻ നായകനായ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ 1971 വെള്ളിത്തിരയിൽ അരങ്ങേറുന്നത്. തുടർന്ന് ഒരു ചെറിയ ഇടവേള, MT രചനയും സംവിധാനവും നിർവഹിച്ച ദേവലോകം എന്ന ചിത്രത്തോടെ 1979 മമ്മൂക്കയെ സ്ക്രീനിൽ കാണാൻ തുടങ്ങി. മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോ ആരെങ്കിലും നമ്മളോട് മമ്മൂക്കയുടെ ഏറ്റവും നല്ല കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? ഏറെ ശ്രമകരമായ കാര്യമാണ് അല്ലെ? MTയുടെയും ലോഹിതദാസിന്റെയും തൂലികയിൽ പിറന്ന എത്രയോ നല്ല വേഷങ്ങൾക്കാണ് അദ്ദേഹം ജീവൻ കൊടുത്തിട്ടുള്ളത്. ബഷീർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച മമ്മൂക്ക പിന്നീട് അംബേദ്കറായി മറുനാട്ടുകാരെയും വിസ്മയിപ്പിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ ജീവിതങ്ങളെ മാത്രമല്ല, ചരിത്ര കഥാപാത്രങ്ങളെയും ഉജ്ജ്വലമാക്കിയിട്ടുണ്ട്. ചന്തുവിന്റെയും പഴശ്ശിരാജയുടെയും വേഷങ്ങൾ ഒരു മലയാളിക്കും മറക്കാനാകില്ല. വടക്കൻ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്ക് നേരെ ഒളിപ്പോര് സംഘടിപ്പിച്ച് ധീരമായി പോരാടിയ പഴശ്ശിരാജാവിന്റെ ജീവിതം നമ്മൾ കാണുന്നത് മമ്മൂക്കയുടെ വേഷത്തിലൂടെയാണ്. കേൾക്കാം കേരളവർമ്മ പഴശ്ശിരാജയിലെ അതിമനോഹരമായ ഒരു ഗാനം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: നാടിന്റെ സാമ്പത്തിക, സാംസ്കാരിക

0: മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പ്രിയരാഗം തുടരുകയാണ്. മമ്മൂക്കിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രിയരാഗമാണിത്. അദ്ദേഹം പാടിയ പാട്ടുകൾ കേട്ടു, അദ്ദേഹം അഭിനയിച്ച ഗാനരംഗത്തിലെ പാട്ട് കേട്ടു, ചില ചില ഡയലോഗുകൾ കേട്ടു, അല്ലെ? അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ എം ടി വാസുദേവൻ നായർ എന്ന എഴുത്തിന്റെ കുലപതിക്ക് നിർണായക സ്ഥാനമുണ്ട്. അദ്ദേഹം എഴുതിയ വടക്കൻ വീരഗാഥ, സുകൃതം, ആൾക്കൂട്ടത്തിൽ തനിയെ, കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞ പഴശ്ശിരാജ തുടങ്ങിയ സിനിമകളിലെ നായക വേഷങ്ങളെ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച വേഷപകർച്ചകളുടെ ഗണത്തിൽപ്പെടുത്താം. വടക്കൻ പാട്ടുകളിലെ ചന്തുവിന് മമ്മൂട്ടിയുടെ രൂപവും ഭാവവുമായിരുന്നുവെന്ന് വരും തലമുറ സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റുമോ? എം ടിയുടെ കാര്യരമ്പിന്റെ മൂർച്ചയുള്ള സംഭാഷണത്തിനൊപ്പം മമ്മൂക്കിയുടെ വിസ്മയകരമായ പകർന്നാട്ടം കൂടി ചേർന്നപ്പോൾ ചന്തു പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെല്ലുകയാണ് ഉണ്ടായത്. പൊതുവെ ചതിയൻ ചന്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള നമ്മൾ മലയാളികൾക്ക് ചന്തുവിന്റെ മറ്റൊരു മുഖം എം ടി കാട്ടിത്തന്നത് മമ്മൂക്കയിലൂടെയാണ്. ആ സിനിമയിൽ അദ്ദേഹം ശരിക്കും ഞെട്ടിച്ചുവെന്ന് പിന്നീട് കമൽഹാസനും ലോഹിതദാസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
4: ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും, പലവട്ടം. മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാതെ ചങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി.
5: നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. പിന്നെ വല്ല ആയുധവും കൈവശമുണ്ടെങ്കിൽ നീ എനിക്ക് പറഞ്ഞതാ. പിന്നെ ക്ഷേമം അന്വേഷിക്കാനുള്ള ഈ വരവുണ്ടല്ലോ പടിപ്പുരയിലേക്ക്, അതും ഒരു ആയുധ പ്രയോഗത്തിന്റെ ആരംഭമാണ്. എന്നോട് വേണ്ട.

0: സുഗ്രതവും ആൾക്കൂട്ടത്തിൽ തനിയെയൊക്കെ മമ്മൂക്കയുടെ അഭിനയ പാഠവും ശരിക്കു പ്രയോജനപ്പെടുത്തി. ക്യാൻസർ രോഗിയായ സുഗ്രതത്തിലെ രവിശങ്കർ അവസാനം രോഗമുക്തനായെങ്കിലും ഭാര്യയുടെയും ബന്ധുക്കളുടെയും ഒറ്റപ്പെടുത്തൽ താങ്ങാനാകാതെ മരണത്തെ തേടിച്ചെന്നുവെങ്കിൽ വിധിയുടെ ചതുരംഗ പലകയിൽ നിസ്സഹായനായി എല്ലാത്തിനും വഴങ്ങിക്കൊടുക്കുക മാത്രമാണ് ആൾക്കൂട്ടത്തിൽ തനിയയിലെ രാജൻ ചെയ്യുന്നത്. വിധിയെ വെല്ലുവിളിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് അവസാനം അതിനു തന്നെ കീഴടങ്ങുന്ന ഈ കഥാപാത്രങ്ങളെ അദ്ദേഹം അവിസ്മരണീയമാക്കി. എത്ര വലിയവനാണെങ്കിലും ഒരാൾ വിധിക്ക് മുന്നിൽ ഒന്നുമല്ലെന്നും ജയമോ തോൽവിയോ നിശ്ചയിക്കാൻ പോലും കെൽപ്പില്ലാത്ത വെറും മനുഷ്യൻ മാത്രമാണെന്നും ഈ സിനിമകൾ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ വീരഗാഥയും സുഗ്രതവുമൊക്കെ വെറും സിനിമ എന്നതിനപ്പുറം ജീവിതത്തിന്റെ നേർക്കാഴ്ച തന്നെ ആവുകയാണ്.
1: വാചികാഭിനയത്തിൽ പുതിയ അനുഭവം നൽകാൻ
2: മേലേർത്തരാക്കുന്നവർക്ക് നിന്റെ അത്തരം വിവരവും പക്ഷേ നെറുകേട് കാണിക്കില്ല.
3: നിന്റെ പറമ്പിലെ തേങ്ങ ഇനി കണ്ണോണ്ട് നോക്കരുത്.
4: അതിനിടയ്ക്ക്
3: ഇവിടെ ഒരു വട്ടം ചാടി പിടിച്ചു. ഇൻഷുറൻസിന്റെ പ്രശ്നം
2: അവിടെ കിഴക്കമലയിൽ ഉണക്കപ്പുറമാക്കുന്ന വയറ് ഉണ്ടായിരിക്കുമായിരിക്കും.
3: ഞാൻ ജയിക്കാനായിട്ട് കളിക്കറിയില്ല. അതിൽ തന്റെ സപ്പോർട്ട് വേണം.
4: സാറേ, ഞാൻ എന്റെ മകനെ പോലെ അവനെ കൊണ്ടുനടക്കുന്നു.
3: കൊന്നു പോലെ ഞാൻ കൊണ്ടുനടന്ന എന്റെ കുടുംബം എന്റെ കയ്യിൽ നിന്ന് വീണു പോയത്.
4: പുണ്യാളത്തിനോർത്ത് എന്റെ മാന കിട്ടും.
5: ഞാൻ ഈ ഹോട്ടലിൽ മൂട്ടിക്കെന്ന് പറഞ്ഞ് വെറുതെ
3: എന്റെ മോൻ മരത്തിൽ വന്ന് വീണിട്ട് ചോരമാർന്ന് വണ്ടിയിലെത്തി.
5: ഞാൻ ശരിക്കും
3: ആസ്പത്രിക്ക് പോവാൻ ഒന്ന് വിട്ട
5: നല്ല മണി.

0: ചിത്രം നടക്കുന്നു.
1: കായംപടം മാത്രം പോരാ, തലേടകത്തെ വിവരം വേണം.
2: എന്താ സുന്ദരിയാണോടാ പറയണം, നായിന്റെ പോലെ
0: നീ അവിടെ പൂട്ടി ഞാൻ ഇവിടെ പൂട്ടി.
3: നിങ്ങളുടെ പൂർവികർമാരാണ് നമ്മൾക്ക് മലയാള നാട്ടിൽ അറിയേണ്ടത്.
0: ഇനി എന്നോട് കളിക്ക വന്നാൽ നിന്നെ വെട്ടി വെടി. പീസ
4: ഇത് എനിക്ക് സ്വന്തമാണ് തന്നെ.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്ക്.

0: കിങ് കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരുമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടൻ റോഡ്. ഫോം 0490247140072259000018.
1: അമ്മ, ഞാൻ സ്കൂള് പോന്നില്ലേ?
2: നീ കളിക്കലേ?
1: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്ന
2: മോള് സ്കൂള് പോന്നില്ല പോലും.
3: പോന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കെ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാ. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോം 9400001300309496974141. മമ്മൂക്ക പത്മരാജൻ ടീമൊരുക്കിയ അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മലയാളത്തിലെ എണ്ണപ്പെട്ട ക്ലാസിക് സിനിമകളിൽ ഒന്നാണെങ്കിലും ഇന്നത്തെ പ്രേക്ഷകരിൽ പലരും അത് കണ്ടിട്ടില്ല. ഈ സിനിമയിലെ സക്രിയയാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമെന്ന് മമ്മൂക്ക തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കൂടെവിടെയല്ലേ ക്യാപ്റ്റൻ തോമസ് എന്ന പട്ടാളക്കാരന്റെ വേഷത്തിലും അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പത്മരാജനെ അപേക്ഷിച്ച് ലോഹിതദാസാണ് മമ്മൂക്കയുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിച്ചത് എന്ന് പറയാം. തനിയാവർത്തനത്തിൽ തുടങ്ങിയ ആ ബന്ധം പിന്നീട് മുക്തിയിലും മൃഗയയിലും അമരത്തിലും വാത്സല്യത്തിലും ഭൂതക്കണ്ണാടിയിലും വരെ തുടർന്നു. തനിയാവർത്തനത്തിലെ ബാലൻമാഷ് മലയാള സിനിമയുടെ ചരിത്രത്തിലാണ് ഇടം പിടിച്ചത്. എന്നാൽ മൃഗയെയും ഭൂതക്കണ്ണാടിയും ജീവിതത്തിന്റെ ഇരുണ്ട മുഖങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു. അമരവും വാത്സല്യവും ഒക്കെ ഇന്നും കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിനിമകളിൽ ചിലതു മാത്രം. അച്ചൂട്ടിയെയും മേലടത്ത് രാഘവൻ നായരെയും ഇഷ്ടപ്പെടാതെ അതുപോലൊരു അച്ഛനെയോ ജ്യേഷ്ഠനെയോ ആഗ്രഹിക്കാതെ ഒരു സിനിമാസ്വാദകനും ഉണ്ടാവില്ല. കച്ചവട സിനിമകൾക്കൊപ്പം പൊന്തൻമാട, മതിലുകൾ, വിധേയൻ, അനന്തരം, കയ്യൊപ്പു തുടങ്ങിയ സിനിമകളിലൂടെ മമ്മൂക്ക സമാന്തര സിനിമയുടെയും ഭാഗമായി. വിധേയനിൽ കന്നഡ ചുവയുള്ള മലയാളത്തിൽ സംസാരിക്കുന്ന ഭാസ്കര പട്ടേലർ എന്ന ദുഷ്ടനായ ജന്മിയെ മനോഹരമാക്കിയ അദ്ദേഹം ഏതാണ്ട് അതേസമയത്ത് തന്നെയാണ് മാടയിലെ അടിമയെയും അഭിനയിച്ച് ഫലിപ്പിച്ചത്. രഞ്ജിത്തിനൊപ്പം ചേർന്ന് പാലേരി മാണിക്യം, പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റ് എന്നീ സിനിമകളിലൂടെ മലയാളത്തിലെ പുതുതലമുറ സിനിമാ ശൈലിക്ക് തുടക്കമിട്ട അദ്ദേഹം തന്നെയാണ് കയ്യൊപ്പ്, കാഴ്ച തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചത്. ജോഷി ഡെന്നിസ്, ജോസഫ് മമ്മൂട്ടി ടീം ഒരുക്കിയ ന്യൂഡൽഹി അത് ഒരു കാലഘട്ടത്തെ തന്നെ മാറ്റിമറിച്ചിരുന്നു. മലയാളത്തിലെ ആക്ഷൻ സിനിമാ സങ്കല്പങ്ങളെ തന്നെ മാറ്റിയെഴുതിയ ചിത്രം അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്കും ഉയർത്തി. CBI പരമ്പരയിലെ സേതുരാമയ്യരും ബൽറാം എന്ന പോലീസ് ഓഫീസറും ദളപതിയിലെ ദേവരാജനും വാർത്തയിലെ മാധവൻകുട്ടിയും രാജമാണിക്യവും യവനികയിലെ ജേക്കബ് പീരാളിയും അതിരാത്രത്തിലെ താരാദാസും ആക്ഷൻ സിനിമയുടെ പ്രേക്ഷകരെ രസിപ്പിച്ചുവെങ്കിൽ രാപ്പകലിലെ കൃഷ്ണനും അക്ഷരങ്ങളിലെ ജയദേവനും ലൗഡ് സ്പീക്കറിലെ മൈക്കും ആനന്ദത്തിലെ തിരുപ്പതിയും അനുബന്ധത്തിലെ മുരളീധരൻ മാസ്റ്ററും അടിയൊഴുക്കുകളിലെ കരുണനും കുടുംബ സിനിമയുടെ ആരാധകരെ കയ്യിലെടുത്തു. കണ്ടുകൊണ്ടേനിലെ പട്ടാളക്കാരനും ഒരേ കടലിലെ പ്രൊഫസറുമെല്ലാം പ്രണയത്തിന്റെ പുതിയ ഭാവതലങ്ങളാണ് ആസ്വാദകർ

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM. മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി തുടരുകയാണ്. നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റേതായി പരിചയപ്പെട്ടു. ഇനിയും കഥാപാത്രങ്ങൾ ധാരാളമുണ്ട്. കേവലം ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കതൊന്നും ഒതുക്കാൻ കഴിയില്ല. എങ്കിലും കുറച്ച് കഥാപാത്രങ്ങളെ കൂടി പരിചയപ്പെടാം അല്ലേ. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രതികാരം ചെയ്ത റോഷാക്കിലെ ലൂക്ക് ആന്റണിയാണ് ഒരു കഥാപാത്രം. പ്രതിയോഗി മരിച്ചിട്ടും തീരാത്ത പ്രതികാരം അയാളുടെ കുടുംബത്തിന്റെ മുച്ചൂടും അവസാനിപ്പിക്കുന്നതിലേക്കാണ് ലൂക്ക് ആന്റണിയെ നയിച്ചത്. പ്രകടനം കൊണ്ട് മലയാളികളെ അമ്പരപ്പിച്ചൊരു സിനിമയായിരുന്നു ഈ പറഞ്ഞ റോഷാക്ക്. പുഴു എന്ന സിനിമയിലെ ഒരു കഥാപാത്രമാണ് കുട്ടൻ. പിന്നീട് മമ്മൂട്ടി ആരാധകർക്ക് നീണ്ട നാളുകൾക്ക് ശേഷം ലഭിച്ച മികച്ച മാസ് കഥാപാത്രമായിരുന്നു ഭീഷ്മപർവ്വത്തിലെ മൈക്കിളപ്പ. പോലീസ് കഥാപാത്രങ്ങളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് ഉണ്ടയിലെ മണികണ്ഠൻ. പൊതുവെ മുന്നെയൊക്കെ ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യഥാർത്ഥ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന പച്ചയായ സാധാരണക്കാരനായിരുന്നു SI മണികണ്ഠൻ. സ്വഭാവ സവിശേഷതയിലും കഥാപാത്രത്തിലും മലയാള സിനിമയിൽ തന്നെ ഒരുപക്ഷെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കഥാപാത്രമാണ് മുന്നറിയിപ്പിലെ CK രാഘവൻ. ശാന്തനായ, എല്ലാ വിഷയങ്ങളിലും സ്വന്തമായി കാഴ്ചപ്പാടുകളുള്ള, തന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. വിശ്വസനീയമാക്കാൻ ഏറെ ആയാസകരമായ രാഘവനെ വളരെ എളുപ്പത്തിൽ മമ്മൂക്ക അവതരിപ്പിച്ചു. വർഷം എന്ന സിനിമയിൽ ടോക്സിക് പാരന്റിങ്ങിനെ പറ്റി സംസാരിക്കുന്ന ഒരച്ഛന്റെ കഥാപാത്രത്തെ മമ്മൂക്ക അവതരിപ്പിച്ചിട്ടുണ്ട്. വീണു. പ്രവാസികളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും അവർ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ നേരിടുന്ന അവഗണനകളും കാണിച്ച പത്തേമാരിയിലെ പള്ളിക്കൽ നാരായണനെ ആർക്കും അത്ര എളുപ്പത്തിൽ മറക്കാൻ സാധിക്കില്ല. ഇത്തരത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒരു കഥാപാത്രത്തെ എടുത്തു പറയാതെ വയ്യ. മമ്മൂക്കയുടെ അച്ഛൻ കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ചത് പേരൻ പിലെ അമുതവൻ. പൊന്തൻമാട, അമരം, തനിയാവർത്തനം തുടങ്ങിയ പഴയകാല മമ്മൂട്ടി ചിത്രങ്ങളിലെ സാധാരണയുള്ള എഫേർട്ടിനപ്പുറം എന്തൊക്കെയോ കൂടുതൽ

0: നൽകേണ്ട ഒരു കഥാപാത്രമായിരുന്നു അമുതവൻ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന പാപ്പ എന്ന കുട്ടിയും അവളുടെ അച്ഛനും തമ്മിലുള്ള മാനസികമായ അടുപ്പം അവതരിപ്പിച്ച സിനിമയായിരുന്നു പേരൻപ്. അടുത്ത ചിത്രം കാതൽ തികോൾ. ഇതിലെ മാത്യു ദേവസി ഇന്ത്യയിലെ മറ്റേതെങ്കിലും സൂപ്പർ സ്റ്റാർ കാതൽ തികോൾ ചെയ്യാൻ തയ്യാറാവുമോ എന്ന് സംശയമാണ്. ശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്ക് മമ്മുക്ക എന്ന അഭിനയ പ്രതിഭാസം കൂടി വന്നപ്പോൾ മനോഹരമായൊരു ചിത്രമാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത്. മാത്യുവിന്റെ അവസ്ഥ പ്രേക്ഷകന്റെ കണ്ണു നിറയിക്കും. നൻപകലിലെ സുന്ദരമാണെങ്കിലും കാഴ്ചയിലെ മാധവനാണെങ്കിലും രാപ്പകലിലെ കൃഷ്ണനാണെങ്കിലും തനിയാവൃത്തത്തിലെ ബാലൻ മാഷാണെങ്കിലും ആ വേദനയും നിസ്സഹായാവസ്ഥയും പ്രതിസന്ധിയും പ്രേക്ഷകരുടേത് കൂടിയാക്കുകയാണ് മമ്മുക്ക.
1: എന്തൊന്നറിയാൻ പറ്റാത്തൊരവസ്ഥ. മമ്മൂട്ടിയെ കൊണ്ടല്ലാണ്ട് ആരും കൊണ്ട് ചെയ്യാൻ പറ്റില്ല.
2: തികച്ചും നിസ്സഹായനായിട്ട് അടികളും ഷൗട്ടും മാത്രം ഏറ്റുവാങ്ങുന്ന ഒരു കഥാപാത്രമായിട്ട് എത്ര നായക നടന്മാരതിന് സമ്മതിക്കുന്നുള്ള വലിയൊരു ചോദ്യമാണ്.
3: വളരെ സൂക്ഷ്മമായൊരു അഭിനയം മമ്മൂട്ടി കാഴ്ചവെച്ച ചിത്രമാണ് പൂതക്കണ്ണാടി.
4: മമ്മൂട്ടി സാർ കൊണ്ട് വെറൈറ്റി വന്ന് ഹോളിവുഡ് ആർട്ടിസ്റ്റ് എല്ലാം പറയണതല്ല.
5: ബുദ്ധന്റെ വളരെ ബേസിലുള്ള ഒരു ശബ്ദവും മറ്റേ വളരെ ഷ്രില്ലായിട്ടുള്ള ഒരു ശബ്ദവുമായിട്ട് ഒരേ സന്ദർഭത്തിൽ തന്നെ ഡബ്ബിംഗ് സമയത്ത് ശബ്ദ ക്രമീകരണത്തിൽ അദ്ദേഹം വരുത്തിയിട്ടുള്ള മാറ്റം.
6: പണിയുണ്ട്, കഴിക്കാനുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്.
7: അവരെന്ത് സ്വന്തം അവരുടെ ഭാര്യയായിരുന്നു.
8: ഇഷ്ടമായിരുന്നു അതുകൊണ്ടാ.
9: വേണ്ട, ജോലിക്കാരും നിൽക്കണ്ട.

0: വളരെയധികം ത്യാഗവും ഡെഡിക്കേഷനും കഠിനാധ്വാനവും കൊണ്ട് മാത്രമേ പരമോന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് തെളിയിച്ച
1: തിരശീലയിൽ മമ്മൂട്ടി വരുമ്പോൾ അദ്ദേഹത്തെ നാം മറക്കും, കഥാപാത്രത്തെ കാണും. അയാൾ സന്തോഷിക്കുമ്പോൾ നമ്മളും ചിരിക്കും. അയാളുടെ സങ്കടങ്ങൾ നമ്മെ കരയിപ്പിക്കും. 50 വർഷത്തിലേറെയായി ഒരു നടനെ കണ്ട് മടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഒരു കഥാപാത്രത്തിൽ പോലും ആവർത്തന വിരസതി ഉണ്ടായിട്ടില്ല എങ്കിൽ, അഭിനയത്തിൽ അയാൾ അത്രത്തോളം അഭിനിവേശത്തോടെ ഗവേഷണം നടത്തിയിരിക്കുന്നു. ഇതുവരെ കണ്ടതല്ല, ഇനിയും കാണാനേറെയുണ്ടെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് മമ്മൂക്ക കഥാപാത്രങ്ങൾ. നമുക്കിനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു വരും വർഷങ്ങളിൽ അദ്ദേഹം എന്താണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നറിയാൻ. അഭിനയ രംഗത്ത് മലയാളത്തിന്റെ ലെജൻഡ്സിൽ ഒരാളായ മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് റേഡിയോ മലബാറിന്റെ ഈ പ്രത്യേക പ്രിയരാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്.

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ചാരുകസേര ഒരു വട്ടം കൂടി.
1: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: നമ്മുടെ ചാരുകസേരയുടെ നേരമായില്ലേ?
1: ആയി.
0: നമുക്ക് കഥ അന്വേഷിച്ചു പോകണ്ടേ?
1: കഥ അന്വേഷിച്ചു പോകണ്ടല്ലോ.
0: രാമായണത്തിന്റെ ബാക്കി ഭാഗം അല്ലേ?
1: അതെ.
0: അപ്പൊ നമുക്ക് മാഷോട് ചോദിക്കാം.
1: ഇനി രണ്ട് എപ്പിസോഡ് കൂടെ നമ്മൾ പറയണല്ലോ. രണ്ടെണ്ണം കഴിഞ്ഞു.
0: അതെ.
1: എന്നാലല്ലേ കർക്കടകം തീരുള്ളൂ.
0: എല്ലാ അശ്വിനി, കാലാവസ്ഥയൊക്കെ നോക്കുമ്പോ ഇപ്പൊ ചിങ്ങം വന്ന പോലെ ഉണ്ട് കേട്ടാ. മാഷിന് കഥ പറയുമ്പോ

0: പോവാ.
1: ഏ
0: നമുക്ക് പറഞ്ഞു കൊടുക്കാം, തെറ്റിയാലും നമുക്ക് തിരുത്തി കൊടുക്കാം.
1: അതെ. മാഷേ,
2: ആ നമ്മുടെ കഥാസമയമാണല്ലേ.
1: അതെ.
2: നേരെ തുടങ്ങാം, മാമക്കൊന്നുമില്ലാതെ നേരെ തുടങ്ങാം. എന്താണ്, ഏതാണ്?
1: രാമായണത്തിന്റെ ബാക്കി.
2: രാമായണത്തിന്റെ ബാക്കി? രാമായണ മാസാണല്ലോ അല്ലേ. ഒരുപക്ഷെ നമ്മൾ രാമായണത്തിന് അധികരിച്ചിട്ടുള്ള ഒരു ഏഴാമത്തെയോ എട്ടാമത്തെയോ കഥയാണ് ഇന്നത്തെ. നമ്മുടെ ഒരു കഥയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അതാ ഗസ് ചെയ്ത് ഊഹിച്ചു പറയ.
1: ഒരു ക്ലൂ.
2: കർക്കിടകം. കർക്കിടകത്തിലാണിത്.
1: അതെ,
2: കർക്കിടകത്തിൽ നമ്മള് രാമായണ മാസമാണ്. രാമായണ മാസം നമ്മൾ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. രാമായണ പാരായണം നമ്മള് രാമകഥാ ഗാനലയത്തിലൂടെ കൊടുക്കുന്നുണ്ട്. പോരാഞ്ഞ് നമ്മുടെ പഴയ ചാരകശൈലിയിലെ രാമായണ കഥകൾ ഉച്ചനേരത്ത് ഒരു വട്ടം കൂടിയിലും കൊടുക്കുന്നുണ്ട്. ഈ വർഷം നമ്മൾ പുതിയതായിട്ട് രണ്ട് കഥ പറഞ്ഞു, എഴുത്തച്ഛൻ ഭാഗം ഒന്നും ഭാഗം രണ്ടും. ഇനി രണ്ട് കഥകൾ കൂടി പറയണം. അത് രാമായണം തന്നെയാണ്, സംശയമില്ല. പക്ഷെ അതല്ല, ഇന്നത്തെ ചാരകശാലയ്ക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. 75 ചാരകശാലയ്ക്ക് പ്രായം
1: 75.
2: അപ്പൊ അതൊന്ന് ശ്രോതാക്കൾ അറിയിക്കണ്ടേ, പറയും.
0: ചാരകസേരയുടെ 75-ാമത്തെ എപ്പിസോഡ്. നമ്മൾ 50 അല്ല, 52 ആയിരുന്നു ആഘോഷിച്ചത്, ഓർമ്മയില്ലേ?
1: അതെ. ഇനി നമുക്ക് 75-ാം പിറന്നാൾ ആഘോഷിക്കാം അല്ലേ.
0: അതെ.
2: അപ്പോ നമുക്ക് നമ്മുടെ ശ്രോതാക്കളോട് എന്താ പറയാനുള്ളത്?
0: നന്ദി പറയണ്ടേ മാഷേ?
2: നന്ദി പറഞ്ഞ് നിർത്താനാണ്?
0: അല്ലല്ല, പിന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ പറയുന്നത്.
1: അതായത് അവരുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക അല്ലേ മാഷേ.
0: 75 എപ്പിസോഡിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും ശ്രോതാക്കളുടെ സപ്പോർട്ട് വേണല്ലോ.
1: തീർച്ചയായിട്ടും.
0: ചാരുസേരയെ പറ്റി അഭിപ്രായം വരാതെ ഒരു എപ്പിസോഡ് പോലും പ്രതികരണത്തിന്റെ നമ്മൾ പ്രക്ഷേപണം ചെയ്തിട്ടില്ല.
2: ഈ പരിപാടി നമ്മൾ ഇത്രയും ദീർഘമായി കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചതും ആയിരുന്നില്ല.
1: അതെ.
2: ഒരു കുറച്ചുനാളൊരു 2-3 മാസം കഴിയുമ്പം മറ്റൊരു പരിപാടിയിലേക്ക് മാറാമെന്ന് കരുതിയാണ്. പക്ഷെ ചാരകശാലയിൽ നിന്ന് എഴുന്നേൽക്കാൻ വിടുന്നേ ഇല്ല
0: ശ്രോതാക്കള്.
2: അതെ. അപ്പോ പ്രായം 75 ആയി. ചാരകശാലയുടെ തീവ്രത അല്പം കുറയോ? കുറെ കൂടി നമുക്ക് നല്ല നല്ല കഥകൾ തേടി പോവാം. 100 എപ്പിസോഡ് വരെ നമുക്ക് കൊണ്ട് ചെന്നെത്തിക്കാൻ ശ്രമിക്കാം അല്ലേ. ആ ലക്ഷ്യം സഫലമാകണമെങ്കിൽ നമുക്ക് ആരുടെ പിന്തുണ വേണം?
0: ശ്രോതാക്കളുടെ. അതുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഒപ്പം
1: ഇനിയും 100 എപ്പിസോഡ് വരെ ചാരകസേരയ്ക്ക് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ.
0: ചാരുകസേരയുടെ ചാരത്ത് എല്ലാ ശ്രോതാക്കളും 100-ാമത്തെ എപ്പിസോഡ് വരെയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങാമല്ലേ. പക്ഷേ
2: നമ്മൾ ഏതായാലും ഒരു 18-ാം എപ്പിസോഡിന് 18 എന്ന അക്കത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞിരുന്നു. 52 ആണ്, 50 അല്ല, നമ്മൾ 50 മറന്നുപോയിരുന്നു അല്ലേ. 52-ാം എപ്പിസോഡിൽ നമ്മൾ അതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും 75 എന്ന സംഖ്യയുടെ വിശേഷങ്ങളല്ല നമ്മളിന്ന് പറയുക. തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടത് രാമായണമാണ്. രാമായണത്തിൽ നമ്മൾ പറയാത്ത കാര്യങ്ങളാണല്ലോ പറയേണ്ടത്. നമ്മളിന്ന് ഉത്തര രാമായണത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ രാമായണത്തിന്റെ ഉത്തരകാന്ഡത്തിലേക്ക് പോവാം. ഒരുപക്ഷെ രാമായണ പാരായണത്തിന്റെ ഷെഡ്യൂളിൽ ഈ ഭാഗം ഇല്ല അല്ലേ. എവിടം വരെയുള്ളൂ? നമ്മുടെ യുദ്ധകാന്ഡത്തിന്റെ അവസാന ഭാഗം, ശ്രീരാമാഭിഷേകവും വാനരന്മാരുടെയും മറ്റും മടക്കയാത്രയും രാമായണ മഹാത്മ്യവും പാരായണം ചെയ്യുന്നിടത്ത് രാമായണം തീരുകയാണ്. പക്ഷെ അവിടെയാണ് എന്ത് തുടങ്ങുന്നത്? ഉത്തരരാമായണം തുടങ്ങുന്നത്.
0: മാഷേ, ഈ ഉത്തരയുടെ കഥ ശരിക്കും മഹാഭാരതത്തിലല്ലേ?
2: ആരാണ് ഉത്തര?
0: ഉത്തര അഭിമന്യുവിന്റെ
2: ഭാര്യയാണ്. പക്ഷെ ഇവിടുത്തെ ഉത്തര അതല്ല. അതാണ് ഉത്തരം എന്ന് പറഞ്ഞാല്. അതെ, അതാണ് അതിന്റെ ഉത്തരം. ഉത്തരത്തിന്റെ അർത്ഥം ഉത്തരം. പക്ഷേ നമ്മൾ ഉത്തരകാലം, ഉത്തരധ്രുവം, ഉത്തരായനം, ഉത്തരാധുനികം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഉത്തരത്തിന്റെ അർത്ഥം എന്താണ്?
0: വടക്കല്ലേ.
2: വടക്ക്, അങ്ങേയറ്റത്ത് അല്ലേ. ഉത്തർപ്രദേശ്, ഉത്തരേന്ത്യ, ഏറ്റവും വടക്കേറ്റം. അപ്പോൾ ഒരു എൻഡിലാണ്, ഒരു അറ്റത്തുള്ളത്, ഒരു അനുബന്ധം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രാമായണത്തിന്റെ അങ്ങേയറ്റത്ത്, രാമായണം കഴിഞ്ഞു, രാമന്റെ അവതാര ലക്ഷ്യം നിറവേറ്റപ്പെട്ടു, ലങ്കയിലെ വിഭീഷണൻ രാജാവായി, അയോധ്യയിലെ രാമനും രാജാവായി, അതോടെ ആ കഥ തീരുകയാണ്. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു? എവിടെയൊക്കെ? അയോധ്യയിലും ലങ്കയിലും. അതിന്റെ അന്വേഷണമാണ് ഉത്തരകാന്ഡം. യഥാർത്ഥത്തിൽ ഉത്തരകാന്ഡത്തിൽ വിശദീകരിക്കുന്നത് ലങ്കയിലെയും അയോധ്യയിലെയും തുടർ സംഭവങ്ങളല്ല, രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒന്ന് അയോധ്യയുടെ വിശേഷങ്ങൾ, മറ്റൊന്ന് ലങ്കയിലെ വിശേഷങ്ങൾ തന്നെയാണ്. ഇവിടെ അതിനുശേഷമുള്ള കാലമല്ല, അതിന് മുൻപത്തെ കാലമാണ്. അതായത് അഭിഷേകം കഴിഞ്ഞ് രാമൻ രാജ്യഭാരം അനുഷ്ഠിക്കുകയാണ്. അതൊക്കെ നമ്മൾ

0: പറഞ്ഞിരുന്നല്ലോ അല്ലേ, രാമരാവണ യുദ്ധം കഴിഞ്ഞു, രാവണനെ വധിച്ചു, സീതയെ സ്വീകരിച്ചു. സീതയെ സ്വീകരിക്കുന്നത്
1: അഗ്നി
0: പരീക്ഷ നടത്തി പരിശുദ്ധയാണെന്ന് തെളിഞ്ഞു.
1: മാഷേ, സത്യത്തിൽ അത് വേണ്ടാത്തൊരു കാര്യമായിരുന്നു അല്ലേ?
0: എന്തുകൊണ്ടാ?
1: കാരണം സീത പരിശുദ്ധയല്ലെന്ന് ആരും വിശ്വസിക്കുന്നില്ലല്ലോ.
0: അതെ, രാമനും ആ വിശ്വാസം തന്നെയായിരുന്നു, പരിശുദ്ധയാണ് എന്നുള്ള വിശ്വാസം തന്നെയാണ്. പക്ഷെ എന്നാലും ഒരുപാട് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ശത്രുവായ ഒരാളുടെ അരികിൽ താമസിച്ച ഒരു കന്യകയാണ് സീത. അപ്പം ആ സീതയുടെ പാതിവൃത്യം തെളിയിക്കുക എന്നുള്ളത് രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി എന്ന നിലയിൽ രാമൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. ശ്രീരാമൻ സീതയെ കണ്ടപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന്, പഞ്ചവടിയിൽ നിന്ന് മാരീചൻ്റെ വരവോടുകൂടി രാവണൻ കൊണ്ടുപോകുന്ന ആ സമയത്ത് ഏറ്റവും ഒടുവിൽ കാണുമ്പോഴെങ്ങനെയായിരുന്നു സീത? അതേപോലെ തന്നെയായിരുന്നു. ഒരു വർഷക്കാലവും അവിടെ തടവിൽ കഴിഞ്ഞിട്ടും അല്പം പോലും ആ സീതയുടെ സൗന്ദര്യത്തിനോ അല്ലെങ്കിൽ ആ തേജസ്സിനോ കോട്ടം പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് രാമൻ പറഞ്ഞത് സീത തൻ്റെ പാതിവൃത്യം തെളിയിക്കണം. അതിനൊരുപാട് പേര് അതിന് രാമൻ്റെ ഈ നിലപാടിനെ എതിർത്തിരുന്നു. പക്ഷെ പിന്നീട് സീത തന്നെ തയ്യാറായി. പരിശുദ്ധ ആണെങ്കിൽ ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളെ ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല, അത് അഗ്നിദേവൻ തെളിയിക്കട്ടെ. അങ്ങനെയാണ് അഗ്നിപ്രവേശം ചെയ്യുന്നത്, അഗ്നിയിൽ നിന്ന് അഗ്നിശുദ്ധി നേടിക്കൊണ്ട് സീത വരുന്നത്. പക്ഷേ ഇത് അവതാരം നമുക്കറിയാലോ, രാമായണം രണ്ട് തരത്തിൽ പറയും. ഒന്ന്, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ രാമൻ ദൈവമാണ്, വാത്മീകിയുടെ രാമായണത്തിൽ രാമൻ മനുഷ്യനാണ്. അപ്പം ദൈവം എന്നുള്ള രീതിയിൽ ഇതിനൊരു വ്യാഖ്യാനം എന്താണ്? രാമായണത്തിൽ ഓരോ സംഭവത്തിനും രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അവതാര പുരുഷനായ ശ്രീരാമൻ്റെ ചെയ്തികളുടെ ഒരു വ്യാഖ്യാനം, കേവലം മനുഷ്യനായ മനുഷ്യപ്രകൃതമുള്ള ഒരാളുടെ ചെയ്തികളുടെ വിശകലനമാണ് മറ്റൊന്ന്. ഇവിടെ അവതാരം എന്നുള്ള രീതിയിൽ നമുക്കറിയാം, മാരീചൻ രാവണൻ്റെ അഭ്യർത്ഥന മാനിച്ച് മാനിൻ്റെ വേഷത്തിൽ പഞ്ചവടിയിലെ ആശ്രമത്തിൽ ഇങ്ങനെ തുള്ളിക്കളിക്കുമ്പോൾ അവിടെ രാമനും സീതയും തമ്മിലൊരു സംഭാഷണമുണ്ട്. അത് അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്, വരുന്നത് മാരീചനാണ്, പൊന്മാനല്ല. പിന്നാലെ ആര് വരും? രാവണൻ വരും, കട്ട് കൊണ്ടുപോകപ്പെടും. അവതാര ലക്ഷ്യം നിറവേറ്റാനുള്ള കാര്യങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ തൽക്കാലം അഗ്നിയിൽ ഒളിക്കണം, അഗ്നിദേവനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സീതയെ, മായാസീതയെ പുറത്തെടുക്കുന്നു.
1: ഇപ്പം
0: രാവണൻ കൊണ്ടുപോകുന്നത് മായാസീതയാണ്. അങ്ങനെ യഥാർത്ഥ സീത എവിടെയാണുള്ളത്? ഇപ്പം അഗ്നിയിലാണ്. അശോകവനിയിലെ വാസം കഴിയുന്നത് രാവണ വധത്തോടുകൂടിയാണ്. അങ്ങനെ രാവണ വധത്തിന് ശേഷം ശ്രീരാമൻ സ്വീകരിക്കേണ്ടത് യഥാർത്ഥ സീതയല്ലേ? ആ സീത അഗ്നിയിലായതുകൊണ്ട് മായാസീതയുടെ അഗ്നിയിലേക്ക് കയറി അഗ്നിയിലുള്ള യഥാർത്ഥ സീത പുറത്തു വരാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെയാണ് ഒരു വിശകലനമെങ്കിൽ രാമനെ അശ്വിനി പറഞ്ഞ പോലെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റില്ലല്ലോ. ഓരോ കാര്യത്തിലുണ്ട്.
2: അതുപോലെ ശൂർപ്പണഖയുടെ കാര്യത്തിലുണ്ടല്ലോ.
0: അതെ, ശൂർപ്പണഖയെ ഉപദ്രവിച്ചത് നമ്മളും ഒരുപാട് രാമനെ കുറ്റം പറഞ്ഞു. ആ കുറ്റപ്പെടുത്തലുകള് രാമൻ എന്ന മനുഷ്യ വ്യക്തിയോടാണ്. അവതാരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ ശൂർപ്പണഖയോടും താടകയോടൊക്കെ ചെയ്തത് സ്ത്രീവിരുദ്ധമായ കാര്യമേ അല്ല. താടക ഒരു പൊതുശല്യമായിരുന്നു, സാമൂഹ്യദ്രോഹിയായിരുന്നു. സ്വച്ഛന്തമായിട്ട് പ്രവർത്തിക്കുന്ന, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുനിമാരെ ഉപദ്രവിക്കുന്നതാണ് അവരുടെ തൊഴിൽ. അപ്പോൾ അവരില്ലാതാവേണ്ടത് ഒരു സമൂഹത്തിൻ്റെ സ്ഥിതി പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ സ്ഥലസ്ഥിതി പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിരുന്നു, അനിവാര്യമായിരുന്നു. അതുകൊണ്ട് ഭരണാധികാരി ചെയ്തു. അതുപോലെ തന്നെയാണ് ശൂർപ്പണഖയുടെ മൂക്കും കാതൊക്കെ മുറിച്ച് കളഞ്ഞതിനെ പറ്റി വല്ലാതെ വിമർശന വിധേയനാണ് ആര്? ശ്രീരാമൻ. ശൂർപ്പണഖ ആരാണെന്നുള്ള കാര്യം രാമൻ അറിയാമായിരുന്നു. ശൂർപ്പണഖയുടെ ജന്മം തന്നെ ഒരു പാപജന്മമാണ്. അവരുടെ ഭർത്താവായ വിദ്യുജ്ജിഹനെ കൊന്നത് സ്വന്തം ഏട്ടനായ രാവണനാണ്. അത്രയധികം ശല്യക്കാരനാണ്. ലങ്കയിൽ പോലും, അസുരകുലമായ ലങ്കയിൽ പോലും ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തം സഹോദരിയുടെ ഭർത്താവ്. അങ്ങനെയാണ് രാവണൻ കൊല്ലുന്നത്. കരഞ്ഞ് അപേക്ഷിച്ചു വന്ന ശൂർപ്പണഖയ്ക്ക് എന്താണ് ഒരു ആശ്വാസം കൊടുക്കുന്നത്? ഭർത്താവ് പോട്ടെ, അവൻ പോകേണ്ടവനാണ്, പക്ഷേ മകനുണ്ടല്ലോ ശംഭുകുമാരൻ, അവനെ ഞാൻ മന്ത്രിയാക്കിക്കൊള്ളാം. അങ്ങനെയാണ് തൽക്കാലത്തേക്ക് അവരെ ശമിപ്പിക്കുന്നത്. മാത്രമല്ല ലങ്കയിൽ നിൽക്കുന്നില്ല ശൂർപ്പണഖ. എന്താണ് രാവണൻ പറഞ്ഞത്? എവിടെ വേണമെങ്കിലും നീ പോയിക്കൊള്ളു, ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോ, എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ. അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യമായിട്ട് രാവണന്റെ പെങ്ങളാണെന്നുള്ള അഹങ്കാരത്തോടുകൂടി നാടുനീളം നടക്കുകയാണ്. അവിടെയാണ് സീതയും രാമനെയും ലക്ഷ്മണനെയും ഒക്കെ കാട്ടിൽ വെച്ച് ശൂർപ്പണഖയെ കാണുന്നത്. ശൂർപ്പണഖ ഒരു രാക്ഷസിയാണെന്നും അഹങ്കാരിയാണെന്നും അവളെ ഉന്മൂലനം ചെയ്യണം. ഭൂഭാരം എന്ന് പറയും, ഭൂമിയുടെ ഭാരം ഇത്തരക്കാരെ കൊണ്ടാണ്, അല്ലാതെ നമ്മുടെ കിലോഗ്രാം വെയിറ്റ് കൊണ്ടല്ല. അല്ലേ, നമ്മൾ മനസ്സിൽ ഓരോരുത്തർക്ക് പാപത്തിൻ്റെ ഭാരമാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ നമ്മുടെ കേരള മധ്യകാല കേരളത്തിൽ ചില പരീക്ഷകളുണ്ട്, സത്യപരീക്ഷകളിൽ ഒരു പരീക്ഷ എന്താണ്? ഒരാൾ വളരെ ബാലിശമായ പ്രാകൃതമായ

0: ചില പരീക്ഷണങ്ങളുണ്ട്. ഒരാൾ ചെയ്ത കുറ്റങ്ങളൊക്കെ ഒരു ഓലയിൽ എഴുതി വെക്കും, എന്നിട്ട് അയാളെ തൂക്കി നോക്കും. എന്നിട്ട് ഓലയിൽ എഴുതി വെക്കുന്നതിന് മുമ്പും അതിന് ശേഷം തൂക്കി നോക്കിയിട്ട് തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അയാൾ അപരാധിയാണ് എന്നാണ് തീരുമാനം, വ്യത്യാസം ഇല്ലെങ്കിൽ നിരപരാധിയാണെന്ന്. അത് വളരെ ഇല്ലോജിക്കാണ്, യുക്തിസഹമേയല്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരാൾക്ക് ഭാരമാവുന്നത്, കുടുംബത്തിന് ഭാരമാവുക, സമൂഹത്തിന് ഭാരമാവുക, ഭൂമിക്ക് ഭാരമാവുന്നത് നമ്മളൊരുപാട് ഭക്ഷണം കഴിച്ച് നമ്മുടെ കിലോഗ്രാം കൂടുന്നതുകൊണ്ടല്ല, നമ്മുടെ ചെയ്തികൾ. ദുഷ്ചെയ്തികളാണെങ്കിൽ, പാപചിന്തകളാണെങ്കിൽ അത് ഭാരം തന്നെയാണ്. ആർക്ക്? കുടുംബത്തിന് ഭാരമാണ് അല്ലേ, സമൂഹത്തിന് ഭാരമാണ്. അപ്പോൾ അതുപോലെ ക്രിമിനലുകളെ, കുറ്റവാസന, കുറ്റം ചെയ്യുന്നവർ സൊസൈറ്റിക്ക് വലിയ ഭാരമാണ്. അതുപോലെ സമൂഹത്തിന് ഭാരമാണ് ശൂർപ്പണകയും താടകയും. അങ്ങനെ ആ ഭൂഭാരം തീർക്കുക, ഓരോ അവതാരത്തിൻ്റെ ലക്ഷ്യം അതാണ്, ഭൂമിയുടെ ഭാരം തീർക്കലാണ്. ശ്രീകൃഷ്ണ അവതാരം പോലും ഒരുപാട് അസുരന്മാരെ കൊണ്ട് ഭൂമിദേവി ഇങ്ങനെ പരാതിപ്പെടലല്ലേ, ഭൂഭാരം തീർക്കാൻ അവതാരങ്ങൾ അവതരിച്ചു കൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ താടകയോടും ഇതുപോലെ ശിക്ഷ നൽകിയിരുന്നു ആദ്യം, പക്ഷേ വീണ്ടും താടക എതിരിടാൻ വന്നപ്പോഴാണ് കൊന്നുകളയുന്നത്. ശൂർപ്പണക തൻ്റെ മൂക്കും മുലയും കാതൊക്കെ മുറിവേറ്റപ്പോൾ തിരിച്ചോടുകയാണ്, ഏട്ടനോട് പരാതിപ്പെടാൻ ഓടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ശൂർപ്പണക ഇവരിടത്തേക്ക് വരുന്നത് അതിസുന്ദരിയായിട്ടാണ് അല്ലേ, അവർക്ക് ഈ രാക്ഷസന്മാർക്ക് പെട്ടെന്ന് വേഷം മാറാനൊക്കെ പറ്റും. ശ്രീരാമനോട് എന്താണ് അഭ്യർത്ഥന? പ്രേമാഭ്യർത്ഥനയാണ്. ഭാര്യയുണ്ട് അവിടെ, എന്നിട്ടും കൂടി പ്രേമാഭ്യർത്ഥനയാണ്. ശൂർപ്പണകയും ഒരു ഭാര്യയാണ്, തൽക്കാലം ഭർത്താവ് ജീവിച്ചിരിപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ രാമൻ തിരിച്ചയക്കുന്നു, എനിക്ക് ഒരു ഭാര്യയുണ്ട്, ഭാര്യയില്ലാത്ത ഒരാൾ അടുത്തുണ്ട്, ലക്ഷ്മണനാണ് ചെല്ലുന്നത്. അത് പറഞ്ഞത് ശരിയല്ലല്ലോ, ശരിയല്ലല്ലോ എന്നാണ് ചിലരുടെ വാദം. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ശരിയല്ല, പക്ഷേ ശ്രീരാമന് വേണ്ടത് ശൂർപ്പണകയുടെ തനിനിറം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് രാമൻ്റെ ലക്ഷ്യം. ലക്ഷ്മണൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചു, ലക്ഷ്മണൻ്റെ അടുത്ത് പോകാൻ പാടുണ്ടോ? രാമനോട് അചഞ്ചലമായ പ്രണയമായിരുന്നു ശൂർപ്പണകക്കെങ്കിൽ എനിക്ക് മറ്റാരെയും വേണ്ടത് നിങ്ങളെ തന്നെ മതി എന്നല്ലേ പറയേണ്ടത്? ഒരു കാമുകൻ നിങ്ങൾ അവിടെ നേരെ പോകാൻ പാടുണ്ടോ? ഇനി ലക്ഷ്മണനാണ് തിരിച്ചിങ്ങോട്ടേക്കുമ്പോൾ ഇങ്ങോട്ട് വന്നു. അപ്പം അങ്ങനെ രണ്ടു മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴേക്കും ശൂർപ്പണകയുടെ ഉള്ളം പുറത്തേക്ക് വന്നു. പുറത്തുള്ള സൗന്ദര്യമൊന്നുമല്ല, അകത്ത് രാക്ഷസീയമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അതാണ് രാമൻ ചെയ്യുന്നത്. ഇത് ഒരു അവതാര പുരുഷൻ എന്നുള്ള രീതിയിൽ രാമൻ ചെയ്തത് ശരിയാണെന്ന സമർത്ഥിക്കലാണ്. അതേസമയത്ത് ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണെങ്കിലോ, അങ്ങനെ ഒരു സ്ത്രീയെ, ഒരു വിധവയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കാര്യമുണ്ട്. നമ്മുടെ വിഷയം അതല്ലല്ലോ, ഉത്തര രാമായണത്തിലാണ്. അവിടെ ഈ അഭിഷേകമൊക്കെ കഴിഞ്ഞ്, അതായത് ലങ്കയിലേക്ക് തിരിച്ചു വരുന്ന പുഷ്പക വിമാനത്തിലാണ്, എല്ലാവരും ഉണ്ട്, പരിവാര സമേതമാണ്, വാനരപ്പടകളെല്ലാം ഉണ്ട്, സുഗ്രീവനുണ്ട്. ആദ്യം നന്ദിഗ്രാമത്തിലേക്ക് പൈലറ്റായിട്ട് അയക്കുന്നു ഹനുമാനെ, കാരണം ഒരു ദിവസം വൈകിയാൽ അഗ്നിപ്രവേശം ചെയ്യുമെന്നാണ് ഭരതന്റെ ശബ്ദം. ഭരദ്വാജാശ്രമത്തിൽ പോയിട്ടാണ് മഹർഷിയുടെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഭരതൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഭരതന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഉടനെ തന്നെ. ആദ്യം ഹനുമാൻ വളരെ വേഗത്തിൽ യാത്ര ചെയ്യുന്ന ആളാണല്ലോ, വായുവേഗത്തിൽ നന്ദിഗ്രാമത്തിൽ വന്നു. നന്ദിഗ്രാമം ഇപ്പോഴുണ്ട്, എവിടെയാണത്?
1: ബംഗാൾ.
0: ആ, ബംഗാളിലെ നന്ദിഗ്രാമത്തിൽ നമ്മളിപ്പം ചില സമരങ്ങളൊക്കെ കേട്ടിട്ടില്ലേ. നന്ദിഗ്രാമിലാണ് ഭരതന്റെ ആശ്രമം രാജ്യം ഭരിക്കുന്ന. അവിടെ നിന്നാണ് അവിടെ ചെന്നു ഹനുമാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഏട്ടനെ പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നീട് ഭരതൻ അയോധ്യയിലേക്ക് രാമനെയും സംഘത്തെയും സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ്, ശത്രുഘ്നെ ഏൽപ്പിക്കുന്നു. വലിയ ഒരുക്കങ്ങളായിരുന്നു, അയോധ്യ നഗരം മുഴുവനും അലങ്കരിച്ചു, വാദ്യഘോഷങ്ങളും മറ്റങ്ങനെ ഒരുപാട് ദാനകർമ്മങ്ങളൊക്കെ ചെയ്ത് അപ്പോഴത്തേക്കും ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത്?
1: പുഷ്പക വിമാനം.
0: ആ, പുഷ്പക വിമാനം, അതൊരു മായാവിമാനമാണ്. അതിൽ എത്രയോ ആളുകളെ കൊള്ളും, പ്രധാനികളായിട്ട് രാമനും സീതയും ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനും വിഭീഷണനും അംഗദനും അല്ലേ, പിന്നെ ജാംബവാനും, ഇങ്ങനെ പ്രധാനികളെല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഇറങ്ങുന്നു. ഇപ്പം ഇവരെല്ലാവരും കൂടി എതിരേൽക്കലാണ്. പിന്നെ വളരെ വൈകാരികമായ കുറേ മുഹൂർത്തങ്ങളാണ്, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും അല്ലേ. അങ്ങനെ നന്ദിഗ്രാമിലേക്ക് എല്ലാവരും അവിടെ ഇറങ്ങി, വിമാനം അവിടെയാണ് ലാൻഡ് ചെയ്യുന്നത്. പിന്നീട് പരിവാര സമേതം അയോധ്യയിലേക്കുള്ള ഒരു യാത്രയാണ്, ഒരു അതി വലിയ ഘോഷയാത്രയാണ്. അയോധ്യ മുഴുവൻ എല്ലാവർക്കും കാണണം, രാമനെ കാണണം. രാമൻ ഇപ്പോൾ ഒരുപാട് മുതിർന്നു, 14 വർഷം കഴിഞ്ഞു അല്ലേ. സീതയെ കാണണം, ലക്ഷ്മണനെ കാണണം, വാനരന്മാരുണ്ട്, ഉഗ്രപ്രതാപിയായ ഹനുമാനൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി പരിവാസികളെല്ലാവരും പുറത്തേക്ക് വരികയാണ്. അങ്ങനെ മനസ്സിൽ കാണുന്നില്ലേ ആ ഒരു ഘോഷയാത്ര. അയോധ്യയിലേക്ക് ചെല്ലുന്നു, ശ്രീരാമൻ്റെ അഭിഷേകം അവിടെ നടക്കുന്നു. അവിടെ പിന്നെ ശ്രീരാമൻ കുറേ സമ്മാനങ്ങളൊക്കെ കൂടെ വന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊക്കെ രാമായണത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നതാണ്. അതിനുശേഷം സപ്തർഷികളും ഒരുപാട് മുനിമാരൊക്കെ ഇവിടെ വരുന്നു, അയോധ്യയിലേക്ക് വരുന്നു. അവിടെ മുതലാണ് ഉത്തരകാണ്ഡം തുടങ്ങുന്നത്. അഗസ്ത്യമുനിയാണ് കാര്യമായിട്ട്, അഗസ്ത്യമുനിയോടാണ് ശ്രീരാമൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദിക്കുന്നത് രാവണൻ്റെ കഥയെക്കുറിച്ചാണ്, രാവണാദികളുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഉത്തരകാണ്ഡത്തിൽ രണ്ട് ഭാഗമുണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന്

0: രാവണന്റെ കഥ, മറ്റൊന്ന് അയോധ്യയിലെ തുടർക്കഥകളാണ്. ഇപ്പൊ രാമന്റെ ഉൽപ്പത്തി നമുക്കറിയാം, പുലസ്ത്യൻ എന്ന പേരുള്ള ഒരാളുടെ പരമ്പരയാണ് രാവണനുള്ളത്. ബ്രഹ്മപുത്രനാണ് പുലസ്ത്യൻ, മേരുപർവ്വതത്തിലാണ് തപസ് ചെയ്യുന്നത്. അവിടെ തൃണബിന്ദു എന്ന ഒരു മുനിയുടെ ആശ്രമത്തിലാണ് താമസിക്കുന്നത്. നമ്മളത് മറ്റേതോ കഥയിൽ പറഞ്ഞിരുന്നു. തൃണബിന്ദുവിന്റെ ആശ്രമത്തിന് പരിസരത്താണ് പുലസ്ത്യൻ. പക്ഷെ പുലസ്ത്യന് ഒരുപാട് ശല്യങ്ങളാണ്. അപ്സര സ്ത്രീകളും ദേവസ്ത്രീകളും ഒക്കെ വന്ന് അവിടുന്ന് നൃത്തം ചെയ്യുന്നു, ഗാനമാലപിക്കുന്നു. തപസ്സിന് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇളന്തോ ഒരു പരിഹാരം കണ്ടെത്തിയത്, എന്റെ ദൃഷ്ടിപഥത്തിൽ ഏതെങ്കിലും ഒരു അപ്സരസ് ഒരു കന്യകപ്പെട്ടാൽ
1: ഗർഭിണിയാവട്ടെ.
0: നമ്മൾ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ഇത് ആരാ, തൃണബിന്ദുവിന്റെ ആശ്രമത്തിലാണ് അദ്ദേഹം കഴിയുന്നത്. ആശ്രമത്തിലെ തൃണബിന്ദു മഹർഷിയുടെ മകൾ മാത്രം ഈ സംഭവം അറിയില്ല. അതുകൊണ്ടാണ് അറിയാതെ പുലസ്ത്യന്റെ മുന്നിൽ പെട്ടു. പിന്നെന്താ സംഭവം, ഗർഭിണിയായി. തൃണബിന്ദു പറഞ്ഞു, ഇപ്പൊ എന്താ ചെയ്യാ, പക്ഷെ ഇതാണ് സംഭവം, എനിക്കറിയില്ല എന്താണ് പിന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയില്ല. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ, മോളെ നീ പേടിക്കണ്ട, എന്താണ് വിഷയം, നിനക്കറിയാം നീ സദാചാര വിരുദ്ധമായിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, നിന്നെ ആരും അറിയാതെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, ഇത് പുലസ്ത്യന്റെ തപസ്സിന്റെ ഫലമാണ്, ശാപത്തിന്റെ ഫലമാണ്, നമുക്കിനി അയാളാണല്ലോ ഉത്തരവാദി, അവിടത്തേക്ക് തന്നെ പോവാം. പുലസ്ത്യന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതാ നോക്കിയിട്ട് ഒരു ശാപം ശപിച്ച് ഇവള് മുമ്പിൽ പെട്ടു, ഇവള് ഗർഭിണിയായി, സ്വീകരിക്കണം എന്ന് പറഞ്ഞു. പുലസ്ത്യൻ എന്ത് പറഞ്ഞു, ശരി സ്വീകരിച്ചോളാം. അങ്ങനെ പുലസ്ത്യൻ തൃണബിന്ദു മുനിയുടെ മകള് സ്വീകരിക്കുകയാണ്. അവർക്ക് ജനിച്ച കുട്ടിയാണ് വിശ്രവസ്. വിശ്രവസ് മുതൽ ഇങ്ങോട്ട് അറിയാം, വിശ്രവസ് ഭരദ്വാജന്റെ മകളെയാണ് വിശ്രവസ് വിവാഹം കഴിക്കുന്നത്. അവർക്കൊരു മകൻ പറഞ്ഞു, ആ മകന്റെ പേരാണ്
1: വൈശ്രവൻ.
0: അയാൾക്ക് മറ്റൊരു പേരുണ്ട്,
1: കുബേരൻ.
0: അതെ, കുബേരൻ. ലങ്കാപുരിയെ സ്വന്തമായിരുന്നു, ധനത്തിന്റെ ആളാണ്. കുബേര പ്രതിമയൊക്കെ നമ്മൾ വീട്ടിൽ വെക്കൂലേ,
1: ധനാഗമ
0: മാർഗത്തിനൊക്കെ കുബേര സൂത്രം അല്ലേ, സമ്പത്തിന്റെ ആളാണ്, ധനകാര്യമന്ത്രിയാണ് കുബേരൻ. അപ്പൊ അങ്ങനെ വളരെ തപസ്സിദ്ധിയുള്ള സമ്പന്നനായ ഒരുപാട് വരബലമുള്ള കുബേരൻ ജനിച്ചു. അതാണ് ഒരു മാർഗം. അതിനുശേഷം നമ്മൾ മറ്റൊരു കുടുംബത്തെ കുറിച്ച് കൂടി പറയണം. ഈ ബ്രഹ്മാവിന്റെ ആദ്യ പ്രജാപതിമാരിൽ രണ്ട് ആളുകളാണ് ഹേതി പ്രഹേതി, രണ്ട് രാക്ഷസാധിപന്മാരാണ്. ബ്രഹ്മാവിൽ നിന്ന് കോപം ഉണ്ടായപ്പോഴാണ് രാക്ഷസന്മാരുണ്ടാവുന്നത്. ബ്രഹ്മാവിന് വിശപ്പുണ്ടായപ്പോഴാണ് യക്ഷന്മാരുണ്ടായത്. അങ്ങനെ വിധാതാവാണല്ലോ, സൃഷ്ടാവാണല്ലോ. ഹേതി പ്രഹേതി രണ്ട് രാക്ഷസന്മാരുണ്ടായിരുന്നു. ഇതിൽ ഹേതിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഭയ എന്നാണ്, ഭയ, ഫിയർ. അത് നമ്മുടെ കലിയുടെ കാലനില്ലേ, കാലൻ, യമദേവൻ, യമദേവന്റെ സഹോദരിയാണെന്ന് പറയുന്നുണ്ട്, മകളാണെന്ന് പറയുന്നുണ്ട്, ആരോ ആവട്ടെ ബന്ധുവാണ്. അവരാണ് ഹേതിയുടെ ഭാര്യ. അവർക്കൊരു മകൻ ജനിച്ചു, വിദ്യുൽകേശൻ എന്നാണ് മകൻ, വിദ്യുൽകേശൻ. സന്ധ്യ എന്ന ഒരു സ്ത്രീയുടെ മകളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. സന്ധ്യ പണ്ടേയുണ്ട്, ഇപ്പോഴും ഉണ്ടല്ലേ സന്ധ്യമാര്. ആ ഭാര്യയുടെ പേര്, സന്ധ്യയുടെ മകളുടെ പേര് സന്ധ്യ എന്ന് പറഞ്ഞ പോലെ എളുപ്പമല്ല, സാലകടങ്കട. എന്താണ് സാലകടങ്കട? സാലകടങ്കട ഗർഭിണിയാകുന്നു. മന്ദരപർവ്വതത്തിന് സമീപത്താണ് പ്രസവിക്കുന്നത്. പക്ഷെ പ്രസവിച്ചിട്ടും ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് രണ്ടുപേരും കൂടി അവരെ വഴിക്കങ്ങ് പോയി കളഞ്ഞു. ആ കുഞ്ഞ് അവിടെ തന്നെയാണ്. കുഞ്ഞിനെ ശിവപാർവതിമാര് വരുമ്പോഴാണ് ഈ കുഞ്ഞിനെ കാണുന്നത്. രാക്ഷസന്മാർക്ക് വളരെ പെട്ടെന്ന് ജനിച്ച ഉടനെ തന്നെ മുതിർന്നവരാവാനുള്ള വരം അവിടെ നിന്നാണ് കിട്ടുന്നത്. കുഞ്ഞവിടെ കാട്ടിൽ ഒറ്റപ്പെട്ട് കിടന്നാൽ വന്യജീവികൾ കടിച്ചുകൊണ്ടുപോലെ. ശിവപാർവതിമാരെ അനുഗ്രഹിച്ചു, രാക്ഷസ ശിശുക്കളാണെങ്കിൽ ശൈശവം വേണ്ട, പെട്ടെന്ന് തന്നെ മുതിർന്നോട്ടെ. അങ്ങനെ കുട്ടി വലിയ ആളായി. അമരത്വമൊക്കെ അവർക്ക് അനുഗ്രഹിക്കുകയാണ്. സുകേശൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. അവര് ഒരു ഗന്ധർവന്റെ മകൾ ദേവവതിയാണ് വിവാഹം കഴിക്കുന്നത്. അവർക്ക് ഒരു മൂന്ന് മക്കൾ പറഞ്ഞു. ആ മക്കളുടെ പേര് മാല്യവാൻ, സുമാലി, മാലി. കുറച്ച് പരിചയമുള്ള പേരാണല്ലേ. കഥയുടെ ഇത്രയും ഭാഗം നമുക്ക് പരിചയമില്ലെങ്കിലും കൂടി ഇവരൊക്കെ, സുമാലിനിയും മാലവ്യനൊക്കെ നമ്മൾ രാമായണത്തിൽ തന്നെ കാണുന്നുണ്ട്. ഇവരൊക്കെ ഓരോരുത്തരും തപസ്സിന് പോവുകയാണ്. ഇതില് സുമാലിക്ക് ഒരു ദിവസം സുമാലി ഇങ്ങനെ നടന്നു പോകുമ്പം നമ്മുടെ വൈശ്രവണനെ കണ്ടു, കുബേരനെ കണ്ടു. ഇവരൊക്കെ ഓരോരുത്തരും വലിയ വലിയ ബന്ധങ്ങളൊക്കെ അവർക്കുണ്ടായി. അവരെ ഒന്ന് വിശദമാക്കി പറയാം. മാല്യവാന്റെ ഭാര്യയുടെ പേരാണ് സുന്ദരി. മക്കൾ ആരൊക്കെയാണെന്നറിയാം, കുറച്ച് കട്ടിയുള്ള പേരാണ്. വജ്രമുഷ്ടി, മുഷ്ടി വജ്രം പോലെ ശക്തമാണ്. വിരൂപാക്ഷൻ, രാമായണത്തിൽ കേട്ടിട്ടുണ്ടോ, വിരൂപമായ അക്ഷത്തോട് കൂടിയവൻ അല്ലേ സുന്ദരനേത്രന. അല്ല, പിന്നെ ദുർമുഖ രാക്ഷസൻ, എല്ലാം വിപരീതമാണ്, സുമുഖനല്ല ദുർമുഖനാണ് രാക്ഷസൻ. അതുപോലെ സുപ്തഗ്നൻ, സുപ്തഗ്നൻ എന്ന് പറയും. ഓരോ സ്ഥലങ്ങളിലും പേരിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ വാത്മീകി രാമായണത്തിലും അതുപോലെ നമ്മുടെ പുരാണിക്കനുസരിച്ച്

എൻസൈക്ലോപ്പീഡിയയിലൊക്കെ പേരുകളിൽ ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ യജ്ഞകോപൻ, മത്തൻ, ഉന്മത്തൻ, അനല, മത്തൻ നമ്മുടെ പച്ചക്കറികളല്ലേ, ഇത്രയും പേര് മാലിവാന്റെ മക്കളാണ്. ഇതിൽ കുറച്ച് പേരൊക്കെ രാമായണത്തിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് ലങ്കയിൽ. ഇനി സുമാലിയുടെ ഭാര്യയുടെ പേരാണ് കേതുമതി, കുഴപ്പമില്ല അല്ലേ, കേതുമതി. മക്കളോ? പ്രഹസ്തൻ, അകമ്പനൻ, വികടൻ,

0: കൈകസി കുംഭീനസി. ഇതിൽ നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്
1: കൈകസി.
0: അപ്പൊ സുമാലിയുടെ മകളാണ് കൈകസി, അത് അവിടെ നിൽക്കട്ടെ. ഇനി ഒരാൾ കൂടി ഇല്ലേ, മാലി. മൂന്നുപേരാണ്, മാല്യവാൻ, സുമാലി, മാലി. വസുധ എന്നാണ് മാലിയുടെ ഭാര്യയുടെ പേര്, ഭൂമിയുടെ പേരാണ് അല്ലേ വസുധ. മക്കളോ അനിലൻ, അന്നല്ലൻ.
1: വലിയ
0: കുഴപ്പമില്ല, സ്പെല്ലിങ്ങിലെ ചെറിയ വ്യത്യാസമില്ല. ഹരൻ, സമ്പാദി. സമ്പാദി പിന്നീട് വിഭീഷണന്റെ മന്ത്രിയൊക്കെ ആയിരുന്നു. അത്രയേ ഉള്ളൂ അവർക്ക് മക്കൾ, തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഇതില് ഈ സുമാലിയുടെ പുത്രിയാണ് കൈകസി, നമ്മൾ പറഞ്ഞു ഒരുപാട് മക്കളിൽ ഒരാളാണ് കൈകസി. ഒരു ദിവസം സുമാലി വൈശ്രവണനെ കാണുകയാണ്. വൈശ്രവണൻ എന്ന് പറഞ്ഞാൽ ലങ്ക സ്വന്തമായിട്ട് വിശ്രവസ് കൊടുത്തു, അച്ഛൻ കൊടുത്ത്, വലിയ പുരമാണ്, അതുപോലെ പുഷ്പക വിമാനം, അതും അദ്ദേഹത്തിന് സംഘടിപ്പിച്ചു കൊടുത്തു. അപ്പൊ വൈശ്രവണൻ അതിസമ്പന്നനാണ്, എല്ലാവരും ആദരിക്കുന്ന വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അപ്പം സുമാലിയും ഈ പറഞ്ഞു വരുന്ന അത്ര വലിയ സമ്പന്നരൊന്നുമല്ല, രാജാക്കന്മാരൊന്നുമല്ല. അപ്പോൾ വൈശ്രവണനെ പോലൊരു മകൻ ഉണ്ടാവണം ഞങ്ങളുടെ പരമ്പരയിൽ എന്ന് ആഗ്രഹത്തോടുകൂടി മകളോട് പറഞ്ഞു, നീ ചെല്ല് വിശ്രവസിൻ്റെ അടുത്ത് ചൊല്ല്, വൈശ്രവണനെ പോലൊരു മകനെ വേണം. കൈകസി പറഞ്ഞു, റെഡി ഞാൻ പോവാം. അങ്ങനെ കൈകസി എവിടെ പോകുന്നു, വൈശ്രവണന്റെ അച്ഛനായ വിശ്രവസിന്റെ അടുത്ത് ചെല്ലുന്നു. വിശ്രവസോട് കാര്യങ്ങളൊക്കെ പറയുന്നു. എന്താ വിശ്രവസിന്റെ മറുപടി? റെഡിയാണ്, പക്ഷെ നീ വന്ന സമയം മാത്രം ശരിയല്ല, നല്ലതല്ല, വളരെ പെട്ടെന്ന് തന്നെ വേണം അല്ലെ കാര്യം. ഇതിൽ മക്കൾ നല്ല വൈശ്രവണനെ പോലെ മക്കളുണ്ടാണെന്നും, അതുകൊണ്ട് നീ എന്നെ മക്കൾക്ക് വേണ്ടി എന്നെ നിർബന്ധിക്കുന്ന സമയം ശരിയല്ലാത്തതുകൊണ്ട് നിനക്ക് പിറക്കുന്ന കുട്ടികളും ശരിയല്ലാത്തവരാകും. അങ്ങനെ പിറന്ന മക്കളാണ് രാവണൻ,
2: കുംഭകർണൻ,
0: പിന്നെ
2: വിഭീഷണൻ,
0: ഒരാൾ കൂടി
1: ശൂർപ്പണക.
0: നാല് മക്കൾ, രാവണൻ, കുംഭകർണൻ, ശൂർപ്പണക, വിഭീഷണൻ. ഏറ്റവും ഇളയതാണ്
1: വിഭീഷണൻ.
0: ഇത്രയും പേരുണ്ട്. ഇതിലിപ്പോ ഇവർ ഓരോരുത്തരും തപസ് ചെയ്യാൻ പോലും, കാരണം അവർക്ക് എന്ത് വേണം, മക്കളുണ്ടായെന്ന് മാത്രമേ ഉള്ളൂ, വലിയ സമ്പത്തൊന്നും ഇല്ല. രാവണന്റെ സ്വന്തം കഴിവ് കൊണ്ടാണ് ലങ്കാപുരമൊക്കെ നേടുന്നത്. നമുക്ക് അതിൽ രാവണനെ സമ്മതിക്കേണ്ടി വരും, സ്വന്തം കഴിവ് കൊണ്ടാണ്. എന്ത് പറഞ്ഞു കൈകസി, വൈശ്രവണനെ പോലെ ആവണം. എല്ലാവരും തപസ് ചെയ്യാൻ പോയി. ഓരോരുത്തരും തപസ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാവണന് വേണ്ടിയിരുന്നത് അമരത്വമായിരുന്നു, പക്ഷെ കിട്ടുമോ?
1: ഇല്ല.
0: എന്തുകൊണ്ട്? അത് അങ്ങനെ ആർക്കും ജനിച്ചാൽ മരണം ഉറപ്പാണ്. രണ്ടാമത്തെ, അങ്ങനെയാണെങ്കിൽ ശരി, എനിക്ക് മനുഷ്യന്മാരാൽ മാത്രമേ മരണം സാധിക്കാവൂ, മറ്റാരും എന്നെ കൊല്ലാൻ പാടില്ല. ദേവന്മാരോ യക്ഷന്മാരോ കിന്നരന്മാരോ ഗന്ധർവന്മാരോ ഒന്നും കൊല്ലാൻ പാടില്ല. മനുഷ്യനോട് എനിക്ക് ഇത്രയധികം ശക്തിയുള്ള എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കിട്ടുന്നത്. കുംഭകർണന്റെ കാര്യം അറിയാലോ, എന്തായിരുന്നു അവസ്ഥ?
1: ആറു മാസം ഉറക്കം.
0: ആ, എന്തായിരുന്നു പറഞ്ഞത്?
1: നിദ്രാവത്വം
0: അല്ല, നിർദേവത്വം. നിർദേവത്വം എന്ന് പറഞ്ഞ് പറഞ്ഞ് ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ പോവാണ്, വരം കൊടുത്തേ പറ്റുള്ളൂ. ഒരുപാട് കാലമായി തപസ് ചെയ്യുന്നുണ്ട്. അയാൾ ആവശ്യപ്പെടുന്നത് നിർദേവത്വമാണ്, ദേവന്മാരാൽ വധിക്കപ്പെടാൻ പാടില്ല എന്നാണ്. അപ്പം മൊത്തം താളം തെറ്റും, എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ ചെയ്യണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവിടെ യോഗം വിളിച്ചേർത്തു. ആരെ ചുമതലപ്പെടുത്തി? സരസ്വതിയെ ചുമതലപ്പെടുത്തി. സരസ്വതിക്ക് രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് വികട രൂപമാണ്, നമ്മൾ മന്ധരയിൽ കണ്ടില്ലേ, ഇങ്ങനെ വികട സരസ്വതി വന്നു ഈ കുംഭകർണന്റെ നാവിൽ അങ്ങോട്ട് കയറിക്കൂടി, ഉളുക്കിപ്പോയി. അങ്ങനെ നിർദേവത്വം ഭഗവാനെ അനുഗ്രഹിക്കണമെന്ന് പറയേണ്ട കുംഭകർണൻ അറിയാതെ പറഞ്ഞു പോയി. എന്താണ് നിദ്രാവത്വം എന്ന് പറഞ്ഞു? ഇത് ആർക്കറിയാം? വന്ന ബ്രഹ്മാവിനറിയാം. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ
1: കൊടുത്തു,
2: തഥാസ്തു,
0: അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെയാണ് കുംഭകർണനെ പറ്റി അമളി മനസ്സിലാവുന്നത്. രാവണന്റെ സഹായം തേടി വന്ന ഇന്ദ്രന്മാരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്റെ അനുജനെ നിങ്ങൾ ഇങ്ങനെ പറ്റിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുംഭകർണന് വരം കിട്ടി. പിന്നെയുള്ളത് വിഭീഷണനാണ്. വിഭീഷണൻ പറഞ്ഞത്, ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ എനിക്ക് ധർമ്മത്തിനെ പരിപാലിക്കണം, അത് അനുവദിക്കുന്നു. ഒരു ചിരഞ്ജീവി ആവട്ടെ എന്നുള്ളൊരു അഡീഷണൽ വരം കൂടി വിഭീഷണനെ കൊടുക്കുന്നുണ്ട്. ഇത്രയും ഭാഗമാണ് നമ്മൾ രാമായണത്തിന്റെ ഉത്തരകാണ്ഡത്തിൽ അഗസ്ത്യമുനി ആരോട് പറയുന്നത്? ശ്രീരാമനോട് ആവശ്യപ്പെട്ട പ്രകാരം പറയുന്നത്. മനസ്സിലല്ലോ, നമ്മളിപ്പോൾ ഉത്തരകാണ്ഡത്തിന്റെ വിശകലനം അല്ലാതെ രാവണന്റെ കഥ പറച്ചിലല്ല. രാവണന്റെ കഥ നമ്മൾ
1: മുന്നേ
0: പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉത്തര രാമായണം വായിക്കുന്നവർക്ക് ഈ കർക്കിടക മാസം കഴിഞ്ഞാൽ കൃഷ്ണപാഠമൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യത്തിലൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ഭാഗം രാവണനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങളാണ്.
1: ഉത്തര രാമായണത്തിലെ രണ്ട് കഥകളുണ്ട് എന്നല്ലേ മാഷെ പറഞ്ഞത്?
0: അതെ അതെ.
1: ഒന്നിപ്പോ നമ്മൾ പറഞ്ഞു.
0: രണ്ടാമത്തെ ഭാഗം അയോധ്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അയോധ്യയിൽ എന്താണ് സംഭവിക്കുന്നത്? രാമൻ, രാമരാജ്യം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ. രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗം തന്നെയാണ്, നമ്മുടെ ഗാന്ധിജിയൊക്കെ പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. പ്രജാക്ഷേമം ഇത്രയധികം നോക്കുന്ന ഒരു രാജാവ് മറ്റാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രജകളുടെ എല്ലാ ക്ഷേമവും കൃത്യമായി പരിപാലിച്ചുകൊണ്ട് ശ്രീരാമനും അനുജന്മാരും കൂടി നന്നായിട്ട് കൊണ്ടുപോവുകയാണ്. ഈ രാമരാജ്യ വർണ്ണനയാണ് ഇവിടെ പറയുന്നത്. ഇതിനിടയിൽ ബാലി സുഗ്രീവന്മാരുടെ കഥ കൂടി പറയുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അല്ലേ.

0: സ്ത്രീയായിട്ട് നമ്മുടെ അഹല്യയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഉത്തര രാമായണത്തിൽ അതും കൂടി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ പൗലസ്ത്യ കഥകളും അതിനുശേഷം ബാലസുഗ്രീവന്മാരുടെ പുരാവൃത്തങ്ങളും മൂന്നാമത്തെ ഭാഗമാണ് അയോധ്യയിൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ. അതിൽ രാമരാജ്യത്തിന്റെ വർണ്ണനയാണ്.
1: അതായത് ലവകുശന്മാര്
0: ലവകുശന്മാരിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്ത് വേണം? സീതാ പരിത്യാഗമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഭാഗമല്ലേ. ഇപ്പോൾ രാജ്യങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, രാമൻ വേഷം മാറി പ്രജകളടുത്തേക്ക് പോകും. എന്തെങ്കിലും ആർക്കെങ്കിലും പരാതിയുണ്ടോ, എങ്ങനെ കഴിയുന്നുണ്ട്? രാമരാജ്യത്തിൽ എല്ലാവർക്കും സന്തോഷമാണ്, സുഖമാണ്. കാരണം അവിടെ ശിശുമരണങ്ങളില്ല, ബാലഹത്യകളില്ല, സസ്യങ്ങളിലൊക്കെ ധാരാളം പൂക്കളുണ്ടാവുന്നു, പുഴകളിലൊക്കെ ധാരാളം ജലമുണ്ട്. ഇങ്ങനെ ഒരു തരത്തിലുള്ള വിപരീത അവസ്ഥകളുമില്ലാതെ ഭരണ, ഇതൊക്കെ ഒരു ഭരണാധികാരിയുടെ മികവാണെന്നാണ് പറയുക. രാജ്യം വറ്റി വരണമെന്നുണ്ടെങ്കിൽ, രാജ്യം പ്രളയമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് രാജാവിന്റെ കുറ്റമാണെന്ന് പറയും.
2: പക്ഷേ ഇത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ,
1: നമ്മുടെ വൈശാലി
0: ശരിയാണ്. സുരേഖ പെട്ടെന്ന് മനസ്സിലായി. വൈശാലി എന്ന സിനിമയിലെ കഥയില് ലോമപാദൻ അല്ലേ, അദ്ദേഹത്തിന്റെ പൂർവികരുടെ പല പാപങ്ങൾ കൊണ്ടാണ് വരൾച്ച ഉണ്ടാകുന്നത്. ഋഷിശൃംഖനെ കൊണ്ടുവന്നിട്ട് മഴ പെയ്യിക്കുന്ന എങ്ങനെയാണ്?
1: അപ്പൊ
0: രാമൻ എന്ന രാജാവ് വളരെ നല്ല ആളായതുകൊണ്ടാണ്, സസ്യസമ്പന്നമാണ്, ഫലസമ്പന്നമാണ്, ധർമ്മനിഷ്ഠയുണ്ട്, സ്ത്രീകളുടെ എല്ലാവരും വളരെ പാതിപൃത്യത്തോടു കൂടി കഴിയുന്ന, പുത്രമരണങ്ങളില്ല. അതൊരു പ്രധാനമായിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാരണം, ഈ ചൈൽഡ് ഡെത്ത്, ശിശുമരണങ്ങൾ തീരെയില്ല. നമ്മളൊരു പ്രദേശത്തിന്റെ ജീവിത സൂചിക കണക്കാക്കുന്നത് എന്താണ്, മനുഷ്യ വിഭവ സൂചിക കണക്കാക്കുന്ന ഒരു മാനദണ്ഡം ചൈൽഡ് ഡെത്ത് റേറ്റ് ആണ്, ശിശുമരണ നിരക്കാണ്. അത് രണ്ടു തരത്തിൽ, ഒന്ന് മെറ്റേണൽ മോർട്ടാലിറ്റിയും ഇൻഫാന്റ് മോർട്ടാലിറ്റി എന്ന് പറയും. മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്തുള്ള അമ്മയുടെയും കുഞ്ഞിന്റെയും മരണം. ഇൻഫാന്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ശിശു മരണം. ഇത് വളരെ കുറവാണ്. പക്ഷേ ഒരു സമയത്ത് കുറച്ച് കുട്ടികൾ മരിച്ചു, പ്രത്യേകിച്ച് ഒരു ബ്രാഹ്മണന്റെ കുഞ്ഞു മരിച്ചു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ശൂദ്രനായ ശംഭുകൻ തപസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ശൂദ്രൻ തപസ് ചെയ്യാൻ പാടില്ല, അന്നത്തെ ആചാരം അനുസരിച്ച് തപസ് ചെയ്യാനൊക്കെ ഓരോ ആളുകൾക്ക് ചുമതലയുണ്ട്. അതുകൊണ്ട് ആ ശംഭുവിനെ കൊന്നു. അതും ശ്രീരാമന് നേരെ ഒരു ശൂദ്രനെ വധിച്ചു എന്നതിൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഉടലോടെ സ്വർഗം അനുവദിച്ചു ശ്രീരാമൻ. ആ ശൂദ്രന്റെ തപസ്സിനേക്കാൾ പ്രാധാന്യം എന്താണ്? ബാലമരണങ്ങളാണ്. തമ്മിലെങ്ങനെ ബന്ധപ്പെടുമെന്നുള്ള കാര്യമൊക്കെ കഥയാണ്, അതിൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോകേണ്ടതില്ല. അപ്പോൾ രാമരാജ്യം എല്ലാ കൊണ്ടും സുഖസമ്പന്നമായിരുന്നു, സമത്വ സമ്പൂർണമായിരുന്നു. ഇവിടെയാണ് ഒരു ദിവസം ശ്രീരാമൻ നാട്ടുകാരുടെ പലരുടെയും വേഷപ്രച്ഛന്നനായിട്ട് പോകുമല്ലോ. അപ്പോൾ ഒരാൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ എന്തൊക്കെയുണ്ട് നാട്ടിലിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അറിയുമ്പോഴാണ് അവിടുന്ന് ഒരാൾ, അതിൽ രുദ്രൻ എന്ന് എഴുത്തച്ഛൻ്റെ രാമായണത്തിലും വിജയൻ എന്ന് വാത്മീകി രാമായണത്തിലും പറയുന്ന ഒരാൾ, ഒരു നാട്ടുകാരൻ പറയുന്നുണ്ട്, അങ്ങ് 14 വർഷക്കാലം 13 വർഷം കാട്ടിലും 1 വർഷം ലങ്കയിലും കഴിഞ്ഞ് സീതയെ സ്വീകരിച്ചതിൽ ചിലർ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു സംശയം പറഞ്ഞു. ഇത് രാമനിൽ വലിയൊരു പ്രശ്നമാക്കി. രാമൻ എങ്ങനെ, ആരെ വിളിച്ചു? ലക്ഷ്മണനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു
1: ഉപേക്ഷിക്കണം.
0: ലക്ഷ്മണ സീതയെക്കുറിച്ച് ഇങ്ങനെ അപവാദമുണ്ട്, അതുകൊണ്ട് അവളെ ഉപേക്ഷിക്കണം. അതിന് നിന്നെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. എവിടെ ഉപേക്ഷിക്കണം? കാട്ടില്. വാത്മീകിയുടെ ആശ്രമ പരിസരത്ത് ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇതും ശ്രീരാമനെ എന്നുള്ളൊരു വ്യക്തിയെ കുറ്റപ്പെടുത്തിയ ഒരു സംഭവമാണല്ലേ. ഗർഭിണിയാണ് സീത, അതും എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? 16-ാമത് വയസ്സിലാണ് ഏതാണ്ട് ശ്രീരാമന്റെ വിവാഹം. അതിനുശേഷം 12 വർഷക്കാലം അയോധ്യയിൽ കഴിഞ്ഞു എല്ലാവരും. പിന്നീട് 14 വർഷം കാട്ടിലും ലങ്കയിലുമായിട്ടായി. 12-ഉം 14-ഉം കൂടി ചേർന്നാൽ 26 വർഷമായി.
1: ഇപ്പൊ
0: വിവാഹം കഴിഞ്ഞ് 26 വർഷത്തിന് ശേഷം മാത്രമേ രാമനും അനുജന്മാർക്കൊക്കെ മക്കളുണ്ട്. ഈ മക്കള് ഉണ്ടാവാൻ കുറച്ച് പാടുള്ള വീടാണ് അയോധ്യ
1: അല്ലേ.
0: ദശരഥനാണെങ്കിലോ
1: പുത്രകാമിഷ്ടി.
0: പുത്രിയുണ്ട്, അത് പോരാ. പുത്രിയുടെ പേരെന്താ? രാമന്റെ ഏച്ചിയുടെ പേരെന്താണ്? ശാന്ത. കൗസല്യയുടെ ആദ്യത്തെ മകൾ ശാന്തയാണ്. പക്ഷെ അത് ആർക്ക് കൊടുത്തു? ആ കൊടുത്തു. എന്നിട്ട് ആ മകളുടെ ഭർത്താവ് തന്നെയാണ് വന്ന് യാഗം ചെയ്യുന്നത്, ചികിത്സിക്കുന്നത് അല്ലേ. ഋഷശൃംഖൻ എങ്ങനെയാണ് യാഗം ചെയ്തിട്ട് പായസം വന്നു, പായസം കഴിച്ചിട്ട് മക്കള് നാലുണ്ടാവുന്നത്. അപ്പൊ ദശരഥനും അനുപത്യത ദുഃഖം ഒരുപാട് കാലം അനുഭവിച്ചു. ഇവിടെ രാമനും ലക്ഷ്മണനും ഒക്കെ അനുപത്യതയാണോന്ന് അറിയില്ല, എന്തായാലും അവർക്ക് ഒരു 25-26 വർഷത്തിന് ശേഷമാണ് കുട്ടികൾ ജനിക്കുന്നത് എല്ലാവർക്കും. അപ്പൊ സീത ഗർഭിണിയാണ്. 10-25 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അയോധ്യയിൽ ഒരു പരമ്പര ഉണ്ടാവുന്നത്. രാജ്യത്തിന് അവകാശിയായിട്ട് ഒരു ഉണ്ണി പറക്കാൻ പോവുകയാണ്. ആ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലാണ് ക്രൂരമായിട്ട് ഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. അത് ചെയ്ത രാമൻ ശരിയല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെയും അധ്യാത്മരാമായണത്തിൽ വ്യക്തമാണ്, അത് വായിക്കുന്നവർക്ക് മനസ്സിലാകും. സീതയോട് പറയുന്നുണ്ട്, വൈകുണ്ഠത്തിലേക്ക് പോവാൻ സമയമായി എനിക്കും തനിക്കും എല്ലാവർക്കും, അതുകൊണ്ട് ഭൂമിയുടെ അന്തർഭാഗത്തൂടെ നീ വൈകുണ്ഠത്തിലേക്ക് എത്തണം, പിന്നാലെ ഞാനും വരുന്നുണ്ട്. അതിന് ചില നിമിത്തങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ, അത് പറയുന്നുണ്ട്. ഏതായാലും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആസൂത്രണം എന്ന രീതിയിൽ അവതാരപുരുഷനായ രാമൻ സീതയെ ഉപേക്ഷിക്കുന്നു, അതിൽ തെറ്റില്ല. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഗർഭിണിയായ ഭാര്യയെ കൊടുംകാട്ടിൽ ഉപേക്ഷിച്ചത് തെറ്റ് തന്നെ. ഏതായാലും വാത്മീകിയുടെ ആശ്രമത്തിലാണ്, ലക്ഷ്മണനാണ് എല്ലാം ചെയ്യുന്നത്. ലക്ഷ്മണന്റെ ഒരു ധർമ്മസങ്കടം നമ്മൾ നോക്കാം അല്ലേ. ഭാര്യ ഊർമ്മളെ ഉപേക്ഷിച്ച് രാമന്റെയും ഏട്ടന്റെയും ഏടത്തമ്മയുടെയും പരിചരണത്തിനായിട്ട് കാട്ടിൽ പോയ ആളാണ് ലക്ഷ്മണൻ. ഉപേക്ഷിക്കാൻ പറയുന്നതും ലക്ഷ്മണനോട് തന്നെ. അങ്ങനെ കാട്ടിൽ രാത്രിയാണ് കൊണ്ടുപോകുന്നത്. വാത്മീകി ആശ്രമം കാണിച്ചു തരാം ഏടത്തി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു. അവിടെ എത്തിയിട്ട് ഏടത്തിയോട് പറയും, നിങ്ങളെ ആശ്രമം കാണിക്കാനല്ല വന്നത്, ഇവിടെ
1: ഉപേക്ഷിക്കാനാണ്,
0: രാജാവിന്റെ കൽപ്പനയുണ്ട്. സീതയാകെ തകർന്നുപോയി. അങ്ങനെ അവിടെ ലക്ഷ്മണൻ തിരിച്ചു വരുന്നു. വാത്മീകി ആശ്രമ പരിസരമായതുകൊണ്ട് വാത്മീകി സീതയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ശേഷം നമുക്കറിയാം, ഇവിടെ ഉത്തരരാമായണത്തിൽ രാമഗീത എന്ന പേരിൽ നമുക്ക് ഭഗവത്ഗീത ഉണ്ടല്ലോ, ഭഗവാന്റെ ഇവിടെ മഹാഭാരതത്തിൽ, അതുപോലെ ശ്രീരാമന്റെ ഗീതോപദേശം ലക്ഷ്മണന് നൽകുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. പിന്നീട് ലവണാസുര വധം, ശത്രുഘ്നനാണത് ചെയ്യുന്നത്. ഇത്തരം കുറച്ച് സംഭവങ്ങളൊക്കെ ഉത്തരരാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാം സീത പ്രസവിച്ചു, മക്കളുടെ പേരെന്താ?
1: ലവനും കുശനും.
0: ആ കുശലവന്മാർ, കുശനാണ് അല്പം മൂത്തത്, ഇരട്ടകളാണ്, കുശലവന്മാരാണ്. അതൊക്കെ ചെയ്യുന്നത് വാത്മീകിയാണ്. പിന്നീടാണ് അയോധ്യയിൽ അശ്വമേധയാഗം നടക്കുന്നത്. അശ്വമേധയാഗത്തിൽ അശ്വത്തെ പറഞ്ഞുവിടും, യാഗാശ്വത്തെ വിടും. ഈ ആകാശം ചെന്ന് പോകുന്ന സ്ഥലമെല്ലാം ആ രാജാവിന് സ്വന്തമാണ്. സ്വന്തം എന്ന് പറഞ്ഞാൽ അവരുടെ അധീനത, മേൽക്കോയ്മ അംഗീകരിക്കും. ആരെതിർക്കുന്നുവോ അയാൾ ആ രാജാവിന് മേൽക്കോയ്മ അംഗീകരിക്കാതിരിക്കില്ല. നമ്മുടെ മാമാങ്കത്തിലൊക്കെ നടക്കുന്ന കഥയാണത്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ യാഗാശ്വത്തിന് പിടിച്ചു കെട്ടിയിട്ടു. കൂടെ ശത്രുഘ്നനും ഭരതനും എല്ലാവരും ഉണ്ട്. ആരാണ് പിടിച്ചു കെട്ടിയിട്ട് നോക്കുമ്പോൾ ഒരു പട്ടണമൊന്നുമില്ല, നഗരമൊന്നുമില്ല, ഒരു ആശ്രമ പരിസരമാണ്. അപ്പോഴാണ് ആശ്രമ പരിസരത്തു നിന്ന് രണ്ട് മുനികുമാരന്മാർ അമ്പം വില്ലൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ഞങ്ങളാണ് പിടിച്ചു കെട്ടിയത്. അപ്പോൾ അതിനെ മോചിപ്പിക്കാൻ പറഞ്ഞു. ഇല്ല, മോചിപ്പിക്കണമെങ്കിൽ എന്താണ്, ഞങ്ങൾ യുദ്ധത്തിൽ തോൽപ്പിക്കണം. അങ്ങനെ ഇവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. രാമൻ അവിടത്തേക്ക് വരുന്നുണ്ട്, അവിടെ ഒരു യാഗമൊക്കെ നടക്കുന്നുണ്ട്, ആ സമയത്താണ് വരുന്നത്. അങ്ങനെ ശ്രീരാമന് ഇവർ മനസ്സിലാവുകയാണ്, തൻ്റെ മക്കളാണെന്ന് മനസ്സിലാവുകയാണ്. അതിനു മുമ്പ് ഒരു യാഗം നടക്കുന്നുണ്ട് അവിടെ. ആ യാഗസമയത്ത് വളരെ പ്രധാനപ്പെട്ട യാഗമാണ്. യജ്ഞപുരുഷനായിട്ട് യാഗത്തിലെ ഒരു പ്രധാനിയായിട്ട് രാജാവ് ഇരിക്കണം. രാജാവിൻ്റെ കൂടെ ആരിയിരിക്കണം? ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ കൂടി ഒരു സിംഹാസനമുണ്ട്. നമുക്ക് ഓർമ്മയില്ല, ബ്രഹ്മാവിൻ്റെ പീഠത്തിനരികിൽ സരസ്വതി ദേവി എത്താൻ വൈകിട്ട് സാവിത്രി ഇരുത്തിയ കഥ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ശ്രീരാമന്റെ അടുത്ത് ഒരു പീഠമുണ്ട് സീതയ്ക്ക് ഇരിക്കാൻ. സീതയുണ്ടോ?
1: ഇല്ല.
0: എന്നിട്ട് അവിടെ ആര് ഇരുത്തി?
1: കാഞ്ചന സീത,
0: സ്വർണം കൊണ്ട് നിർമ്മിച്ച സീതയെ. കാഞ്ചന സീത എന്ന പേരിൽ ഒരു നാടകമുണ്ട് ശ്രീകണ്ഠൻ നായരുടെ, അല്ലേ, സി എൻ ശ്രീകണ്ഠൻ നായരുടെ. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷമാണ് യഥാർത്ഥ കാഞ്ചനമല്ലാത്ത മാംസ സീതയെ കണ്ടെത്തുകയും ആശ്രമത്തിൽ നിന്ന് കുട്ടിക്കൊണ്ടുവരുകയാണ്. അതിനു മുമ്പ് പത്മീകി എന്ത് ചെയ്തു? രാമായണ കഥ പൂർണ്ണമായിട്ട് ചമച്ച് കുശലവന്മാരെ അത് പഠിപ്പിച്ചു. യാഗഭൂമിയിൽ വെച്ച് ഒരു ഭാഗത്ത് അമ്മയ്ക്ക് പകരം അമ്മയുടെ സ്വർണ്ണ വിഗ്രഹം, ഇപ്പുറത്ത് അച്ഛനിരിക്കുന്നുണ്ട്, മക്കൾ പാടുകയാണ്, രാമകഥ പാടുകയാണ്. യാഗഭൂമിയിൽ എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു, മക്കളാണ് തിരിച്ചറിഞ്ഞു. അങ്ങനെ കൊട്ടാരത്തിൽ അവരെ പാർപ്പിക്കാൻ തീരുമാനിക്കുകയും വാത്മീകിക്ക് ദൂതയക്കുന്നു. വാത്മീകി സീതയും കൂട്ടി അയോധ്യയിലേക്ക് വരികയാണ്. എന്ത് ചെയ്യുന്നുണ്ട്? അയോധ്യയിൽ സ്വീകരിച്ചോ?
1: സ്വീകരിച്ചോ?
0: സ്വീകരിച്ചോ?
1: സ്വീകരിച്ചു.
0: സ്വീകരിച്ചില്ല, അവിടെയും പ്രശ്നം അല്ലേ. ഈ കുട്ടികളെ നന്നായിട്ട് രാമായണ കഥ ഉരുവിട്ടതിന്റെ പേരിൽ രാമനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്, 1000 സ്വർണ്ണ നാണയങ്ങളാണ് കൊടുക്കുന്നത്. ലവകുശന്മാരത് സ്വീകരിച്ചില്ല. ഞങ്ങള് മുനികുമാരന്മാർ, ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട, നിങ്ങളെ പണമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അവിടെ അല്പം ജാള്യത അനുഭവിക്കേണ്ടി വന്നു ശ്രീരാമന്. സീതയെ രാമൻ വിളിപ്പിക്കുന്നു. ഇവിടെ രാമൻ ആവശ്യപ്പെടുകയാണ്, സീത ശപഥം ചെയ്യണം, ഞാൻ പതിവ്രതയാണെന്ന് ശപഥം. ഇത്ര തവണയാണ് ഈ പാതിവ്രത്യം തെളിയിക്കേണ്ടത് അല്ലേ? വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. പക്ഷെ അത് ഒരു നേരത്തെ തയ്യാറാക്കിയ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് പറയും നമുക്ക് അല്ലേ. അങ്ങനെ വൈകുണ്ഠത്തിലേക്കുള്ള യാത്രയാണ്, നമ്മൾ അറിയുമ്പോഴും വലിയ തെറ്റ് തോന്നില്ല. രാമനോട് തെറ്റ് തോന്നാതിരിക്കാനായിരിക്കും അങ്ങനെ ഒരു കഥ നമുക്ക് നേരത്തെ പറഞ്ഞു തന്നത്. സീത ഉപേക്ഷിക്കപ്പെട്ട സീത തിരിച്ചു വരുന്നു. 2 ഓമന മക്കളുണ്ട് കൂടെ. ഇത് അയോധ്യാപുരവാസികൾക്ക് ഏറെ ആഘോഷമുണ്ടാക്കിയ വാർത്തയാണ്. എല്ലാവരും അവിടെ വന്നു ചേർന്നു. സീതയെ കാണണം. എങ്ങനെയിരിക്കും സീത? ഒരുപാട് രാമന്മാരുണ്ടാകും, പക്ഷേ സീത ഒരാളെ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അത്രയധികം പ്രാധാന്യമുണ്ട് സീതാദേവിക്ക്. സീത ആരുടെയും മുഖത്ത് നോക്കാതെ തലകുനിച്ച് തലയടക്കം മൂടി തലയിലൂടെ ഒരു തൻ്റെ വസ്ത്രം ചുറ്റിയിട്ടാണ് വരുന്നത്. അവിടെ എങ്ങനെ വന്നു രാമൻ എല്ലാവരോടായിട്ട് ഇങ്ങനെ പറയണം, സീത ശപഥം ചെയ്യണം. എല്ലാവരും ഈ സമയത്ത് രാമനെ ഇങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ എതിർക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും നിശബ്ദമായപ്പോൾ സീത പറയുന്നുണ്ട്, ഭർത്താവിനെ അല്ലാതെ ഞാൻ ആരെയും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഭൂമിദേവി എന്നെ കൈക്കൊള്ളുക. ഭൂമിദേവിയാണ് ആര്? സീതയുടെ അമ്മ. കാരണം സീതം എന്ന് പറഞ്ഞാലും മണ്ണാണ്. അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. ജനക രാജപുത്രിയല്ല, ജനകരാജാവിന് മണ്ണിൽ നിന്ന് കിട്ടുന്നതാണ്. ഭൂമിദേവി എന്നെ കൈക്കൊള്ളുക എന്ന് പറയുന്ന സമയത്ത് അന്തരീക്ഷം പെട്ടെന്ന് പ്രക്ഷുബ്ധമാകുന്നു. വല്ലാത്ത കാറ്റും കാറും കോളും ഭൂമി നെടുകെ പിളരുകയാണ്. ആ പിളർപ്പിനകത്തേക്ക് സീതാദേവി അന്തർദാനം ചെയ്യുന്നു. പിന്നീട് ആ പിളർപ്പ് കൂടിച്ചേരുന്നു. എല്ലാവരും നോക്കി നിൽക്കേ സീത പ്രത്യക്ഷമായി. അതോടെ സീതായനം കഴിയുകയാണ്. പിന്നെ രാമായണം തുടരുന്നു. എങ്ങനെയാണ് തുടരുന്നത്?
1: ലവകുശന്മാരാണ്.
0: പിന്നീട് നമുക്കറിയാം ഉത്തരകാണ്ഡത്തിൽ തന്നെ ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ്
1: ഊർമിളക്ക് ഇതൊന്നും ഓർമ്മയില്ലേ? നീയല്ലേ പണ്ട് ആടിത്തിമിർത്തിന്.
2: ഊർമിളക്കെല്ലാം ഓർമ്മയുണ്ട്. നിങ്ങളൊക്കെ അത് ഓർക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനല്ല.
0: ഏതായാലും ഈ ലവകുശന്മാര് രാജ്യം ഭരിക്കും മുമ്പേ അയോധ്യയിൽ കുറച്ചു കാലം കൂടി രാമൻ ഭരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു കാലരുദ്രമൂർത്തി മുനിവേഷത്തിൽ ശ്രീരാമനെ കാണാൻ വരികയാണ്. ആര് വന്നാലും അകത്ത് പ്രവേശിപ്പിക്കരുത്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് രഹസ്യമായിട്ട് കുറേ കാര്യങ്ങൾ പറയണം, തടസ്സം ഉണ്ടാകരുത്, ആരും ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞല്ലോ ബ്രഹ്മഹത്യാ പാപം എന്താണ്? കഥ പകുതിക്ക് വെച്ച് നിർത്തപ്പെട്ടാലല്ലേ. അതുപോലെ ഈ മുനിവേഷത്തിൽ വന്ന കാല നിയമധർമ്മൻ പറഞ്ഞു നമ്മുടെ സംഭാഷണത്തിൽ ഒരു വിഘ്നം വരാൻ പാടില്ല. അപ്പോൾ ലക്ഷ്മണനെ പുറത്ത് കാവൽ നിർത്തിയിട്ട് പറഞ്ഞു, ലക്ഷ്മണ ആര് വന്നാലും ഞങ്ങളെ വിളിക്കരുത്, ഞങ്ങളുടെ സംഭാഷണം കഴിയും വരെ പുറത്ത് കാത്തിരിക്കാൻ വരണം. ലക്ഷ്മണൻ കാത്തിരിക്കുന്നു. അങ്ങനെ ആരാ വരുന്നത്? യഥാർത്ഥ കോപിഷ്ഠനായ ദുർവാസാവാണ് വരുന്നത്. എനിക്ക് രാമനെ കാണണം പറഞ്ഞു, പറ്റില്ല. അങ്ങ് അകത്ത് വലിയ ആളുകളായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദുർവാസാവല്ലേ ആള്, ആരെങ്കിലും കൂസുവോ?
1: ഇല്ല.
0: ശരി, ഞാൻ കയറുന്നില്ല, പക്ഷെ ഈ നിമിഷം ഞാൻ ഈ അയോധ്യ ചാമ്പലാക്കും. എന്റെ തപശക്തിയെ കുറിച്ച് അറിയാലോ, എല്ലാം നശിക്കും. ലക്ഷ്മണനാകെ ധർമ്മസങ്കടായി. എന്ത് വേണം ഇപ്പം? ഏട്ടനെ വിളിച്ചാലോ? ഏട്ടൻ എന്നെ കൊല്ലും, ഉപേക്ഷിക്കും. വിഘ്നം വന്നാലും നിന്നെ വധിക്കുമെന്ന് തന്നെയാണ് ഉത്തരവ്. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലോ ദുർവാസാവ് എന്നെ മാത്രമല്ല ഏട്ടനെയും ഭാര്യമാരെയും എല്ലാരെയും അയോധ്യ നഗരം തന്നെ ഇല്ലുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പോയാലും കുഴപ്പമില്ല, എൻ്റെ രാജ്യം, എൻ്റെ ഏട്ടൻ, എൻ്റെ മറ്റ് ഉള്ള ആളുകളൊക്കെ ജീവിക്കണം എന്ന് കരുതിയ വിശാല മനസ്സുള്ള ലക്ഷ്മണൻ പറഞ്ഞു, വരൂ ഏട്ടനെ കാണിച്ചു തരാം. അങ്ങനെ വാതിൽ തുറക്കുന്നു. ദുർവാസാവ് അകത്ത് പോയിട്ട് രാമനൊക്കെ സംസാരിക്കുന്നു. അവർ പോയി. പോയി കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, രാമവാക്യല്ലേ, എന്തായിരുന്നു വാക്ക്? ആര് വന്നാലും അകത്ത് പ്രവേശിപ്പിക്കരുത്, പ്രവേശിപ്പിച്ചാൽ നിന്നെ ഉപേക്ഷിക്കും, ലക്ഷ്മണനെ ഉപേക്ഷിക്കും. ലക്ഷ്മണൻ പറഞ്ഞു, ഏട്ടാ നിങ്ങൾ പേടിക്കുന്നു വേണ്ട, നിങ്ങളുടെ വാക്ക് പാലിച്ചോളൂ. അച്ഛൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് നമ്മൾ പോയില്ലേ കാട്ടിലേക്ക്, ഏട്ടൻ്റെ വാക്ക് പാലിച്ചോളൂ. അങ്ങനെ ലക്ഷ്മണനെ ത്യജിക്കുകയാണ്. ഊർമിളയുടെ കരച്ചിലൊന്നും ഓർമ്മയില്ലെന്ന് അല്ലേ? ആ സംഭവങ്ങൾ ഊർമിള പറഞ്ഞിരുന്നില്ലേ? നന്നായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ ലക്ഷ്മണൻ സരയു തീരത്ത് ആ സരയുവിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിയിറങ്ങി പോവുകയാണ്. അനുജൻ പോയി, ഭാര്യ പോയി, പിന്നെ ശത്രുഘ്നനും ഭരതനൊക്കെ ഒരു രാജ്യത്തിൽ പോയിട്ട് രാജാക്കന്മാരായി. അവിടെ ലവകുശന്മാർ ഭരതൻ്റെ മക്കള് പുഷ്കരനും തക്ഷനുമാണ്, രണ്ട് മക്കളാണ്. പുഷ്കരാവതി എന്ന രാജ്യത്തിലാണ് ഭരതൻ്റെ ഒരു മകൻ രാജ്യം ഭരിക്കുന്നത്. തക്ഷശിലയിലെ രാജാവാണ് തക്ഷൻ. ലക്ഷ്മണന് രണ്ട് മക്കളാണ്, അംഗദനും ചിത്രകേതുവും. ചില സ്ഥലങ്ങളിൽ ചന്ദ്രകേതു എന്നും കൂടി പറയുന്നുണ്ട്. ലക്ഷ്മണന്റെ മക്കളും രണ്ട് രാജ്യത്തിലെ രാജാക്കന്മാരാണ്. അതുപോലെ ശത്രുഘ്നന്റെ മക്കള് മധുരയിലെ സുബാഹു, വിദിശയിലെ യൂപകേതു, ഇവരാണ് മക്കള്. രാമന്റെ മക്കളുടെ പേര് നമുക്കറിയാം. അപ്പം മൂന്ന് പേർക്കും കൂടി ആറ് മക്കളുണ്ട്. ആറ് മക്കളും ആറ് രാജ്യങ്ങളിലായിട്ട് രാജ്യം ഭരിക്കുകയാണ്. ലവനും കുശനും കൊടുക്കുന്ന രാജ്യം കോസല രാജ്യത്താണ് കുശൻ ഭരിക്കുന്നത്. ഉത്തര കോസലത്താണ് ആര് ഭരിക്കുന്നത്? ലവൻ ഭരിക്കുന്നത്. ഉത്തര കോസലം എന്നാണ് പറയുക അയോധ്യക്ക്. ആ രാജ്യത്തിന് രണ്ട് ഭാഗങ്ങളാക്കി, അതായത് 64 അക്ഷൗഹിണികളിൽ 32 അക്ഷൗഹിണി ഒരാൾക്കും 32 അക്ഷൗഹിണി മറ്റൊരാൾക്കും, 8 മന്ത്രിമാരിൽ 4 മന്ത്രിമാർ ഒരാൾക്കും, ബാക്കി 4 മന്ത്രിമാരൊരാൾക്കും. ഇങ്ങനെ എല്ലാം പാർട്ടീഷനൊക്കെ ആയി, എല്ലാം രാജ്യങ്ങളൊക്കെ വിഭജിച്ചു കൊടുത്തു. പിന്നെ വലിയ റോളില്ല രാമന്. അങ്ങനെയാണ് രാമൻ ജീവത്യാഗം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതറിഞ്ഞപ്പോൾ എല്ലാവരും അലമുറയിട്ട് കരയും. രാമൻ അപ്പോഴേക്കും വലിയൊരു ആരാധനാ പൂർത്തിയായിരുന്നല്ലോ. പക്ഷേ ആത്യന്തികമായ ഒരു വൈകുണ്ഠയാത്ര അദ്ദേഹം തുടരുക തന്നെ ചെയ്തു. സറയു നദിയിൽ, എല്ലാം അറിയുന്ന സറയു നദിയിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങിപ്പോയി തൻ്റെ

0: ബാണം അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഉത്തരരാമായണത്തിൽ പ്രതിപാദിക്കുന്നത്. ഉത്തരരാമായണത്തിൽ ഓരോ ഭാഗങ്ങളും വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, ഒരു സമഗ്ര രൂപമാണ്. രാമായണം പോലെ തന്നെ ഒരുപാട് കഥകളും ഉപകഥകളും ഒക്കെയുള്ള ഒരു മേഖലയാണ് ഉത്തരരാമായണം, ഉത്തരകാണ്ഡം. പൊതുവേ നമ്മൾ പാരായണത്തിന് അത് നിഷ്കർഷിക്കാത്തത് കൊണ്ട് അത് വായിക്കാറില്ല. അത് വായിക്കാത്തവർക്ക് ഒരു പുതിയ അറിവായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ രാമൻ, രാമമയം, രാമായണ മാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ അല്ലേ. ഉത്തരകാണ്ഡത്തിന്റെ കഥകൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ ചാരകശേല.
1: നിക്ക് മാഷെ, എല്ലാം നീ എന്ത് കഥയെ പറയുന്നേ? മാഷെ വീപ്പിക്കണ്ട, ഇതാ എങ്ങനെയാ ചാരകശേലയിൽ നിക്കുക? ആ നിക്കലല്ല, നിർത്ത് നിർത്ത് നിർത്ത്. എല്ലാം മാഷല്ലേ പറഞ്ഞേ 100-ാമത്തെ എപ്പിസോഡിലേ നിർത്തൂന്ന്. അങ്ങനെയല്ല സൂര്യേച്ചി, മാഷേ പറയുന്നത് നിക്ക് നിക്ക് നിക്ക്, കണ്ണൂർ ഭാഷ. നിർത്ത് നിർത്ത് നിർത്തുന്ന് പറ. 75-ാമത്തെ ചാരുകസേര. മാഷ് ഇന്നത്തെ ചാരുകസേര നിർത്തട്ടെ എന്നല്ലേ പറഞ്ഞത്? ശരിക്കും അതങ്ങനെയല്ലല്ലോ വേണ്ടത്.
2: പിന്നെങ്ങനെയാ, നീ തന്നെ പറ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 75-ാമത്തെ ചാരുകസേര ഇവിടെ പൂർണ്ണമാവുകയാണ്.
2: നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിലിരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചക്ക് 2 മണിക്ക്
1: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചർ ഒക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്ത് സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധന കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ.

0: കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.

0: വ്യൂ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ് ഹൂട്ടിക് വോക്സ് ലാനിറ്റ്
1: ഫോൺ 9496420880
0: 8111-933-600
1: സിയും വിസ്താര
0: സിയും വിസ്താര നെല്ലൂന്നി.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം.

0: വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ജോലി ടെൻഷൻ ഉറക്കൂല. എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492471400, 7025900118.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോർസ് പോന്നെയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓടു.
2: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതെ, ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോർസ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. റേഡിയോ മലബാറിന്റെ ജനകീയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ചില ശബ്ദങ്ങളെല്ലാം നമ്മൾ കാതുകൊണ്ട് കേൾക്കും, എന്നാൽ മറ്റു ചിലത് നേരെ ഹൃദയത്തിലേക്കാണ് വന്ന് പതിക്കുന്നത്. കാഴ്ചയുടെ പരിമിതികളെ മറികടന്ന് സംഗീതത്തെ ഒപ്പം ചേർത്തു നിർത്തുന്ന ഒരു യുവഗായിക, അതോടൊപ്പം അധ്യാപന രംഗത്തും തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ മറ്റാരുമല്ല ആര്യ പ്രകാശ്. കേൾക്കാം കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ SNTP യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിന്ദി വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഗായിക കൂടിയായ ആര്യ, പിതാവ് പ്രകാശൻ, അമ്മ സ്വപ്ന എന്നിവരുടെ അനുഭവങ്ങൾ.
1: ആര്യയെ നേരത്തെ തന്നെ നമ്മള് ശ്രോതാക്കൾക്ക് അറിയാം. ആര്യ പ്രകാശ് എന്ന വ്യക്തിയെ പലതവണ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ആര്യയുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചൊന്നും അധികമൊന്നും അറിയാനിടയില്ല. ആര്യയുടെ വീട്ടിലാരൊക്കെയുണ്ട്?
2: എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, ഇപ്പൊ ചേച്ചിന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്.
1: വീട്
2: കൂടാളി പഞ്ചായത്തില് വടുവൻകുളം.
1: വടുവൻകുളം,
2: അതെ.
1: ആ പേരിന്റെ അർത്ഥം എന്താ?
2: അച്ഛൻ പറഞ്ഞിട്ടുള്ളത് മുന്നേ ഒരു വടുവൻ എന്ന് പറയേണ്ട ആളുണ്ടായിരുന്നു,
3: അവരെ അവിടെ കൊന്നിട്ടു ആ കുളത്തിൽ കൊത്തി ഇട്ടു. അവര് താഴ്ന്ന ജാതിക്കാരനോ മറ്റോ ആയിരുന്നു. അപ്പൊ അയാള് അവളിൽ കൊന്നിട്ടു എന്നാണ് പറയുന്നത്.
1: അങ്ങനെ കൊല ചെയ്യപ്പെട്ട ആടെ ഒരു കുളമുണ്ട്. അങ്ങനെയാണ് ആ നാടിന് ആ പേര് വന്നത് അല്ലേ? അച്ഛൻ ഇങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞുതരും. അച്ഛൻ, അമ്മ, ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ്, ഇവരൊക്കെ പേര് പറയണ്ടേ?
2: അച്ഛൻ പ്രകാശൻ, അമ്മ സ്വപ്ന, ചേച്ചി അനുശ്രീ, ഏട്ടൻ മനു.
1: ചേച്ചി എന്താ ചെയ്യുന്നത്?
2: ചേച്ചി KICB ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, ജൂനിയർ ഓപ്പറേറ്റർ ആയിട്ട്.
1: ആര് പഠിച്ചതൊക്കെ എവിടെയാ?
2: ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ സെവൻത് വരെ സ്പെഷ്യൽ സ്കൂളിലാണ്, മോഡൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ധർമ്മശാല. പിന്നെ ഹൈസ്കൂള് നാടിനടുത്ത് തന്നെയാണ്, നായാട്ടുപാറ, KPCHSS നായാട്ടുപാറയാണ്. 8 മുതൽ +2 വരെ പഠിക്കുന്നത്. +1 +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. പിന്നെ ഡിഗ്രി തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജില് BA ഹിന്ദി എടുത്തു പഠിച്ചു. PG കാലടി ശ്രീശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദി എടുത്തു പഠിച്ചു.
1: ആര്യ നമ്മളെ ശ്രോതാക്കൾക്ക് കുറച്ചുകൂടി പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ആര്യക്ക് പൂർണ്ണമായും കാഴ്ചശേഷി ഇല്ല എന്നാണോ?
2: അതെ.
1: ഈ ലോകത്തുള്ള എല്ലാ കാഴ്ചകളും അച്ഛനമ്മമാരിലൂടെ ചേച്ചിയിലൂടെയാണ് ആര്യ ചെറുപ്പകാലം മുതലേ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആര്യക്ക് ഇപ്പൊ നമ്മളെയൊക്കെ കാണാം അകക്കണ്ണിൽ അല്ലേ? റേഡിയോ മലബാറിലെ ശ്രോതാക്കളും നേരിട്ട് കാണുന്നില്ലെങ്കിൽ കൂടിയും ആര്യയെ ഇപ്പൊ കാണുന്നുണ്ടാവും.
2: അപ്പൊ
1: ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആര്യയുടെ അച്ഛനമ്മമാരോടാണ്. നിങ്ങൾക്ക് രണ്ട് മക്കളാണല്ലേ?
3: അതെ, മൂത്തത് മോള് അനുശ്രീ.
1: അനുശ്രീ,
3: ആ അവള് ഇപ്പോ KCB 270 KV സബ് സ്റ്റേഷനിൽ ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആലപ്പുഴയിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോയി. അവളുടെ ഭർത്താവ് KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്.
1: പ്രകാശേട്ടൻ എന്തായിരുന്നു ജോലി?
3: എനിക്ക് കൂലിപ്പണി, മരത്തിന്റെ ഒക്കെ ബിസിനസ്, കൂലിപ്പണിയും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്തിരുന്നു.
1: ആര്യ നേരത്തെ പറഞ്ഞു വടുവൻകുളമാണ് സ്ഥലം എന്ന്. ഇത് അമ്മയുടെ നാടാണോ അച്ഛന്റെ നാടാണോ?
4: അച്ഛന്റെ നാട്.
1: അപ്പൊ അമ്മയുടെ നാട് എവിടെയാ?
4: അമ്മയുടെ നാട് കൊളോളം.
1: കൊളോളം. നമ്മള് കുടുംബത്തിലേക്ക് കാഴ്ച ശേഷി ഇല്ലാത്ത ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടുന്നു. ആ ആദ്യകാലം മുതൽ നിങ്ങളുടെ എല്ലാം അവളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് അവളെ വളർത്തുന്നത്. സ്വാഭാവികമായും എല്ലാ രക്ഷിതാക്കളെയും പോലെ തന്നെ ഈ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. ആ അവസ്ഥയിലൂടെ കടന്നു വന്ന് ഇന്ന് എല്ലാ തലത്തിലും ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും പല രക്ഷിതാക്കൾക്കും സാധിക്കാതെ പോയ ഒരവസ്ഥയുണ്ട്. കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരെ ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിയാതെ വീട്ടിനകത്ത് തളച്ചിടപ്പെടുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി തീർച്ചയായും ഇങ്ങനെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാക്കി മാറ്റിയത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ, ഇച്ഛാശക്തിയുടെ, നിശ്ചയദാർഢ്യത്തിന്റെ ഒക്കെ ഫലമാണ് ആയിരിക്കൂലേ ആര്യ? അപ്പൊ അതിലേക്ക് നയിച്ച നിങ്ങളുടെ ആ ഒരു ഇച്ഛാശക്തിയെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ ഒരു കുട്ടിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് പ്രയാസങ്ങളൊക്കെ കാണും. അതിനെ അതിജീവിച്ചത് എങ്ങനെയാണ്? ആ മനക്കരുത്ത് എങ്ങനെ ലഭിച്ചു എന്നുള്ളതാ?
3: മനക്കരുത്ത് എങ്ങനെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ, കാഴ്ചശക്തിയില്ല എന്ന് മാത്രമല്ല, സെറിബൽ ത്രോംബോസിസ്, അതായത് തലച്ചോറിൽ നിന്നുള്ള ഒരു നരവ് ബ്ലോക്കായിട്ട്. പിന്നെ 4 വയസ്സ് വരെ കിടപ്പിലായൊരു കുട്ടിയായിരുന്നു ആര്യ. 4 വയസ്സ് പൂർത്തിയായപ്പോഴാണ് നടക്കാൻ തുടങ്ങിയത്. നമ്മൾ ബാംഗ്ലൂരിൽ നിമാൻസിലൊക്കെ ചികിത്സിച്ച് ആണ് അതിനെ മാറ്റിയെടുത്തത്. പക്ഷേ അതിനു മുന്നേ തന്നെ, ഇവൾ നടക്കുന്നതിന് മുന്നേ തന്നെ,

0: നമ്മൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു, എടുത്തുകൊണ്ടുപോയി അംഗൻവാടിയിൽ ഇരുത്തിയിട്ട് അംഗൻവാടിയിലെ കുട്ടികളുടെ കൂടെ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവിടുത്തെ കുട്ടികളും കുട്ടികളുടെ പേരൻസും എല്ലാം ആര്യക്ക് വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. ഞാനും ഭാര്യയും അന്നും കൂലിപ്പണിക്ക് പോയിട്ടാണ്, അതായത് രാവിലെ പോകുമ്പോൾ ആര്യയെ അംഗൻവാടിയിലാക്കും, എന്നിട്ട് വൈകുന്നേരം അംഗൻവാടിൻ്റെ ടൈമാകുമ്പോൾ പോയി കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവരും. അതുവരെ അവർ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ നടക്കാൻ പോലും കഴിയാത്ത ആര്യയെ അവരൊക്കെ ശുശ്രൂഷിച്ചാണ് നമുക്ക് ഒരു പ്രചോദനമായത്. അത്രയും ഉള്ള ആ ഒരു വിദ്യാഭ്യാസത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തു. അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ 2019 എനിക്ക് എംപ്ലോയ്മെൻ്റ് മുഖാന്തരം ഒരു ജോലി ലഭിച്ചു. തളിപ്പറമ്പ് പട്ടും ഹോസ്റ്റൽ വാർഡനായിട്ട് ജോലി ലഭിച്ചു. ജോലി ലഭിച്ചപ്പോൾ ആര്യ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പഠിക്കുകയായിരുന്നു. മൂത്ത മകൾ അനുശ്രീ പയ്യന്നൂർ ബിടെക് എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു, ഇലക്ട്രിക്കൽ. ഭാര്യ വീട്ടിൽ. അപ്പോൾ ഞാൻ അവിടെ ഹോസ്റ്റൽ വാർഡനായിട്ട് അവിടെ താമസിക്കുമ്പം നമ്മളെ ഫാമിലി സ്പ്ലിറ്റായി പോകും. ആര്യ എന്നെ തിങ്കളാഴ്ച അവിടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടണം, വെള്ളിയാഴ്ച തിരിച്ച് വീട്ടിലേക്ക് കൂട്ടി വരണം. അപ്പോൾ ഇതൊക്കെ ഇല്ലാതായിപ്പോവും. ആര്യൻ്റെ വിദ്യാഭ്യാസത്തിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ കിട്ടിയ ജോലി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്.
1: അത് ശരി. സാധാരണഗതിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിപാലിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിക്കുന്നത് അമ്മമാരായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ആര്യയുടെ കാര്യത്തിൽ അച്ഛനും അമ്മയും ഏതാണ്ട് ഒരുപോലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ളതാണ് അല്ലേ? അത് ആര്യ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോ അമ്മയ്ക്ക് ഇതേ കുറിച്ച് എന്താ പറയുന്നത്?
2: പറഞ്ഞത് സത്യാണ്, അച്ഛനും അമ്മക്കും തുല്യം തന്നെയാണ്. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ അന്നേരം ഇവക്ക് കാണൂലല്ലോ, ആരാ എടുക്കുന്നു പിടിക്കുന്നൊന്നും അറിയൂലല്ലോ, ഒരാളേലും പോകൂല. നമ്മള് ഒന്നിക്ക് അച്ഛയെ അമ്മ പുറത്തുള്ള ആൾ ഒരാള് വന്നാല് എടുക്കാനും തട്ടാനൊന്നും കഴിയൂല.
1: അത്രയോ
2: ഇതാണ്. നല്ല മോളാണ്, എല്ലാം പറഞ്ഞ പോലെ അവിടെ നിക്കുന്ന് പറഞ്ഞ അവിടെ നിക്കൂ, എല്ലാം എല്ലാരും നല്ല മോളാണ്.
1: പക്ഷേ സാമ്പത്തികമായി അങ്ങനെ വലിയ
2: ഇതൊന്നും
1: നിലയിലുള്ള ഒരു കുടുംബമല്ല, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പോ പണിക്കും പോണം, കുട്ടിയെ പരിപാലിക്കുകയും വേണം. ശരിക്കും വലിയൊരു ത്യാഗം തന്നെയാണ് നിങ്ങൾ
2: നിറവേറ്റിയത്.
1: പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അസുഖങ്ങൾ നിരന്തരം വേട്ടയാടുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്നു.
2: പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല.
1: ഇല്ല,
2: ഈ രണ്ട് പ്രശ്നമേ ഉള്ളൂ. കണ്ണിന്റെ പ്രശ്നത്തിന് നമ്മൾ കോയമ്പത്തൂർ പോയി ഒരു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ജന്മനാലയുള്ള ആ നരവായോണ്ട് ആവൂല എന്ന് പറഞ്ഞു. നമ്മൾ എന്നാലും വല്ലപ്പോഴും ട്രീറ്റ്മെന്റിന് പോകലുണ്ട് ആസ്പത്രിയിൽ.
1: ശരിക്കും അങ്ങനെ ഒരു കാഴ്ച തിരിച്ചു കിട്ടൂല എന്നുള്ള കാര്യം ഡോക്ടർമാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു പ്രതീക്ഷ ഏതെങ്കിലും തരത്തിൽ സാധിക്കുമെങ്കിൽ, അതായത് നമ്മളെ കൊണ്ട് നമ്മളിലൂടെ അത് സാധിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ പരമാവധി ശ്രമിക്കുക. അപ്പൊ ആ സമയത്തൊക്കെ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് ചെലവുകൾ വേണ്ട. നിംഹാൻസിലും കോയമ്പത്തൂരും ഒക്കെ പോയി.
2: നമ്മളിനി എത്താത്ത ആസ്പത്രി ഇല്ല. ചുരുക്കി പറഞ്ഞാൽ വീട് എടുത്തു വെച്ച് വീട് പകുതിയായിരുന്നു. അപ്പോ ആണ് പ്രസവം. പിന്നെയുള്ള പൈസ വെച്ചു, വീടിന്റെ പൈസ വെച്ചു, ഇവൾക്കായി
1: ചികിത്സക്ക് വേണ്ടി ചെലവഴിച്ചു. പൊതുവെയുള്ളൊരു പ്രശ്നം, നമ്മളൊക്കെ കുടുംബങ്ങളിലേക്ക് ഇങ്ങനൊരു ഭിന്നശേഷിക്കാരായ കുട്ടി കടന്നു വരുമ്പോൾ നമുക്കൊരു മുൻധാരണ ഉണ്ടാവില്ല ഒരിക്കലും. അങ്ങനെ ഒരു കുട്ടിയെ പരിപാലിച്ചിട്ടോ അങ്ങനെ ഒരു അവസ്ഥയെ നേരിട്ടോ ഉള്ള ഒരനുഭവം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു കുട്ടിയെ കിട്ടുമ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയുണ്ടാവും. അതിനൊരു കൃത്യമായ മാർഗനിർദ്ദേശം തരുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ആരെങ്കിലും അത്തരത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ?
0: അനുഭവത്തിൽ നിന്ന് മാത്രം, നമ്മൾ ഓരോ ദിവസവും നമ്മളതായിട്ട് സ്വന്തം അനുഭവിച്ചിട്ട് സ്വന്തമായിട്ട് നമ്മളെ അനുഭവത്തിൽ നിന്നും ഓരോ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് മാത്രം. മറ്റ് പ്രത്യേകിച്ച് ആരെയും സപ്പോർട്ട് ഇല്ലാന്ന് മാത്രമല്ല, കുറച്ചാളുകൾ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള സംസാരം ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്തവര് സമൂഹത്തിൽ നിന്ന് നമ്മളെ ഒരു മാറ്റി നിർത്തുന്ന സമീപനത്തിലേക്ക് പോലും
1: മാനസികമായി തകർന്നു പോകുന്ന ഒരവസ്ഥയാണത്. അതുപോലെ തന്നെ ഒരുപാട് ചൂഷണവും നടക്കും പലപ്പോഴും. തെറ്റായ രീതിയിൽ നിങ്ങളെ പ്രലോഭിപ്പിച്ച് ഇത് അവിടെ പോയാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്, മറ്റിടത്ത് പോയാൽ ഇങ്ങനെ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകളും ചിലപ്പോ ഉണ്ടായേക്കും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
3: ഹോസ്പിറ്റൽ കേസില് പലരും പലത് കാണുമ്പോഴും ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരും, അത് നല്ലതാണ്, ഇവിടെ നല്ലതാണ്. പക്ഷേ എന്റെ എല്ലാം സുഹൃത്തുക്കള്, ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഓരോ ഡോക്ടേഴ്സ് നമ്മുടെ സ്കൂളിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഓരോ കുട്ടികൾ എന്ത് ചെയ്യും, ഇവര് ഇത് കുറച്ച് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. ആ റെഫർ ചെയ്തിട്ട് എന്താ, 1-2 ആഴ്ച ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഉള്ള കാഴ്ച കളഞ്ഞിട്ടാണ് അവരൊക്കെ വരാറുള്ളത്. എന്റെ പേരൻസ് പൊതുവേ ഇതിന് സപ്പോർട്ടല്ല, കാരണം അവർക്ക് അറിയാം ട്രീറ്റ്മെന്റ് കൊണ്ട് വലിയ ഇതില്ല. അതും പലയിടത്തും ട്രീറ്റ്മെന്റിന് പോയാലും അവരത് മുൻകൂട്ടി കാണുന്നുണ്ട്, എനിക്ക് അത് കൂടുതലായിട്ടൊരു ബെറ്റർ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവര് വേറെ വേറെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് കാണിച്ച് നന്നാക്കിയാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്

0: കാണിക്കും. അത് തന്നെ ആ ഒരു തൽക്കാലാശ്വാസത്തിന് വേണ്ടിയിട്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ, അല്ലാണ്ട് കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യാറില്ല. ഒന്നോ രണ്ടോ ദിവസം ഒഴിച്ച് അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ വിടും, അതിന് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല.
1: ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ,
2: കാഴ്ച പരിമിതികളെ മറികടന്നുകൊണ്ട് കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ SNTP യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിന്ദി വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഗായിക കൂടിയായ ആര്യപ്രകാശിന്റെയും അച്ഛൻ പ്രകാശ്, അമ്മ സ്വപ്ന എന്നിവരുടെയും അനുഭവങ്ങളാണ് ഇപ്പോൾ കേട്ടത്. തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ. ജനകീയം. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 കൃഷ്ണകഥാമൃതം, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിയും ചിന്തയും, 8:30 വായനശാല, 9:00 നാട്ടിലെ പാട്ട്, 10:00 മധുരഗീതങ്ങൾ, 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ NV കൃഷ്ണവാര്യരുടെ എലികൾ എന്ന കവിതയാണ് ആലപിക്കുന്നത് ജ്യോതി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:15 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. ഇതിൽ കാഴ്ച പരിമിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിത വിജയം കൈവരിച്ച പ്രൊഫസറും ഗായികയുമായ ആര്യപ്രകാശ് പങ്കുവച്ച അനുഭവങ്ങളുടെ 2 ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ, 7:35 വായനശാല, 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ, 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകളാണ്. തുടർന്ന് 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. നിങ്ങൾക്ക് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 9:37:00:08:90. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം പുനഃപ്രക്ഷേപണമാണ്. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്. മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
1: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
3: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
3: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞാ?
4: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
5: മതി.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747-018-037.
7: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497-697-664.
8: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത് ഷാഹ അദ്യ ഗോവായാഃ പണജി നഗരെ പശ്ചിമക്ഷേത്രീയ പരിഷദഃ അഷ്ടാവിംശതിതമസ്യ ഉപവേശനസ്യ അധ്യക്ഷതാം കൃതവാൻ. തത്ര ഗോവാരക്ഷിബലായ പ്രതിഷ്ഠിതം പ്രസിഡന്റ്സ് പോലീസ് കലരിതി വിശിഷ്ട ധ്വജ സമ്മാനനം പ്രദത്തവാൻ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര ലക്സംബർഗ് ദേശസ്യ ഉപപ്രധാനമന്ത്രിണാ ജേവിയർ ബേട്ടൽ ഇത്യനേന സഹ ഉപവേശനം കൃതവാൻ. ഉക്തവാൻ ച യത് യദാ സമ്പൂർണം വിശ്വം അനിശ്ചിതതാം പ്രതി ചിന്തിതമസ്തി താദൃശേ കാലേ ഭാരത ലക്സംബർഗ് ദേശയോഃ മധ്യേ വിശ്വസനീയാഃ സംബന്ധാ സന്തി. രാഷ്ട്രീയ രാജധാന്യാഃ സത്യനികേതന ക്ഷേത്രേ ഭവന പതനേന മൃതാനാം സംഖ്യ സംവർദ്ധ്യ സപ്ത യാവത് ഉപാഗത. ദില്ലി നഗര നിഗമസ്യ ദക്ഷിണക്ഷേത്രസ്യ ഉപായുക്തം സമേത്യ ചത്വാരഃ അഭിയന്താരഃ താത്കാലിക പ്രഭാവേണ നിലംബിതാഃ. ഭാരതർത്തു വിജ്ഞാന വിഭാഗേന സംസൂചിതം യത് ശ്വഃ യാവത് ബിഹാർ മധ്യപ്രദേശ് പൂർവോത്തരപ്രദേശ ഉത്തരാഖണ്ഡ പശ്ചിമബംഗാള പൂർവോത്തര ഭാരത് ഇത്യേതേഷാം കേഷുചിത് ഭാഗേഷു ച അതിവൃഷ്ടേഃ സംഭാവന അസ്തി. വിശ്വദിവ്യാംഗധനുർവിദ്യാശൃംഖലായാം ശീതലദേവീ അന്തിമചക്രെ പ്രവേശം ലബ്ധ്വാ ഭാരതസ്യ കൃതെ പതകം സുനിശ്ചിതവതീ. അപി ച ടെന്നിസ് സ്പർദ്ധായാം പൂർവതന വിജേതാരൌ അരീനാ സവാലിങ്ക അഥ കാർലോസ് അൽകരാസഃ യു എസ് ഓപ്പൺ പ്രതിയോഗിതായാഃ പ്രാഗുപാന്ത്യചക്രെ സ്വസ്ഥാനം രക്ഷിതവന്തൌ. അഥ വാർത്താഃ വിശദീകൃത്യ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത് ഷാഹ അദ്യ ഗോവായാഃ പണജി നഗരെ പശ്ചിമക്ഷേത്രീയ പരിഷദഃ അഷ്ടാവിംശതിതമസ്യ ഉപവേശനസ്യ അധ്യക്ഷതാം കൃതവാൻ. പരിഷദി ഗോവാ ഗുജറാത്ത് മഹാരാഷ്ട്രൈസ്സഹ കേന്ദ്രശാസിത പ്രദേശൌ ദാദരാ നഗര ഹവേലി ദമനദേവ് ഇത്യേതൌ ച സമ്മിലിതൌ സ്തഃ. ഉപവേശനെ ഗോവായാഃ മുഖ്യമന്ത്രി പ്രമോദ സാവന്തഃ ഗുജറാത്തസ്യ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലഃ മഹാരാഷ്ട്രസ്യ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവീസഃ ച ഭാഗം ഗൃഹീതവന്തഃ. ദാദരാ നഗര ഹവേലി ദമനദേവ് ഇത്യേതയോഃ പ്രതിനിധയഃ അപി ഉപവേശനെ ഭാഗം ഗൃഹീതവന്തഃ. ഉപവേശനസ്യ കാര്യസൂചൌ കേന്ദ്രരാജ്യയോഃ മധ്യേ സാമാന്യഹിതസംബദ്ധാനി പ്രകരണാനി അഥ സംയുക്തരൂപേണ കാര്യാചരണം ച സദൃശാഃ വിഷയാഃ സമാവിഷ്ടാഃ ആസന്. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത് ഷാഹ തലേഗാവ് സ്ഥിതി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയം ഇത്യസ്മിൻ ക്രീഡാംഗണെ ആയോജിതെ സമാരോഹെ ഗോവാരക്ഷിബലായ പ്രതിഷ്ഠിതം പ്രസിഡന്റ്സ് പോലീസ് കലരിതി വിശിഷ്ടധ്വജ സമ്മാനനം പ്രദത്തവാൻ. പ്രസിഡന്റ്സ് പോലീസ് കലരിതി ധ്വജ രാഷ്ട്രപതി കാ നിശാൻ ഇതി നാംന അപി പ്രഖ്യാതഃ. സഹ കസ്മൈചിത് ആരക്ഷിബലായ പ്രദീയമാനേഷു സർവോച്ച സമ്മാനേഷു അന്യതമഃ അസ്തി. അനേന സമ്മാനേന ഗോവാരക്ഷിബലസ്യ രാജ്യസ്യ ജനാന് പ്രതി സമർപ്പിത സേവാ അനുശാസനം പ്രതിബദ്ധത ച സമ്മാനിതാ ഭവതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത് ഷാഹ സമ്പ്രതി പ്രചലിതേ ശ്വഃ ഗുജറാത്ത് മഹാരാഷ്ട്രയോഃ യാത്രയൈ പ്രസ്ഥാസ്യതി. വഡോദരായാം പ്രധാനമന്ത്രി പഞ്ചത്രിംശത് സഹസ്ര കോടി രൂപ്യതോപ്യധിക മൂല്യാനാം വിഭിന്ന വികാസ പരിയോജനാനാം ശിലാന്യാസം ഉദ്ഘാടനം ച കൃത്വാ ഏതാനി

0: प्रतियोगितायाः प्रागुपान्त्य चक्रे स्वस्थानं रक्षितवन्तौ। एकवारं पुनः मुख्याः वार्ताः। केन्द्रीय गृहमन्त्री अमितशाहः अद्य गोवायाः पणजीनगरे पश्चिमक्षेत्रीय परिषदः 28तमस्य उपवेशनस्य अध्यक्षतां कृतवान्। तत्र गोवारक्षिबलाय प्रतिष्ठितं प्रेसिडेंट्स पुलिस कलर इति विशिष्टध्वजसम्माननं प्रदत्तवान्। विदेशमन्त्री डॉ एस जयशंकरः लक्जमबर्ग देशस्य उपप्रधानमन्त्रिणा जेवियर बैटल इत्यनेन सह उपवेशनं कृतवान्। उक्तवान् च यत् यदा सम्पूर्णं विश्वम् अनिश्चिततां प्रति चिन्तितमस्ति, तादृशे काले भारत लक्जमबर्ग देशयोः मध्ये विश्वसनीयाः सम्बन्धाः। राष्ट्रिय राजधान्याः सत्यनिकेतन क्षेत्रे भवनपतनेन मृतानां संख्या संवर्ध्य 7 यावत् उपगता वर्तते। इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 59 മിനിറ്റും 59 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: താങ്കളുടെ ചായ
5: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
4: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
5: എങ്ങനെ?
4: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
5: ഇത്ര എളുപ്പമോ?
4: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
5: എന്റെ പൊന്നോ വേണ്ട.
4: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47ാമത് കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ എത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, NACPAC, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേസ് അന്വേഷിക്കും. തമിഴ്നാട്ടിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും. അപകട കാരണം ഹൈവേ അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും വീഴ്ച തുടങ്ങിയ കാര്യങ്ങളാവും അന്വേഷണ പരിധിയിൽ ഉള്ളത്. തൃശൂർ കുന്നംകുളത്ത് 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. അർത്താറ്റ് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. എടക്കഴിയൂർ സ്വദേശികളായ ദമ്പതികളും 3 വയസ്സുള്ള മകനുമാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും LPG ഇറക്കുമതിയിലുണ്ടായ സമ്മർദ്ദവും കണക്കിലെടുത്താണ് ഈ വർഷം മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
8: സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുവാനും ഉച്ചവെയിലിലെ അസംബ്ലികൾ ഒഴിവാക്കുവാനും അധികൃതർ ശ്രദ്ധിക്കണം. കാട്ടുതീ, മാർക്കറ്റുകളിലെ തീപിടുത്തം എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും വളർത്തുമൃഗങ്ങൾക്ക് തണലും ജലലഭ്യതയും ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
7: പ്രധാനമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ASI സജിത സലീമിന് സസ്പെൻഷൻ. യുവമോർച്ചയുടെ പരാതിയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജപ്രചാരണം നടത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി മുൻ MLA ജോസ് കുറ്റ്യാനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
7: തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചു നീക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് 2 മരണം. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. പ്രായമായ വൈദികരെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് പൊളിച്ചു നീക്കുന്നതിനിടെ തകർന്നു വീണത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ നടന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേളയിൽ 175 പേരെ ഷോർട്ട്ലിസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
10: വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സഹകരണ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത 300-ൽ പരം അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകളിലേക്കാണ് കണ്ണൂർ RI സെന്ററിന്റെ നേതൃത്വത്തിൽ മേള നടത്തിയത്. അഡ്വക്കേറ്റ് TO മോഹനൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ITI പാസ്സായവരെ എല്ലാവിധത്തിലും വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് അപ്രന്റീസ്ഷിപ്പ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന പിണറായി ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്, കണ്ണൂർ മൈനർ ഇറിഗേഷൻ എന്നീ സ്ഥാപനങ്ങൾക്കുള്ള ഉപഹാര വിതരണവും MLA നിർവഹിച്ചു.
7: 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തുടക്കമാകും. വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഈ മാസം 10 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ ശക്തമായ നിലയിൽ. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിൽ ഈസ്റ്റ് സോൺ ഒന്നാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി എല്ലാവരും പുറത്തായി. ആലപ്പുഴയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളവും 3 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അഴീക്കൽ തുറമുഖത്ത് നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെ കൊല്ലം നീണ്ടകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ജീസസ് എന്ന വള്ളം എഞ്ചിൻ തകരാർ മൂലം കുടുങ്ങിക്കിടക്കുന്നതായി ഇന്ന് പുലർച്ചെയാണ് വിവരം ലഭിച്ചത്. ഹിന്ദി ദ്വൈവാര ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 14th മുതൽ 28th വരെ കേരള ഹിന്ദി പ്രചാര സഭ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഉപന്യാസ രചന, പ്രസംഗം, സിനിമാ ഗാനാലാപനം എന്നീ മത്സരങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ 0471 2321378 എന്നീ നമ്പറിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മോഡൽ ഡിസ്ട്രിക്റ്റുകളിലൊന്നായി തിരഞ്ഞെടുത്തതിന്റെ ജില്ലാതല ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ദ്വീപുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും

ഉൾപ്പെടുത്തി സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ പരിസ്ഥിതി സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിൽ പ്രവാസി കമ്മീഷൻ അദാലത്ത് ബുധനാഴ്ച രാവിലെ എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്രവാസികളെ സംബന്ധിക്കുന്ന ഏത് വിഷയവും അദാലത്തിൽ ഉന്നയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം.

പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 22-ാം ദിവസം, മൃഗമോക്ഷം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു വിശ്രുതാ സുശീൽ.

മയന്റെ കരവിരുതിൽ പാണ്ഡവർക്ക് മനോഹരമായ ഒരു രാജ്യസഭ നിർമ്മിക്കപ്പെട്ടു. ദുര്യോധനനും മറ്റും അത് കാണാനായി വന്നു. ദുര്യോധനന് സ്ഥലജല വിഭ്രാന്തിയുണ്ടായി. ഇത് കണ്ട് ദ്രൗപദിയും ഭീമനും പൊട്ടിച്ചിരിച്ചു. ധർമ്മപുത്രർ രാജസൂയയാഗത്തെക്കുറിച്ച് ആലോചിച്ചു. അത് കുന്തിദേവിയോടും കേശവനോടും ഉണർത്തിച്ചു. കേശവന്റെ നേതൃത്വത്തിൽ രാജസൂയയാഗത്തിന് ഒരുങ്ങി. ബ്രാഹ്മണവേഷത്തിൽ ഭീമനും അർജുനനും കേശവനും നഗരത്തിലേക്കിറങ്ങി. സരയൂ നദി കടന്ന് യാത്ര തുടർന്നു ജരാസന്ധന്റെ കൊട്ടാരത്തിലേക്ക്. ബ്രാഹ്മണവേഷധാരികളെ ജരാസന്ധൻ സ്വീകരിച്ചു. അന്തണവേഷത്തിൽ വന്ന ഭീമനോട് ഗദായുദ്ധം ചെയ്യാൻ ജരാസന്ധനൊരുങ്ങി. ജരാസന്ധനും ഭീമസേനനും ഘോരമായ യുദ്ധത്തിലേർപ്പെട്ടു. ജരാസന്ധനെ വധിക്കുവാനുള്ള ഉപായങ്ങൾ കേശവന്റെ മനസ്സിൽ വന്നു. മഗധ രാജാവായ ബൃഹദ്രഥന്റെ കൊട്ടാരത്തിൽ ജര എന്ന ഒരു രാക്ഷസി ഉണ്ടായിരുന്നു. ബൃഹദ്രഥൻ കാശിരാജാവിൻ്റെ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. മക്കളുണ്ടാവാനായി രാജാവ് തപസ്സിന് പോയി. ഗൗതമപുത്രനായ കക്ഷിവാൻ മഗധ രാജാവിന് സന്താനലബ്ധിക്കായി ഒരു മാമ്പഴം പൂജിച്ചു കൊടുത്തു. മാമ്പഴം ഇരുവർക്കുമായി രാജാവ് നൽകി. ഭാര്യമാർ പ്രസവിച്ചു. പക്ഷേ ഒരു ശിശുവിൻ്റേതെന്ന് തോന്നിക്കുന്ന രണ്ട് പിളർപ്പുകളെയാണ് അവർ പ്രസവിച്ചത്. അവിടെയുണ്ടായിരുന്ന ജര ആ രണ്ട് പിളർപ്പുകളെ ബന്ധിപ്പിച്ചു. പെട്ടെന്ന് അതൊരു ശിശുവായി. ആ കുഞ്ഞാണ് ജരാസന്ധൻ. ഇവനെ കൊല്ലുവാൻ ഒരു ഉപാധി മാത്രമേ ഉള്ളൂ. പഴയതുപോലെ ഇവൻ്റെ ശരീരം രണ്ടായി കീറുക. വധിക്കുവാനുള്ള ഉപായം മനസ്സിലായി ഭീമൻ ജരാസന്ധനോട് ഏറ്റുമുട്ടാൻ ചെന്നു. യുദ്ധത്തിനൊടുവിൽ ജരാസന്ധന് വലിച്ചു കീറി തലക്കീഴാക്കി വലിച്ചെറിഞ്ഞു. ജരാസന്ധൻ വധിക്കപ്പെട്ടു. ജരാസന്ധന് ഭീമൻ വധിച്ചുവെന്ന വാർത്ത രാജാക്കന്മാർക്കിടയിൽ പരന്നു. ദുര്യോധനൻ ഭയന്നു വിറച്ചു. ശകുനിയും കർണനും ദുര്യോധനനെ ആശ്വസിപ്പിച്ചു. എല്ലാ രാജാക്കന്മാരും പാണ്ഡവപുത്രനെ ചക്രവർത്തിയായി അംഗീകരിച്ചു. രാജസൂയത്തിനു വേണ്ട ആവശ്യമായ ധനം നൽകി. ദുശാസനന് അടുക്കളപ്പുരയുടെ സാരഥ്യമായിരുന്നു. ദുര്യോധനൻ ദാനധർമ്മങ്ങളുടെ ഭാരം വഹിച്ചു. ഭീഷ്മരും ദ്രോണരും എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചു. രാജാക്കന്മാരും ശ്രേഷ്ഠരായ പൗരന്മാരും സഭയിൽ നിരന്നു. രാജസൂയയാഗത്തിനാരായിരിക്കും അഗ്രപൂജ്യൻ? പലരും ചിന്തിച്ചു. ആ സ്ഥാനത്തേക്ക് എല്ലാവരും കേശവനെയാണ് നിർദ്ദേശിച്ചത്. ഇത് കണ്ട ശിശുപാലൻ എഴുന്നേറ്റ് കൃഷ്ണനെയും പാണ്ഡവരെയും ശകാരിച്ചു തുടങ്ങി. പാണ്ഡുവിനെയും പാണ്ഡവപുത്രരെയും ആക്ഷേപിച്ച് സംസാരിച്ചു. ഭീമൻ ഗദയുമായി മുന്നോട്ട് വന്നു. അർജുനൻ ഗാന്ധീവമെടുത്തു. നകുലനും സഹദേവനും മുന്നോട്ടേക്ക് വന്നു. പോർവിളി മുഴങ്ങി. വ്യാസൻ എല്ലാവരെയും സമാധാനിപ്പിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ കേശവനിലെത്തി. പെട്ടെന്ന് പാഞ്ചജന്യം മുഴങ്ങി. കേശവൻ എഴുന്നേറ്റു. ശിശുപാലനോട് പറഞ്ഞു, ശിശുപാലാ,

0: ഞാൻ അച്ഛൻ പെങ്ങളെ കരുതിയാണ് നിന്റെ ധിക്കാരം സഹിച്ചു കൊണ്ടിരുന്നത്. ഇനി നീ ശബ്ദിക്കരുത്. കേശവന്റെ കരത്തിൽ സുദർശന ചക്രം നിമിഷനേരം കൊണ്ട് ശിശുപാലന്റെ ഗളച്ഛേദം നടത്തി. എല്ലാം ശാന്തമായി. രാജസൂയം ഭംഗിയായി അവസാനിച്ചു. കേശവൻ ശിശുപാലനെ വധിച്ച വൃത്താന്തം കാട്ടുതീ പോലെ പരന്നു. ജരാസന്ധന്റെയും ശിശുപാലന്റെയും വധം രാജാക്കന്മാരെല്ലാം ചർച്ച ചെയ്തു. ഇന്ദ്രപ്രസ്ഥം ശക്തമാവുകയാണ്. രാജാധികാരമില്ലാത്ത കേശവൻ ശക്തനാകുന്നു. ദ്വാരകയുടെ അധികാരം ഗംഗാസമതലത്തോളം നീളുകയും ചെയ്തിരിക്കുന്നു. ശിശുപാലന്റെ മരണം ഏറ്റവും അസ്വസ്ഥനാക്കിയത് സാല്വനെന്ന മിഥിലയിലെ രാജാവിനെയായിരുന്നു. കേശവനോട് പ്രതികാരം ചെയ്യാൻ സാല്വനൊരുങ്ങി. അതിന് പഞ്ചാഗ്നിമധ്യത്തിൽ തപസ്സു ചെയ്തു. വിശിഷ്ടമായ വരങ്ങൾ നേടുകയും ചെയ്തു. കേശവനില്ലാത്ത സമയം സാല്വൻ ദ്വാരകയിലേക്ക് പടനയിച്ചു. ബലഭദ്രനും പ്രദ്യുമ്നനും യുദ്ധസന്നദ്ധരായി. യുദ്ധവൃത്താന്തമറിഞ്ഞ് കേശവൻ ദ്വാരകയിലെത്തി. വസുദേവരെ ബന്ധിച്ച് സ്വാലൻ അലറി വിളിച്ചു. യദുകുലനാഥന്റെ വലതു കരവിരൽ തുമ്പിൽ സുദർശനം പ്രത്യക്ഷപ്പെട്ടു. മായാവിയായ സാല്വന്റെ ഗളച്ഛേദം നടത്തി. സാല്വന്റെ മരണം കാരൂഷാധിപനായ ദന്തവക്ത്രനെ ചൊടിപ്പിച്ചു. വസുദേവരുടെ ഒരു സഹോദരിയുടെ മകനാണ് ദന്തവക്ത്രൻ. കേശവനോട് ശത്രുതയായിരുന്നു. ദന്തവക്ത്രൻ ഗദയുമെടുത്ത് കേശവനോട് യുദ്ധം ചെയ്യാൻ വന്നു. കേശവൻ നിഷ്പ്രയാസം ദന്തവക്ത്രനെ വധിച്ചു. ദന്തവക്ത്രന്റെ സഹോദരനായ വിഠൂരഥൻ പിന്നീട് പോരിനിറങ്ങി. കേശവൻ അവനെയും കാലപുരിക്കയച്ചു. അക്കാലത്ത് മിഥിലയിൽ ശ്രുതിധരൻ എന്നു പേരുള്ള ഒരു സാധു മനുഷ്യൻ ഉണ്ടായിരുന്നു. സാമാന്യം അറിവുള്ളവനുമായിരുന്നു അദ്ദേഹം. കർഷകൻ. ഭിക്ഷാടനം നടത്തിയാണ് ജീവിച്ചു വന്നത്. ദ്വാരകാപതിയായ കേശവനെ ഒന്ന് കാണണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇത് കേട്ടെല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു ചിരിക്കുമായിരുന്നു. മിഥില ഭരിച്ചു കൊണ്ടിരുന്ന ബാഹുലാശ്വൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹവും കേശവപ്രിയനായിരുന്നു. ഒരു ദിവസം കേശവൻ മിഥിലയുടെ അതിർത്തിയിലെത്തി. രാജാവ് വിവരമറിഞ്ഞു. ബാഹുലാശ്വൻ കേശവനെ എതിരേൽക്കാൻ മിഥില ഒരുങ്ങി. ശ്രുതിധരനും മിഥിലാപുരിയിലെത്തി. മാധവൻ വരുന്ന കാര്യം അദ്ദേഹം അറിഞ്ഞു. ഭാര്യയോടും സന്താനങ്ങളോടും സന്തോഷ വാർത്ത അറിയിച്ചു. മാധവൻ നഗരവീഥിയിലെത്തി. മഹാരാജാവ് സന്തോഷത്തോടെ മാധവനെ എതിരേറ്റു. വഴിയിൽ ശ്രുതിധരൻ ചന്ദനവും തുളസിയിലയുമായി കേശവനെ എതിരേൽക്കാൻ നിൽക്കുകയായിരുന്നു. ഭാര്യയും കുട്ടികളുമുണ്ട്. വഴിയോരത്ത് ജനം തിങ്ങിക്കൊണ്ടിരുന്നു. ശ്രുതിധരന് ഏന്തി വലിഞ്ഞു നോക്കിയാൽ മാത്രമേ വീഥി കാണുവാൻ കഴിയുന്നുള്ളൂ. രഥത്തിൽ മഴവില്ലഴകായി മാധവൻ വരുന്നു. ശ്രുതിധരൻ കേശവനെ നോക്കി നിന്നു. പെട്ടെന്ന് കണ്ണൻ രഥം നിർത്തുവാൻ പറഞ്ഞു. രാജാവും മന്ത്രിമാരും ഓടി വന്നു. കേശവൻ രഥത്തിൽ നിന്നും താഴേക്കിറങ്ങി ശ്രുതിധരന്റെ സമീപത്തേക്കെത്തി. ബ്രാഹ്മണനെ ചേർത്ത് പിടിച്ചു. അദ്ദേഹം കണ്ണുനീര് കൊണ്ട് കേശവന്റെ കാലുകൾ കഴുകി. ചന്ദനവും പൂവും അർപ്പിച്ചു. മാധവൻ പറഞ്ഞു, വരൂ, നമുക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് പോവാം. ശ്രുതിധരൻ അത്ഭുതപ്പെട്ടു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണം.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുന്നവന്റെ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ആ സന്തോഷവും അനുഭവങ്ങളും കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മളോട് പങ്കുവച്ചുകൊണ്ടിരുന്നത് കുര്യൻ ചേട്ടനായിരുന്നു. മണ്ണിൽ പൊന്ന് വിളയിക്കാൻ അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങളും നേരിട്ട വെല്ലുവിളികളും കേൾക്കാൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം. ഒട്ടും വൈകിക്കാതെ അദ്ദേഹത്തിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം.
1: നിങ്ങൾ അടുത്ത കാലത്തെ പരിശീലന പരിപാടികളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ജൈവ കൃഷിയുടെ ക്ലാസ് എടുക്കും, ഇച്ചിരി രാസവളം ഇടാൻ പറ്റും. അതായത് അവർ പറയുന്ന ഒരു കാരണം, ചെടികൾക്ക് ന്യൂട്രീഷൻ ആവശ്യമാണ്. ഈ ന്യൂട്രീഷൻ എന്ന ഇംഗ്ലീഷ് പദം ഉപയോഗിക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് നമ്മളെ പോലെ, ഞാൻ ഉൾപ്പെടെ, എനിക്ക് അത്ര വലിയ വിദ്യാഭ്യാസം, ഞാൻ ഉൾപ്പെടെ വിചാരിക്കും എന്തോ വലിയ സാധനമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതിനകത്ത് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ചെടി വളരാൻ ആവശ്യമായ സമ്പുഷ്ട പോഷണങ്ങൾ, അത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് പ്ലസ് ബോറോൺ, സിങ്ക്, മഗ്നീഷ്യം, മോളിബ്ഡിനം, കാൽസ്യം എന്ന് പറയുന്ന എക്സ്ട്രാ വരുന്ന സൂക്ഷ്മ മൂലകൾ, അതായത് ഉപസൂക്ഷ്മ പോഷകങ്ങൾ. ഇതൊരു കുഞ്ഞു വളരാനും വേണം, ഒരു മനുഷ്യ ശിശു വളരാനും വേണം. അതുകൊണ്ടാണ് നമ്മൾ ഗ്രഹിണി എന്ന് പറയുന്നില്ലേ, ഒരു വിളർച്ച, ഒരു കുട്ടി ഉണ്ടായി, അതിന് വിളറിയിരിക്കുന്നു, കണ്ണും തള്ളി, പല്ലൂന്തി, വയറും ചാടിയിരിക്കുന്നു. അപ്പോൾ ഇതിന് ഗ്രഹിണി. അപ്പോൾ ഇതിനെന്താണ്, ധാരാളം ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷെ അത് സ്വാംശീകരിച്ചെടുക്കാൻ അതിൻ്റെ സാധിക്കുന്നില്ല, പോഷണങ്ങൾ സാധിക്കും. ഈ അവസ്ഥ മണ്ണിനും ഉണ്ട്. മണ്ണിൽ പോഷണങ്ങളുണ്ട്, പക്ഷെ അത് ഈ ചെടിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഈ ചെടിക്ക് എടുക്കാൻ പറ്റാത്തതിന് രണ്ട് കാരണങ്ങൾ. ഉദാഹരണത്തിന് ഞാൻ പറയാം, മണ്ണിൽ കാൽസ്യം കുറവാണെങ്കിൽ ചെടിക്ക് ജലാംശം വലിച്ചെടുക്കാൻ പറ്റും, ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇത് സന്തുലിതമാണെങ്കിൽ, മണ്ണിൻ്റെ ഫലപുഷ്ടി സന്തുലിതമാണെങ്കിൽ ചെടികൾ കരുത്തോടെ വളരും, നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടും, ആഹാരത്തിൻ്റെ വക നമുക്ക് കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യണേ, ഒരാൾ വന്നിട്ട് പറയുന്നത് മഗ്നീഷ്യം കുറവാണ്, ഉടനെ മഗ്നീഷ്യം മേടിച്ചുകൊണ്ട്. വേറൊരാൾ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറയുന്നത് ബോറോൺ കുറവാണ്, ഉടനെ ബോറാക്സ് കിട്ടി, അതുകൊണ്ടിട്ടു. ഇത് പ്രകൃതിയിൽ ഈ 70-80 വർഷം മുമ്പ് വരെ എവിടെയായിരുന്നു നിലനിന്നിരുന്നത്? ഇപ്പം നമ്മളെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന എന്താണ്, പശുവിഞ്ഞാണത്തിൽ നൈട്രജൻ മാത്രമേ ഉള്ളൂ. എന്നാൽ നൈട്രജൻ മാത്രം അല്ല ഉണ്ടായിരുന്നത്, അന്ന് അലഞ്ഞ് അഴിച്ചു വിട്ട് നടന്ന് തിന്നിരുന്ന സസ്യങ്ങളുടെ ഇലകളും പുല്ലും തിന്ന് ജീവിച്ചിരുന്ന പശുവിൻ്റെ ചാണകത്തിന് ഗുണമുണ്ടായിരുന്നു, മൂത്രത്തിന് ഗുണമുണ്ടായിരുന്നു, പാലിന് ഗുണമുണ്ടായിരുന്നു. ഇപ്പോൾ നാടൻ പശുക്കളുടെ ബീറ്റാകാസിൽ 2 ആണ് ഉണ്ടായിരുന്നത്. ബീറ്റാകാസിൽ 1 ആണ് അത്യുൽപാദന ശേഷിയുള്ള പശുക്കൾ. ബീറ്റാകാസിൽ 2 എന്ന് പറയുന്നത് ബുദ്ധിപരമായ വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങൾ, തലച്ചോറിൻ്റെ വളർച്ച സഹായിക്കുന്ന ഘടകങ്ങൾ അതിൽ ഉൾച്ചേർന്നിരുന്നത് കൊണ്ടാണ്. ഈ അത്യുൽപാദന ശേഷിയുള്ളത് മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ വളരുന്നവയല്ല, യൂറോപ്പിൽ നിന്ന് വന്നതാണ്. അത് യാക്കെന്ന് പറയുന്ന ശവം തിന്ന് ജീവിച്ചിരുന്ന ജീവിയുടെ ക്രോമസോമും കൂടി ചേർത്ത്, എനിക്ക് അതിൻ്റെ പരിപാടി അറിയില്ല, അതും കൂടി ചേർത്തുണ്ടാക്കിയ ഈ സാധനമാണ്. അളവിൽ കൂടുതൽ കിട്ടും, പക്ഷേ ഗുണത്തിൽ ലോ ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ അത്യുൽപാദന ശേഷിയുള്ളത് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ ന്യൂട്രീഷൻസ് അത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ ഈ ന്യൂട്രീഷൻസ് പ്രകൃതിദത്തമായി നമ്മൾ എങ്ങനെ കൊടുക്കാൻ പറ്റണം? പണ്ട് വെണ്ണീരും ചാണകവും ചവറും ഉപയോഗിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് ഒരു ചെടിയല്ല. ഇപ്പം ബോറോൺ ഈ ഉന്നത്തിൻ്റെ ഇലയിലുണ്ട്, ശീമക്കൊന്നയിൽ നൈട്രജൻ ഉണ്ട്, പയറിൻ്റെ ഇലയിൽ നൈട്രജൻ ഉണ്ട്, പാലയുടെ ഇലയിൽ നൈട്രജൻ ഉണ്ട്, വാഴപ്പിണ്ടിയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, പേഴിൻ്റെ ഇലയിൽ കോപ്പർ അടങ്ങിയിട്ടുണ്ട്, തകരയില കവരാന്ന് നിങ്ങൾ പറഞ്ഞു, അതിൽ സ്വർണം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ സസ്യങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കളനാശിനി ഉപയോഗിച്ചതിനെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഈ ന്യൂട്രീഷൻസ് മണ്ണിൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ സാധനം മേടിച്ചുകൊണ്ടിരുന്നത്. ഈ കമ്പനികളുടെ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇത് രാസപദാർത്ഥങ്ങളാണ്. ഇത് മണ്ണുമായി പ്രതിപ്രവർത്തനം നടത്തുകയും വേരിനെ നശിപ്പിക്കും, അവിടെയുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കും, ഫംഗസിനെ നശിപ്പിക്കും, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികളെ നശിപ്പിക്കും. നമ്മളിടുന്ന ചാണകവും ചവറും ഒക്കെ വിഘടിപ്പിച്ച് ഒരു ചെടിക്ക് വലിച്ചെടുക്കാവുന്ന ക്ലേദം അല്ലെങ്കിൽ സൂക്ഷ്മ പോഷകങ്ങളാക്കി മാറ്റുന്ന ധാരാളം ഭയം വെസിക്കുലർ മൈക്രോറൈസ, ആർഫിസിക്കുലർ മൈക്രോറൈസ, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, പൊട്ടാഷ് ഫിക്സിംഗ് ബാക്ടീരിയ, ഇതെല്ലാം ഈ മണ്ണിലുണ്ടായിരുന്നു. ഇതിനെല്ലാം നമ്മൾ ഭൂമി തരിച്ചിട്ട് സൂര്യപ്രകാശത്തിൻ്റെ ഇതുകൊണ്ട് അത് നശിച്ചുപോയി, ഈ ബാക്ടീരിയകൾ നഷ്ടപ്പെട്ടു പോയി. ഇതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇപ്പോൾ പാക്കറ്റിൽ വാം കിട്ടുന്നുണ്ട്, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ കിട്ടുന്നുണ്ട്. ഇത് ആരുടെ ലാഭത്തിലേക്കാണ് പോകുന്നത്? ഇതുണ്ടാക്കുന്ന കമ്പനിയുടെ ലാഭത്തിലേക്കാണ് പോകുന്നത്. ഇത് കർഷകൻ ഉണ്ടാക്കി വയ്ക്കാൻ ലൈസൻസ് ഇല്ല. കാരണം നീ ഉണ്ടാക്കുന്ന സാധനത്തിന് ഗുണനിലവാരം പരിശോധിക്കാൻ സാറ് വരണം. ആ സാറ് വന്നത് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് തരണേ കൈക്കൂലി കൊടുക്കണം. കൈക്കൂലി കൊടുത്ത് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ നമ്മൾ സൈഡ് ബിസിനസ്സായിട്ട് കപ്പം കൊടുക്കണം. ആർക്കാന്ന് ഞാൻ പറയുന്നില്ല, കപ്പം കൊടുക്കണം. അതല്ല എങ്കിൽ നിനക്ക് ഇവിടെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റിയേ.
2: ശരിക്കും മുൻകാലങ്ങളിൽ കർഷകർക്ക് പ്രകൃതിദത്തമായി കിട്ടിക്കൊണ്ടിരുന്ന ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ കമ്പനികളുടെ നിർബന്ധപ്രകാരം വാങ്ങേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു അല്ലേ?
1: അതെ,
2: അതൊരു നിർബന്ധ ബുദ്ധിയിൽ സംഭവിച്ചതായിരിക്കാം.
1: അല്ല, നിർബന്ധ ബുദ്ധിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏല ഓഫീസ് വഴി അങ്ങോട്ട് കാശ് കൊടുത്ത് ഇങ്ങോട്ട് കാശ് തന്ന് സബ്സിഡി തന്ന് രാസവളം ഉപയോഗിപ്പിച്ചിട്ടില്ലേ? അങ്ങനെ അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ നിങ്ങൾ നട്ടാൽ നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് സബ്സിഡി തരാമെന്നാണ്. അതെന്ത് വേണ്ടിയായിരുന്നു? ഈ മണ്ണിനെ നശിപ്പിക്കുക, അവൻ്റെ കയ്യിലുള്ള വിത്തിനെ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് തന്നെയായിരുന്നു. ഇന്നത് മനസ്സിലാകുന്നുണ്ട്, ഇന്നത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്ന് നമ്മൾ ആ മുട്ട എടുത്തതിന് ശേഷം കരഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക.
2: ഇനിയിപ്പോ നമുക്ക് രക്ഷപ്പെടാം.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നമ്മൾ വേറെ ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ ആദ്യം മനസ്സിൽ ലാഭം എന്ന ചിന്ത അങ്ങോട്ട് മാറ്റി വെക്കുക. ലാഭം എന്താണ്? എൻ്റെ ക്രയശേഷി, എനിക്ക് ആശുപത്രി വാസം കൂടാതെ ജീവിക്കാൻ പറ്റണം, ശുദ്ധവായു ശ്വസിക്കാൻ പറ്റണം, ശുദ്ധജലം കുടിക്കാൻ പറ്റണം, നല്ല ആഹാരം കഴിക്കാൻ പറ്റണം. ഈ മൂന്ന് പ്രാഥമിക, വസ്ത്രം പാർപ്പിടം, സ്വസ്ഥമായി കിടന്നുറങ്ങാനൊരിടം എന്ന് നമ്മൾ പറയല്ലേ. ഇന്ന് ഡൽഹിയിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? അവിടെ ഓക്സിജൻ ഇല്ലല്ലോ, പ്രാണവായു ഇല്ലല്ലോ, അവിടെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അപ്പം പഞ്ചഭൂതങ്ങൾ മലിനമായതുകൊണ്ട് നമ്മൾ ജീവൻ ഭീഷണിയിലാണ്. ഹോമോസാപ്പിയൻ്റെ ജീവൻ ഭീഷണിയിലാണ്. വംശനാശം നേരിടാൻ പോവുകയാണ് മനുഷ്യൻ. കാരണം ഡൽഹിയിൽ ശ്വാസം വലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജോസ്ഗിരിയിൽ എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ നാളെ ഓക്സിജൻ സിലിണ്ടർ കൊടുത്തിട്ട് സ്കൂളിൽ പറഞ്ഞയക്കാൻ പറ്റുമോ? നമ്മൾ വെള്ളക്കുപ്പി കൊടുത്ത് വിടുന്നുണ്ട്, പക്ഷേ ഓക്സിജൻ സിലിണ്ടർ കൊടുത്ത്. അപ്പോൾ അതെന്തിനാണ്? നമ്മളിപ്പോൾ ചെടികൾ നട്ടുപിടിപ്പിക്കണം. ഹരിത സസ്യങ്ങളാണ് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്, കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നത്. നമ്മളിതിനെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് കോൺക്രീറ്റ് കൂടുകളും ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്.
2: പക്ഷെ കുരിഞ്ചേട്ടൻ്റെ തലമുറയ്ക്ക് ശേഷം പിന്നെയും കുറേ തലമുറകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കാഴ്ചപ്പാടിൽ വലിയൊരു വ്യത്യാസം വന്നു. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ രാസവളം ഉപയോഗിക്കാതെ നല്ല രീതിയിലുള്ള കൃഷിയൊക്കെ ചെയ്ത് നല്ല ജീവിത ഉപാധികൾ, ജീവിത മാർഗ്ഗങ്ങൾ, ഉപജീവന മാർഗ്ഗങ്ങളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴും നമ്മൾ ആവശ്യങ്ങൾ അതിൽ ഒതുങ്ങുന്നില്ല. ഇന്നത്തെ തലമുറയ്ക്ക് നമ്മളിപ്പോൾ പാർപ്പിടം, വസ്ത്രം, ആ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ ആവശ്യങ്ങൾ ഒരുപാട് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൃഷി രീതിയിലൂടെ ഈ പറയുന്ന രീതിയിൽ ചെറിയ വരുമാനത്തിൽ, ചെറിയ ലാഭത്തിൽ നമുക്ക് ഒരു കുടുംബത്തെ, ഒരു തലമുറയെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം.
1: തീർച്ചയായിട്ടും കഴിയും. അതിന് സംവിധാനങ്ങൾ ഉണ്ടാവണം. നമ്മൾ ഇന്ന് ധാരാളം സംവിധാനങ്ങളുണ്ട്, പക്ഷേ അതെല്ലാം, ഉദാഹരണത്തിന് ഞാൻ പറയാം, ഓരോ സീസണബിൾ ആയിട്ടുള്ള കൃഷികൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഉദാഹരണത്തിന് ചക്ക, ഏറ്റവും നല്ല പോഷണം നൽകുന്ന ഭക്ഷ്യവസ്തുവാണ്. ഈ ചക്കയെ നമ്മുടെ ദേശത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പ്രോസസ്സ് ചെയ്ത് സംരക്ഷിക്കാനും മൂല്യവർദ്ധിതമാക്കി മാറ്റി സൂക്ഷിച്ചു വെക്കാനുമുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് തലത്തിലില്ല, എന്നാൽ ഇത് മറ്റു സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, മാങ്ങ സീസണായി അത് തീർന്നു. ഇത് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ ഇതിനെ പ്രോസസ്സ് ചെയ്ത് സൂക്ഷിക്കാൻ സംവിധാനങ്ങളില്ല. അപ്പോൾ സീസണബിളായിട്ടുള്ളത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വില കുറയുകയും അത് പിടിച്ചു കുറച്ച് വാങ്ങുകയും അത് കച്ചവടക്കാരുടെ ലാഭത്തിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങൾ ജൈവ സംസ്ഥാനമാണ്. അവിടെയുള്ളവർക്ക് ഈ ചോദ്യം പ്രസക്തമല്ലേ? അവിടെയുള്ളവർ അവരുടെ ആവശ്യങ്ങൾ ഈ കാര്യം കൊണ്ട് നിർവഹിക്കപ്പെടുന്നില്ലേ? അവരെന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിനല്ല പ്രശ്നം. അവിടെ രാസവളങ്ങളും കീടനാശിനികളും നിരോധിച്ചിട്ടുണ്ട്. അവിടെ ആളുകൾ ജീവിക്കുന്നില്ലേ? അവിടെ ആരും ഇത് നിരോധിച്ചതിൻ്റെ പേരിൽ മരിച്ചു വീഴുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാതിരുന്നാലും ഇവിടെ ജീവിക്കാം. കാരണം ഇത് ഉപയോഗിക്കാതെയാണ് നമ്മുടെ പൂർവികരെല്ലാം ജീവിച്ചിരുന്നത്. ഇപ്പോൾ 80-90 വയസ്സായി മരിക്കുന്നവർ ഇത് ഉപയോഗിക്കാതെ ജീവിച്ചവരും കൃഷി ചെയ്തവരുമാണ്. എന്തുകൊണ്ട് അന്ന് ചെയ്ത ഈ 80 കൊണ്ട് ഈ ഭൂമിയെ നശിപ്പിച്ച് കയ്യിലെടുത്തേച്ച് ഇന്ന് ഈ സാങ്കേതിക വിദ്യയുടെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ ഉൽപ്പാദന നഷ്ടത്തിൻ്റെ, അല്ലെങ്കിൽ റവന്യൂ വരുമാനത്തിൻ്റെ പേരും പറഞ്ഞ് എന്തുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യാനായിട്ട്? ഇതിൻ്റെ ആവശ്യമല്ല, ഇത്രേ ഉള്ളൂ. ഈ എല്ലാവർക്കും അധ്വാനിക്കാൻ ആരോഗ്യമുണ്ട്, എല്ലാവരും അധ്വാനിച്ച് പറ്റുള്ളൂ. നിശ്ചിത സമയം വെച്ച് അതിൽ ടെക്നോളജി നിങ്ങൾ ആഡ് ചെയ്തോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മണ്ണിനെ മലിനപ്പെടുത്താതിരിക്കും.

മണ്ണറിഞ്ഞ് ജീവിക്കുന്ന കർഷകന്റെ അനുഭവങ്ങൾ എന്നും നമുക്കൊരു പാഠപുസ്തകം തന്നെയാണ്. കുര്യൻചേട്ടൻ പങ്കുവച്ച കാർഷികാനുഭവങ്ങൾ തീർച്ചയായും ഏവർക്കും പ്രചോദനകരമാണെന്നറിയാം. തുടർഭാഗം കേൾക്കാം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ.

ചെമ്മീൻ കൃഷിയിൽ ചെമ്മീനിനെ ബാധിക്കുന്ന രോഗങ്ങൾ പലപ്പോഴും കർഷകർക്ക് തിരിച്ചടിയാണ്. ചെമ്മീൻ രോഗങ്ങൾ ഹാനികരമായ അളവിൽ കൃഷിപ്പാടങ്ങളിൽ കണ്ടുതുടങ്ങിയത് 1990s ആരംഭത്തിലാണ്. 94-95 കാലഘട്ടത്തിൽ രോഗബാധ മൂലം പല കൃഷിപ്പാടങ്ങളിലെ 70 മുതൽ 100% വരെ ചെമ്മീനുകൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. 3 പ്രധാന ഘടകങ്ങളുടെ അതിസങ്കീർണമായ പ്രവർത്തനം മൂലമാണ് രോഗമുണ്ടാകുന്നത്. അതിൽ 1-ാമത്തെ ഘടകം രോഗത്തിനെ കീഴ്പ്പെടുത്താൻ പറ്റിയ അവസ്ഥയിലുള്ള ആതിഥേയനാണ്. 2-ാമത്തേത് രോഗകാരിയായ അണുജീവിയെയും 3-ാമത്തേത് രോഗാനുകൂലിയായ പരിസ്ഥിതിയും. ചെമ്മീൻ രോഗങ്ങളുടെ കാര്യത്തിൽ ആതിഥേയൻ ചെമ്മീനും രോഗകാരി വൈറസ്, ബാക്ടീരിയ, കുമിൾ, പ്രോട്ടോസോവ എന്നീ അണുജീവികളിൽ ഏതെങ്കിലും ഒന്നുമാണ്. ചെമ്മീൻ പാടങ്ങളിലെ പരിസ്ഥിതിയാണ് രോഗകാരിയായ അണുജീവിക്ക് ചെമ്മീനിൽ രോഗമുളവാക്കാനും രോഗവ്യാപനമുള്ള സാഹചര്യവും ഒരുക്കുന്നത്. ചെമ്മീൻ കൃഷിയിടങ്ങളിലെ ഗുണമേന്മ കുറഞ്ഞ ജലപരിസ്ഥിതി, കൃഷിക്കുപയോഗിച്ച രോഗബാധയുള്ള ചെമ്മീൻ കുഞ്ഞുങ്ങൾ, ജലത്തിലെ ലവണതയിലും ഊഷ്മാവിലുമുണ്ടായ പ്രതികൂല മാറ്റങ്ങൾ എന്നിവ രോഗബാധയ്ക്കും രോഗവ്യാപനത്തിനും കാരണമാകാം. ചെമ്മീൻ രോഗങ്ങൾ പ്രധാനമായും 4 തരത്തിൽപ്പെട്ടവയാണ്: വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, കുമിൾ രോഗങ്ങൾ, പ്രോട്ടോസോവ രോഗങ്ങൾ. ഇതിൽ വൈറസ് രോഗങ്ങളിൽ 4 തരം വൈറസുകളാണ് ചെമ്മീൻ രോഗം ഉണ്ടാക്കുന്നത്. ഇവയിൽ ബാക്കലോ വൈറസ് മൂലമുള്ള രോഗങ്ങളാണ് ഇന്ത്യയിൽ കണ്ടുവരുന്നത്. ചെമ്മീൻ കർഷകർക്ക് പൊതുവെ കേട്ടുപരിചയമുള്ള രോഗമാണ് വെള്ളപ്പുള്ളി രോഗങ്ങൾ. ചെമ്മീനുകൾക്ക് ഏറ്റവും ദോഷം വരുത്തുന്നത് വെള്ളപ്പുള്ളി രോഗങ്ങളാണ്. 1994 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആന്ധ്രാപ്രദേശിലെ ചെമ്മീൻ പാടങ്ങളിലാണ് വെള്ളപ്പുള്ളി രോഗം ഇന്ത്യയിൽ ആദ്യം പ്രകടമായത്. ക്രമേണ അത് ഇന്ത്യയിൽ എല്ലാ കൃഷിപ്പാടങ്ങളിലേക്കും വ്യാപിച്ച് വൻതോതിൽ ചെമ്മീൻ കൃഷിനാശമുണ്ടാക്കി. ചെമ്മീനിന്റെ പുറംതോടിൽ 1 മുതൽ 5 മീറ്റർ വരെ വലിപ്പത്തിലുള്ള വെളുത്ത പൊട്ടുകൾ ആയി പ്രത്യക്ഷപ്പെടുന്ന ഈ രോഗം ചെമ്മീനിന്റെ എല്ലാ ആന്തരാവയവങ്ങളെയും ബാധിക്കും. ചെമ്മീൻ ചുവപ്പ് നിറമായി തീരുകയും കൂട്ടത്തിൽ ചത്തുപോവുകയും ചെയ്യുന്നു. യാതൊരു ചികിത്സയും ഫലപ്രദമല്ല. 94-95 കാലഘട്ടത്തിൽ വെള്ളപ്പുള്ളി രോഗം മൂലം ഏകദേശം 300 കോടി രൂപയുടെ വിളനഷ്ടം ഉണ്ടായി എന്നാണ് കണക്കുകൾ പറയുന്നത്. കൃഷി ഒഴിവുകാലം നടപ്പാക്കി പാടങ്ങൾ വറ്റിച്ച് സൂര്യപ്രകാശത്തിൽ ഉണക്കി കുമ്മായം വിതറി അണുവിമുക്തമാക്കിയാൽ രോഗവ്യാപനം നിയന്ത്രിക്കാം. ഇന്ത്യയിൽ ആദ്യമായി 1994 ജൂലൈയിൽ ആന്ധ്രയിലെ നെല്ലൂരിൽ ചെമ്മീൻ പാടങ്ങളിൽ കണ്ടുവന്ന രോഗമാണ് മഞ്ഞത്തല രോഗം. ഇതും ബാക്കലോ വൈറസ് കാരണമാണ് ഉണ്ടാവുന്നത്. 1992-93 കാലഘട്ടത്തിൽ തായ്ലാന്റിൽ നിന്നും ഒളിച്ചു കടത്തിയ കാരച്ചെമ്മീനിന്റെ തലഭാഗവും പിന്നീട് ശരീരം മുഴുവനും തന്നെ മഞ്ഞ നിറമായി 4 മുതൽ 5 ദിവസത്തിനുള്ളിൽ ചെമ്മീൻ ചത്തുപോകുന്നു. ഉദ്ദേശം 1 മാസം പ്രായമായ 5 മുതൽ 15 ഗ്രാം വരെ തൂക്കമുള്ള ചെമ്മീനിലാണ് ഈ രോഗബാധയുണ്ടാകുന്നത്. ചെമ്മീൻ പാടങ്ങളിലെ ജലത്തിൽ ലവണാംശവും ഊഷ്മാവും സാധാരണ അളവിനേക്കാൾ കൂടുമ്പോഴാണ് മഞ്ഞത്തല രോഗം പ്രത്യക്ഷപ്പെടുന്നത്. ചെമ്മീൻ ലാർവകളെ ബാധിക്കുന്ന മോണോഡോൺ ബാക്കലോ വൈറസ് രോഗമാണ് MBV വൈറസ് രോഗം എന്ന് പൊതുവിൽ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് ഈയിടെയായി കണ്ടുതുടങ്ങിയിട്ടുണ്ട്. ഈ രോഗം കാരണം ചെമ്മീൻ ചത്തുപോകുന്നില്ല, എന്നാൽ അവ ദുർബലമാവുകയും വളർച്ച മുരടിക്കുകയും ചെയ്യുന്നു. ഇവ ബാക്ടീരിയ, കുമിൾ രോഗങ്ങൾക്ക് വേഗം അടിമപ്പെടും. ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങൾ ഏതു പ്രായത്തിലും വലിപ്പത്തിലുമുള്ള ചെമ്മീനുകളെയും ബാധിക്കും. ഏറോമോണസ്, വിബ്രിയോ, സ്യൂഡോമോണാസ് എന്നീ വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകളാണ് രോഗമുണ്ടാക്കുന്നവ. ചെമ്മീനിന്റെ ശരീരോപരിതലം, ചെകിളപ്പൂക്കൾ, വാൽച്ചിറകുകൾ, മറ്റു ശരീരഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കാണുന്ന അഴുകലുകളും വ്രണങ്ങളും ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. ഫ്യൂസാരിയം, ലഗ്നീഡിയം തുടങ്ങിയ കുമിളുകൾ ചെമ്മീൻ ലാർവകളിൽ രോഗമുണ്ടാക്കി ഹാച്ചറികളിൽ വൻ നാശമുണ്ടാക്കുന്നു. മൈക്രോസ്പോറീഡിയ തുടങ്ങിയ പ്രോട്ടോസോവകളും ചെമ്മീൻ ലാർവകളും വലിയ കുഞ്ഞുങ്ങളെ ബാധിക്കാറുണ്ട്. ഇത്തരത്തിൽ

0: ചെമ്മീനിനെ ബാധിക്കുന്ന ഏതുവിധ രോഗങ്ങൾക്കും പരമാവധി നിയന്ത്രണ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്ടീരിയ, കുമിൾ, പ്രോട്ടോസോവ രോഗങ്ങളെ അണുനാശിനികളായ അയഡോഫോർ, ഫോർമാലിൻ എന്നിവയുപയോഗിച്ച് ചെമ്മീൻ ഹാച്ചറികളിൽ നിയന്ത്രിക്കാനാവും. എന്നാൽ വലിയ ചെമ്മീൻ പാടങ്ങളിൽ അപ്രകാരമുള്ള അണുനാശിനി പ്രയോഗങ്ങൾ സാധ്യമല്ല. ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സാരീതികൾ ജലാശയങ്ങളിൽ യാതൊരു കാരണവശാലും അനുവദനീയമല്ല. എന്തെന്നാൽ അവ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാനിടയുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ ചെമ്മീൻ കൃഷി അവലംബിക്കുക എന്നതാണ് രോഗങ്ങളിൽ നിന്നുള്ള നിവാരണ മാർഗം. ശാസ്ത്രീയമായ രീതിയിലും ക്രമത്തിലും തയ്യാറാക്കിയ ചെമ്മീൻ പാടങ്ങളിൽ വേണ്ടത്ര അളവിലും താഴ്ചയിലുമുള്ള ജലവിധാനമൊരുക്കി അനുവദനീയമായ ലവണതയും ഊഷ്മാവും നിലനിർത്തണം. ചെമ്മീൻ ഹാച്ചറികളിൽ നിന്നും ആരോഗ്യമുള്ള ചെമ്മീൻ കുഞ്ഞുങ്ങളെ മാത്രമേ കൃഷിക്ക് ഉപയോഗിക്കാവൂ. വിദഗ്ധോപദേശമനുസരിച്ച് കുഞ്ഞുങ്ങളെ സ്റ്റോക്ക് ചെയ്യണം. അമിതവും ക്രമരഹിതവുമായ ആഹാരം ഒഴിവാക്കണം. ഓരോ വിളവെടുപ്പിന് ശേഷവും പാടം വറ്റിച്ച് മാലിന്യവിമുക്തമാക്കി ഉണക്കണം. ഒന്നിടവിട്ട സീസണിൽ ക്രോപ്പ് ഹോളിഡേ പാലിക്കണം. ഒരിനം ചെമ്മീൻ മാത്രം തുടർച്ചയായി കൃഷി ചെയ്യാതിരിക്കണം. ഹരിത സമൃദ്ധിയുടെ ഇന്നത്തെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. കൃഷിയും കർഷകനും എന്നും നമ്മുടെ അഭിമാനമാണ്. റേഡിയോ മലബാറിനൊപ്പം തുടരുക. നന്ദി.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
6: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492-471-400, 7025-9000-18.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
6: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
7: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗ് നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹത്തി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മൂല്യം റാങ്കിംഗിൽ മാത്രമല്ലെന്നും സമൂഹത്തെ പരിവർത്തനം ചെയ്യാനുള്ള അതിന്റെ ശേഷിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൂതനമായി മാറണമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പടിഞ്ഞാറൻ മേഖലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ ചേർന്നു. കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കുമിടയിൽ ഏകോപനം ആവശ്യമായ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിച്ചു. ഗോവ പോലീസിന്റെ അർപ്പണ മനോഭാവം, അച്ചടക്കം, പ്രതിജ്ഞാബദ്ധത എന്നിവ മാനിച്ചാണ് പുരസ്കാരമെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി.
1: गोवा पुलिस की सेवा राष्ट्रपति जी के दिए हुए निशान के साथ देश भर की पुलिस की कतार में खड़ी है. ये गौरव जिन जिन राज्यों की पुलिस को मिला वो पुलिस के गौरवशाली इतिहास, साहस, अनुशासन और समर्पण के कारण ही प्रेसिडेंट कलर से सम्मानित करने का काम किया है.
0: ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. മുൻപ് നഗര മേഖലകളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലയിൽ 45 ദിവസവുമായിരുന്നു ഇടവേള. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്താണ് മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സീറ്റുകൾ, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങൾ, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി നിയമസഭാ സീറ്റ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് ഒക്ടോബർ 6 വോട്ടെണ്ണൽ 9 നടക്കും. വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. ഈ മാസം 16 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അന്താരാഷ്ട്ര നാണയനിധി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലർക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ IMF ബന്ധം ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ AllIndia Radio News Tiruvananthapuram.

0: ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമസംഘം ലക്നൌവിലെ സീതാപൂർ ജില്ലയിലെ ലോകപ്രശസ്തമായ ലക്നവി ചിക്കൻകാരി എംബ്രോയിഡറി കേന്ദ്രം സിധൌലി സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഉത്തർപ്രദേശിൽ നിന്ന് ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
2: നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഗൾ പാരമ്പര്യത്തിൽ വേരൂന്നിയ അതിലോലമായ കൈത്തയ്യൽ കലയാണ് ചിക്കൻകാരി. സർക്കാരിന്റെ ഒരു ജില്ല ഒരുൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായാണ് ചിക്കൻകാരി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. കോട്ടൺ, മസ്ലിൻ, ജോർജറ്റ്, ഓർഗൻസ തുടങ്ങിയ നേർത്ത തുണിത്തരങ്ങളിൽ സൂചി ഉപയോഗിച്ച് അതീവ ശ്രദ്ധയോടെ ചെയ്യുന്ന എംബ്രോയിഡറിയാണ് ചിക്കൻകാരി വസ്ത്രങ്ങളുടെ പ്രത്യേകത. ബഖിയ, ജാലി, പഷ്ണി തുടങ്ങിയ വ്യത്യസ്തവും സങ്കീർണവുമായ തുന്നൽ രീതികളാണ് ഇവിടെയുള്ള കരകൌശല വിദഗ്ധർ പ്രയോഗിക്കുന്നത്. സിധൌലിയിലെയും പരിസര ഗ്രാമങ്ങളിലെയും ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വയം ും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്ന പ്രധാന കുടിൽ വ്യവസായമാണിത്.
1: ദേശീയപാത നിർമ്മാണ മേഖലയിലെത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. അതേസമയം കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിൽ 8-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. ലോറി ഡ്രൈവർമാർക്ക് പുറമെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കേസിൽ പ്രതി ചേർക്കും. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7 പരിക്കേറ്റ 3 നില ഗുരുതരമാണ്. സംഭവത്തിൽ കെട്ടിടമുടമയെ അറസ്റ്റ് ചെയ്തതായി ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അറിയിച്ചു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനും ഡൽഹി സർക്കാർ ഉത്തരവിട്ടു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഹോസ്റ്റലുകളുടെയും പേയിംഗ് ഗസ്റ്റ് കെട്ടിടങ്ങളുടെയും സമഗ്രമായ സുരക്ഷാ പരിശോധന 1 പൂർത്തിയാക്കാൻ ഡൽഹി ഹൈക്കോടതി മുനിസിപ്പൽ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബീഹാറിൽ പ്രളയക്കെടുതികൾ രൂക്ഷം. 12 10 ലക്ഷത്തിലധികം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ഗംഗ ഉൾപ്പെടെയുള്ള പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1355. ചിത്വാൻ, നവാൽ പരസി, റാസുവ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത്. ഫോട്ടേകോസി, തൃശൂലി നദികളിലെ വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ ജോലി ചെയ്തിരുന്ന 919 പേർ ഉൾപ്പെടെ നിരവധി പേരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം നേപ്പാളിൽ ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 2026 ഡ്യൂറന്റ് കപ്പ് വിജയികളായ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രസിഡന്റ്സ് കപ്പ് സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഡ്യൂറന്റ് ഫുട്ബോൾ ടൂർണമെന്റ് സൊസൈറ്റി പ്രസിഡന്റും സംയുക്ത സൈനിക മേധാവിയുമായ ജനറൽ NS രാജ സുബ്രഹ്മണി, സൊസൈറ്റി വൈസ് പ്രസിഡന്റുമാരായ കരനാവിക വ്യോമസേന മേധാവിമാരും പങ്കെടുത്തു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശ വ്യാപാര മന്ത്രിയുമായ സേവിയർ ബെറ്റലുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 നിഫ്റ്റി 119 നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 480 കുറഞ്ഞ 1,13,040 ഗ്രാമിന് 14,130 ഇന്നത്തെ വില. ആഗോള കാലാവസ്ഥാ വാഗ്ദാനങ്ങൾ ദ്രുതഗതിയിൽ നടപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 4 UN കാലാവസ്ഥാ വാരാചരണത്തിന് ഇന്ന് അസർബൈജാനിലെ ബാക്കുവിൽ തുടക്കമായി. ഈ മാസം 17 വരെ നടക്കുന്ന 5 ദിവസത്തെ യോഗത്തിൽ ഭരണകൂട പ്രതിനിധികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യവസായ പ്രമുഖർ, കാലാവസ്ഥാ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28th സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചക

വാതക സിലിണ്ടർ ബുക്കിംഗിലെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കലേ?
1: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
3: പോകുന്നില്ലേ, എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കു
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 9496 974 141.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, ടി എം ടി, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
7: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
8: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
7: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
8: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
7: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
8: കോക്കനട്ട്.
7: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
8: ഫോൺ 9188951780.
4: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
9: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഈ നേരത്തെ വരാത്തിയാണല്ലോ, എന്നാ നിന്നാ പറ്റിയേ?
1: ഞാന് പറമ്പത്ത് കൂട്ടി ഇങ്ങനെ കേറിയിട്ട് നടന്നു കടന്നു നോക്കുമ്പോ ഇന്റെ പുരക്ക് മുമ്പിലെത്തി. അപ്പൊ ഞാൻ വെച്ചൊന്ന് കേറിയിട്ട് പോകാം, ഇനി വൈകുന്നേരം നടക്കാനൊന്നും കയ്യല്ലാന്ന്. പിന്നെ ഇടവരായ നേരവും കാലെല്ലാം നോക്കേണ്ട കാര്യമുണ്ട കരണ. എപ്പം വേണ്ടിക്കും വന്നൂടെ, എനിക്കെന്തെങ്കിലും വിരോധം ഉണ്ടാ?
0: അങ്ങനെ പറഞ്ഞല്ല എന്റെ അമിന്ത, ഈ നേരത്തെ നിങ്ങള് സാധാരണ വരാറില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞാന്ന്.
1: എല്ലാ നീ നേടിയൊന്നും പോയിട്ടില്ലേ?
0: ഇല്ലപ്പ, ഞാൻ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് പറമ്പത്തെല്ലാം കേറി ഒന്ന് അടിച്ചു വാരിയെല്ലാം വൃത്തിയാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്.
1: കരണ കഴിഞ്ഞ
0: എന്ന്?
1: അല്ല, മഴയെല്ലാം കഴിഞ്ഞാ ഒന്നും കോളൊന്നും കാണുന്നില്ലല്ലോ.
0: അതന്നെ ഞാനും അതന്നെ വിചാരിക്കുന്നത്. അല്ലപ്പ ഇങ്ങനെയാകുമ്പോ ഇനി എന്നാ ചെയ്യാ, മഴയൊന്നും ഇല്ലാണ്ട്?
1: ഇത് പറയലോ, നാളെ മറ്റന്നാളെ മഴയും ആയിരിക്കും. എനിക്കെന്തറിയാ ഇവരെ പറ്റിട്ട്.
0: എല്ലാമിന് ഈ മഴ പെയ്തില്ലെങ്കിൽ വരുന്ന കാലം ചെയ്യാ.
1: എന്റെ കരണ, ഇതെല്ലാം നമ്മളിപ്പം പറയൂ. കൊറേ കൈമുണ്ട് രണ്ടു ദിവസം മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ. നേരെ നീ എന്നാ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞേ ഉയന്റെ അമിൻതാനൊക്കെ പുറത്തിറങ്ങാനാകുന്നില്ല, അങ്ങനെ ഇങ്ങനെ മഴയായിട്ട് പണിക്ക് പോകാനാകുന്നില്ല. നീ എന്തെല്ലാം മഴേനെ കുറ്റപ്പെടുത്തിനി. ഇപ്പം രണ്ടു ദിവസം മഴ നിക്കുമ്പോഴൊക്കെ എനിക്ക് എന്താവില്ല ഇത് അല്ലേ?
0: എല്ലാമിൻതാ മഴ നിന്നോട്ട്, പക്ഷെ നിക്കാൻ കഴിയണ്ടേ? എന്തിന്നാന്ന് ചൂടുന്ന്?
1: അത് നീ പറഞ്ഞ നേരാട്ടാ. ഒരു 9:30 നമ്മളൊക്കെ ചൂടിങ് വന്ന്
0: ആണ്.
1: ഒരു തണുപ്പ് എന്ന് പറഞ്ഞ സാധനവും ഇല്ലാട്ടാ.
0: വെള്ളം കുടിച്ച് കുടിച്ച് കുടിച്ച് മരിച്ചേന്ന്. ഇനിയിപ്പം വെള്ളം ഇല്ലാണ്ടാവോന്ന് നിനക്ക് പേടി.
1: അതെല്ലാം ഉണ്ടാവും, അപ്പളൊക്കെ മഴ പെയ്യും. പിന്നെ നമ്മളെ കറക്കരത്തിന് മഴ കഴിഞ്ഞ് ഇനി തുലാത്തിലൊരു മഴ വരാനുണ്ടല്ലോ. അത് വന്നു കഴിഞ്ഞാ പിന്നെ പ്രശ്നമില്ല, ഇടിയും ഗോളും മഴയും മിന്നലും ഒന്നും പറയണ്ട.
0: അല്ല അമിൻതാ, ഞാൻ ഇങ്ങനെ ആലോചിക്കാന്ന്, ഇതൊന്നും നാം ഇങ്ങനെ നേരവും കാലവും ഇല്ലാണ്ട് ഇങ്ങനെ പെയ്യുന്നെന്ന്. വ്യവസ്ഥയൊന്നും ഇല്ലാന്ന്, തോന്നിയ പോലെ പെയ്യുക, തോന്നിയ പോലെ മഴ വരുക, ഇതെന്നാ ഇത്?
1: അതാണ് കരണ, കാലാവസ്ഥയിലുള്ള മാറ്റം.
0: അല്ല അതിനാന്ന് ഞാനും പറഞ്ഞു വരുന്നത്, അതിനൊരു കാരണം വേണ്ടേ?
1: കാരണം എനിക്കറിയില്ലേ.
0: എന്ത് കാരണം?
1: അതിനൊരു കാരണുണ്ട് പുറകില്.
0: എന്നാ പിന്നെ നിങ്ങൾ പറ.
1: അതായത് കരണ, എല്ലിന്റെ അടുത്ത് കുത്തുവാന്നാറ്റം പറഞ്ഞൊരു സംഭവം ഉണ്ടായില്ലേ?
0: സംഭവം
1: ആ, അതാണ് ഈ പ്രതിഭാസത്തിന്റെ കാരണം. എല്ലിനോ പല്ലിനോ എന്തോ ഒരു പരിക്ക് പറ്റിട്ടാണ് ഈ ഇങ്ങനെയെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്.
0: ഈ മനുഷ്യന്മാരെ എല്ലിനും പല്ലിനെല്ലാം പരിക്ക് പറ്റിയ ഈ മഴയുമായിട്ട് ബന്ധം, ഈ കാലാവസ്ഥയായിട്ട് എന്താ ബന്ധം?
1: ഇപ്പോഴത്തെ കാലമൊന്നും പറയാൻ പറ്റൂല മോനെ. ഇപ്പൊ എല്ലിനും പല്ലിനും എന്തെങ്കിലും പറ്റിയാ തന്നെ അത് കാലാവസ്ഥക്കെല്ലാം മാറ്റം വരൂ എന്നാന്ന് കണ്ടുപിടിത്തോ?
0: അല്ല എന്നിട്ട് ഇപ്പൊ ആരാണ് എല്ലിന്റെ ഇടക്ക് എടുത്ത് കുത്തിയത്?
1: അതറിയില്ല, ഞാൻ പേപ്പറിൽ വായിച്ചത് അതിനോട് പറഞ്ഞേ. എന്തോ ഒരു എല്ലിനോ പല്ലിനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രതിഭാസം ആവുമല്ലോ ഇതിനെല്ലാം കാരണം എന്നാ പറയാൻ നിൽക്കുന്നത്. പണ്ടങ്ങാറ്റ് ഇങ്ങനെ ഇണ്ടേനുവ കരണ, കർക്കടകം എന്ന് പറഞ്ഞാൽ എന്നാന്ന്?
0: പിന്നെ
1: വെള്ളപ്പൊക്കം പോലെ അല്ലായിരുന്ന ആ കാലം നീനു?
0: പിന്നെ പറയണ,
1: ആർക്കെങ്കിലും പുറത്തു പോകാൻ പറ്റുക, ആർക്കെങ്കിലും പണിക്ക് പോകാൻ പറ്റുക, എന്തേനുള്ള പെയ്ത്ത്. പിന്നെ തുലാവർഷാകട്ടെ, ഇടീന്ന് പറഞ്ഞാൽ ഒരു 12 മണി 1 മണി കഴിയുമ്പോഴൊക്കെ തന്നെ മെല്ലെ ഇരുടാകാൻ തുടങ്ങും. പിന്നെ വൈകുന്നേരം 4 മണി നമ്മളൊക്കെ ഇടിയോടും മഴയോടും മിന്നലോടും കൂടിയിട്ടുള്ള
0: മഴ മുറ്റത്ത്. എന്നാലും എന്റെ അമിന്ത, പണ്ടത്തെ കാലം ഇങ്ങനെല്ലാം പെയ്ത്ത് പെയ്തിട്ടു ഇടിയും മിന്നലും എല്ലാം അടിച്ചിട്ടു ആരെങ്കിലും മരിക്കൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാ?
1: ഇല്ല.
0: നോക്കിയാട്ടെ, കുന്നിടിയോ അല്ലെങ്കിൽ കയറ് പൊട്ടല ഉരുള് പൊട്ടല അങ്ങനെ എന്തെങ്കിലും നമ്മള് പണ്ട് കേട്ടിനെ എന്റെ അമിന്ത?
1: ഇല്ല. എന്തിട്ടാ നീനെല്ലാം കാരണം എന്ന് എനിക്കറിയാ.
0: ഇല്ല നിങ്ങള് പറ.
1: ഇതെല്ലാം മലയെല്ലാം ഒടിച്ചിട്ടല്ലടോ പിന്നെ റോഡും വഴിയും വീടും എല്ലാം എടുത്തിനി. പിന്നേടിയാ, പിന്നെ പ്രകൃതിക്കും ഉണ്ടാവൂലേ ദേഷ്യം പിടിക്കുന്നേ? അന്ന ഇങ്ങള് വേണ്ടാണ്ടല്ലേ പിന്നെ മണ്ണിടിക്കുന്നു പറഞ്ഞല്ലേ, ഇവർക്കെല്ലാം ദേഷ്യം വരുവോ?
0: നിങ്ങൾ പറഞ്ഞ വാസ്തവം
1: അങ്ങനെയാന്ന്. കുന്നിടിയും വന്ന് എന്ത് വന്നേ ഉരുൾപൊട്ടല് വരുന്നേ. ആ കുന്നിന് നല്ലൊരു എല്ലുണ്ട് കേട്ടാ, ആ എല്ലിന് എന്തോ പറ്റി അതുകൊണ്ടാന്ന് ഇങ്ങനെ വരുന്നേ ഉരുൾപൊട്ടലല്ലോ.
0: അല്ല ഇതിനിപ്പോ ഇങ്ങനെ ആയി കഴിഞ്ഞാല് നമുക്ക് ഈ നാട്ടിൽ നിക്കാൻ പറ്റൂലല്ലോ.
1: ഇല്ല എടോ, മനുഷ്യന്റെ ഒരു കാര്യം എടുത്ത് നോക്കിയിട്ട് കൈക്കോ കാലിനോ എന്തെങ്കിലും വീലും പൊട്ടലും പൊറ്റിയാലും നമ്മൾ എത്ര കാലം കിടപ്പിലാവുന്നുണ്ട്. അതേപോലെ തന്നെയല്ലേ കുന്നിനും ഉണ്ടാവുക. ആടന്ന് എവിടുന്നെങ്കിൽ ഈ ജെ സി ബി കൊണ്ട് മാതിയിട്ട് അതിനും ഉണ്ടാവൂലെ വേദന ഇതല്ലോ. അപ്പൊ അടങ്ങ് കുന്നിടിഞ്ഞു പോന്ന്.
0: ഓ, അപ്പൊ അതിന്റെ പ്രതിഷേധാന്ന് കാണുന്നല്ലോ.
1: അതെ, ആ ദേഷ്യം എന്ത് ചെയ്ത് മനുഷ്യന്മാരോട് തീർക്കുന്നു, അത്രയേ ഉള്ളു. നീ അത് വിചാരിച്ചിട്ട് കുന്നിന്റെ അടിയൊന്നും പോയി നിക്കണ്ടേ?
0: അല്ല എന്തായാലും നമുക്ക് ഇങ്ങനെയാകുമ്പോ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാൻ നമുക്ക് ഇപ്പൊ കുട്ടിരാമട്ടനല്ലേ ഉള്ളൂ.
1: അപ്പൊ ഞാൻ പറഞ്ഞൊന്നും എനിക്ക് തിരിഞ്ഞിട്ടില്ലേ?
0: അല്ല എന്നാലും നമുക്കൊന്ന് ഉറപ്പിക്കുന്നത് നല്ലതല്ലേ?
1: ഞാൻ പറഞ്ഞൊന്ന് ഉറപ്പിച്ചൂടാ.
0: എന്നാലും രാമിത്ത, നിങ്ങൾ ഈ പറഞ്ഞ എല്ലിനും പല്ലിനെല്ലാം ഇങ്ങനെ എന്തെങ്കിലും പറ്റുമ്പോ ഈ മഴ പെയ്യലും കാലാവസ്ഥയിലും മാറും പറയുന്നത് അനക്കങ്ങ് വിശ്വാസം വരുന്നില്ല രാമിത്ത.
1: എന്റെ കാരണം ഇത് ഞാൻ പറഞ്ഞല്ല, നീ ഇടക്കിടക്ക് പേപ്പറും ടി വി എല്ലാം നോക്കണോ? അവരാ പറഞ്ഞു നീ എഴുതി കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലിനോ പല്ലിനോ എന്തോ പറ്റീന്, അതുകൊണ്ടാണ് കാലാവസ്ഥക്ക് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതെന്ന്.
0: എന്നാലും എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ലല്ലോ.
1: പിന്നെ ശ്രദ്ധയപ്പെടാത്തതെന്ന, ഞാൻ പറഞ്ഞ അതേ കാര്യാണ് വള്ളി ഉള്ളി തെറ്റണ്ട ആര് പറയുന്നത്? കൂട്ടരാമാടൻ പറയുന്നത്.
0: മേടിക്ക്
1: നമുക്ക് പോയി നോക്കാം.
0: എന്നാ പിന്നെ നമുക്ക് അത് കറിഞ്ഞിട്ടന്നെ ബാക്കി കാര്യം.
1: ബാക്കി കാര്യല്ലേ, നേരം നീ എന്നാ പറയാന്നറിയാം. അമിത ഇങ്ങള് പറഞ്ഞതാണ് കറ്.

0: ഇട്ടിരുന്നു. നീ എന്നോട് പറഞ്ഞൊന്നും നീ കുട്ടരാമട്ടനോട് പറയണ്ട, അത് തേച്ചു എന്ത് ചെയ്യൂ, കുട്ടരാമട്ടൻ വിളിച്ചെടുത്തിട്ട് അത് തന്നെ പറഞ്ഞാളിയു. ഞാൻ പറഞ്ഞ ആടെ തന്നെ എന്നിട്ടോ.
1: എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ എന്റെ ബാക്കി കാര്യം.
0: എടോ പണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത കൊറേ വിവരങ്ങളാന്ന് ഇപ്പം പറയുന്നത്, എനിക്കെന്തറിയാ കുട്ടരാമട്ടനെ പറ്റിട്ട്.
1: പറഞ്ഞു ഒച്ചത്തിലൊന്നും പറഞ്ഞാക്കല്ല, മൂപ്പര് വരുന്നുണ്ട്.
0: മൂപ്പര് വന്നാലെടോ, ഞാനാന്ന് പണ്ടല്ലോ ഒന്ന് ക്ലാസ് കൊടുത്തോത്തിനി. പിന്നെ ഞാൻ എല്ലാരും കുട്ടരാമട്ടാന്ന് വിളിക്കുമ്പോ ഞാനും അങ്ങനെ വിളിച്ചു പഠിച്ചു. അന്നാക്കട്ട അത്ര ഇളയതാന്ന്
1: അറിയാം എനിക്ക്. ഒന്നുമില്ല കൂട്ടിരാമാട്ടാ, നമ്മളെ ആമിൻ താക്ക് എന്തോ എല്ലിനോ വലിയ നേടി എന്തല്ലോ എന്തല്ലോ പറ്റിയെന്നെല്ലാം പറയുന്നുണ്ട്. അനക്ക് ഇവർ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല.
2: എല്ലിനാ എന്ത് പറ്റിയ അമിനത്താ?
0: എല്ല കൂട്ടിരാമാട്ടാ, ഞാൻ പറഞ്ഞ ശരിയാന്ന്. ഇവൻ പേപ്പറും ടിവിയും നോക്കാത്തത് എന്റെ കുറ്റാന്നോ? അല്ലല്ലോ.
2: നിങ്ങൾ ഇപ്പൊ ഏത് വിഷയത്തെ കുറിച്ചാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്?
0: മഴേനെ കുറിച്ചിട്ടാന്ന് പറഞ്ഞോണ്ടിരുന്നേ. ഇപ്പൊ എന്താടോ മഴ പെയ്യാത്തതെന്ന് അപ്പം പറഞ്ഞ അന്നോളി കാരണമൊന്നും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മഴക്ക് എല്ലിനോ പല്ലിനോ പറ്റീന്ന്. ഇന്നലെയോ മിഞ്ഞാൻ നാട്ട് ടിവിയിലും വാർത്തയിലെല്ലാം പറയുന്ന കേട്ടിനി. അതാണ് ഞാൻ പറഞ്ഞത്. ആ സത്യല്ലേ കൂട്ടരാമാട്ടാ?
2: സത്യാണ്, എല്ലിനോ ആണ് സംഭവം.
0: അതാ എന്തുണ്ട് കാരണാ?
1: ഓർന്ന് പറഞ്ഞേ.
0: അതെ
2: അതെ, എല്ലിനോ എന്ന് പറഞ്ഞാല് അത് നമ്മുടെ അസ്ഥികളല്ല, മനുഷ്യന്റെ അസ്ഥികളല്ല, എൽ നിനോ എന്നാണ് പറയാ. അത് കേൾക്കുമ്പോ വാർത്ത കേൾക്കുമ്പോ നമുക്ക് എല്ലിനോ എന്ന് തോന്നിപ്പോവും. അപ്പൊ ആമിനത്തെ വിചാരിച്ചും ഒന്നിക്ക് എല്ലിനോ അല്ലെ പല്ലിന് എന്തോ പറ്റിട്ടാണ് മഴ ഇല്ലാത്തത് എന്നൊക്കെ അല്ലേ.
0: എന്തോ ഒരു പ്രതിഭാസം, എന്തോ ഒരു പ്രഭാഷണം അങ്ങനെയൊക്കെ കേട്ടിരിക്കാം.
2: അതെ, ഒരു പ്രതിഭാസം, എൽ നിനോ പ്രതിഭാസം എന്നാണ് പറയാ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്.
1: എന്നാലും എന്റെ കുട്ടിരാമട്ട എന്നാന്ന് ഇത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്താണ്?
2: നമ്മളിതിപ്പോ മലയാള ഭാഷ അല്ലാത്തോണ്ട് തന്നെ അത് എല്ല് അല്ലാന്ന് വ്യക്തമാണല്ലോ. എൽ നിനോ ആണ് പറയാ. അതായത് ഈ സമുദ്ര ഉപരിതലത്തിൽ ഉണ്ടാകുന്ന താപനിലയെ വിളിക്കുന്ന ഒരു പേരാണ് എൽ നിനോ. അതിന്റെ അർത്ഥം സ്പാനിഷ് ഭാഷയാണ്, നമ്മുടെ മലയാളം ഇംഗ്ലീഷ് ഒന്നുമല്ല, സ്പാനിഷാണ്, സ്പെയിനിലെ ഭാഷയാണ്. ഉണ്ണിയേശു എന്നാണ് ഇതിന്റെ അർത്ഥം, ചെറിയ ചൂടുള്ള കുട്ടി, അതാണ് എൽ നിനോവിന്റെ അർത്ഥം. തെക്കേ അമേരിക്കയുടെ തീരത്താണ് ഈ, അമേരിക്കയുടെ തീരത്തെ സമുദ്രത്തിലാണ് താപനില ക്രമാതീതമായിട്ട് വർദ്ധിക്കുക. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശാന്തസമുദ്രം എന്ന് കേട്ടില്ലേ, വലിയ സമുദ്രം, അതിലെ കാറ്റിന്റെ ഗതിയിൽ, സമുദ്രത്തില് കടൽക്കാറ്റുണ്ടാകും, കാറ്റിന്റെ ഗതിമാറ്റമാണ് ഈ എല്ലിനോ പ്രതിഭാസം. അത് പടിഞ്ഞാറോട്ട് ഒഴുകേണ്ട ചൂടുവെള്ളം കിഴക്കോട്ടേക്ക്, തെക്കേ അമേരിക്കയുടെ തീരത്തേക്ക് തിരിഞ്ഞൊഴുകും. ഇത് സമുദ്രനിരപ്പിൽ ചൂട് കൂടാൻ കാരണമാകും. ചൂട് കൂടിയാൽ അമിതമായ വരൾച്ച ഒരു ഭാഗത്തുണ്ടാകും, മറുഭാഗത്ത് അമിതമായ മഴയുണ്ടാകും. ഇന്ത്യയും ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വരൾച്ച അല്ലെങ്കിൽ മഴക്കുറവുണ്ടാവുക. അതേസമയത്ത് അമേരിക്കയിലാണെങ്കിലോ
1: പ്രളയോ,
2: അതെ, ഒരു ഭാഗത്ത് വരൾച്ചയും മറുഭാഗത്ത് പ്രളയം ഉണ്ടാകും. അപ്പം നമുക്കെന്തായാലും വരാൻ പോകുന്നത് വരൾച്ചയാണ്, പ്രളയമല്ല. എല്ലിനോ എന്നുള്ളത് ആ പ്രതിഭാസം, താപനില വളരെയധികം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഭൂമി ചുട്ടു പൊള്ളും. അപ്പോൾ എന്ത് സംഭവിക്കും, എന്തൊക്കെ സംഭവിക്കും?
1: പുറത്തിറങ്ങാൻ കയ്യാ, ചൂട് കൊണ്ട് എന്നാ പറയണ്ടേ, ശരീരം പൊള്ളിപ്പോയില്ലേ?
0: അത് പോട്ടെ, വെള്ളം ഒരു തുള്ളി കുടിക്കാനുണ്ടാവുക
1: ഇല്ല.
2: മാത്രമല്ല ഈ കാടുകള് അതൊക്കെ തീ പിടിക്കും, കാട്ടുതീ ഉണ്ടാവും. ഈ കാട്ടുതീയൊക്കെ വന്നാൽ അന്തരീക്ഷത്തിന്റെ മൊത്തം ഊഷ്മാവും നമുക്ക് ജീവവർഗങ്ങളൊക്കെ നശിച്ചു പോകും, ചെടികൾ നശിച്ചു പോകും, നമ്മുടെ ആവാസ വ്യവസ്ഥ ആകെ തകിടം മറിയും അല്ലേ.
1: കണ്ടാമിന്താ, ഇപ്പൊ നിങ്ങള് പറഞ്ഞ നേരം ഞാനല്ലേ.
0: പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്നോട് ചോദിച്ചാൽ മതി, വെറുതെ അല്ലേ നീ കുട്ടരാമട്ടനോടൊന്നും ചോദിക്കാൻ പോയി.
1: നിർത്ത്, കുട്ടരാമട്ടൻ പറയട്ടെ.
2: ഇത് നമ്മളെ പുതിയ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു നിർദ്ദേശം, ഒരു മുന്നറിയിപ്പ്. എല്ലിനോ പ്രതിഭാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് നേരിടേണ്ടി വരും, അധികം വൈകാതെ
0: വരൾച്ച
2: നേരിടേണ്ടി വരും, കുടിവെള്ളത്തിന് വലിയ ക്ഷാമം സംഭവിക്കും. ഇത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും.
1: ആമിൻത, ഇനിയിപ്പോ മര്യാദക്ക് കുളിക്കാൻ പറ്റുമോ, ഒരു മീൻ പിടിക്കാൻ പോകാൻ പറ്റുമോ?
0: എല്ലാ കാരണ കുളിയെല്ലാം എടുക്കട്ട്, നമ്മളിവിടെ കുടിച്ച് വെള്ളം കുടിച്ച് എന്നിട്ടല്ലേ എന്റെ കുളി.
1: എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവില്ലേ?
0: ഉണ്ടാവൂട്ടാ പ്രതിവിധി.
2: പ്രതിവിധി നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിന് പ്രതിരോധിക്കാൻ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തലാണ്. വരൾച്ചയെ പ്രതിരോധിക്കാൻ നമുക്ക് അന്തരീക്ഷത്തിലെ ജലാംശത്തെ വലിച്ച് ഭൂമിയിലേക്ക് സംഭരിക്കുന്നതാണല്ലോ സസ്യങ്ങള്, അതിന്റെ വേരുകള് അല്ലെ, അതിന്റെ ഇലകൾ, അത് പച്ചപ്പ് വ്യാപിപ്പിക്കുക.
0: ഇന്നിപ്പേടിയ മരല്ലേ ഉള്ള അല്ല മുറിച്ച് മുറിച്ച് കളയുന്നല്ലേ, ഇനി എന്ത് സംരക്ഷിക്കാനാണ്?
1: അതന്നെയാണ്
2: നമ്മുടെ ദക്ഷിണേന്ത്യയില് കേരളത്തിലൊക്കെ മഴ തരുന്ന ഒരു പ്രതിഭാസം. എന്താണ്
0: മൈസൂര്?
1: മൈസൂരാ?
0: ആ
1: മൈസൂരല്ല മൺസൂണ്.
0: അതന്നെയാണ് മൺസൂണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങ് പറയും, അങ്ങ് നാ കുളിക്കിപ്പോയതാടോ.
2: അത് ഏതാണ്ട് അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. ഈ മൺസൂൺ ആണ് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്തിൽ കൃത്യമായിട്ട് മഴ തരുന്ന ഒരു

0: കാലാവസ്ഥ പ്രതിഭാസം ഇത് ദുർബലപ്പെട്ടു പോകും. മൺസൂൺ കുറവായിരിക്കും. നമ്മുടെ ഈ വർഷം നമ്മൾ കണ്ടില്ലേ, ആവശ്യമായ മഴയേക്കാൾ ഒരുപാട് ശതമാനം കുറവാണ്.
1: അതല്ലേ നമ്മളെ കറണ്ട് കട്ടലുണ്ടായിനി.
2: കരണ കഥാന്ന് തിരിയാതെ ഈ കരണ്ടും മഴയും തമ്മിൽ എന്നാടോ ബന്ധോ? അതാ നിനക്ക് ഒന്നും തിരിയാത്ത.
1: അല്ലാമിന്താ, ഈ വെള്ളത്തിൽ നിന്നല്ലേ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്?
2: അതെങ്ങനെയാപ്പാ വെള്ളത്തിന്ന് കറണ്ട് ഉണ്ടാവുക? നീ എന്നീ പറയുന്നേ.
0: അതെല്ലാം കുറെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലെ ജലവൈദ്യുത പദ്ധതികൾ എന്ന പദ്ധതി ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് നദികളുണ്ടല്ലോ, വലിയ മലകളും, ആ മലകളുടെ മലയിടുക്കുകളിൽ നമ്മൾ അണകെട്ടും, എന്നിട്ട് ആ വെള്ളത്തെ അതിശക്തമായിട്ടൊരു സ്ഥലത്തേക്ക് പതിക്കുമ്പോൾ ചക്രങ്ങൾ കറങ്ങുന്നു, ജനറേറ്റർ കറങ്ങുന്നു, അങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത്.
1: അപ്പൊ
0: നമ്മുടെ താപ വൈദ്യുതി നിലയവും ആണവ വൈദ്യുതി നിലയങ്ങളും വളരെ കുറവാണ്. നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ, അതായത് ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ.
1: അപ്പം
0: മഴ കുറഞ്ഞാലും നമ്മുടെ ജലസംഭരണികളായ നദികൾ, റിസർവോയർ എന്ന് പറയും, അതിൽ വെള്ളം കുറയും. വെള്ളം കുറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനം കുറയും. അപ്പൊ നമ്മൾ എവിടുന്നെങ്കിലും തമിഴ്നാട്ടിനോ ആന്ധ്രയിൽനോ അല്ലെങ്കിൽ കർണാടകത്തിലോ ഉൽപ്പാദിപ്പിച്ച് വൈദ്യുതി വാങ്ങേണ്ടി വരും. അപ്പൊ അങ്ങനെ വാങ്ങേണ്ടി വരുമ്പോ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്ന നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും?
1: നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരൂലേ?
2: ആ അത് മാത്രല്ല കാരണം, പകലും രാത്രിയിലെല്ലാം പല പല റേറ്റാ പോലും.
1: ആന്ന്
0: അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സമയം വൈകുന്നേരമാണ്, രാത്രി 10 മണി വരെയുള്ള ടൈമാണ്. ആ സമയത്ത് ഒരു നിരക്കും അതിനുശേഷം മറ്റൊരു നിരക്കും അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്.
1: ലോഡ്
0: ഷെഡിംഗ്
1: പവർ
0: കട്ട്, പവർ സേവ് ചെയ്യാൻ നമ്മുടെ വൈദ്യുതി ഇന്ധനം കുറച്ച് നീക്കി വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഒരു പ്രത്യേക സമയത്ത് ഒരുപാട് പേര് വൈദ്യുതി ഉപയോഗിക്കും.
2: ചില വീട്ടിലല്ലോ കല്യാണപ്പുര പോലെയല്ലേ നിറയെ ബൾബെല്ലാം കത്തിച്ചു വെച്ചിട്ട് ഇപ്പൊ എന്തല്ലാന്നോ കുഞ്ഞു കുഞ്ഞു ബൾബുകൾ കൊണ്ട് വീട് അലങ്കരിച്ചു വെക്കുന്നു.
1: പിന്നെ
2: അതിനെ എത്ര കറണ്ട് ഉണ്ടാവും?
1: അതന്നെയാണ്, ഇതിനെല്ലാം കറണ്ടിന്റെ പൈസ കട്ടണ്ടേ അവർക്ക്.
2: പിന്നെന്താ?
0: അത് വളരെ ശരിയാണ്. നമുക്ക് വൈദ്യുതി അമൂല്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെയാണ് പാഴായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. ആ വലിയ നിറയെ വിളക്കുകളും വെളിച്ചങ്ങളും ഉള്ള വീട്ടിൽ താമസിക്കുന്ന ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും, ചിലപ്പോൾ ആളുകൾ തന്നെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പം അവിടുത്തെ 100 കണക്കിന് ബൾബുകളും മറ്റ് വൈദ്യുതി ഉപകരണങ്ങളും ഓൺ ചെയ്തു വെക്കും. അതൊരു ദേശീയ നഷ്ടമാണ്. അപ്പം നമ്മൾ അമിതമായി ഈ വൈദ്യുതിയുടെ ഉപയോഗം നിയന്ത്രിക്കുക തന്നെ വേണം. കാരണം വൈദ്യുതി വളരെ അപൂർവമായൊരു വസ്തുവാണ്, നമുക്ക് സുലഭമായിട്ടില്ല എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അതിന് കാരണം എന്താണ്? ജലവും അമൂല്യമാണ്.
1: അപ്പം
0: നമ്മൾ ആമനത്ത് പറഞ്ഞല്ലോ, കാരണം കുളിക്കാത്ത വിഷമാണ്, ആമനത്ത് വെള്ളം കുടിക്കാനില്ലാത്ത വിഷമാണ്.
1: അപ്പം
0: നമ്മൾ കുളി ഒരു ആഡംബരവും വെള്ളം കുടി ഒരു അത്യാവശ്യമായിട്ട് വരും അല്ലേ.
1: അപ്പൊ
0: നമ്മൾ എന്ത് വേണം? കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് കുളിക്കണോ അത് കുടിക്കണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക?
1: നമ്മൾ കുടിക്കണോ?
0: കുടിക്കും. അതുപോലെ ജലവും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു കാലം വരും.
1: അല്ല, എല്ലാം ഇപ്പം പൈസ കൊടുത്തിട്ട് നമ്മൾ കുപ്പി വെള്ളം വാങ്ങി കുടിക്കുന്നു.
0: വീടുകളിലും ഇതുപോലെ വെള്ളം വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. നമ്മളിപ്പോ വരൾച്ച വരുമ്പോ നഗരസഭയും പഞ്ചായത്തുകാരൊക്കെ
1: പിന്നെ ആ ടാങ്ക് കണക്കിനല്ലേ വെള്ളം കൊണ്ടിരുന്നത്.
0: അത് എവിടുന്നെങ്കിലും ഉണ്ടാവണം, കൊണ്ടുവരാൻ ഒരു സ്ഥലത്തുണ്ടാവും. ആ ജലസ്രോതസ് കൂടി പറ്റിയാലത്തെ അവസ്ഥ എന്തായിരിക്കും?
1: അത് പിന്നെ പറയാനില്ല. വെള്ളം കുടിക്കാണ്ട് മരിക്കേണ്ടി വരും.
2: പിന്നെന്താ?
0: നമ്മൾ ഇങ്ങനെ ഒരു ദുരന്തം ഭാവിയിൽ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇന്ന് നമ്മുടെ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്താൻ. നേരത്തെ ആമിനത്ത് പറഞ്ഞ കുന്നടിക്കാതിരിക്കുക അല്ലേ, മരങ്ങൾ അധികം മുറിച്ച് കളയാതിരിക്കുക. അങ്ങനെയൊക്കെ വന്നാൽ ചെറിയ തോതില്ലെങ്കിലും എൽനിനോ പ്രതിഭാസം ഇവിടെയെല്ലാം ശാന്തസമുദ്രത്തിലാണ് ഉണ്ടാവുന്നത്, അത് അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നാലും അതിന്റെ ചൂട് കാറ്റ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ അമിതമായ വരൾച്ച ഒഴിവാക്കാനുള്ള ചില ചെറിയ ചെറിയ പ്രതിരോധങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. എങ്കിലേ നമുക്ക് ചെറിയ തോതെങ്കിലും ഈ വലിയ സർവനാശത്തിൽ നിന്ന് മോചിതരാകാൻ സാധിക്കുള്ളൂ.
1: അപ്പൊ അമിന്താ, നമ്മളെ കുട്ടിനാവട്ടെ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ.
2: ഓ,
1: അപ്പൊ നമ്മളെന്നാ ചെയ്യണ്ടേ?
2: എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം നോക്കും.
1: അല്ല അമിന്താ, പല്ലില്ല, എല്ലേ ഉള്ളൂ.
0: എല്ലല്ല, എൽനിനോ.
1: ആ എൽനിനോ അല്ല, ഒന്നും കൂടി ഒന്ന് പറഞ്ഞാട്ടെ.
2: എല്ലിനോ.
1: ആ അത് തന്നെ.

ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിൽ ഒലി ബുക്സ് പ്രസിദ്ധീകരിച്ച മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ ഒരു വിവാഹത്തിന്റെ അന്ത്യം അവതരിപ്പിക്കുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.
4: രാമകൃഷ്ണൻ നായർക്ക് സ്വന്തം മലത്തിന്റെയും മൂത്രത്തിന്റെയും മേൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതായപ്പോൾ മാത്രമേ അയാൾ വിവാഹിതനാവാൻ തയ്യാറായുള്ളൂ. 54 വയസ്സുവരെ ഭാര്യയുടെ ആവശ്യം അയാൾ അറിഞ്ഞിരുന്നുമില്ല. കോമളന്മാരായ ശിഷ്യന്മാരോടായിരുന്നു രാമകൃഷ്ണൻ മാസ്റ്റർക്ക് അഭിനിവേശം. സ്ത്രീ എന്നത് മനസ്സിൽ ഉരുവിടുമ്പോൾ ഉടനെ ഓർമ്മയിൽ വന്നിരുന്നത് പ്രസവശേഷം വേദുവെള്ളം ചൂടാക്കി കുളിപ്പിക്കുന്ന ഓലപ്പുരിയും കുഞ്ഞുങ്ങളുടെ പെട്ടെന്നുള്ള മലവിസർജനവുമാണ്. ശാകുന്തളവും രമണനുമൊന്നും മാസ്റ്ററെ രോമാഞ്ചം അണിയിച്ചില്ല. റെഡ്ക്രോസിൽ നിന്നൊരു നേഴ്സിനെ വാടകയ്ക്കെടുക്കാമെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. പക്ഷേ ഒരു പുരുഷൻ മാത്രം താമസിക്കുന്നിടത്തേക്ക് റെഡ്ക്രോസുകാർ തങ്ങളുടെ ആതുര സേവികളെ അയക്കുവാൻ വിസമ്മതിച്ചു. സമൂഹം മാന്യത കൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ കൂടി മാസ്റ്റർ തീരെ വൃദ്ധനായി കഴിഞ്ഞിരുന്നില്ല. മാസ്റ്റർ പിറുപിറുത്തു. എന്നെ കൊണ്ട് ഒരു പെൺകുട്ടിക്കും കുഴപ്പമുണ്ടാവില്ല, തീർച്ച. നല്ലപ്പൻ കാലത്തും ഞാൻ ഒരു പെണ്ണിനെ കടന്നു പിടിച്ചിട്ടില്ല. ഇനിയിപ്പോ ആവതില്ലാത്ത കാലത്താണോ ഞാൻ പെണ്ണുങ്ങളെ കേടുവരുത്താൻ പോണത്? ഒടുവിൽ നാട്ടുകാരാണ് രാമകൃഷ്ണൻ നായർ എത്രയും വേഗം വിവാഹിതനാവണമെന്ന് നിർബന്ധിച്ചത്. കുബ്ജയുടെ ശരീരപ്രകൃതിയുള്ളവളെങ്കിലും സദ്വൃത്തയായ ഒരു കന്യക ആ പ്രദേശത്ത് അവളുടെ ജ്യേഷ്ഠന്റെയും ഭാര്യയുടെയും കൂടെ മുറുമുറുപ്പ് കൂടാതെ ജീവിച്ചിരുന്നു. 38 വയസ്സായ ഹേമലത ജ്യേഷ്ഠത്യമ്മയുടെ കുത്തുവാക്കുകളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഓർത്തിട്ടാവാം ധൃതിയിൽ സമ്മതം മൂളി. മാസ്റ്റർക്ക് ഓർമ്മക്കുറവും തളർച്ചയും ബലക്ഷയവും സംസാരത്തിൽ സ്വല്പം വൈകല്യവും ഉണ്ടെന്ന് അവൾ കേട്ടിരുന്നു. പക്ഷേ ബാങ്കിൽ നല്ലൊരു നിക്ഷേപമുണ്ടെന്ന് അയൽക്കാർ പറഞ്ഞുകൊടുത്തു. തന്റെ തറവാടും പറമ്പും നിലവും ഒരു മുസ്ലിമിന് വിറ്റ് ഭീമമായ ഒരു തുക കരസ്ഥമാക്കിയെന്നാണ് ഹേമലത കേട്ടിരുന്നത്. തഞ്ചത്തിൽ നിന്നാൽ തനിക്കൊരു മാങ്ങാമാല വാങ്ങിത്തരുമായിരിക്കും, അഥവാ മാസ്റ്റർ മരിച്ചാൽ തന്നെ തനിക്ക് സ്വത്ത് മുഴുവൻ ലഭിക്കുകയും ചെയ്യും. വിവാഹം ലളിതമായിരുന്നു. 100 പേർ ഹേമലതയും മാസ്റ്ററും പൂമാലകൾ കൈമാറുന്നത് കാണുവാൻ മുറ്റത്ത് വന്നെത്തി. മാസ്റ്ററുടെ കാലുകൾ ഇടറുന്നത് കൊണ്ട് അദ്ദേഹത്തെ മുറുകെ പിടിക്കുവാൻ എലിമെന്ററി സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററും കൂടെയുണ്ടായിരുന്നു. ദുർമുഖം കാണിക്കരുത് മാഷേ, ഒരു മംഗളകാര്യമല്ലേ ഇവിടെ നടത്താൻ പോണത്? ഹെഡ് മാസ്റ്റർ വരനോട് ചോദിച്ചു. വരൻ മന്ദഹസിക്കുവാൻ ശ്രമിച്ചു. ചുണ്ടിന്റെ ഇടത്തെ വശം സ്വല്പം കോടിയിരുന്നത് കൊണ്ട് ആ മന്ദഹാസത്തെ മാസ്റ്റർ കൈപ്പത്തിക്കൊണ്ട് മറച്ചു. വരൻ യോഗ്യൻ തന്നെയാണ് കാണികൾ അഭിപ്രായപ്പെട്ടു. പച്ചക്കറിയുള്ള ഗദർമുണ്ടും കാവിനിറമുള്ള ജുബ്ബയുമായിരുന്നു മാസ്റ്ററുടെ കല്യാണ വേഷം. മൂത്രമൊലിപ്പിക്കാതെ വിവാഹകർമ്മം ധൃതിയിൽ നടത്തി പെണ്ണിനെയും കൊണ്ട് സ്വഗൃഹത്തിൽ മടങ്ങിയെത്തണം എന്നു മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. ഹേമലതേ, ഇനി ഈ മീടും മുറ്റവും കോളവും മരങ്ങളും എല്ലാം എന്റെയാണ്. ഈ കിടക്കണം ഞാനും നിന്റെയാണ്, അതോർമ്മിച്ചോ? മാസ്റ്റർ ഒരു ശൃംഗാരചിരിയോടെ വിവാഹ പിറ്റേന്നാൾ പ്രസ്താവിച്ചു. സങ്കോചങ്ങൾ വെടിയണമല്ലോ. തന്റെയും അവളുടെയും നടുവിൽ യാതൊരു മതിലുകളും പാടില്ലെന്ന് മാസ്റ്റർ സ്വയം പറഞ്ഞു. അവളിൽ നിന്ന് മറച്ചു പിടിക്കേണ്ട യാതൊരു രഹസ്യവും തന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒരു പെണ്ണിന്റെ കണ്ണുനീർ തന്റെ വീട്ടിൽ ഒരിക്കലും വീഴുവാനിടയാക്കരുത്. നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അത് തീർച്ചയാ, മാസ്റ്റർ പറഞ്ഞു. ഹേമലത സംതൃപ്തിയോടെ അടുക്കളയിലേക്ക് ചെന്നു. മാസ്റ്റർക്ക് പൊടിയരിക്കഞ്ഞിയും തേങ്ങാസംബന്ധിയും ചുട്ട പപ്പടവും അവൾ ഒരുക്കി. ഞാൻ കൊരുത്തരണോ? ഹേമലത ചോദിച്ചു. മാസ്റ്റർ വികലമായ ഒരു പുഞ്ചിരി ഭാര്യ സമ്മാനിച്ചു. അദ്ദേഹത്തിന് ജീവിതം തന്നെ ഒരു കുത്തിയ പ്ലാവില കൊണ്ട് അവൾ കോരിക്കൊടുത്തു തുടങ്ങിയോ? നിന്റെ കാലപ്പടി മുരിഞ്ഞിരിക്കുന്നു, കുറച്ച് പിണ്ടതൈലം വാങ്ങിപ്പൊരട്ട്, മാസ്റ്റർ തന്റെ ഭാര്യയുടെ കണങ്കാലുകൾ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു. കാശ് എന്റെ പേഴ്സിൽ എപ്പോഴും ഉണ്ടാവും. പേഴ്സ് തലോണയുടെ അടിയിലാ വെക്കാറ്, അദ്ദേഹം തുടർന്നു. അങ്ങനെ മറ്റൊരാളുടെ ഇംഗിതത്തിന് വഴങ്ങി ഹേമലത തന്റെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ശ്രമങ്ങൾ നടത്തി. മുടിയിൽ നീലിബൃങ്ങാതി വെളിച്ചെണ്ണ പുരട്ടി, ശരീരത്തിൽ മുക്കൂട്ട് തൈലം തേച്ച് തിരുമ്മി, കടലപ്പൊടിയും മഞ്ഞളും ചേർത്ത് മെഴുക്കിളക്കി, കാലടികൾ ഉരച്ച് മിനുസപ്പെടുത്തി. 6 മാസം

വിമലത ഒരു സുന്ദരിയായി മാറി. പടിക്കൽ കൂടി പോകുന്ന പുരുഷന്മാരുടെ കണ്ണുകൾ അവളെ തഴുകി. പണ്ടത്തെ കൂനി പെണ്ണാണോ ഈ വിലാസിനി? പെണ്ണും മണ്ണും കഴിവുള്ളവരുടെ കയ്യിൽ പെടണം നന്നാവാൻ എന്ന് ആ ഗ്രാമത്തിൽ ഒരു ചൊല്ല് കേട്ടിരുന്നു. ഒരു തോർത്തുകൊണ്ടെങ്കിലും മാർവിടം മറിക്കാതെ കിണറ്റിൻകരയിൽ കൂടി പോവരുതെന്നാണ് ഭർത്താവായ രോഗി കൽപ്പിച്ചത്. കസവ് പൊട്ടിയുള്ള സെറ്റുമുണ്ടുകൾ ഭർത്താവ് വാങ്ങിക്കൊടുത്തു. പാലക്കാട്ട് നിന്നു വന്ന ചെട്ടിയുടെ ഭാണ്ഡത്തിൽ പല വർണ്ണക്കരകളുള്ള സെറ്റുമുണ്ടുകൾ ഉണ്ടായിരുന്നു. മാസ്റ്റർ തന്നെയാണ് മുണ്ടുകൾ തിരഞ്ഞെടുത്തത്. എന്തിനാ ഇത്രയും അനവധി മുണ്ട്? ഞാൻ എങ്ങും പോവാറില്ലല്ലോ, അവൾ ചോദിച്ചു. ഇന്റെ ദീനം മാറിയാ നമുക്ക് പോവാലോ? ഗുരുവായൂർ ഏകാശിക്ക് പോവാം, അല്ലെങ്കിൽ തൃശൂർ പൂരം കാണാം, മാസ്റ്റർ പറഞ്ഞു. മാസ്റ്റർ രോഗവിമുക്തനായി തന്നോടൊപ്പം പുറത്തേക്ക് പോകുന്ന രംഗം ഹേമലത സങ്കല്പിച്ചു. അവൾ ആ സങ്കല്പത്തിൽ പുളകിത ഗാത്രിയായി. അന്ന് മൂത്രം നനച്ച മെത്തപ്പായയും വിരിപ്പും സോപ്പ് പതയിൽ കഴുകി അയിൽ ഉണക്കാനിടുമ്പോൾ അവൾ കൈതപ്രത്തിന്റെ രണ്ടു വരികൾ ഉറക്കെ പാടി. എന്തിനാണ് എന്നോട് ഈ പരിഭവം? ഹേമലതയ്ക്ക് സിനിമാഭ്രമമുണ്ടോ? മാസ്റ്റർ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. ഹേമലതയ്ക്ക് സിനിമാഭ്രമമുണ്ടോ? മാസ്റ്റർ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. ഒരിക്കൽ പരിപ്പ് പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസിലുണ്ടായിരുന്ന മമ്മൂട്ടിയുടെ പടം അവൾ ഏകാഗ്രതയോടെ നോക്കിക്കാണുന്നത് മാസ്റ്റർ കണ്ടുപിടിച്ചു. മമ്മൂട്ടിയാണോ നിന്റെ ഹീറോ? അയാൾ ചോദിച്ചു. എന്നിട്ട് എന്തോ തുടർന്ന് പറയുവാനുള്ള മട്ടിൽ തൊണ്ടയനക്കി. ഒരു ശബ്ദവും പുറത്തു വന്നില്ല. മമ്മൂട്ടി എന്റെ ഹീറോ അല്ല, അവൾ പിറുപിറുത്തു. മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ആവണം, അതുമല്ലെങ്കിൽ സുരേഷ് ഗോപി. നർമ്മരസം കലർത്തി ആ വിഷയം കൈകാര്യം ചെയ്യണം എന്ന് മാസ്റ്റർ തീരുമാനിച്ചു. വേദന കുറയ്ക്കുവാൻ വേണ്ടി ഒരു ഫലിതം. സാഹിത്യ നിരൂപകരെ പോലെ 38 വർഷക്കാലം മനസ്സിൽ വെച്ച് ഒരു താലോലിച്ചില്ല എന്ന് അവൾക്ക് പറയുവാൻ കഴിയുമോ? മാസ്റ്റർക്ക് നാക്ക് പെട്ടെന്ന് വരണ്ടു, തൊണ്ട ദാഹം കൊണ്ട് വരണ്ടു. വെള്ളം എന്ന വാക്ക് മാത്രം ഏറെക്കുറെ അവ്യക്തമായി ഹേമലത കേട്ടു. അവൾ ഉടനെ തന്നെ ഇളം ചൂടുള്ള ജീരകവെള്ളം ഭർത്താവിന്റെ വായിൽ മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ദുശങ്കകൾ വളരുന്നതായി ഹേമലത മനസ്സിലാക്കി. കാണാൻ കൊള്ളാവുന്ന യുവാക്കളുമായി ഒരു രഹസ്യബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. ശരി തന്നെ, പക്ഷേ അവരിൽ ആരും തന്നെ തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. ചരിത്രവതിയായി ജീവിക്കുവാൻ നിഷ്പ്രയാസം ഹേമലതയ്ക്ക് കഴിഞ്ഞു. വിറക് കീറുവാൻ വരുന്ന പൊട്ടൻ ഒരു ദിവസം തന്നെ അനാവശ്യമായി ഒന്ന് തൊട്ടു. പൊട്ടാ, നിന്റെ അധിക പ്രസംഗം എന്നോട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവന് ലിബ്യനായി സ്ഥലം വിട്ടു. പിന്നീട് ആരും തന്നെ ആകർഷണീയയായി കരുതിയിട്ടുമില്ല. താലപ്പൊലിക്ക് എല്ലാ കൊല്ലവും ഭഗവതി ക്ഷേത്രത്തിലേക്ക് ചെല്ലാറുണ്ട്. ഇനി ഹേമല താലടിക്കേണ്ട എന്ന് തമ്പുരാട്ടി ഒരിക്കൽ പറഞ്ഞു. പെൺകിടാങ്ങൾ മതി താലെടുക്കാൻ. തമ്പുരാട്ടിയുടെ വാക്കുകൾ തന്റെ ഹൃദയം പിളർക്കുന്ന കൂരമ്പുകളാണെന്ന് ഹേമലത മനസ്സിലാക്കി. തന്റെ മുടിയിൽ അങ്ങിങ്ങായി പ്രത്യക്ഷപ്പെട്ട നര കണ്ടാണോ തമ്പുരാട്ടി അങ്ങനെ ആജ്ഞാപിച്ചത്? താൻ ഒരുപാട് വേദന അനുഭവിച്ചവളാണ് എന്ന് ഹേമലത സ്വയം ഓർമ്മിപ്പിച്ചു. പക്ഷേ ആ കണ്ടകശിനിയുടെ ദശ അവസാനിച്ചു. മൂത്രഗന്ധമുള്ള ഒരു കിടപ്പുമുറിയിൽ താൻ രാജ്ഞിയാണല്ലോ. ദിവസേന എന്തു കറികളാണ് പാചകം ചെയ്യേണ്ടത് എന്ന് താനാണ് തീരുമാനിക്കുന്നത്. തലയണയ്ക്ക് കീഴിൽ വെച്ച മടിശീലയിൽ നിന്ന് ഇഷ്ടംപോലെ പണം എടുക്കുവാൻ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. താലപ്പൊലി കാണുവാൻ ഇനിയത്തെ മകരത്തിൽ മഞ്ഞപ്പട്ടു സാരിയുടെത്ത് പോവും. ഭർത്താവും താനും കൂടി ടാക്സിയിൽ സ്വന്തം ഗ്രാമത്തിലേക്ക് പോവും. തമ്പുരാട്ടിയും അയൽക്കാരും ബന്ധുക്കളും തന്റെ പുതിയ ആകാരം കണ്ട് അന്താളിക്കട്ടെ. നീ എന്താ എപ്പോഴും ദിവാസ്വപ്നം കാണണ? നിന്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ലേ? മാസ്റ്റർ ഒരിക്കൽ പരാതിപ്പെട്ടു. എന്റെ മനസ്സ് എവിടെ പോവാനാ? ഇങ്ങളെ വിട്ടിട്ട്, ഹേമലത ചിരിയോടെ പ്രതിഭജിച്ചു. വെറുതെ കിട്ടുന്ന സമയത്തൊക്കെ അവൾ തന്നിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് രാമകൃഷ്ണൻ മാസ്റ്റർ ഷഠിച്ചു. ഇന്ത്യ അല്ലേന്നും രാഷ്ട്രഭാഷ, ഇത് പഠിച്ചാ മതി. ഇംഗ്ലീഷും പരന്ത്രീസും പഠിച്ചിട്ട് ഇക്കെന്താപ്പൊരു പ്രയോജനം? ഹേമലത ചോദിച്ചു. അവൾ മലയാളം മീഡിയം സ്കൂളിൽ 4 വരെ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. തോറ്റപ്പോൾ പഠിപ്പ് നിർത്തി അടുക്കളയിൽ രണ്ടാനമ്മയെ സഹായിക്കുവാൻ തുടങ്ങി. ഉലുവയിട്ട ദോശമാവ് പരത്താനും ശർക്കര ചേർത്ത പുളിയിഞ്ചി ഉണ്ടാക്കുവാനും നാക്കിലെ മുറിക്കുവാനും മറ്റും പഠിച്ചു. ഇംഗ്ലീഷ് പഠിച്ചാ പിന്നെ നിനക്ക് ഇന്ദുപത്രം വായിക്കാം, മാസ്റ്റർ പറഞ്ഞു. നിങ്ങൾ ഇന്ദുപത്രം വായിക്കണുണ്ടാ? നിങ്ങൾ മാതൃഭൂമി അല്ലെന്നും വായിക്കണ്, പിന്നെ ഇന്നെക്കൊണ്ട് ഇന്ദുപത്രം വായിപ്പിക്കാന്ന് ശാഠ്യം പിടിപ്പിക്കണത് എന്തിനാ? ഹേമലത ചോദിച്ചു. മാസ്റ്റർ പൊട്ടിച്ചിരിച്ചു. അവളുടെ സംഭാഷണ ശൈലി അയാൾക്ക് സുപരിചിതവും പ്രിയങ്കരവുമായിരുന്നു. ബാല്യകാലം മുതൽക്ക് കേട്ടു പരിചയിച്ച മലബാർ ശൈലി. താൻ തിരുവനന്തപുരത്തും കൊല്ലത്തും ജോലി നോക്കിയിരുന്ന കാലത്ത് ആ പ്രദേശങ്ങളിൽ വളർന്ന ഒരുത്തിയെ വിവാഹം ചെയ്തില്ല. മിത്രങ്ങൾ പല കല്യാണ ആലോചനകളും കൊണ്ടുവന്നു. കരമനയിൽ 10 ഓടിട്ട വീടും ബാങ്കിൽ നിക്ഷേപിക്കുവാൻ 100,000 രൂപയും തരാമെന്ന് ഒരു സ്കൂൾ ടീച്ചറുടെ പിതാവ് പറയുകയുണ്ടായി. ടീച്ചർ നിരത്തിലൂടെ കുടയും പേറി നടന്നു പോകുന്നത് കാണുകയും ചെയ്തു. ടീച്ചർ സാഹിത്യ ഭാഷയിലാണ് മറ്റുള്ളവരോട് ആശയവിനിമയം നടത്തുന്നതെന്ന് ഒളിഞ്ഞു നിന്ന് മനസ്സിലാക്കുവാൻ അവസരം കിട്ടി. തെക്കം പെണ്ണ് വേണ്ടേ വേണ്ട എന്ന് രാമകൃഷ്ണൻ നായർ ആരോടൊന്നില്ലാതെ വിളിച്ചു പറഞ്ഞു. കരമനയിലെ വീടിനു വേണ്ടിയോ 100,000 രൂപയ്ക്ക് വേണ്ടിയോ താൻ ആജീവനാന്തം സാഹിത്യ ഭാഷ സഹിക്കണമെന്നുണ്ടോ? ഹേമലതയുടെ നീട്ടി വലിച്ചുള്ള ന്യായം പറയൽ മാസ്റ്റർക്ക് കുളിർമ പകർന്നുകൊടുത്തു. ഭാര്യ ബുദ്ധിജീവി ആവണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല. തങ്ങളുടെ കൊച്ചു വീട്ടിൽ ഒരു ബുദ്ധിജീവി മാത്രം മതി. സ്ത്രീകൾക്ക് ബുദ്ധി കൂടിയാൽ
അവർ വിരൂപിണികളാവുമെന്ന് മാസ്റ്റർക്ക് അറിയാമായിരുന്നു. കൊടിയും പറപ്പിച്ച് നിരത്തിലൂടെ ജാഥ നയിക്കുന്ന പെൺ നേതാക്കളെ അയാൾ അവജ്ഞയോടെ ഓർത്തു. മുഖശ്രീയില്ലാത്ത വർഗം, മാസ്റ്റർ പ്രസ്താവിച്ചു. ആരെപ്പറ്റിയാ ഇങ്ങള് പറയണ്? ചകിതിയായി ഹേമലത ചോദിച്ചു. ഇന്റെ കാര്യമാണോ ഇങ്ങള് പറയണ്? മാസ്റ്റർ പൊട്ടിച്ചിരിച്ചു. അതീവ വാത്സല്യത്തോടെ അയാൾ ഭാര്യയെ ആശ്ലേഷിച്ചു. നിനക്ക് മുഖശ്രീ ഇല്ല എന്ന് ആർക്കാ പറയാൻ കഴിയാ? അയാൾ ചോദിച്ചു. ഇന്നേക്കാളും മുഖശ്രീയുള്ള

പെണ്ണിനെ ഞാൻ എവിടെയും കണ്ടില്ല. അയാൾ മുക്തകണ്ഠനായി പിറുപിറുത്തു. അന്നത്തെ പ്രേമപാരവിശ്യം അധികനേരം നിലനിന്നില്ല. കുമാരൻമേസ്ത്രി അതിഥിയായി വന്നപ്പോൾ ഹേമലത ചായ തയ്യാറാക്കാൻ അടുക്കളയിൽ കയറി. കുമാരൻമേസ്ത്രിയുടെ സന്ദർശനങ്ങൾ അവളെ അസ്വസ്ഥയാക്കി. ഒന്നാമത് അയാൾ വലിച്ച സിഗരറ്റിന്റെ രൂക്ഷഗന്ധം അവൾക്ക് മനംപിരട്ടലുണ്ടാക്കി. രണ്ടാമത് അയാളുടെ നോട്ടത്തിലെ പരിഹാസം, വാക്കിലെ പരിഹാസം, അയാൾ തന്നെപ്പറ്റി പുച്ഛത്തോടെ മാസ്റ്ററോട് സംസാരിക്കുന്നുവെന്ന് അവൾ അനുമാനിച്ചു. താൻ ചായയും പേറി മുറിയിൽ വരുമ്പോൾ പെട്ടെന്ന് സംഭാഷണം നിലച്ചു. അപരാധബോധത്തോടെ മാസ്റ്റർ തലകുനിച്ചു. തന്നെപ്പറ്റി മോശമായി സംസാരിക്കുന്ന ഈ മേസ്ത്രിയെ എന്തിനാണ് സൽക്കരിക്കുന്നത്? കടന്നു പോടാ എന്ന് പറയാമായിരുന്നില്ലേ? ഉശിരില്ലാത്ത മനുഷ്യനാ, അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ആണുങ്ങളായ കുറച്ചുശിരി വേണം. എന്റെ ആൾക്ക് അതാ ഇല്ലാത്തത്. മുറിവിട്ടപ്പോൾ അകത്തുനിന്ന് മേസ്ത്രി സ്നേഹിതനോട് ചോദിക്കുന്നത് ഹേമലത കേട്ടു. എന്താ ഇന്ന് മുഖം തെളിയാത്തത്? കശപിശിയുണ്ടായോ? ഭർത്താവിന്റെ മറുപടി കേൾക്കാൻ മിനക്കെടാതെ ഹേമലത കുളിക്കുവാനേ കുളത്തിലേക്ക് നടന്നു. മലബാർ സ്ത്രീകൾക്ക് പ്രിയപ്പെട്ട അന്തിക്കുളി ഒഴിവാക്കാനാവാത്ത ഒരു പരിപാടിയായിരുന്നു ഹേമലതയ്ക്ക്. വൈകുന്നേരം മേൽക്കഴുകാൻ കൂടി മടി കാണിക്കുന്ന ഭാര്യമാരെ വിട്ട് പുരുഷന്മാർ പരസ്ത്രീകളെ സമീപിക്കാറുണ്ടെന്ന് അവൾ കേട്ടിരുന്നു. എണ്ണയും താളിയും ഇഞ്ചിയും വാഗിയും ഉപയോഗിച്ച് മുടിയുടെയും ശരീരത്തിന്റെയും സുഗന്ധം വർദ്ധിപ്പിച്ച് ഹേമലത കുളത്തിൽ നിന്ന് കയറുമ്പോൾ വ്യാഴനക്ഷത്രം തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് തെളിഞ്ഞിരിക്കും. തെക്കുഭാഗത്ത് വേലിക്കപ്പുറം താമസിക്കുന്ന ഇളയതിന്റെ മക്കൾ സ്കൂൾ പാഠങ്ങൾ ഉച്ചത്തിൽ ഉരുവിടുന്ന സമയം ഇളയതിന്റെ അമ്മ പരുക്കൻ സ്വരത്തിൽ നമശിവായ എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കും. ആദ്യത്തെ ദീപം മാസ്റ്ററുടെ ഉമ്മറത്ത് തെളിയും. അത് കണ്ടതിനു ശേഷമാണ് നാട്ടുകാർ തങ്ങളുടെ സായാഹ്ന പരിപാടികളിൽ ഏർപ്പെടുക. പുറംപോക്ക് പ്രദേശങ്ങളിൽ മലവിസർജനം നടത്തുക, ചന്തയിൽ നിന്ന് മണ്ണെണ്ണയും അരിയും മുളകും വാങ്ങി മടങ്ങുക, കത്തിക്കാത്ത ചൂട്ടും എടുത്ത് കള്ളുഷാപ്പിലേക്ക് നീങ്ങുക. നമുക്കും വേണൊരു ടി വി, ഒരു ദിവസം ഹേമലത പ്രസ്താവിച്ചു. കൊളക്കരയിൽ വരുമ്പോൾ സുശീലാമ്മ പറഞ്ഞു തരാറുണ്ട് സ്ത്രീയുടെ കഥ. എന്താ രസം! സ്ത്രീജന്മം, പുണ്യജന്മം നിങ്ങൾ കേട്ടിട്ടില്ലേ? സുശീലാമ്മയുടെ മോള് ആ രാധ എന്നോട് ടി വി കാണാൻ ചെല്ലാൻ പറഞ്ഞു. പരിപാടി 7 മണിക്കാത്രേ, ഞാൻ 1/2 മണിക്കൂറിന് പോവട്ടെ. അന്യരുടെ വീട്ടിൽ കയറി ചെന്ന് സിനിമ കാണേണ്ടത് ശരിയല്ല. അവിടുത്തെ ആണുങ്ങൾ നിന്നെപ്പറ്റി എന്താ വിചാരിക്കുക? അത് വേണ്ട. നിനക്ക് സ്ത്രീ കാണണമെങ്കിൽ ഞാൻ നാളെ തന്നെ ഒരു ടി വി സെറ്റ് വാങ്ങിത്തരാം. കുടുംബത്തിരുന്ന് സിനിമ ഉള്ള കാണാലോ, മാസ്റ്റർ പറഞ്ഞു. അങ്ങനെ ഹേമലതയ്ക്ക് ടി വിയിൽ അഭിനിവേശം ആരംഭിച്ചു. സ്ത്രീയിലെ ഉപനായകനായ ചന്ദ്രേട്ടനോടായിരുന്നു തനിക്ക് മാനസികമായ ഐക്യമെന്ന് ഹേമലത മനസ്സിലാക്കി. ഹരി എന്ന കഥാനായകന് പൗരുഷം പോരാ. പെണ്ണുങ്ങളോട് അടങ്ങിയിരിക്കാൻ കൽപ്പിക്കുവാൻ ഹരിക്ക് ധൈര്യമില്ല. സ്ത്രീകളിൽ വെച്ച് ഉശിരത്തി റിക്ഷ ഓടിച്ചിരുന്ന ബേബി തന്നെ. തന്റെ അഭിപ്രായങ്ങൾ ഭർത്താവിനോട് തുറന്നു പറയുവാൻ ഹേമലതയ്ക്ക് ധൈര്യം കിട്ടി. അയാൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിച്ചിരുന്നു. സുന്ദരനായ ഹരിയെയല്ല അവൾ ആരാധിച്ചത് എന്ന് മനസ്സിലാക്കിയപ്പോൾ മാസ്റ്റർക്ക് അതിയായ സംതൃപ്തി അനുഭവപ്പെട്ടു. കേവലം ബാഹ്യ സൗന്ദര്യത്തിൽ തന്റെ ഭാര്യ ആകൃഷ്ടയാവുന്നില്ലല്ലോ. ചന്ദ്രേട്ടനെയോ ഗുണേട്ടനെയോ അവൾ ആരാധിക്കുന്നതിൽ മാസ്റ്റർക്ക് യാതൊരു പിശക്കും കാണിക്കുവാൻ കഴിഞ്ഞില്ല. സൗന്ദര്യമുള്ള നടന്മാരെ അവൾ സ്നേഹിച്ചു പോകരുത്. അവരുമായി രോഗിയായ തന്നെ താരതമ്യപ്പെടുത്തുമെന്ന് മാസ്റ്റർ ഭയന്നു. ചിന്താവിഷ്ടയായ തന്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് മാസ്റ്റർ പലപ്പോഴും അസ്വസ്ഥനായി. അവൾ മറ്റു പുരുഷന്മാരെ സ്വപ്നം കാണുന്നുവോ? മറ്റൊരാളുടെ ആശ്ലേഷങ്ങൾ അവൾ രഹസ്യമായി കടാക്ഷിക്കുന്നുവോ? തനിക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് അവൾ ഗുരുവായൂരപ്പന്റെ പടത്തിനു മുമ്പിൽ രാവിലെ കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നുവോ? നിനക്ക് ഞാൻ കുട്ടി, എനിക്ക് കുട്ടി നീയും, ഒരിക്കൽ അയാൾ പറഞ്ഞു. ആ ഫലിതം അവൾക്ക് രസിച്ചില്ല. 55 വയസ്സ് കഴിഞ്ഞ ഒരു തന്തപ്പടി എന്റെ കുട്ടിയാന്ന് പറഞ്ഞാ ഞാൻ എന്താ പറയാ? അവൾ നീരസത്തോടെ ചോദിച്ചു. ഈ പ്രായത്തില് പ്രസവിക്കാൻ നിനക്ക് സാധിക്കോ? ഓപ്പറേഷൻ വേണ്ടിവരും. നേരെ ചൊവ്വെ പ്രസവിക്കാൻ കഴിയില്ല. എല്ലുമൂത്തു, മാസ്റ്റർ ഭീഷണി ഉയർത്തി. ഓപ്പറേഷൻ വേണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാ. ഇക്ക് മേലെ കൊടുത്ത് വളർത്താൻ ഒരു ഉണ്ണി വേണം. എനിക്ക് താരാട്ടുപാട്ടി ഉറക്കാൻ ഒരു ഉണ്ണി വേണം. ബാലിശമായ ഒരു വാശിയോടെ ഹേമലത ഉറപ്പിച്ചു പറഞ്ഞു. പ്രസവിക്കാൻ യോഗം വേണ്ടേ? യോഗം ഉണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് വയറ്റിലുണ്ടാവുകയെന്ന് മാസ്റ്റർ പറഞ്ഞു. യോഗക്കുണ്ട്, പണ്ട് കുറത്തി പറഞ്ഞു. ഇക്ക് 4 സന്താനങ്ങൾ ഉണ്ടാവുന്നു, 2 പെണ്ണും 2 ആണും, ഹേമലത പറഞ്ഞു. കുറത്തിയാൾ പലതും പറയും, ഒന്നും ശരിയാവില്ല. നമുക്ക് 4 കുട്ടികളെ പോറ്റാനുള്ള കഴിവുണ്ടോ? അവറ്റയുടെ മരുന്നും പഠിപ്പും ഒക്കെ കൂടിയാല് നിന്റെ കയ്യിൽ 4 കാശ് ബാക്കിയുണ്ടാവില്ല, മാസ്റ്റർ പറഞ്ഞു. ഹേമലത ഞെട്ടി. പിശുക്കൻ, ഏരപ്പാളി, ഹേമലത സ്വയം പറഞ്ഞു. ഈ ദരിദ്രവാസിയെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല. കല്യാണം കഴിക്കുന്നത് കുട്ടികളെ പ്രസവിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അവൾ സ്വയം ചോദിച്ചു. ഈ രോഗിക്ക് കഞ്ഞിവയ്ക്കാനും അയാളെ കുളിപ്പിക്കാനും മാത്രമായിരുന്നോ ഞാൻ വിവാഹിതയായത്? ഇങ്ങക്കൊരു ശമ്പളക്കാരിയെ വയ്ക്കാമായിരുന്നില്ലേ? അവൾ ചോദിച്ചു. വേലക്കാരെ വെച്ചാൽ ചീത്ത പേര് കിട്ടും, മാസ്റ്റർ പറഞ്ഞു. എന്റെ ജീവിതം നശിപ്പിച്ചുല്ലേ? ഇനി ആരാ എന്നെ കല്യാണം കഴിക്കുക? ആരും വരില്ല, തീർച്ച. നിങ്ങളുടെ കുട്ടികളെ പേറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇക്ക് പ്രസവിക്കണ്ട. എനിക്ക് പ്രസവിക്കാൻ ഈ ജന്മം കഴിയൂല, തൊലഞ്ഞു ഈ ജന്മം, ഹേമലത ഗദ്ഗദത്തോടെ പറഞ്ഞു. 6 കൊല്ലം മുമ്പ് ഒരു സ്ട്രോക്ക് തന്റെ നാഡികളെ തളർത്തി കഴിഞ്ഞു.

എന്നിട്ടും ഈ വിവരം കേട്ട സ്ത്രീ സന്താനലബ്ധിക്കായി വാശി പിടിക്കുന്നു. ഇനി ഞാൻ എന്തു ചെയ്യും? ഗൃഹാന്തരീക്ഷത്തിൽ ഇനിയൊരിക്കലും ശാന്തി ഉണ്ടാവില്ലേ? കരയരുത് കുട്ടി, നമുക്കൊരു വഴിയുണ്ടാക്കാം. അമേരിക്കയിൽ ഇപ്പോ ഒരു സിദ്ധൌഷധം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ അത് സേവിക്കാം, എന്നിട്ട് പരീക്ഷിക്കാം. ഞാൻ ഹെഡ്മാസ്റ്ററോട് ചോദിച്ചു നോക്കട്ടെ, അയാൾ ശാന്തനായി പറഞ്ഞു. ഹെഡ്മാസ്റ്ററോട് ചോദിക്കണ്ട, എന്റെ മോഹങ്ങൾ പുറത്ത് കൊട്ടിഘോഷിക്കണ്ട, എല്ലാവരും പിന്നെ ഇന്നെ നോക്കിച്ചിരിക്കും, ഹേമലത പറഞ്ഞു. ഹെഡ്മാസ്റ്റർ മര്യാദക്കാരനാ? മര്യാദക്കാരനായിരിക്കാം, പക്ഷെ ആ നോട്ടം ഇക്ക് അശേഷം പിടിക്കില്ല. എല്ല് തുറക്കണ നോട്ടാ. നല്ലോരെയൊക്കെ നീ തെറ്റിദ്ധരിക്കുക, മാസ്റ്റർ ഒരു വല്ലായ്മയോടെ പറഞ്ഞു. നിങ്ങൾ നല്ലോരെന്ന് കരുതണവരെ എനിക്ക് പേടിയാ. കഞ്ഞിപ്പശയെ നീലവും കൂട്ടി തിരുമിയ മുണ്ടും വേഷ്ടിയും ഒക്കെ ഇട്ട് വരണോരൊക്കെ യോഗ്യന്മാരാന്നാ നിങ്ങളുടെ വിചാരം? അവരാ കുറുക്കന്മാര്, അവറ്റോടെ തുറിച്ചു നോട്ടാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. മാഷന്മാരച്ചിട്ട് ബാക്കിയുള്ളവരുടെ ഭാര്യ തുറിച്ചു നോക്കി ചോര കുടിക്കാൻ പാടുമോ? ഹേമലത ചോദിച്ചു. നിന്നെ ആരാ തുറിച്ചു നോക്കിയത്? പേര് പറ, ഞാൻ ഇനി അയാളെ ഇവിടേക്ക് വിളിക്കില്ല, പോരെ. ഹേമലത തലകുലുക്കി. അവളുടെ കണ്ണുകൾ കലങ്ങിയതായി മാസ്റ്റർക്ക് തോന്നി. വെറും ഗ്രാമീണയായ ഒരു പെൺകുടിക്ക് പകരം പട്ടണവാസം കൊണ്ട് പരിഷ്കൃതിയായി കഴിഞ്ഞ ഒരുത്തിയെ വിവാഹം ചെയ്യാമായിരുന്നു, സരള ടീച്ചറെ പോലുള്ള ഒരുത്തി, മാസ്റ്റർ ചിന്തിച്ചു. പക്ഷേ സരള ടീച്ചർ മൂത്രം നനഞ്ഞ കിടപ്പുപിരികൾ കുളത്തിൽ കൊണ്ടുപോയി കഴുകുവാൻ സന്നദ്ധയാവുമോ? ഇംഗ്ലീഷ് മീഡിയത്തിലെ വിദ്യാഭ്യാസം ലഭിച്ച ഏതു വനിതയാണ് തന്നെ പോലുള്ള ഒരു രോഗിയെ പരിചരിക്കുക? ഇല്ല, തനിക്ക് ഹേമലതയെ മാത്രമേ ഭാര്യയായും തോഴിയായും ലഭിക്കുകയുള്ളൂ. അവളിൽ തന്നെ താൻ പ്രശ്ന പരിഹാരങ്ങൾ കണ്ടെത്തണം, അവളിൽ തന്നെ സുഖം കണ്ടെത്തണം. എന്നോട് അശേഷ സ്നേഹമില്ല പൊന്നെ? അയാൾ വികാരഭരിതനായി ചോദിച്ചു. സ്നേഹമില്ലെങ്കിൽ ഇങ്ങടെ വിഴുപ്പലക്കോ? അവൾ ചോദിച്ചു. വാക്കുകൾക്കും സ്വരത്തിനും അനാവശ്യമായ ഒരു കാർക്കശ്യം ഉണ്ടായിരുന്നെന്ന് മാസ്റ്റർ മനസ്സിലാക്കി. ബാങ്കിൽ നിന്ന് പണമെടുത്ത് അവൾക്കൊരു മാങ്ങാമാല വാങ്ങിക്കൊടുക്കാം. അതിന് ഏകദേശം 20,000 കൊടുക്കേണ്ടി വരുമെന്ന് ഹെഡ്മാസ്റ്റർ പറഞ്ഞിരുന്നു. 20,000 രണ്ട് പശുക്കളെ വാങ്ങി തൊഴുത്തിൽ കേട്ടാം, അല്ലെങ്കിൽ യൂറോപ്യൻ കക്കൂസുകൾ രണ്ടെണ്ണം നിർമ്മിക്കാം. ആരാണ് ഇക്കാലത്ത് മാങ്ങാമാല ധരിക്കുക? അതൊക്കെ പഴഞ്ചൻ. ഇപ്പോൾ സ്ത്രീകൾ ആലപ്പാട്ട് ചെന്ന് സ്വർണത്തിൽ തീർത്ത നൂലുകളാണ് വാങ്ങി ധരിക്കാറ്. സരള ടീച്ചർ സ്കൂൾ വാർഷികത്തിന് കെട്ടിവന്ന സ്വർണ്ണ നൂല് നിനക്ക് പിടിച്ചോ? മാസ്റ്റർ ചോദിച്ചു. ഞാൻ സൂക്ഷിച്ചു നോക്കില്ല, ഹേമലത പറഞ്ഞു. എല്ലായ്പ്പോഴും താൻ സരള ടീച്ചറെ അനുകരിക്കണമെന്നാണോ ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്? ഹേമലതയ്ക്ക് ദേഷ്യം വന്നു. ഇക്ക് നൂലൊന്നും വേണ്ട, മാങ്ങാമാല വാങ്ങിയില്ലെങ്കിൽ വേറൊന്നും ഇക്ക് വേണ്ട, അവൾ ശഠിച്ചു. മാസ്റ്റർ തന്റെ മുഖം തിരിച്ച് ഭാര്യയ്ക്ക് പുറം കാട്ടിക്കൊണ്ട് കിടന്നു. അവളെ പിടിച്ച് ഒന്ന് പൂശിയാലോ എന്ന് അയാൾ സ്വയം ചോദിച്ചു. താൻ ആരോഗ്യവാനായിരുന്നുവെങ്കിൽ ദുശാഢ്യക്കാരിയായ ഈ നാടൻ പെണ്ണിനെ തല്ലിച്ചതക്കുമായിരുന്നു. ഹ, ആ ചതക്കലിൽ താൻ ആനന്ദം അനുഭവിക്കും. മാങ്ങാമാലയില് മുത്തും ചോന്ന കല്ലും വേണം, ഹേമലത പറഞ്ഞു. വൈരക്കല്ലും വേണമെന്ന് പറ. ഞാൻ വെറും ഒരു മാഷ, അത് നീ മറക്കരുത്. നീ കോലത്തെ തമ്പുരാട്ടിയല്ലെന്ന് ഓർക്കണം, മാസ്റ്റർ മുരണ്ടു. നിങ്ങൾ കോലത്തെ വല്യമ്പ്രാനാന്ന് നിരീക്ഷിച്ചിട്ടല്ല ഞാൻ നിങ്ങളെ കൂടെ ഇറങ്ങിപ്പോന്നത്, ഹേമലത പിറുപിറുത്തു. എപ്പോഴിക്ക് മാങ്ങാമാല വേണം, ഇക്ക് മാങ്ങാമാല വേണം പറഞ്ഞോണ്ടിരുന്നോ? ഈ വീട്ടിൽ സ്വരി ഉണ്ടാവില്ല. നീ ഇവിടെ വന്ന് കൂടിയിട്ട് 6 തികഞ്ഞില്ല, അപ്പോഴേക്കും തുടങ്ങി മാല വേണം, മാങ്ങാമാല വേണം. നിങ്ങൾക്ക് എന്നെ മടുത്തുവെങ്കിൽ അത് തുറന്ന് പറഞ്ഞോളാം, ഞാൻ എന്റെ അടുത്തേക്ക് പോയിക്കോളാം. ഈ കുത്തുവാക്ക് പറയണ സമ്പ്രദായിക്ക് കണ്ടുകൂടാ, ഹേമലത പ്രഖ്യാപിച്ചു. മാസ്റ്റർ ശ്രമപ്പെട്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. തന്റെ ഭാര്യയെ ചേർത്ത് പിടുക്കുവാൻ ഒരു ശ്രമം നടത്തി. അവൾ കുടഞ്ഞു മാറി മുറിയുടെ പുറത്തേക്ക് പോയി. മുറ്റത്ത് പെട്ടെന്ന് വന്നെത്തിയ ഹെഡ്മാസ്റ്റർ ചോദിച്ചു, ഇന്നും മാഷ് ലീവെടുക്കാൻ പോവാണോ? കിശില്ല, ഹേമലത പറഞ്ഞു. ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുകൂടിയ ലക്ഷണമുണ്ടല്ലോ, എന്ത് പറ്റി? ആഗതം ചോദിച്ചു. ഹേമലത ധൃതിയിൽ കുളത്തിലേക്ക് നടന്നു. അവൾക്ക് ഹെഡ്മാസ്റ്ററുടെ ഫലിതോക്തികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അയാൾ തന്റെ ഭർത്താവിന്മേൽ പല കാര്യങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നതായി അവൾക്ക് എന്നേ ബോധ്യപ്പെട്ടിരുന്നു. എന്താ പ്രണയകലഹം വലുതുണ്ടായോ? ആഗതൻ മാസ്റ്ററോട് ചോദിച്ചു. മധുവിത് കഴിയാൻ സമയമായിട്ടില്ല, അപ്പോഴേക്കും കലഹം തുടങ്ങിയല്ലേ? രാമകൃഷ്ണൻ മാസ്റ്റർ പുഞ്ചിരി തൂക്കി. ജീവിതത്തോട് പെട്ടെന്ന് തോന്നിത്തുടങ്ങിയ വെറുപ്പ് അയാളുടെ ചലനങ്ങളെ നിർജീവങ്ങളാക്കിയിരുന്നു. കൈകൾക്കും കാലുകൾക്കും കനം വർദ്ധിച്ചതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. മാഷ് വല്ല ടോണിക്കും വാങ്ങിക്കഴിക്കണം, ഒന്നുമില്ലെങ്കിൽ കുറച്ച് ചെവന പ്രാവശ്യം സേവിക്കുക, അതിനുമീതെ ഒരു തുടം പാല് കുടിക്കുക, ഹെഡ്മാസ്റ്റർ പറഞ്ഞു. മനസ്സുഖം തീരെയില്ല, ഞാൻ വിചാരിച്ച പോലെയല്ല ഇവിടെ വന്നെത്തിയ സ്ത്രീ. സ്വൈരം തരണില്ല, 5 മാങ്ങാമാല വേണമെന്ന് നിർബന്ധം. കണ്ണും ചോപ്പിച്ച് പിന്നാലെ നടക്കുക. ഈ വയസ്സുകാലത്ത് ഒരു കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല. എന്നെ നോക്കാൻ ഒരാൾ വേണമെന്ന് നിരീച്ചു. കാശു കൊടുത്ത് ഒരു നേഴ്സിനെ വയ്ക്കായിരുന്നു. ശമ്പളം കൊടുത്താൽ മതിയല്ലോ, ഇക്ക സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ പോരെ? രാമകൃഷ്ണൻ മാസ്റ്റർ വികാരാധീനനായി ഗദ്ഗദത്തോടെ പറഞ്ഞു. ആയ് ആയ്, മാഷ് കരയാണോ? വേണ്ടെങ്കിൽ പുറത്താക്കാനാണോ വിഷമം? മാഷ് പറഞ്ഞ ഞാൻ ഇപ്പൊ തന്നെ ഒരു ടാക്സി വിളിച്ച് അവരെ സ്വന്തം നാട്ടിൽ കൊണ്ടുവിടാം. നമ്മുടെ പ്യൂൺ വേലായുധനെ കൂടെ വിടാം. മാഷ് കാമാന്ന് പറയാണ്ടേ ഇവിടെ കിടന്നാളോ? ഞാൻ ഹേമലത അമ്മയെ നാട്ടിലേക്ക് അയക്കാം, ഇന്നെ അയക്കാം, പോരെ? സ്നേഹിതന്റെ പുറം തടവിക്കൊണ്ട് പറഞ്ഞു.

0: അവളുടെ വീട്ടിലെന്താ കാരണം പറയാ? ദുർബല സ്വരത്തിൽ രാമകൃഷ്ണൻ മാസ്റ്റർ ചോദിച്ചു. ഹെഡ്മാസ്റ്റർ ഉച്ചത്തിൽ ചിരിച്ചു, ഇടിമുഴക്കം പോലെയുള്ള ഒരു പരിഹാസച്ചിരി. എന്താ പറയാ, സത്യം പറയും. മാഷ്ക്ക് കിടക്കാൻ തൂരം കൊടുക്കണില്ല എന്ന് തുറന്നു പറയും, അത്ര തന്നെ. വല്ല കുഴപ്പവും സംഭവിക്കോ? രോഗി ചോദിച്ചു. ഹെഡ്മാസ്റ്റർ കുലുങ്ങിച്ചിരിച്ചു. ഒരു കുഴപ്പവും സംഭവിക്കില്ല, മാഷ് അത് വിചാരിച്ചു വിഷമിക്കണ്ട. ചെലവിന് കാശും ചോദിക്കത്തില്ല, അതിനുള്ള ഉപായങ്ങളൊക്കെ ഇക്ക് വെച്ച. കേസുണ്ടാവില്ല, തർക്കവും ഉണ്ടാവില്ല, പെണ്ണിന്റെ സ്വഭാവ ദൂഷ്യെന്ന് ഉറപ്പിച്ചു പറയണം, അത്ര തന്നെ, ഹെഡ്മാസ്റ്റർ പറഞ്ഞു. സ്വഭാവദൂഷ്യാന്ന് പറയാം. സ്വഭാവദൂഷ്യാന്ന് പറയുമ്പോ പരപുരുഷനായി ബന്ധമുണ്ടാർന്നല്ലാന്ന് മാഷ്ക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയോ? മാഷ് സ്കൂളിൽ പോയ നേരത്ത് ഇവിടെ എന്തേ ഒപ്പിച്ചു വെച്ചതെന്ന് മാഷ്ക്കറിയോ? നുണ പറയാൻ ഞാൻ തയ്യാറല്ല. ഏമലത പതിവ്രതയാന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം. മാങ്ങാമാല വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കും, അല്ലാതെ മഹാപാപമൊന്നും അത് ചെയ്തിട്ടില്ല, രാമകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. മാഷ്ക്ക് സൂര്യൻ തരില്ല ഒവ്വോ, പതിവ്രതയായിട്ട് എന്താ ഗുണം? സദാസമയവും മാലാമാല എന്ന് പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തിയ? ഹെഡ്മാസ്റ്റർ ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ന്യായം മാസ്റ്റർക്ക് ബോധ്യപ്പെട്ടു. എന്നാ ഞാൻ ഇനി വൈകിക്കണില്ല, സ്കൂളിലേക്ക് പോവാം. ഏടുമാഷ് ഉടനെ തന്നെ അവളെ പാലക്കാട്ടേക്ക് അയക്കണം. അവളിവിടെയുള്ള കാലത്ത് ഇക്ക് ശ്വാസം കിട്ടില്ല, തീർച്ച. പോയി തുലിയട്ടെ, ഇക്ക് കല്യാണവും വേണ്ട, ഭാര്യയും വേണ്ട, കിടക്കാൻ സ്വൈരം കിട്ടണം, മാസ്റ്റർ പറഞ്ഞു. ഹെഡ്മാസ്റ്റർ രാമകൃഷ്ണൻ നായരെ ശുഭാപ്തി വിശ്വാസത്തോടെ യാത്രയാക്കി. ഏകദേശം ഒരു മണിക്കൂറിന്റെ തേച്ചുകുളി കഴിഞ്ഞാണ് ഹേമലത വീട്ടിൽ മടങ്ങിയെത്തിയത്. ടാക്സിയിൽ പാലക്കാട്ടേക്ക് പോകുമ്പോൾ സീതയെ വനത്തിലേക്ക് അയച്ച ശ്രീരാമനെയാണ് അവൾക്ക് ഓർമ്മ വന്നത്. രാമകൃഷ്ണൻ നായരുടെ മുഖം എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിൽ തെളിഞ്ഞതുമില്ല.
1: ഒലി ബുക്സ് പ്രസിദ്ധീകരിച്ച മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ ഒരു വിവാഹത്തിന്റെ അന്ത്യം എന്ന ചെറുകഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലശ്ശേരി. കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിലൂടെ നാട്ടിലെ പാട്ടിലെ നമുക്ക് അടുത്താളെ പരിചയപ്പെടാം. പേര് പറഞ്ഞൂടെ?
1: എന്റെ പേര് ഷമിന.
0: ഷമിന, അധികം കേട്ടുകേൾവില്ലാതെ പേരാണല്ലേ.
1: അതെ അതെ.
0: ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അച്ഛനോടും അമ്മയോടും എന്താ ഈ പേരിട്ടേന്ന്?
1: ആ, അങ്ങനെ അധികം ആൾക്കും കേൾക്കില്ല. പിന്നെ ഈ പേര് ഇങ്ങനെ ഷമിന എന്നുള്ളത് കേട്ടിട്ടില്ല. ഷംന അങ്ങനെയല്ല അധികം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കേട്ടു അത്ര തന്നെ.
0: ഇത്രയുള്ള ഈ ഒരു ജീവിതകാലത്തിനിടയിൽ വേറെ ഷമിനെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല, ഷമിന ഞാൻ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ.
0: അതൊരു നല്ല കാര്യമല്ലേ.
1: ആ അതെ.
0: ഇവിടെ ഇപ്പോ ഹസ്ബൻഡ് വീടാണ്?
1: അതെ, ഹസ്ബൻഡ് വീട്.
0: ആരൊക്കെ ഉള്ളത്
1: വീട്ടിൽ? അച്ഛനമ്മ, ഹസ്ബൻഡ്, ഞാൻ, മക്കള്. മോൻ പുറത്ത് പഠിക്കുന്നു മംഗലാപുരം, മോള് 5ാം ക്ലാസ്സിൽ.
0: പേര് പറയാം എല്ലാവരുടെയും?
1: ഹസ്ബൻഡ് പേര് ലാലു, മോൻ അന്വയ്, മോള് അൻവി.
0: അച്ഛൻ്റെ അമ്മയുടെ?
1: അച്ഛൻ്റെ പേര് ശ്രീനിവാസൻ, അമ്മ പുഷ്പ.
0: ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഞാനിപ്പം ചെയ്യും.

0: മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ?
1: ചെയ്തിട്ടുണ്ട്.
0: എന്തായിരുന്നു?
1: പിന്നെ ഫിനാൻസിൽ ചെയ്തിട്ടുണ്ട്.
0: പിന്നെ എന്തേ വർക്ക് വേണ്ടെന്ന് വെച്ച്?
1: അത് പിന്നെ മോൻ പത്താം ക്ലാസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പിന്നെ മോനെ ശ്രദ്ധിക്കാന്ന് വെച്ച് അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മോൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ മടിയും പോയിട്ടില്ല, നിർത്തി.
0: കുറേ കാലം വീട്ടിലിരുന്നിട്ട് നോക്കുമ്പം അതങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു.
1: അല്ല, എന്നാലും പുറത്ത് പോയി ചെയ്യുള്ള ആൾക്ക് പിന്നെ വീട്ടിൽ മടുപ്പ് തന്നെയാണ്. പുറത്ത് പോകണം, എന്തും ചെയ്യണമെന്നുള്ള ഇതുണ്ട്.
0: എവിടെയാ സ്വന്തം വീട്? എവിടെ?
1: അഞ്ചരക്കണ്ടി.
0: അഞ്ചരക്കണ്ടിയില്
1: കണ്ണാടി വെളിച്ചം എന്ന് പറയുന്നത്?
0: കണ്ണാടി വെളിച്ചം, അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കണ്ണാടി പറമ്പൊക്കെ കേട്ടിട്ടുണ്ട്.
1: ആ, അതൊരു ചെറിയൊരു
0: ഗ്രാമം. അവിടെ ആരൊക്കെയാ ഉള്ളത് ഇപ്പൊ?
1: അച്ഛനും അമ്മയും ഏട്ടൻ, ഏട്ടന്റെ ഭാര്യ.
0: അവരുടെ പേര്?
1: അച്ഛന്റെ പേര് സോമൻ, അമ്മ സുജാത, ഏട്ടൻ സനേഷ്, വൈഫ് അനിഷ.
0: പോയിട്ടുണ്ടോ ഈ അടുത്തങ്ങ നാട്ടില്?
1: പോയിട്ടുണ്ട്.
0: അവരെന്തൊക്കെയാ പറയുന്നത്? സുഖാണോ എല്ലാവർക്കും?
1: എല്ലാവർക്കും സുഖം തന്നെ. അങ്ങനെ
0: ഇവിടെ ഇപ്പോ മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ടാകുമ്പോ ഉണ്ടാവുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, എന്താണ് പരിപാടി?
1: അത് പിന്നെ മോള് പോയ തിരക്കില് പിന്നെ അതിന്റേതായ എന്തെങ്കിലും ഉണ്ടാകും ചെയ്തോണ്ടിരിക്കേ. അങ്ങനെ അങ്ങനെ പോകുന്നു.
0: വൈകുന്നേരം ഇവര് വന്നിട്ടാകുമ്പോ ഒരു യുദ്ധം ഉണ്ടാവോ പഠിപ്പിക്കാൻ?
1: ആ, അതങ്ങനെ തന്നെ. വൈകുന്നേരം വരേണ്ട താമസം, പിന്നെ എങ്ങനെ സമയം പോകുന്നതെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല.
0: ആള് ഒറ്റക്ക് ഇരുന്ന് പഠിക്കുമോ മോള്, അല്ലെങ്കിൽ നിർബന്ധിച്ചു കൊണ്ടിരുത്തണോ?
1: ഒറ്റക്ക് ഇങ്ങനെ പറയണോ? ഞാനും കൂടെ ഇരുന്നാല് അങ്ങനെ പഠിക്കും.
0: ഇപ്പോഴേ ആഗ്രഹങ്ങളൊക്കെ പറയോ, അമ്മ എനിക്ക് വലുതാകുമ്പോ ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം.
1: അങ്ങനെ പറയുന്ന വെച്ചാൽ ഏട്ടെ നേഴ്സിംഗിന് പഠിക്കുന്ന, അപ്പോ എനിക്കും നേഴ്സിംഗിന് തന്നെ പോണ്ടെന്നാ പറയാൻ. കുറച്ച് എന്നാ എന്തായാലും മാറും. ഇപ്പൊ അങ്ങനെ ഏട്ടന്റെ അതിലെ തന്നെ പോണെന്നാണ് പറയുന്നത്.
0: സിനിമക്കൊക്കെ പോവാറുണ്ടോ അല്ലെ? ട്രാവലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്?
1: സിനിമ കുറച്ച് കാല പോവലുണ്ട്, ടൂർ അങ്ങനെയെല്ലാം പോവലുണ്ട്. സിനിമ കുറച്ച് നാളെ കണ്ടിട്ട്.
0: സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ടോ?
1: ആ, ഉണ്ട്.
0: സിനിമ കാണാനാണോ അല്ലെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം?
1: സിനിമ കാണാനും ഇഷ്ടാ, സോഷ്യൽ മീഡിയ നോക്കാനും ഇഷ്ടാ.
0: പാട്ടുകളൊക്കെ പാടാറുണ്ടോ?
1: ഇല്ല, പാട്ട് പാടില്ല, കേൾക്കാറുണ്ട്.
0: എഴുതുവോ?
1: ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല.
0: കലാപരമായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്?
1: അങ്ങനെ ഒന്നും ദൈവം തന്നിട്ടില്ല എന്നാ
0: ചോദിക്കുമ്പോ മിക്കവാറും ആൾക്കാരും എനിക്കൊരു കഴിവും ഇല്ല എന്നാ പറയുന്നത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് ആർക്കെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ.
1: അങ്ങനെ പാട്ട് നല്ലോണം കേക്കും, അങ്ങനെ അല്ലാണ്ട് പാട്ട് പാടാനോ അങ്ങനത്തെ ഒന്നും അറിയില്ല. ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ.
0: ഇഷ്ടപ്പെട്ട മേഖല ഏതാ? അങ്ങനെ ഒന്നുമില്ല, എന്തായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും പാട്ട് പാടുന്നില്ലെങ്കിൽ സാരമില്ല, ഒരു പാട്ട് പറഞ്ഞാൽ ഞങ്ങളത് കേൾപ്പിച്ചു തരും.
1: പാട്ട് ശ്രീരാഗമോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എന്തോ ഒരു നല്ലൊരു ഫീല് വരുന്ന ഒരു പാട്ടല്ലേ.
0: നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പാട്ടാണ്, കേൾക്കാൻ നല്ല സുഖമുണ്ട്. വരിയാണോ അല്ല അതിന്റെ ട്യൂണാണോ കൂടുതൽ ഇഷ്ടം?
1: വരി ഇഷ്ടമാണ്, ആ ഒരു ട്യൂണും നല്ലൊരു കേൾക്കാൻ നല്ലൊരു തന്നെ.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ പവിത്രം?
1: കണ്ടിട്ടുണ്ട്.
0: കരഞ്ഞോ ചിരിച്ചോ?
1: കരഞ്ഞു. ചെറുതിലെ കണ്ടല്ലേ.
0: ഇപ്പൊ ഈ അടുത്ത് കണ്ടിട്ടുണ്ട്?
1: ഇതിനടുക്ക് കണ്ടിട്ടുണ്ട്, അത് ടി വിയിലൊക്കെ വന്നപ്പോ.
0: ഇപ്പോഴും കാണുമ്പോ വിഷമാവോ?
1: അതെ, ചേട്ടൻ അതെന്തോ ഒരു ഇതന്നല്ലേ.
0: ഇതുപോലെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ?
1: പുസ്തകം വായിക്കാൻ കുറവല്ല,
0: സിനിമ കാണാനാണ് പിന്നെയും താല്പര്യം. അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: അത് എന്റെ ഫാമിലിക്ക് വേണ്ടിട്ട് തന്നെ, ഹസ്ബൻഡോ മക്കൾക്കോ.
0: അപ്പൊ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ചേച്ചി ചോദിച്ച പാട്ട് നമുക്ക് എല്ലാവർക്കും കേൾപ്പിക്കാം.
1: താങ്ക് യു.

0: റേഡിയോമുരുമാറിൻ്റെ നാട്ടിലെ പാട്ടാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ട്, പേര് ചോദിക്കാം.
1: പുരുഷോത്തമൻ.
0: ഈ സ്ഥലം എക്സാക്ട് നെല്ലൂന്നി അല്ലേ?
1: നെല്ലൂന്നി.
0: നെല്ലൂന്നി എന്താ ഈ പേര് ഇങ്ങനെ നെല്ലൂന്നി എന്ന് വന്നെന്ന് എപ്പോഴെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ?
1: നെല്ലൂന്നി എന്ന് പറയാനുള്ള കാരണം പറയുന്ന കേട്ടിന്.
0: നെല്ലൂന്നിയത് കൊണ്ടായിരിക്കോ?
1: നമ്മൾ ശരിക്ക് നെല്ലൂന്നി പെരുമ്പച്ചാലിന്റെ ഇടക്കായിട്ടാ വരുന്നത്. എന്റെ സ്വന്തം വീട് തോലമ്പ്രയാണ്.
0: തോലമ്പ്ര എവിടെയാണ്?
1: തോലമ്പ്ര സ്കൂളിന്റെ അടുത്ത്.
0: പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ വീട്ടിലെത്തിയും നാട്ടിലെത്തിയും വിശേഷം? ഓണമൊക്കെ കഴിഞ്ഞിട്ട് നിക്കാന്നല്ലോ.
1: ഓണം അടിപൊളിയാക്കിയില്ലേ?
0: അടിപൊളിയാക്കി. എന്തൊക്കെ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു അടിപൊളിയാക്കാൻ?
1: നമ്മളൊരു സംഘം ഉണ്ടായിരുന്നു, ഒരു പത്താള് കൂടിയിട്ടില്ല. ആ സംഘത്തിൽ എല്ലാവരും കൂടിയിട്ട് സി ബി എസ് അപ്പാർട്ട്മെന്റ് ഇട്ട് അവിടെ വെച്ചിട്ടായിരുന്നു പരിപാടി. വീട്ടിലാരും ഒന്നും ഭക്ഷണം ഒന്നും ആക്കിയിട്ടില്ല.
0: എല്ലാവരും
1: തിരുവോണദിവസം
0: എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയ തിരുവോണത്തിന്?
1: സാധാരണയുള്ള ഐറ്റംസ് എല്ലാം.

0: തന്നെ. പിന്നെ ഒരു ചിക്കൻ അത്ര തന്നെ.
1: പൊതുവെ ഇത്തവണത്തെ ഓണത്തിനാന്ന് തോന്നുന്നു കൂടുതൽ എല്ലാവരും പറഞ്ഞു കേട്ടത് മലബാറിലെ ഓണത്തിന്റെ മാത്രം പ്രത്യേകത ആ ചിക്കൻ സൈഡിൽ വേണമെന്നുള്ളത്. പിന്നെ എന്താ ചെയ്യുന്നേ?
0: ഞാൻ മട്ടന്നൂർ ബൃന്ദ ഹോട്ടലിലായിരുന്നു കുറെ കൊല്ലം. ഇപ്പം പിന്നെ ഈ പേപ്പറുകളെല്ലാം ചെയ്തു കൊടുക്കുക, റവന്യൂ സംബന്ധമായിട്ടുള്ള.
1: വീട്ടിലിരുന്നിട്ട് തന്നെ ആയിരിക്കുമല്ലേ വർക്ക് ചെയ്യേണ്ടത്?
0: അല്ല, ഓഫീസിൽ പോകണം.
1: പോറണ്ട്? ഇതിപ്പോ ഓണം കഴിഞ്ഞതിന്റെ റെസ്റ്റ് ആണോ?
0: അല്ല, പോണം. ഇപ്പൊ പോവാൻ പണി നിൽക്കുന്ന.
1: നല്ല തിരക്ക് പിടിച്ച പണിയാണോ?
0: അങ്ങനെയൊന്നും ഇല്ല, ഇപ്പൊ കാര്യമായ തിരക്കൊന്നും ഉണ്ടാവില്ല.
1: അപ്പൊ ഈ ഒഴിവ് സമയത്ത് എന്താ ചെയ്യുന്നേ?
0: ഒഴിവ് സമയത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കും.
1: ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ഒന്നല്ലേ? ചില ആൾക്കാർക്ക് ചെടി നടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ.
0: യാത്ര പോകാൻ താല്പര്യം.
1: എങ്ങനെയുള്ള സ്ഥലങ്ങളില്?
0: അത് ഇന്നതൊന്നും ഇല്ല, എല്ലായിടെയും പോകും.
1: എവിടെങ്കിലൊക്കെ കറങ്ങി നടക്കും? ഡ്രൈവ് ചെയ്യാറില്ല?
0: ഇല്ലില്ല, ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, തെറ്റി.
1: അതിനുശേഷം വണ്ടി എടുത്തിട്ടില്ല?
0: വണ്ടി എടുക്കല്ല, വണ്ടി കയറിയാടെ ഇരിക്കും.
1: ആരെങ്കിലൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കൂടെ പോകും. എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടം?
0: എല്ലാ സ്ഥലങ്ങളിലും പോകാൻ, ക്ഷേത്രങ്ങളിൽ പോകാനും താല്പര്യമാണ്. മറ്റുള്ള നമ്മളെ ഊട്ടി കൊടൈക്കാന അതുപോലത്തെ എല്ലാം പോകും.
1: ആരുടെ കൂടെ? ഫ്രണ്ട്സിന്റെ കൂടെ ആണോ അല്ലെ
0: ഫാമിലി? ആരാ വിളിക്കുന്ന അവരുടെ കൂടെ പോകും.
1: ഓക്കെ, അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ ഉണ്ടോ?
0: ഓ, എത്രയുണ്ട്, ഇനിയും എത്രയോ ബാക്കി കിടക്കുന്നു.
1: രണ്ടു മൂന്നെണ്ണത്തിന്റെ പേര് പറയാൻ പറ്റുമോ ആ ലിസ്റ്റില്?
0: പോയതാ, ഇനി പോകണ്ടതാ?
1: പോവാൻ ആഗ്രഹിക്കുന്നത്
0: കൊടൈക്കനാൽ. ഞാൻ പോയില്ല, അവിടെ പോയി. ഇപ്പൊ അടുത്ത ദിവസം പോകും.
1: അതെയോ? എല്ലാം പ്ലാൻ ചെയ്തു. വൈഫ് കൂടെ വരാറില്ല?
0: വൈഫിനെയും കൂട്ടി ഇപ്പൊ മോളും മോളെ കുട്ടിയെല്ലാം കൂടി നമ്മള് തഞ്ചാവൂര്, കുംഭകോണം, അങ്ങനെ രണ്ടും ദിവസം ട്രിപ്പ് പോയിന്.
1: അതെയാ? സിനിമക്ക് പോവാറുണ്ടോ?
0: സിനിമക്ക് പോക്കുണ്ട്, ഇപ്പൊ കുറവാന്ന്. മുമ്പേ ആഴ്ചക്ക് 5 സിനിമയെല്ലാം കാണും.
1: അപ്പൊ ഒരു സിനിമാ സാധകനാണ്. ആദ്യം കണ്ട സിനിമ ഓർക്കുന്നുണ്ടോ?
0: അങ്ങനെ ഓർമ്മിക്കുന്നില്ല.
1: അപ്പൊ ഈ അടുത്ത് കണ്ടത് ഓർമ്മയുണ്ടോ?
0: അടുത്ത് കണ്ടിപ്പൊ മോഹൻലാലിന്റെ മോളെ സിനിമയില്ല.
1: തുടക്കം
0: തുടക്കം മോള് വന്നിട്ടില്ല. ഞാനും മോളും മോളെ ഭർത്താവും കുട്ടികളും.
1: ഇഷ്ടപ്പെട്ടോ സിനിമ?
0: ഇഷ്ടപ്പെടാ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടപ്പെടലല്ല.
1: എങ്ങനത്തെ സിനിമയാ കൂടുതൽ ഇഷ്ടം?
0: അങ്ങനെയൊന്നുമില്ല,
1: നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവില്ലേ. ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം വെറുതെ ഇരിക്കാനാണോ, പാചകം ചെയ്യാനാണോ, യാത്ര ചെയ്യാനാണോ, സിനിമ കാണാനാണോ?
0: ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല, പ്രത്യേകിച്ച്
1: പ്രത്യേകിച്ച് ഒന്നുമില്ല. സാധാരണ കുറച്ച് നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് ആഗ്രഹങ്ങൾ കൂടുതലേ ചെയ്യാം.
0: ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നടക്കണ്ടേ?
1: പക്ഷെ ആഗ്രഹിക്കുന്നതിന് ചെലവൊന്നുമില്ല നമുക്ക്.
0: ആഗ്രഹങ്ങളൊന്നുമില്ല.
1: പാട്ട് കേൾക്കാറുണ്ടോ?
0: പാട്ട് കേൾക്കണ്ട്.
1: പാടുവോ?
0: പാടൂല.
1: ഇതുവരെ പാടി നോക്കിയിട്ടില്ല.
0: പാടല്ലുണ്ട്.
1: ജലജേച്ചി പറയുന്നത് നന്നായിട്ട് പാടുന്നാണ്.
0: നമ്മളെ പിന്നെ ഫാമിലി എല്ലാം പാട്ട് കാറാന്നു.
1: എന്നാ ഇപ്പൊ ഒരു പാട്ട്
0: പാടിത്തരോ?
1: ഏത് പാട്ടാ കേൾക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ട് ഞങ്ങൾ കേൾപ്പിച്ചു തരും. ഏതാന്ന് പറയാം?
0: എല്ലാ പാട്ടും ഞാൻ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ടൊരു പഴയ ഗാനങ്ങള് ഇഷ്ടം, പിന്നെ പ്രത്യേകിച്ച് നാടക ഗാനങ്ങള്.
1: ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ?
0: പെട്ടെന്ന് ചോദിച്ചോണ്ട് അങ്ങനെ വരുന്നില്ല.
1: കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിക്കാം. അത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം തോന്നുന്നുണ്ടോ?
0: കുടുംബക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒരു പാട്ട്, ഒരു APSC-ന്റെ നാടക ഗാനങ്ങൾ ഏതെങ്കിലും.
1: ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: അപ്പൊ അടുത്ത ആള് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, പുരുഷേട്ടന്റെ ഭാര്യ. പേര് ജലജ അല്ലേ?
2: ജലജ.
1: എന്തൊക്കെയുണ്ട് വിശേഷം?
2: വിശേഷം ഒന്നും വിശേഷമായിട്ടൊന്നുമില്ല. ഓണം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക.
1: ആരൊക്കെ വീട്ടിലുള്ളത്?
2: വീട്ടില് ഞാനും പുരുഷേട്ടനും മോനും. മോന്റെ ഭാര്യ, മോനും ജോലിക്കാരനാണ്. മോന്റെ ഭാര്യയും ജോലിയില്ലാന്ന്. തിരുമോളുള്ള അടുത്ത് കല്യാണം കഴിച്ചിന്. അതുകൊണ്ട് ഇവിടെ നിക്കല് വളരെ കുറവാണ്. ഒരു രണ്ടാഴ്ച രണ്ടേനു. ഒരു ഭാവയുണ്ട്, രണ്ടര വയസ്സുള്ള.
1: എന്താ അവരുടെയൊക്കെ പേര്?
2: മോന്റെ പേര് സജി. മട്ടന്നൂര് കിൻഫ്രണ്ട് ഓഫീസിലാണ് സർവേർ ആണ്. മോന്റെ ഭാര്യ അനുശ്രീ. ഓള് ഫാർമസിസ്റ്റ്.
1: എവിടെ?
2: ഊരത്തൂര്.
1: ഇരിക്കൂർ.
2: ആ, മോളെ വീട് ചക്കരക്കല്ല്, തലമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്. മോള് ദ്യുവ.
1: എത്ര വയസ്സായി?
2: രണ്ടര വയസ്സ്.
1: ഇപ്പൊ ഓണത്തിന് വന്നിട്ടുണ്ടാവില്ലേ?
2: അല്ല, രണ്ടാഴ്ചയുടെ ഉണ്ടേനു. ഇപ്പൊ ഓണം കഴിഞ്ഞാൻ്റെ പിറ്റേന്ന് പോയി. അച്ഛമ്മേന്റെ പ്രിയപ്പെട്ട മോള്.
1: അച്ഛമ്മേന്റെ പ്രിയപ്പെട്ട മോള്.
2: അച്ഛനെക്കാട്ടും അമ്മേനെക്കാട്ടും ഇഷ്ടം അച്ഛമ്മേനെ.
1: അതെന്താ അങ്ങനെ?
2: അതറിയില്ല, എന്റെ അടുത്ത് നിക്കുന്നുമില്ല, എന്തിട്ടാന്ന് അറിയില്ല.
1: എന്നാ ചെലപ്പോ വല്ലപ്പോഴും കാണുന്നുണ്ടായിരിക്കും.
2: അറിയില്ല.
1: ഇവിടെ ഇപ്പൊ നിങ്ങള് രണ്ടുപേരും മാത്രമല്ലേ?
2: രാവിലെ മോൻ പോയി, മോൻ ഡ്യൂട്ടിക്ക് പോയി.
1: മോൻ ഇവിടെ തന്നെ?
2: ആ, മോനെടാ. ഓനെ പോ.
1: അപ്പൊ അന്നേരം ഈ രാവിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയം ഉണ്ടാവൂലേ, ആ സമയത്ത് ജലജിച്ച് എന്താ
2: ചെയ്യുന്നത്?
1: ഇവിടെ വീട്ടിൽ തന്നെ.
2: ആ, അങ്ങനെ. ഒരു ചൂരിദാർ ഇപ്പം പ്രായായില്ലേ, അതുകൊണ്ട് അടിക്കൽ വളരെ കുറവാ.
1: പ്രായായോ? പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ.
2: എന്റെ തീവി പോവേ.
1: ആ, മുടിയൊന്നും അധികം നരച്ചിട്ടില്ലല്ലോ.
2: ഞാൻ പിന്നെ അങ്ങനെ ഇപ്പൊ ഉള്ളവര് അനിയത്തിയെല്ലാം കാണാം, അവൾക്കെല്ലാം വേഗം നരച്ച്. അപ്പോളെല്ലാം മുടിക്ക് ഇങ്ങനെ കറുപ്പിക്കും. എനിക്കത് താല്പര്യമില്ല.
1: എങ്ങനെയുള്ള അതുപോലെ
2: അതെ മതി എന്ന് വെച്ചാൽ അതിന് കൊറേ സമയം മെനക്കെടുന്നുണ്ടല്ലോ അവര്. അത് അതിനൊന്നും കഴിയല്ല.
1: ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാലോ.
2: പിന്നെ മോമ്പ് നമ്മൾക്ക് ചോറും കറിയാക്കി ഭക്ഷണം കൊണ്ടുവന്നോണ്ട്.
1: രാവിലെ ചോറ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അധികം പണിയൊന്നും ഉണ്ടാവില്ല.
2: ഇതെല്ലാം കഴുകണം. എനിക്ക് തണുപ്പ് പിടിച്ചിട്ടേനും ഉള്ളത്, അതുകൊണ്ട് കൊറേ പണികൾ ഇങ്ങനെ ബാക്കി കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം ഇനി ടൈലറിംഗിലേക്ക്.
1: തയ്ക്കാൻ ഒരുപാട് പേര് കൊണ്ടു തരുന്നുണ്ട്.
2: ഞാൻ അങ്ങനെ ഒരു ഒരാളിൻ്റെ അടുത്ത്. അവര് നല്ലോണം ഡ്രസ് എടുക്കും. അപ്പോ ഓള് ചുരിദാർ തന്നെ. ഞാൻ ഇന്ന് പണിയില്ലാന്ന് പറഞ്ഞാൽ പോയിട്ട് ഒന്ന് എടുത്തോണ്ട് തരും. അതുകൊണ്ട് ഓളത് അധികം അടിക്കാൻ കൂട്ടാക്കും. പുറത്തുള്ള മേടിക്കണ്ടല്ലോ. ബ്ലൗസ് എല്ലാം അടിച്ചാൽ പിന്നെ കൈത്തുന്നു ഞാൻ, കൈക്ക് ഭയങ്കര വേദന. അതുകൊണ്ട് ഓളത് മാത്രം ചുരിദാറാന്ന് കൂടുതൽ. പിന്നെ നമ്മളെ വീട്ടിലൊന്നും പുറത്തു കൊടുക്കൂല. മോളതും എൻ്റെതും അങ്ങനത്തെ എല്ലാം അടിക്കും. പിന്നെ അമ്മേന്റെ.
1: എന്തൊക്കെ അടിക്കുന്നേ ചുരിദാർ?
2: ബ്ലൗസ് എന്തെന്ന് പറഞ്ഞാലും അടിക്കും. കുട്ടികളെ പല മോഡലും ഇങ്ങനെ കുട്ടിയൊക്കെ അടിച്ചു കൊടുക്കും. എല്ലാം പെൺകുട്ടിയല്ലേ. എൻ്റെ മോളെ കുട്ടിക്ക് ഇതുവരെ അവരൊരു ഷഡി അല്ലെങ്കിൽ ഉടുപ്പുകൾ അങ്ങനത്തെ എല്ലാം ഞാൻ തന്നെ അടിച്ചു കൊടുക്കും. പിന്നെ എപ്പെങ്കിലും വല്ലപ്പോഴും നല്ലൊരു ഡ്രസ്സ് എടുക്കും. ഇവക്ക് പിന്നെ അച്ഛനും അമ്മയും ജോലിക്കാറല്ലേ മോന്. അതുകൊണ്ട് അവരിഷ്ടമാതിരി ഡ്രസ്സ് എടുക്കും. അതുകൊണ്ട് അവക്ക് അത്ര അധികം അടിക്കൂല, എന്തെങ്കിലും ചെറിയ ചെറിയ. പിന്നെ ഈ ചുരിദാറിൽ അടിച്ച ബാക്കി തുണികളുണ്ടാവും കുട്ടിയൊക്കെ അടിക്കാൻ. അതിനെ കൊണ്ട് ഞാൻ അവർക്ക് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും അടിച്ചു.
1: കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടിക്ക് ഡ്രസ്സ് അടിച്ചു കൊടുക്കാൻ ഭയങ്കര രസമായിരിക്കും. ഓരോ മോഡലിൽ
2: മോഡലിങ്ങനെ നമ്മൾ കാണുമല്ലോ. അപ്പൊ അതുപോലെ എന്തെങ്കിലും മോഡലാക്കിട്ട് അടിച്ച് മോഡൽ.

0: ാക്കും നമ്മളെന്തെങ്കിലും കഷ്ണം തുണി കിട്ടുന്നല്ലേ, വിചാരിച്ച പോലെ മുറിക്കാൻ കിട്ടൂലോ.
1: യൂട്യൂബിൽ നോക്കലുണ്ടോ പുതിയ?
0: ഇല്ല, അങ്ങനൊന്നും കൂട്ടാക്കില്ല. അടിക്കലുണ്ടേനും പല എന്തോ നോക്കിട്ടല്ല. യൂട്യൂബൊന്നും അല്ല, എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ തന്നെ അറിയില്ല.
1: ഈ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കില്ല?
0: ഏത് ഉപയോഗിക്കില്ല. ഒരു കുഞ്ഞു ഫോൺ ഉണ്ട്, അത് ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ വിളിക്കാൻ? അതിന് മാത്രം ഒന്നും ഉപയോഗിക്കുന്നു.
1: ഒരു ഷർട്ടിന് ഷർട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടോ?
0: കല്യാണം കഴിഞ്ഞ അവിടെ
1: എന്റെ സക്സസ് ആയ
0: പിന്നെ ഓർത്ത് അടിച്ചു അടിച്ചു വരുമ്പോ ശരിയാ. പിന്നെ ഞാൻ നോക്കലില്ല, ആങ്ങളൊക്കെ അടിക്കലുണ്ടേനും
1: അത്യാവശ്യം
0: പഠിച്ചിന്. പാന്റ് ഒഴിക്ക ബാക്കിയെല്ലാം പഠിച്ചു.
1: പിന്നെ ഇവിടെ ഇപ്പൊ ഭക്ഷണമൊക്കെ വെക്കുന്നൊക്കെ
0: ആരെങ്കിലും
1: സഹായിക്കാറുണ്ടോ?
0: സഹായിക്കാൻ മോള് തേങ്ങ കരുതരും, അല്ലെങ്കിൽ ചെറിയ വറവ് ഉണ്ടാക്കും. പോക്ക് അത്ര നേരം ഉണ്ടാവും, ഏഴരല്ലാവുമ്പോ പോണം.
1: എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്?
0: സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പോ ഇവരാക്കിക്കോളൂ. പുരുഷേട്ടൻ ഹോട്ടൽ പണിക്കാരനാണ്, സ്വന്തമായിട്ട് ഹോട്ടലുള്ള ആളേനും ഇവരെ അച്ഛൻ. ഹോട്ടലിൽ നിന്ന് വളർന്ന ആളാണ്.
1: നല്ല കൈപ്പുണ്യം ഇല്ല,
0: ഇവിടുന്ന് വെക്കാനും കൂട്ടാക്കൂല. ഞാൻ വെക്കുന്നോണ്ട് അങ്ങനെ കൂട്ടാക്കൂല.
1: പറയോ, അഭിപ്രായം പറയോ. വെച്ചിട്ടാകുമ്പോ
0: ചില സമയം ഓർക്കുന്ന ദേഷ്യം ഉണ്ടെങ്കിൽ അന്നേരം പറയും, ഓരോന്ന് വെച്ചിട്ടെന്ന് പറയല്ല.
1: എന്താ വെച്ചാലും കുഴപ്പമൊന്നുമില്ല.
0: ആരും മോനും ഒന്നും പറയൂല.
1: അപ്പൊ ഉത്തമനായ ഭർത്താവും മോനും ആന്ന്. അല്ല, മോളെ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ.
0: ആദിത്യനാഥ്, മോൻ എട്ടാം ക്ലാസ്സിൽ.
1: ഒരു മോനാ?
0: ഒരു മോൻ. മോള് ആഷ്മിക, 4 വയസ്സ്. മോൻ എട്ടാം ക്ലാസ്സില്, മോളിക്കൊല്ല LKG.
1: അപ്പൊ ഈ കൊച്ചുമക്കൾക്ക് വേണ്ടിട്ട് നമുക്കൊരു പാട്ട് കേൾപ്പിച്ചാലോ? ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിലേക്ക് ഓർമ്മ വരുന്നൊരു പാട്ട്
0: പറഞ്ഞു തരാൻ.
1: ഓക്കെ, എന്നാ കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു നല്ല പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നാട്ടിലെ പാട്ടിൽ നെല്ലോന്നി ഇടവഴിയിലൂടെ നടന്ന് നടന്ന് നമ്മളൊരു വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ആ ചേച്ചിയെ പരിചയപ്പെടാം. എന്താ പേര്?
1: നളിനി.
0: നളിനി ചേച്ചി, നളിനി ചേച്ചി,
1: ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലെ സ്വസ്ഥമായി ഇരുത്താന്ന്. കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ ജോലി മോന്റെ ഭാര്യയ്ക്ക് സഹായിച്ചു, അത്രയേ ഉള്ളൂ.
0: ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്
1: സ്വന്തം വീടാണ്. പക്ഷെ നല്ല മലയാളം പറയൂ, എഴുതാനും വായിക്കാനും കുറച്ച് വിഷമേനും. ഇപ്പൊ പഠിച്ചു പോയി, നമ്മള് പേപ്പറിലും വാങ്ങിയിട്ട് അതെല്ലാം വായിക്കുന്നോണ്ട് ഇപ്പൊ മക്കൾക്ക് വരെ കുറച്ച് പറഞ്ഞു കൊടുക്കാനെല്ലാം ശീലായി പോയി. വേട്ടക്ക് പിന്നെ സിദ്ധാപുരം കത്തണം.
0: സിദ്ധാപുരം
1: ഓറഞ്ച് കൊടി എന്ന് പറയുന്ന സ്ഥലത്ത് അടിയാൻ. ഓറഞ്ച് ഒരുപാടുണ്ട്, പലതും ഉണ്ട്. നാട്ടിൽ പോയിട്ട് വരുമ്പോ കൊണ്ട് തന്നെ വന്നത്
0: ഉണ്ട്.
1: ഓണത്തിന് പോയി ഞാൻ രണ്ടു ദിവസം താമസിച്ച് എന്നിട്ട് വന്ന.
0: അവിടെ
1: അച്ഛനും ഇല്ല അമ്മയും ഇല്ല, അവര് മരണപ്പെട്ടു പോയി. പിന്നെ ഇവിടെ ഒരു എട്ടി രണ്ട് എട്ടിമാരുണ്ട്. ഒരേ ചേച്ചി എന്റെ അടുത്താ കൊണ്ടതിന്, ഒരു ചേച്ചിയാണ് നിൽക്കുന്നത്, വീട്ടിൽ നിൽക്കുന്നത്. ഇത് ഇത് അങ്ങെത്തി അളയങ്ങെത്തിയ ഇത് മകളല്ല, അളയങ്ങെത്തിയ ഇത് മൂന്ന് മക്കളാ, മൂന്ന് പെൺകുട്ടികളാ. അതിൽ ഇളയനെയാണ് ഇവൻ കല്യാണം കഴിച്ചത്.
0: എന്താള് നിങ്ങളെ അങ്ങെത്തിയാണിത്?
1: അല്ല, പേട്ടക്കുള്ളവരെ അങ്ങെത്തി. എന്റെ മോനായിത്, എനിക്ക് മൂന്ന് കുട്ടികളാണ്,
0: മൂന്ന് ആൺമക്കളാണ്.
1: അല്ല, രണ്ടു പെണ്ണു ഒരാണ്, നടുത്തെ ഇവ മൂത്തതും ഇളയതും പെൺകുട്ടികളാണ്.
0: അവരൊക്കെ കല്യാണം കഴിച്ചു.
1: ഒരാളെ ഉള്ളിയിൽ കൊണ്ടുപോയിട്ടുള്ളത്, ഒരാളെ കൊതേരി കൊണ്ടുപോയിട്ടുള്ളത്, പിന്നെ അവൾക്ക് ഒരു മോളാണുള്ളത്. അതില് ഉള്ള ഭർത്താവ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. പിന്നെ മൂത്ത മോളെ ഭർത്താവ് സ്റ്റേറ്റ് ബസ്സിൽ ഡ്രൈവറായിരുന്നു. കുറച്ചു നാള് നമ്മളൊരു വനിതാ ബാങ്ക് കയറിഞ്ഞ്, അത് കുറച്ചു കാലം ഇട്ടു, സ്ഥിരമായി കിട്ടിയില്ല. അതെന്തെങ്കിലും ഒരു പത്ത് കൊല്ലം ചെയ്തിട്ട് അവര് പെർമിറ്റ് ഒന്നും കൊടുത്തില്ല, ഒന്നും ശരിയായി കൊടുക്കാതെ ഞാൻ പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞിട്ട്
0: എന്റെ
1: ഭർത്താവ് മരണപ്പെട്ടു. പതിനഞ്ചു കൊല്ലായി മരിച്ചിട്ട്.
0: ഇപ്പൊ പേട്ടക്കുന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പൊ പേട്ടക്കുന്ന് ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന എന്തായിരുന്നു നമ്മുടെ നാട്, അറിയാത്തൊരു നാട്, വേറൊരു സ്റ്റേറ്റിലുള്ള ആളാണ്.
1: അതെല്ലാം നമുക്കൊരു ഭയപ്പാടുണ്ടേനു, പക്ഷെ ഒരു ഇതുമില്ല. നമ്മള് അവര് പാലക്കാടുകാർ, അവരവിടെ വന്ന് താമസിച്ചു കിട്ടണം, അതുകൊണ്ട് ഒരു വിഷമം പിടിച്ചിട്ടില്ല. നമ്മളെ എല്ലാ കാര്യത്തിനും അവരെല്ലാം ഒരേ ഇതായിട്ട് ഒത്തുചേർന്ന് പോകുന്നവരായിരുന്നു, അതുകൊണ്ട് നമുക്കും അത്ര വിഷമം തോന്നിയില്ല. പിന്നെ മോള് ഒരു സാധു മോളാണ്, എന്നും എന്തിനും ഒരു പ്രതികാരണമോ കാര്യമോ ഒന്നും ഇല്ലാതെ ഒരു മോളാണ്. ഈ മോള് എനിക്ക് നല്ല എന്താണ് സൗമ്യ.
0: സൗമ്യ എന്താണ്? സൗമ്യയും ഷൈജു.
1: ഷൈജു
0: ചേച്ചിയുടെ മകന്റെ ഭാര്യയാണ് സൗമ്യ. സൗമ്യനെ കൂടെ പറഞ്ഞത് ഇത്രക്ക് നല്ല മോളാണെന്ന്.
1: അതില് രണ്ടു കുട്ടികളുണ്ട്,
0: അവര് പഠിച്ച
1: ശങ്കരയിൽ ചേർത്തിട്ടാള്, മട്ടന്നൂർ ശങ്കര സ്കൂൾ പറയുന്ന നാട്ടിന്.
0: ശ്രീശങ്കര
1: അടിയാണ്. മൂത്ത മോള് ആറാം ക്ലാസ്സായി, ചെറിയ മോള് രണ്ടാം ക്ലാസ്സായി, രണ്ടു പെൺകുട്ടികളാണ്.
0: ഇത്
1: അങ്ങനെ പോകുന്നു മോളെ. ഞാൻ ചെറുപ്പത്തിലേ ജോലിയെല്ലാം ചെയ്ത്, എന്റെ അമ്മ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയതാണ്. അപ്പൊ ഞങ്ങള് നാല് മക്കളെ, രണ്ടാണ് രണ്ടു പെണ്ണും. അല്ല അവരിലൂടെ, എന്റെ നാട് പരിയാരത്ത, ഇവിടെ പരിയാരം പറയുന്ന നിങ്ങള് പാലോട്ടുവള്ളി
0: പരിയാരം
1: അവിടെയാണ് എന്റെ അച്ഛന്റെ വീട്. നെല്ലുനി എന്ന് പറയും.
0: ചേച്ചിയുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഹോട്ടൽ പണിക്കാരൻ. മട്ടന്നൂർ. ഓറും പേട്ടക്കാരനാണ്. അത് അമ്മമ്മ വീട്ടിലേക്ക് നിനക്ക് ഒരാളെ മോക്ക് വേണ്ട, എനിക്കടിയും പറഞ്ഞേക്കൂല എന്ന് പറഞ്ഞിട്ട് അമ്മമ്മക്കൊരു ധൈര്യം. ഞാൻ എല്ലാ കാര്യത്തിനും കൂടി എത്തുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷം. അമ്മയുടെയായിരുന്നു ഇതെല്ലാം. ഇത് ഞാൻ ഇപ്പൊ എടുത്തതാണ്, അപ്പുറത്തൊരു പഴയ വീട്. ചെറിയ വീട് എന്ന് വെച്ചാൽ രണ്ടു നില പണ്ടത്തെ വീടാണ്, രണ്ടു നില വീടും തറവാട് വീടും. അച്ഛൻ്റെ വീട്ടിൽ ചെറിയ റൂമെല്ലാം ആയിട്ടുള്ള വീടിന്. ആ വീട് എന്നിട്ട് ഞാൻ

0: നമുക്ക് അമ്മയില്ല, അതുകൊണ്ട് നമുക്ക് തന്നു, നമ്മൾ അവിടെ നിന്ന്. പിന്നെ അങ്ങളെല്ലാം കല്യാണം കഴിച്ച് ഓർലം വമ്പാറ പോയി, ഇങ്ങത്തിന് കെട്ടിച്ചയച്ച് ആ വരെല്ലാം ഞാൻ തീർത്ത് ഓക്ക് മൂന്നാം കുട്ടികളാണ്. അങ്ങനെ പിന്നെ എൻ്റെ മക്കളെ ഞാൻ നോക്കി അവർ വളർത്തി അവരെയെല്ലാം ഒരു നിലയിൽ എത്തിച്ച് ഇപ്പൊ എനിക്ക് പരമസുഖം ജീവിതം അങ്ങനെ ജീവിച്ചു പോയി.
1: ഈ പ്രാരാബ്ദത്തിനിടയിലും ഈ തിരക്കിനിടയിലും ഒക്കെ സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുണ്ടോ?
0: സിനിമയിലും കാണാം, ഒരു സിനിമയാണ്ട് ആദ്യം നല്ല പോലെ കാണലുണ്ട്. ഇപ്പം പിന്നെ ടി വിയിലെല്ലാം ഉണ്ടല്ലോ, പിന്നെ ഇവർക്കെല്ലാം മൊബൈൽ ഫോണെല്ലാം ഉണ്ടല്ലോ, വിളിച്ചല്ലോ. ഞാൻ ചെറിയത് മക്കളെ വിളിച്ചോന്ന് അറിയാൻ മാത്രം അത്രയുള്ള എനിക്ക് വിദ്യാഭ്യാസം കാര്യമല്ലോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് മതി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ചെറുത് വാങ്ങി.
1: അപ്പൊ ടി വിയിൽ വരുന്ന സിനിമകളെ കാണുന്നു,
0: അങ്ങനെ സിനിമകളെ ഇപ്പം കാണലുണ്ട്. അത്യാവശ്യം മോൻ കൂട്ടിയിട്ട് പോകും
1: തിയേറ്ററിൽ
0: പോകും, അങ്ങനെ കാണിക്കും. നല്ല നല്ല സിനിമ വന്നിട്ടാണ് ഞാൻ ഓളിയും മക്കളെയും കൂട്ടിക്കൊണ്ടിട്ട് അങ്ങനെ കാണിക്കലുണ്ട്.
1: ജീവിതം
0: ആസ്വദിച്ച് പോകുന്നോളെ ഇന്നത്തെ ജീവിതത്തിന് കുഴപ്പമില്ലാതെ സമ്പാദ്യമൊന്നുമില്ല എന്റെ മക്കൾ സ്നേഹത്തോടെ. അങ്ങനെ രണ്ട് പെങ്ങന്മാർ വരുമ്പോ ഒരാൾ വരുമ്പോ ഒരാളെ വിളിച്ചിട്ടേ വരും, ചേച്ചി ഞാൻ പോകുന്നുണ്ട് ചേച്ചി ഇരുന്നില്ല, അതല്ലേ ഓളെ അന്യത്തി അമ്മക്ക് പോകാന്നിട്ട് രണ്ടാളും കൂടി ഒന്നിച്ചേ വരും. ആ മക്കളും എല്ലാം കൂടി വന്നിട്ട് ഇവനും എല്ലാം കൂടി ഇട്ടിട്ട് ആ കേരളത്ത് മേശക്ക് വളഞ്ഞിരുന്ന എല്ലാരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ചിരിച്ച് കളിച്ച് തമാശയില് പോണം. അത് ഞാൻ പറയും, ഞാൻ മരിക്കുന്ന വരെ നിങ്ങളെ സന്തോഷം കണ്ടിട്ട് നിനക്ക് ജീവിക്കാം. അതുകൊണ്ട് അത് സന്തോഷത്തിൽ എന്റെ മക്കളെ ജീവിക്കണം.
1: സെപ്പറേറ്റ്
0: ആയി എന്നാലും വരുമ്പോ പലപ്പോഴെല്ലാം നിൽക്കാൻ വരൂട, ഒന്നല്ല അവരൊന്നിച്ച് വന്നിട്ട് എല്ലാം കൂടി നല്ല അതാവണ്ട. ഞാൻ പറയും എനിക്ക് സമ്പാദ്യം ഒന്നുകൊണ്ട് എന്റെ മക്കൾ സന്തോഷത്തെ ജീവിക്കുന്ന മാത്രമേ എനിക്ക്
1: കാണുന്നുള്ളൂ.
0: അങ്ങനെയുള്ള എന്റെ ജീവിതം.
1: ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. അമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാം.
0: ഞാൻ പാട്ടൊന്നും ഓർമ്മയെന്ന് വെച്ചാൽ ഓർമ്മ മറന്നു മറന്നു പോകുന്നു.
1: പാട്ട് പാടാറുണ്ട്,
0: പാടാറൊന്നുമില്ല മോളെ, മറന്നു ഭയങ്കരമായി. ഇപ്പം പറഞ്ഞ നിന്നോട് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഞാൻ
1: മറന്നു
0: പല ചിന്തയുമില്ല, അതങ്ങ് വിട്ടുപോകും. അതാണ്
1: ഇഷ്ടപ്പെട്ട നാടകമാണ്.
0: അങ്ങനെ ഇല്ല, എല്ലാരും ഇഷ്ടം തന്നെയാണ്. പക്ഷേ
1: അത് നമുക്ക് മോഹൻലാലിന്റെ ചിത്രത്തിലെ പാട്ട് എടുപ്പിച്ചു തരാം.
0: ഓക്കെ
1: ഓക്കെ, അതിന് ഡെഡിക്കേഷൻ ഉണ്ട് ഈ പാട്ട്. എല്ലാവർക്കും ഇരിക്കട്ടെ
0: മക്കളെ. നല്ലത് ഡെഡിക്കേഷൻ.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു മോളെ, നല്ല മോളെ.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ ഉമ്മട്ടന്നൂർ. നമ്മുടെ നാട്ടിലെ പാട്ടുമായിട്ട് ഇപ്പോൾ എഴുത്തിയിരിക്കുന്നത് നെല്ലൂന്നി ഭാഗത്താണ്. അപ്പോൾ നെല്ലൂന്നിയിലെ ഒരു അമ്മൂമ്മയാണ് നമുക്ക് പരിചയപ്പെടാം.
1: കോസു,
0: ഇവിടെ വർഷങ്ങളേറെയായോ അമ്മ താമസിക്കാൻ തുടങ്ങിയിട്ട്?
1: ഒരു വർഷമായി.
0: എത്ര വർഷമായി കാണും?
1: വർഷം തന്നെ എനിക്കിപ്പോൾ തന്നെ ഓർമ്മയില്ല മോളെ. വീട് ഒക്കെങ്കിലും ഓരോന്ന് പൊളിച്ച് പൊളിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ വീട് തന്നെ ഈ സ്ഥലത്ത് തന്നെ ജീവിക്കുന്നതാണ്.
0: അമ്മയുടെ വീട് എവിടെയായിരുന്നു ആദ്യം?
1: ആദ്യമേ നമ്മള് കുറച്ച് അങ്ങോട്ട് പെരുമ്പച്ചാലു എന്ന് പറയുന്ന കുറച്ച് അങ്ങോട്ട്
0: പെരുമ്പച്ചാല്
1: ആടിയാണ്. ആടുന്ന പിന്നെ അത് അമ്മേന്റെ വീടേനു. ഇത് അച്ഛൻ്റെ ഇതാണ്. നമുക്കൊരു ചെറിയൊരു ഓർമ്മയിൽ തന്നെ വീടെടുത്തിട്ട്, ചെറിയൊരു വീടെടുത്തിട്ട് വീട് ഇങ്ങനെ മാറിയതാണ്.
0: ഇപ്പൊ ഈ വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: ഈ വീട്ടിൽ ഇപ്പൊ ഞാൻ മാത്രം.
0: അമ്മ മാത്രമേ ഉള്ളൂ?
1: എന്റെ മോൾ അന്നാട്, ഒരു മോൾ ആട, ഒരു മോള് കുറച്ചപ്പുറം, മോൻ അങ്ങ് റോഡിന്റെ സൈഡ് അടുത്തോട്ട്.
0: എല്ലാരും അടുത്തടുത്ത് തന്നെയാണ്.
1: അടുത്തടുത്ത് തന്നെയാണ്.
0: പക്ഷെ അമ്മ മാത്രം ഇവിടെ ആയി.
1: എല്ലാരും വിളിക്കും, ഞാൻ എവിടെയും പോവില്ല.
0: തറവാടായതുകൊണ്ട് നമുക്ക് എവിടെയും പോവാനാവും
1: തോന്നുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവരോട് ഞാൻ പറയൂ, അഥവാ ചത്തു പോയിട്ടുണ്ടെങ്കിൽ വാതിലാറ്റം ചവിട്ടി പൊളിച്ച് കേരിക്കോ.
0: ഓക്കേ. എത്ര പേരുണ്ട് മക്കള്?
1: നാലാള്.
0: നാല് പേര്. അവരൊക്കെ പേര് പറഞ്ഞോളൂ.
1: ജലജ, അജിത, ബീജ, ജയ.
0: അവരൊക്കെ ജോലി ചെയ്യുന്നവരാണോ?
1: ആ, ഇവര് രണ്ടാളും. ഇവളെ ഇപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാലോ, വേദനയില്ലാന്ന്. കൈവേദനയും കാലുവേദനയും കൊണ്ട് ടൈലറാണ്. ഓളും ടൈലറാണ്. മറ്റോള് യൂണിയൻ ബാങ്കില്
0: കളക്ഷന് പോകുന്നുണ്ടാവും.
1: കളക്ഷൻ അല്ല, അവിടെ തന്നെ പണിയുണ്ട്. പക്ഷേങ്കില് ഗവൺമെന്റ് ആയിട്ട് കിട്ടിയിട്ടില്ല.
0: ഓക്കെ. കുറച്ചുകൂടി കഴിയേണ്ടി
1: വരും. കയ്യല് എത്ര കൊല്ലായി.
0: അവരുടെ പേരെന്തായിരുന്നു?
1: ബീജ.
0: അപ്പൊ അമ്മ എങ്ങനെയാണ് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ, ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ?
1: ഭക്ഷണം നമ്മളെ എനിക്ക് അങ്ങനെ വേണ്ട. പിന്നെ ഒരു 4 കിലോ അരി സർക്കാർ തരുന്നുണ്ട്. അതിനെ കൊണ്ട് അങ്ങനെ അങ്ങ് ഒരു മാസം എത്തുന്ന വരെ അതിനെ കൊണ്ട് ഒത്തു. അങ്ങനെ
0: അമ്മന്നെയാണോ കുക്ക് ചെയ്യുന്നത്?
1: ആ, കുക്ക് ചെയ്യലിത് ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം ചോറ് മാത്രം
0: ഇവിടെ വെക്കും,
1: ബാക്കി കറിയെല്ലാം മക്കള് കൊണ്ടുതരും.
0: രാവിലത്തെ ഭക്ഷണം?
1: രാവിലെ 2 ചപ്പാത്തി ആക്കും. ചില സമയത്ത് കുട്ടികള് കൊണ്ടുതരും, ചില സമയം ഞാൻ ചൂടും.
0: ഇപ്രാവശ്യത്തെ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഓണത്തിന് ഞാൻ അങ്ങ് മോളെടുത്തേനു.
0: അവിടെയായിരുന്നു. ഉഷാറായി?
1: എവിടെയും പോകില്ല. അവര് ഞാനങ്ങനെ പോകാത്ത കൊണ്ട് 2 കൊല്ലമായ അവര് ഇവിടെ തന്നെ വന്നു. പിന്നെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണാന്ന് അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകട്ടോ മറ്റേ. ഞാൻ എവിടെയും പോക്കില്ല. ഞാൻ പറഞ്ഞാണ് കുട്ടികളെല്ലാ ദിവസവും രാത്രി പിന്നെ ഉച്ചക്ക് കറി കൊണ്ടുതരും. പിന്നെ ഒരു ഗുരു അരി വേഷം മേലാറ്റി വിട്ട് ഇവിടെ TV തുറന്നു വെച്ച് ഇവിടെ കിടക്കും. ഞാൻ എവിടെയും വരൂല.
0: അപ്പൊ എല്ലാരും ഒത്തുകൂടിയത് അവിടെയാണോ?
1: ഇല്ല, അവര് മാത്രം. അവരെ മോളും മോളെ ഭർത്താവും. ഇവർക്ക് പിന്നെ ഇവിടെ സംഘം വക
0: പരിപാടിയുണ്ട്.
1: അതുകൊണ്ട് ഇവരെല്ലാം സംഘത്തിലുള്ളവരാണ്. ഓളെവിടെയും പോയിട്ടില്ല. ഓളെ അടുത്ത് തന്നെ ഓക്കും. ഇപ്പൊ മോളെല്ലാം വരുന്നതുകൊണ്ട് എവിടെയും പോയിട്ടില്ല. ഇവര് പിന്നെ സംഘത്തിലുള്ള കൂട്ടറാണ്. അച്ഛനും മോനും എല്ലാം. അതുകൊണ്ട് അവരെ വകയാട ഭക്ഷണം.
0: എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? പണ്ടത്തെ ഓണമാണോ ഇപ്പോഴത്തെ?

0: എങ്കിൽ അത് പൊരിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, പൊരിച്ചിട്ടൊരു കഷ്ണം കൂട്ടു. കറിയിൽ ഒരു കഷ്ണം ഞാൻ കഴിക്കൂല, എത്രയോ കൊല്ലായി
1: മത്തിയൊന്നും ചിക്കനൊന്നുമില്ല.
0: ചിക്കൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അഥവാ അതിന്റെ ചെറിയൊരു കഷ്ണമായിട്ടും കൂട്ടിയെങ്കിൽ അതി മറ്റി അങ്ങനെയൊന്നും വേണ്ട, ഒന്നിനും നിർബന്ധമില്ല.
1: കുറച്ച് ചോറും കറിയും കിട്ടിയാൽ
0: അത് അത്ര മാത്രം.
1: രാവിലത്തെ ചെറിയൊരു ഭക്ഷണം.
0: ആ അതെ, ചെറിയ.
1: രാത്രി എങ്ങനെ ചോറ് തന്നെയാണോ കഴിക്കുന്നത്?
0: വെക്കാൻ കയ്യല്ലാതെ കൊണ്ട് ഉച്ചക്കത്തെ കുറച്ചാട് വെക്കുമ്പോൾ എനിക്ക് രാത്രിയത്തെ ഭക്ഷണം വേണ്ട എന്തെങ്കിലും ആക്കി. ഇന്നിപ്പോ ഈ പ്രായത്തിൽ ആരെങ്കിലും മക്കളെല്ലാം അമ്മ അതിന് തിന്നോന്ന് പറയേണ്ട ഒരു പ്രായമല്ലേ, അതിനാളില്ല. അതുകൊണ്ട് ഉച്ചക്ക് വെച്ചാൽ ലേശാടെ വെക്കൂ, അത് വേണമെങ്കിൽ തിന്നു ബാക്കി എടുത്ത് ചാടും.
1: ഇവിടെ മൂന്ന് പേരുണ്ട് ഇത് കൂട്ടത്തില് അമ്മയുടെ. അപ്പൊ ആ മൂന്ന് പേരുടെ വീട്ടിൽ പോയപ്പോ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായതല്ലോ.
0: പറഞ്ഞാ ശരിയാവില്ല, നമുക്ക് നമ്മളെ വീടേ ശരിയാവും.
1: അപ്പോ ഭർത്താവ്
0: മരിച്ചിട്ട് കൊറേ കൊല്ലായി,
1: വർഷങ്ങളേറെ. അവരെന്തായിരുന്നു ചെയ്തേ? നാടൻ പണിയാണോ?
0: അല്ല, ബേക്കറി. അതെല്ലാം അത്രയും ഇതായ കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് നമ്മളെല്ലാം. ഒരു എന്തെങ്കിലും ഒരു ഇത് പറയാന്ന് വിചാരിച്ചാല് വലിയ ഞാൻ പറയാ, ഏത് കാലവും കുട്ടികളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോ ഒരു രണ്ടു സിനിമേന്റെ കഥയായിരിക്കും എന്റെ ജീവിതം അങ്ങനെ തൊട്ട് ഇങ്ങോളം പറയാന്ന് വിചാരിച്ചാല്. പക്ഷെ അതൊന്നും ഇപ്പൊ ആരോടും എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വയസ്സ് ഉത്തരവായല്ലോ.
1: നമ്മള് സഹിക്കേണ്ടതൊക്കെ സഹിച്ചു കഴിഞ്ഞിട്ട് ഇത്രം വരെ എത്തി. ഇനി ആരോട് പറയേണ്ട,
0: ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി എന്തിനു പറയാം?
1: പറഞ്ഞിട്ടൊരു കാര്യമില്ല, കഴിഞ്ഞ കാലം കഴിഞ്ഞു.
0: ആ സമയം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അനുഭവിക്കേണ്ടത്. 10-15 വയസ്സാകുമ്പോ ഞാള് രണ്ടു മക്കളാണ്, അച്ഛനെയും വെച്ച് അനിയത്തിന കഴിച്ച അയച്ചതാണ് എന്റെ അച്ഛൻ. കണ്ണൊന്നും അത്ര ഇന്നത്തെ കുട്ടികളെ വിവരവും ഇതൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലം. അച്ഛനും അമ്മയും എന്നാ പറയുന്നു എന്നാ ചെയ്യുന്നു അത് അനുസരിക്കുക മാത്രം. പിന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിച്ച് മക്കളെ പോറ്റേണ്ട ഗതികേട്ടിലെത്തി. അതങ്ങനെ മക്കളെയും കൊണ്ട്
1: ഇപ്പം കുഴപ്പമില്ലാണ്ട്,
0: ഇപ്പം കുഴപ്പമില്ലാണ്ട് പോകണം. മക്കള് വേണ്ട നേരം മക്കളും തരും. അപ്പൊ മക്കളും തരുന്നില്ല എന്നല്ല, മക്കളെല്ലാം തരുവല്ലേ ചെയ്യും. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യം ഇല്ലാന്ന് അറിയും മക്കളോട്. ഓണം വിഷവും വരുമ്പോ ഡ്രസ്സ് ഇതെല്ലാം രണ്ടാളും കൊണ്ട് വന്നേ. ഇവരോടെല്ലാം ഞാൻ ആദ്യം വാക്കാന്ന് ഒരു സാധനം എനിക്ക് വേണ്ടി വാങ്ങിക്കരുതെന്ന്. അതുകൊണ്ട് ഇത് ഇപ്പോ കല്യാണം കഴിഞ്ഞ മോളും വേറെ മോന്റെ ഒരു മോനും അങ്ങനെ അവര് കൊണ്ടുവന്നതാണ്. അവരെയും കുറെ കൂട്ടെല്ലാം കൂടിയിട്ട് അവര് ഇഷ്ടമാതിരി കൊടുക്കേണ്ടത് അകത്തുണ്ട്.
1: ഈ സമയത്തൊക്കെ എങ്ങനെയാണ് സമയം പോകുന്നത്? ടിവി തന്നെയാണ്?
0: ഇത് തന്നെ
1: രാജ്യമാണ്. സിനിമ കാണുന്നത്?
0: സിനിമ കാണുന്നൊന്നും ഇഷ്ടമില്ല. ഒരു ഒന്നും കേൾക്കുന്ന ഇഷ്ടമില്ല. ഇപ്പൊ ഒന്നും പറയുന്ന പോലും ചവിട്ട് കടക്കാത്ത പോലെയാണ്. രാവിലെയായിട്ട് വാർത്ത വെക്കൂ, അതെന്നാ പറയുന്നതെന്ന് തന്നെ ഞാൻ തന്നെ അറിയുന്നില്ല. കുറെ ഒരു രാവിലെ ആയിട്ട് പാടും, ഒരു ഗ്ലാസ് കാപ്പി വേണം. രാവിലെ ആയിട്ടാലും ഒന്ന് ആയിരിക്കും പാരങ്കം വിചാരിക്കും 6 മണി 6:30 എണീക്കും, 8 മണി കഴിയാണ്ടൊന്നും ഞാൻ കണ്ടു.
1: പിന്നെ
0: കാര്യം ആകെ രണ്ടി ചപ്പാത്തി ആയതുകൊണ്ട് അതിലധികം തോന്നുമില്ല. രണ്ടി ചപ്പാത്തി തന്നെ ചില സമയം തേച്ചും തോന്നുമില്ല.
1: ഒന്നും ഒരു ദിവസം രണ്ടി ചപ്പാത്തി തന്നെയാണോ കഴിക്കുന്നത്?
0: അഥവാ ഇവര് ദോശ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും. ഇന്നലെ ഇവള് ദോശ കൊണ്ട് തന്നിനു, അതുകൊണ്ട് ആ രണ്ടു ദോശ തന്നെ. എന്തെന്നായാലും ആ രണ്ടെണ്ണം, അതിലധികം ഒന്നും പറ്റൂല.
1: അപ്പൊ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാണെന്ന് നമ്മൾ കേൾപ്പിച്ചു തരാം. പഴയ പാട്ട് അവിടാണോ കൂടുതൽ താല്പര്യം?
0: പഴയ പാട്ടല്ലേ നല്ലത്.
1: അപ്പൊ പഴയ പാട്ടാണ് കേൾപ്പിച്ചു തന്നാ പോരെ. പാട്ട് പാടാറുണ്ട?
0: അയ്യോ,
1: പാട്ടൊന്നും പാടാറില്ല. പണ്ട് എന്ത് ജോലി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നാടൻ പണിക്ക് തന്നെയാണ്?
0: നാടൻ പണിക്ക് പോകും. പിന്നെ എത്രയോ വർഷങ്ങൾക്കായിട്ട് വാർപ്പിന്റെ പണിയാണ്. 10-35 കൊല്ലത്തോളം എന്ന് പറഞ്ഞ പോലെ വാർപ്പിന്റെ പണിക്ക് പോയി. അവസാന കാലം ആണ് വാർപ്പിന്റെ മേലെ തന്നെ വീണിട്ട് കാല് കൂട്ടിയത്.
1: അതിനുശേഷം പിന്നെ ജോലിക്ക് പോയിട്ടില്ല?
0: പിന്നെ പോയിട്ടില്ല.
1: അപ്പോ നമുക്കൊരു പഴയ പാട്ട് നമ്മൾ കേൾപ്പിച്ചു തരാം. ഒരു നസീറിന്റെ എല്ലാം കാലത്തുള്ള പാട്ട് കേൾപ്പിച്ചു തന്നാലോ? ആയിക്കോട്ടെ,
0: പഴയ പാട്ടൊന്നും കേൾക്കാം.
1: ഓക്കെ, അപ്പൊ താങ്ക് യു.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: നമസ്കാരം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നെല്ലൂന്നി ഭാഗത്താണുള്ളത്. അതിൽ നമുക്കൊരു അതിഥിയെ കേട്ടിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്?
2: പുഷ്പ.
1: പുഷ്പ, പുഷ്പേച്ചിയുടെ വീട്
2: നെല്ലൂന്നി.
1: നെല്ലൂന്നി. ചേച്ചിയുടെ സ്വന്തം വീട് എവിടെ?
2: സ്വന്തം കല്ലൂര്.
1: കല്ലൂര്. ഇവിടത്തേക്ക് എത്ര വർഷമായി കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട്?
2: കല്യാണം കഴിച്ചിട്ട് 45
1: വർഷമായി. എങ്ങനെയുണ്ട് ദാമ്പത്യ ജീവിതം?
2: അങ്ങനെ പോകുന്നു, അത്രയുള്ളൂ.
1: സുഖകരമായിട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഇല്ലത് ഇവിടെ?
2: ഇവിടെ രണ്ട് മക്കളും മോനും മോന്റെ.
1: അവരൊക്കെ പേര് പറഞ്ഞോളാം.
2: ഷമിന, ലാലു, മോന്റെ പേര് അന്വയ്.
1: അന്വി.
2: അന്വയ്. പിന്നെ ആൻവി.
1: ആൻവി. ഇവിടെ നിൽക്കുന്നത് ആരാണ്? ഏത് മകനാണ്?
2: ഒരു മകനേ ഉള്ളൂ, ലാലു.
1: ലാലു. ലാലുവിന്റെ വൈഫിന്റെ പേര്
2: ഷമിന.
1: ഷമിന. അവർക്കാണ് അന്വയും?
2: ആ, രണ്ടു മക്കൾ.
1: രണ്ടു മക്കൾ. അന്വി.
2: അന്വയ്. ആൻവി.
1: ആൻവി. അവര് രണ്ടാളും പഠിക്കുകയാണ്, കുഞ്ഞുമക്കളാണ്.
2: നഴ്സിംഗിന് ബാംഗ്ലൂരിൽ പഠിക്കുന്നു. മോള് ശങ്കരയിൽ.
1: ശ്രീശങ്കരയിൽ. ഇവരുടെ
2: മോള്?
1: ഇവരുടെ മോള് ഒരാള് നഴ്സിംഗിന് പഠിക്കുകയാണ്.
2: മോളല്ല, മോന.
1: മൂത്തത് മോന്. ഓക്കെ. അന്വി. അന്വിയാണ് നഴ്സിംഗിന് പഠിക്കുന്നത്. കുറെ വർഷമായോ? എല്ലാവരും കഴിയാറായോ?

0: ഇല്ലേ? ഇപ്പോ ഒരു വർഷം,
1: ഒരു വർഷം ചേർന്ന് പ്ലസ് ടു കഴിഞ്ഞ പാടും പോയത്. ബി എസ് സി നഴ്സിംഗ് അല്ലേ? എവിടെ? മംഗലാപുരത്ത്.
0: മംഗലാപുരം.
1: എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഓണൊക്കെ?
0: അടിപൊളിയാ.
1: അടിപൊളിയായിരുന്നു. എല്ലാരും ഇവിടെ വന്നോ? മകളൊക്കെ
0: ഇവിടെയാ? മകളും
1: അടുത്താണ്? കല്യാണം കഴിച്ചു കൊണ്ടുപോയത്?
0: കല്യാണം കഴിച്ചു കൊണ്ടുപോയത്
1: വീടെടുത്തത്. മകളുടെ പേരെന്തായിരുന്നു?
0: ലിജിമ.
1: ലിജിമ എന്ന വർക്ക് ചെയ്യുന്നുണ്ട്?
0: ആ, അവളെന്തോ വർക്ക് ചെയ്യുന്നുണ്ട്.
1: മകൻ എന്താ ചെയ്യുന്നത്?
0: അവൾ ഡ്രൈവറാണ്.
1: എവിടെ?
0: മട്ടന്നൂർ.
1: ജീപ്പ് ഡ്രൈവറാണോ?
0: അല്ല, മറ്റേ വലിയ ബസ്സില്ലേ, ബസ്സുണ്ട്, കാർ.
1: ഓക്കെ. വൈഫ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
0: ഇല്ല,
1: ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. ചേച്ചി എന്തെങ്കിലും ചെയ്തോണ്ടിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയക്ക് എന്താണ് ചെയ്യാറ്? ടി വി ആണോ കാണുന്നത്? ഹോബി എന്താണ്?
0: എന്തെങ്കിലും ഉണ്ടാവും നമുക്ക്, പണിയെല്ലാം ഉണ്ടാവുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്യും, ചെറിയ ചെറിയ
1: ചെറിയ ചെറിയ ചെയ്യാറുണ്ട്. സിനിമയൊക്കെ കാണാറ് ഇഷ്ടമുണ്ടോ?
0: സീരിയൽ
1: കാണും. ഏത് സീരിയലാണ്? ഏഷ്യാനെറ്റ് ആണ് കൂടുതൽ കാണുന്നത്. അപ്പൊ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിക്കാണ്. ഭക്ഷണൊക്കെ ആയോ ഇപ്പൊ? മഴയില്ലാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്തു വെച്ചാല് തേങ്ങയൊക്കെ കൊപ്പരയാക്കാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് കാവല് നിക്കാണ് ചേച്ചി അല്ലേ? അപ്പൊ ഈ മഴയെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇരുന്നത്. അതുവഴി കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ ചേച്ചിയെ പരിചയപ്പെട്ടത്. ഓക്കെ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണമെങ്കിൽ നമ്മൾ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? സിനിമയൊക്കെ കാണാറ് ഇഷ്ടമുണ്ടോ? സീരിയൽ ഒഴികെ
0: സിനിമ ടാക്കീസ് പോയിട്ട് കാണൂല.
1: ടി വിയിൽ വരുന്നതേ കാണുന്നു. പണ്ടൊക്കെ കാണാൻ പോയിട്ട്?
0: ആ, പണ്ടെല്ലാം ഇഷ്ടം പോലെ
1: കാണാൻ പോകാറുണ്ട്. എവിടെയായിരുന്നു പോയിരുന്നത്?
0: മട്ടന്നൂർ. സറീന
1: പ്രിയാട്ടാ. അപ്പൊ ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു?
0: കല്ലൂര്.
1: കല്ലൂര് അടുത്ത് തന്നെയാണ്, മട്ടന്നൂരിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ്, ഫാമിലി ആയിട്ടാണോ ആ സമയത്ത് കൂടെ പോകുന്നത്? ഫാമിലി ആയിട്ടാണ്. ആ ഓർമ്മ ഇപ്പോഴും ഉണ്ട്? ആരുടെ കൂടെയാണ്? അച്ഛന്റെ കൂടെയാണോ കൂടുതലും
0: പോയി?
1: ആ കണ്ട സിനിമ ഓർമ്മയുണ്ടോ? ഏതാണ് ഫസ്റ്റ് ഹസ്ബൻഡിന്റെ കൂടെ കണ്ട സിനിമ ഏതാണെന്ന് ഓർമ്മയുണ്ടോ?
0: കൊറേ കാണലുണ്ട്. മമ്മൂട്ടിന്റെ കാറ്റത്തെ കിളിക്കൂട്, അങ്ങനെ ആ ദിവസവും
1: സിനിമയുണ്ട്.
0: സ്ഫോടനോ
1: കാണാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലെ പാട്ടില് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മൾ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: മാനം തെളിഞ്ഞല്ലോ പാട്ടില്ലേ, മറ്റേ
1: മാനം തെളിഞ്ഞേ വന്നാൽ. ആ, അതായത് നമ്മുടെ തേന്മാവിൻ കുമ്പത്തെ എന്ന ചിത്രം, ആ പാട്ടാണ്. ആ സിനിമ ഒരുപാട് തവണ
0: കണ്ടിട്ടുണ്ടോ?
1: തേന്മാവിൻ കുമ്പത്തെ, വാത്സല്യ, വാസമ്യത്തൊക്കെ നല്ല
0: നല്ല
1: സിനിമകളായിരുന്നു. ഇറങ്ങി അതൊക്കെ തിയേറ്ററിൽ പോയിട്ട് തന്നെയാണോ കണ്ടത്?
0: അതെല്ലാം തിയേറ്റർ
1: കണ്ടത്. ഇപ്പോഴെന്തേ തിയേറ്ററിൽ പോയി കാണാത്തെ?
0: ഇഷ്ടമില്ല.
1: ഓ, സീരിയലിന്റെ സമയം അന്നേരം കടന്നു പോയില്ലേ. മക്കളൊക്കെ പോയി കാണാറുണ്ടോ?
0: മക്കളും അങ്ങനെ പോക്കുന്നില്ല.
1: ഓക്കെ. അപ്പൊ ഇവിടെ പൂക്കള മത്സരത്തിനൊക്കെ പരിപാടിക്കൊക്കെ നിന്നിട്ടുണ്ടോ?
0: മക്കള്
1: പരിപാടി ഉണ്ടായിരുന്നു ഈ പരിസരത്ത്?
0: അവിടെ
1: ഉണ്ടായിരുന്നു. പോയിട്ടില്ല?
0: പോയിന്.
1: ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് തേന്മാവിൻ കുമ്പത്തെ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം കേൾപ്പിക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: മക്കൾക്കന്നെ.
1: മക്കൾക്കന്നെ ഇരിക്കട്ടെ അല്ലേ. ഓക്കെ, താങ്ക് യു.

0: റേഡിയോ മലബാറിന്റെ പ്രിയരാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. പാട്ടുകളെ കേൾക്കാനായി നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടാവും. ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇന്ന് മലയാളം കണ്ട ഒരു മഹാനടന്റെ ജന്മദിനമാണ്. ഒരു നടന്റെ പേര് കേൾക്കുമ്പോൾ ഒരു തലമുറയുടെ ഓർമ്മകൾ മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അയാൾ വെറുമൊരു നടനാണ് എന്ന് മാത്രം പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാലം മാറിയാലും തിരശീലയിൽ തന്റെ സ്ഥാനമുറപ്പിച്ച ഒരു അതുല്യ വ്യക്തിത്വമാണ്. കോട്ടയം കുഞ്ഞച്ചനായും സേതുരാമയ്യരായും ബിലാലായും ഭാസ്കര പട്ടേലരായും മലയാളികളുടെ മനസ്സിൽ അനവധി മുഖങ്ങളായി ജീവിച്ച നമ്മുടെ സ്വന്തം മമ്മൂക്ക.
1: മലയാള സിനിമയെ നാഷണൽ ലെവലിലോട്ട് എത്തിച്ച ആദ്യത്തെ വ്യക്തി ശ്രീ മമ്മൂട്ടി തന്നെയാണ്.
2: ഇന്നെടുത്ത് ഒരുത്തൻ്റെ കയ്യിൽ ഇങ്ങനെ തിരക്കഥയിൽ നിന്ന് കേട്ടാൽ അയാളെ വിളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പരീക്ഷിക്കാൻ തയ്യാറാണ്.

0: ഭയങ്കര പേഴ്സണാലിറ്റി അല്ലേ. അപ്പം ക്യാമറ വെക്കാൻ നേരത്ത് ഹി ഡോമിനേറ്റ്സ്
1: മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ സിനിമകളിൽ അഭിനയിക്കുകയും ആ ഭാഷ സ്വന്തം ശബ്ദത്തിൽ തന്നെ ഡബ് ചെയ്ത ഒരു നടനാണ് മമ്മൂട്ടി.
2: കുമുദം പത്രികയിലെ വിമർശനം എഴുതണം. തമിഴ് നടികർക്ക് ഡബ്ബിംഗ് പേശുന്നത് എപ്പിടി എന്ന് മലയാള നടികൾ മമ്മൂട്ടിയുടെ പാഠം
3: തെറ്റിയേ.
4: പത്മശ്രീയിലെ കോസം ത്യാഗരാജ സ്വാമി അന്ന കീർത്തൻ
5: ഉണ്ടാത്തേ.
6: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മലയാള സിനിമയുടെ മഹാനടന് റേഡിയോ മലബാറിന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.
7: അവള് പോയടാ, അങ്ങനെ പറയരുത്.
8: പെണ്ണില്ലാ ചന്ദനക്കിണ്ണം മുങ്ങി മുങ്ങി മുങ്ങി മുങ്ങിപ്പോയി.

അദ്ദേഹം അഭിനയിച്ച സിനിമകളിലൂടെ നമ്മളെ ചിരിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ആവേശം കൊണ്ടിട്ടുണ്ട്, പ്രണയിച്ചിട്ടുണ്ട്. അങ്ങനെ മമ്മൂട്ടി എന്ന അഭിനയ പ്രതിഭയുടെ സിനിമാ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വിവിധ കാലഘട്ടങ്ങളിലെ മനോഹര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു മണിക്കൂർ നീളുന്ന പ്രത്യേക സംഗീതയാത്ര റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു. പ്രിയരാഗം മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്കിക്ക് ഒരു സംഗീത പിറന്നാൾ സമ്മാനം. കൂടെയുള്ളത് ഞാൻ അശ്വിനിയാണ്. നമുക്ക് വിശേഷങ്ങൾ കേൾക്കാം, മമ്മൂക്കി അഭിനയിച്ച സിനിമകളിലെ പാട്ടുകളെ കേൾക്കാം, ചില ചില ഡയലോഗുകൾ എന്നിവയെല്ലാം നമുക്ക് ആസ്വദിക്കാം.

0: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ അഭിനേതാക്കൾക്കും പൊതുവെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണും. മമ്മൂട്ടി എന്ന നടന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സിനിമയിൽ നമ്മൾ കണ്ട കഥാപാത്രം അത് ചിലപ്പോൾ നമ്മൾ മറന്നുവെന്നിരിക്കും. എന്നാൽ ആ അഭിനേതാവ് അതിൽ നൽകിയ ഒരു നോട്ടമോ ഡയലോഗോ അല്ലെങ്കിൽ ഒരു ഭാവമോ മനസ്സിൽ ബാക്കി നിൽക്കും. പ്രണയനായകനായും കുടുംബനാഥനായും പോലീസ് ഓഫീസറായും അധോലോക നായകനായും ഒക്കെ ഓരോ കാലത്തും പുതിയൊരു മമ്മൂട്ടിയെ മലയാള സിനിമ കണ്ടിട്ടുണ്ട്. ഇന്നിതാ കാലം മാറി, സിനിമയുടെ ഭാഷ മാറി, സാങ്കേതിക വിദ്യ മാറി. പക്ഷെ ഒരു നടൻ ഓരോ കാലത്തിനൊപ്പം മാറുകയും അതേസമയം തന്റെ അഭിനയത്തിന്റെ വ്യക്തിത്വം നിലനിർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാകാം 80s പ്രേക്ഷകനും 90s സിനിമാ പ്രേമിയും ഇന്നത്തെ യുവതലമുറയും ഒരുപോലെ സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിക്കുന്നത് മമ്മൂക്ക.
1: കടവുള്ള കിട്ടും.

0: ഷൂട്ടിങ്ങിന് പോവാണോ? അയ്യോ പടമായിരിക്കും.
1: മൃഗയിലെ വാറുണ്ണി എന്ന കഥാപാത്രത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ മമ്മൂട്ടിക്ക് ആ കഥാപാത്രമായിട്ട് എങ്ങനെ എഴുതിത്തരാൻ കഴിയും എന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.
2: ലോക സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വേഷപകർച്ചയുള്ള നടന്മാരൊരാളാണ് ശ്രീ മമ്മൂട്ടി.
3: Film like Vidheyan and Pongan Mada, both in the same year. That's a very difficult thing to do.
4: എത്ര എത്ര സിനിമകൾ പാമരൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ഫിലിമുകൾ
5: അല്ല
6: വൈകിട്ട് 6:30 അവർ ചത്തുപോയി. നിശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് അവരുടെ 16-ാം ഇന്ദ്രമായിരുന്നു. വീട്ടിലെ പരിപാടികൾ
7: മാറ്റുവിൻ ചട്ടുകങ്ങളെ, ഇല്ലെങ്കിൽ അവര് നിങ്ങളെ മറിച്ചിടും.
8: ഞാനൊരു ടൂൺ പാർ
9: എനിക്ക്
10: എന്നോട് ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ്
11: പറഞ്ഞാലുണ്ടല്ലോ.
12: മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ പൗരുഷം പലപ്പോഴും എനിക്ക് കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് വരാറുണ്ട്.
13: മമ്മൂട്ടി ഈസ് എ വെരി ഹാൻഡ്സം മാൻ.
2: 80s-ൽ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാർ മമ്മൂക്കയാണ്.
5: ഇവിടുത്തെ എസ്ഐന്റെ അമ്മായി അകത്തെ ഇരട്ട പറ്റി
14: എടുക്കാൻ
5: കാണാം. ആചാര്യ കുട്ടികൾക്ക് ഓരോ കൊണ്ടാണ്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ റേഡിയോ മലബാറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കി അഭിനയിച്ച സിനിമകളിലെ അദ്ദേഹം തന്നെ പാടിയ ചില പാട്ടുകളുണ്ട് മലയാള സിനിമയിൽ. ഒരു നടൻ തന്റെ അഭിനയ മികവിനപ്പുറം മറ്റു ചില മേഖലകളിൽ കൂടി കൈവയ്ക്കുന്നു എന്നത് തികച്ചും അത്ഭുതകരമായ കാര്യമാണ് അല്ലേ? അത്തരത്തിൽ മലയാള സിനിമയുടെ പല മേഖലകളിലും തന്റേതായ സാന്നിധ്യം ഉറപ്പിച്ച വ്യക്തിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക. 1995 പുറത്തിറങ്ങിയ മഴയെത്തും മുൻപേ, 99 പല്ലാവൂർ ദേവനാരായണൻ, 2007 ഒരേ കടൽ കയ്യൊപ്പ്, 2009 ലൗഡ് സ്പീക്കർ കുട്ടിശ്രാങ്ക്, 2012 ജവാൻ ഓഫ് വെള്ളിമല, 2018 അങ്കിൾ, 2022 ഭീഷ്മപർവം, ഇപ്പോഴിതാ 2026 പാട്രിയേറ്റ് തുടങ്ങിയ സിനിമകളിലെല്ലാം അദ്ദേഹം പാടിയ ഒരു വരിയെങ്കിലും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെ, മമ്മൂക്കയുടെ ശബ്ദത്തിലുള്ള ഒരു ഗാനം തന്നെ അടുത്തതായിട്ട് കേൾക്കാം അല്ലേ?
1: പക്കഞ്ഞി വിളമ്പ.

0: തരുന്നൊരു നേരം പൊന്നാട നീട്ടണുണ്ടമ്പ്ര എന്റെ പൊന്നമ്പ്ര.
1: ഞാൻ തമ്പുരാൻ അല്ലേ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ, അതെ മമ്മൂക്ക. അദ്ദേഹത്തെ മലയാളി പ്രേക്ഷകർ പരിചയപ്പെടുന്നതിന് മുൻപേ മുഹമ്മദ് കുട്ടിയായിരുന്നു. ഒരു അഭിനേതാവാകുന്നതിന് മുൻപേ അഭിഭാഷകനായി യോഗ്യത നേടി. 2 വർഷം മഞ്ചേരിയിൽ അഭിഭാഷക ജോലിയിൽ ഏർപ്പെട്ട ശേഷമാണ് ബിഗ് സ്ക്രീനിലേക്ക് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. 80s തുടക്കത്തിലാണ് മലയാള ചലച്ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയതും ശ്രദ്ധേയനാകുന്നതും.

നാല് പതിറ്റാണ്ടിലേറെ കാലമായി സജീവ അഭിനയ രംഗത്തുള്ള ഇദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണ നേടിയെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതിനു പുറമെ 5 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 12 തവണ ഫിലിംഫെയർ പുരസ്കാരവും ലഭിച്ചു. 1998 ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു. 2010 ജനുവരിയിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഹോണററി ഡോക്ടറേറ്റ് ലഭിച്ച അദ്ദേഹത്തിന് ആ വർഷം ഡിസംബറിൽ തന്നെ ഡോക്ടറേറ്റ് നൽകി കാലിക്കറ്റ് സർവകലാശാലയും ആദരിച്ചു. തുടക്കം മുതൽ ഈ നിമിഷം വരെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകനെ അമ്പരപ്പിക്കാൻ മമ്മൂക്ക എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഭ്രമയുഗം, കളങ്കാവൽ തുടങ്ങിയ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം അതിനുദാഹരണമാണ്. എന്തായാലും നമുക്ക് കേൾക്കാം കളങ്കാവൽ എന്ന സിനിമയിൽ വിന്റേജ് ബ്യൂട്ടിയുള്ള മനോഹരമായ ഗാനം.

0: നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല,
1: നിന്നെ തൂക്കാൻ ഇവർക്ക് നിയമത്തിന് ഭയമായിരുന്നു, മരിക്കാൻ നിനക്കും.
2: പക്ഷേ ഇത് രണ്ടിനോടെയും മന്നാടിയാർക്ക് ഭയമില്ല.
0: നീതിയും നിയമങ്ങളുമെല്ലാം മറികടക്കാൻ അനന്തമായ അവകാശങ്ങളും അധികാരങ്ങളും കൽപ്പിച്ചു കിട്ടിയ ജനങ്ങളുടെ പ്രതിപുരുഷൻ.
3: ചേട്ടത്തിനും പറഞ്ഞ ചങ്ങി ഞാൻ പുറത്ത് വരും.
4: നിന്റെയൊക്കെ
2: ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുക.

0: എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ടാവും.
1: അയാൾ പഴശ്ശി, പഴശ്ശി കേരളമല്ല.
2: ഉളയാളി വെച്ച് ചുരുക്കപ്പിടി വളക്കാൻ പണം തന്ന ആര്?
0: ആദ്യം ശിക്ഷിക്കേണ്ടത് ഹിന്ദുവിനെയും മുസൽമാനെയുമല്ല. ഈ മണ്ണ് ചോരോട് നനച്ചെടുത്ത് പൊട്ടി പറയുന്ന മക്കളെ അല്ല.
3: നമുക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ ഫിസിക്കലി ഫിറ്റ് ആവണമെന്നുള്ള ആഗ്രഹം നമുക്ക്
4: റേഡിയോ മലബാറിലൂടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാനടൻ മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ചില ചില ഗാനങ്ങളും ചില ശബ്ദശകലങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും റേഡിയോ മലബാറിന്റെ ജന്മദിനാശംസകൾ അറിയിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, മുഹമ്മദ് കുട്ടിയാണ് പിന്നീട് മലയാളത്തിന് ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയായി മാറുന്നത്. മുന്നേ മനോരമ ഹോർത്തൂസ് വേദിയിൽ മമ്മൂട്ടി എന്ന തന്റെ പേരിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തി മെഗാസ്റ്റാർ പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു. അന്നവിടത്തെ പ്രധാന കഥാപാത്രമായിരുന്നു എടവനക്കാടുകാരനായ ശശിധരൻ എന്ന വ്യക്തി. മഹാരാജാസിൽ മമ്മൂട്ടിയുടെ സഹപാഠിയായിരുന്ന ശശിധരനായിരുന്നത്രേ ഓമർ ഷെരീഫ് എന്ന പേര് മാറ്റി അദ്ദേഹത്തിന് മമ്മൂട്ടി എന്ന ഐഡന്റിറ്റി ആദ്യമായി നൽകിയത്. പലരും താനാണ് അങ്ങനെ വിളിച്ചതെന്ന് അവകാശവാദം ഉന്നയിച്ചെങ്കിലും ശരിയായ ആളെ വെളിപ്പെടുത്തിക്കൊണ്ട് മമ്മൂക്ക് തന്നെ വേദിയിലേക്ക് വിളിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അത് കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ളതായിരുന്നു. ആ സന്ദർഭത്തെപ്പറ്റി

ശശിധരൻ പറയുന്നത് ഇങ്ങനെയാണ്, പണ്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഐഡന്റിറ്റി കാർഡ് താഴെ വീണ് കിട്ടി. അതുവരെ മമ്മൂട്ടി ഞങ്ങളോട് പേര് പറഞ്ഞിരുന്നത് ഒമോ ഷെരീഫ് എന്നായിരുന്നു. കാർഡ് കണ്ടപ്പോൾ അതിൽ മുഹമ്മദ് കുട്ടി എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, നിന്റെ പേര് ഒമർ ഷെരീഫ് അല്ലല്ലോ, മമ്മൂട്ടി എന്നാണല്ലോ എന്ന്. അതാണ് പിന്നീട് കേരളം മുഴുവൻ ഏറ്റെടുത്ത പേരായി മാറിയത്. ഇപ്പോഴിതാ ഈ വേദിയിൽ വെച്ച് അദ്ദേഹം എന്നെ അനുസ്മരിക്കുകയും എല്ലാവർക്കും മുന്നിൽ വെച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തപ്പോൾ വളരെയധികം സന്തോഷമായി.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.0.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകൾ മമ്മൂക്കയുടേതായിട്ട് കേൾക്കാനുണ്ട്. ചില ചില വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്കറിയാം, മലയാളത്തിന്റെ നിത്യവസന്തം എന്ന് പ്രേം നസീറിനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ന് ആ പദം മമ്മൂക്കയ്ക്കും യോജിക്കും അല്ലേ? ചമയമിടാൻ തുടങ്ങിയിട്ട് നേരത്തെ പറഞ്ഞു 4 പതിറ്റാണ്ട് കഴിഞ്ഞു എങ്കിലും കാലം പോലും അസൂയയോടെ നോക്കുന്ന നിത്യ യൗവനമായി അഭിനയത്തിന്റെ സമസ്ത മേഖലകളിലും വിരാജിക്കുകയാണ് അദ്ദേഹം. അഭിനയ ചക്രവർത്തി സത്യൻ നായകനായ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ 1971 വെള്ളിത്തിരയിൽ അരങ്ങേറുന്നത്. തുടർന്ന് ഒരു ചെറിയ ഇടവേള, MT രചനയും സംവിധാനവും നിർവഹിച്ച ദേവലോകം എന്ന ചിത്രത്തോടെ 1979 മമ്മൂക്കയെ സ്ക്രീനിൽ കാണാൻ തുടങ്ങി. മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോ ആരെങ്കിലും നമ്മളോട് മമ്മൂക്കയുടെ ഏറ്റവും നല്ല കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? ഏറെ ശ്രമകരമായ കാര്യമാണ് അല്ലേ? MTയുടെയും ലോഹിതദാസിന്റെയും തൂലികയിൽ പിറന്ന എത്രയോ നല്ല വേഷങ്ങൾക്കാണ് അദ്ദേഹം ജീവൻ കൊടുത്തിട്ടുള്ളത്. ബഷീർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച മമ്മൂക്ക പിന്നീട് അംബേദ്കറായി മറുനാട്ടുകാരെയും വിസ്മയിപ്പിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ ജീവിതങ്ങളെ മാത്രമല്ല ചരിത്ര കഥാപാത്രങ്ങളെയും ഉജ്ജ്വലമാക്കിയിട്ടുണ്ട്. ചന്തുവിന്റെയും പഴശ്ശിരാജയുടെയും വേഷങ്ങൾ ഒരു മലയാളിക്കും മറക്കാനാകില്ല. വടക്കൻ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്ക് നേരെ ഒളിപ്പോര് സംഘടിപ്പിച്ച് ധീരമായി പോരാടിയ പഴശ്ശിരാജാവിന്റെ ജീവിതം നമ്മൾ കാണുന്നത് മമ്മൂക്കയുടെ വേഷത്തിലൂടെയാണ്. കേൾക്കാം കേരളവർമ്മ പഴശ്ശിരാജയിലെ അതിമനോഹരമായ ഒരു ഗാനം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പ്രിയരാഗം തുടരുകയാണ്. മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രിയരാഗമാണിത്. അദ്ദേഹം പാടിയ പാട്ടുകൾ കേട്ടു, അദ്ദേഹം അഭിനയിച്ച ഗാനരംഗത്തിലെ പാട്ട് കേട്ടു, ചില ചില ഡയലോഗുകൾ കേട്ടു അല്ലെ. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ എം ടി വാസുദേവൻ നായർ എന്ന എഴുത്തിന്റെ കുലപതിക്ക് നിർണായക സ്ഥാനമുണ്ട്. അദ്ദേഹം എഴുതിയ വടക്കൻ വീരഗാഥ, സുകൃതം, ആൾക്കൂട്ടത്തിൽ തനിയെ, കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞ പഴശ്ശിരാജ തുടങ്ങിയ സിനിമകളിലെ നായക വേഷങ്ങളെ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച വേഷപകർച്ചകളുടെ ഗണത്തിൽപ്പെടുത്താം. വടക്കൻ പാട്ടുകളിലെ ചന്തുവിന് മമ്മൂട്ടിയുടെ രൂപവും ഭാവവുമായിരുന്നുവെന്ന് വരും തലമുറ സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റുമോ? എം ടിയുടെ കാര്യരമ്പിന്റെ മൂർച്ചയുള്ള സംഭാഷണത്തിനൊപ്പം മമ്മൂക്കയുടെ വിസ്മയകരമായ പകർനാട്ടം കൂടി ചേർന്നപ്പോൾ ചന്തു പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെല്ലുകയാണ് ഉണ്ടായത്. പൊതുവെ ചതിയൻ ചന്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള നമ്മൾ മലയാളികൾക്ക് ചന്തുവിന്റെ മറ്റൊരു മുഖം എം ടി കാട്ടിത്തന്നത് മമ്മൂക്കയിലൂടെയാണ്. ആ സിനിമയിൽ അദ്ദേഹം ശരിക്കും ഞെട്ടിച്ചുവെന്ന് പിന്നീട് കമൽഹാസനും ലോഹിതദാസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
1: ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാതെ ചെങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി.
2: നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. പിന്നെ വല്ല ആയുധവും കൈവശമുണ്ടെങ്കിൽ നീ എനിക്ക് പറഞ്ഞതാ. പിന്നെ ക്ഷേമം അന്വേഷിക്കാനുള്ള ഈ വരവുണ്ടല്ലോ പടിപ്പുരയിലേക്ക്, അതും ഒരു ആയുധ പ്രയോഗത്തിന്റെ ആരംഭമാണ്. എന്നോട് വേണ്ട.

0: സുഗ്രതവും ആൾക്കൂട്ടത്തിൽ തനിയെയൊക്കെ മമ്മൂക്കയുടെ അഭിനയ പാഠവും ശരിക്കു പ്രയോജനപ്പെടുത്തി. ക്യാൻസർ രോഗിയായ സുഗ്രതത്തിലെ രവിശങ്കർ അവസാനം രോഗമുക്തനായെങ്കിലും ഭാര്യയുടെയും ബന്ധുക്കളുടെയും ഒറ്റപ്പെടുത്തൽ താങ്ങാനാകാതെ മരണത്തെ തേടിച്ചെന്നുവെങ്കിൽ വിധിയുടെ ചതുരംഗ പലകയിൽ നിസ്സഹായനായി എല്ലാത്തിനും വഴങ്ങിക്കൊടുക്കുക മാത്രമാണ് ആൾക്കൂട്ടത്തിൽ തനിയയിലെ രാജൻ ചെയ്യുന്നത്. വിധിയെ വെല്ലുവിളിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് അവസാനം അതിനു തന്നെ കീഴടങ്ങുന്ന ഈ കഥാപാത്രങ്ങളെ അദ്ദേഹം അവിസ്മരണീയമാക്കി. എത്ര വലിയവനാണെങ്കിലും ഒരാൾ വിധിക്കു മുന്നിൽ ഒന്നുമല്ലെന്നും ജയമോ തോൽവിയോ നിശ്ചയിക്കാൻ പോലും കെൽപ്പില്ലാത്ത വെറും മനുഷ്യൻ മാത്രമാണെന്നും ഈ സിനിമകൾ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ വീരഗാഥയും സുഹൃതവുമൊക്കെ വെറും സിനിമ എന്നതിനപ്പുറം ജീവിതത്തിന്റെ നേർക്കാഴ്ച തന്നെ ആവുകയാണ്.
1: വാചികാഭിനയത്തിൽ പുതിയ അനുഭവം നൽകണം.
2: മേലേർപ്പിലാക്കോ നായർക്ക് നിന്റെ അത്ര വിവരവും വ്യത്യാസമില്ല, പക്ഷെ നെറുകേട് കാണിക്കില്ല.
3: നിന്റെ പറമ്പിലെ തേങ്ങ ഇനി കണ്ണോണ്ട് നോക്കരുത്.
4: ആദ്യം പത്രത്തിന്റെ
3: പുറത്ത് ഒപ്പിട്ടാൽ മതി. അതിനിടയ്ക്ക് ഇവിടെ ഇൻഷുറൻസിന്റെ പ്രശ്നം
2: അവിടെ കിഴക്കമലയിൽ ഉണക്കപ്പുറമായിരിക്കുന്ന വയറ് ഉണ്ടായിരിക്കുമായിരിക്കും.
3: ഞാൻ ജയിക്കാനായിട്ട് കൽക്കരകിൽ അതില് തന്റെ സപ്പോർട്ട് വേണം.
5: സാറേ, ഞാൻ എന്റെ മകനെ പോലെ അവനെ കൊണ്ടുനടക്കുന്നു.
6: കൊന്നെ പോലെ ഞാൻ കൊണ്ടുനടന്ന എന്റെ കുടുംബം എന്റെ കയ്യിൽ നിന്ന് വീണു പോയത്
5: ഉന്നയാസത്തിനോർക്കെന്റെ മാന കിട്ടും.
7: ഞാൻ ഈ ഹോട്ടലിൽ മൂട്ടിക്കെന്ന് പറഞ്ഞത് വെറുതെ
6: എന്റെ മോൻ മരത്തിൽ വന്ന് വീണിട്ട് ചോര വാർന്ന് വണ്ടിയിൽ
7: ഞാൻ ശരിക്കും
6: ആസ്പത്രിക്ക് പോവാൻ ഒന്ന് വിട്ട
7: നല്ല മണിച്ചിത്രം തളിട്ട്
2: കായും പടവും മാത്രം പോരാ, തലയിടകത്തെ വിവരം വേണം.
8: എന്താ സുന്ദറിയാണോടാ പറഞ്ഞ നായിന്റെ പോലെ?
7: നീ അവിടെ മുട്ടി, ഞാൻ ഇവിടെ മുട്ടി.
6: നിങ്ങളുടെ പൂർവികന്മാരാണ് നമ്മൾക്ക് മലയാള നാട്ടിൽ അറിയുന്നത്.
7: ഇനി എന്നോട് കളിക്കവെന്നാണ് ഇതിന്റെ വെട്ടി വെടി.
9: ഇത് എനിക്ക് സ്വന്തമാണ് തന്നെ.

മമ്മൂക്ക പത്മരാജൻ ടീമൊരുക്കിയ അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മലയാളത്തിലെ എണ്ണപ്പെട്ട ക്ലാസിക് സിനിമകളിൽ ഒന്നാണെങ്കിലും ഇന്നത്തെ പ്രേക്ഷകരിൽ പലരും അത് കണ്ടിട്ടില്ല. ഈ സിനിമയിലെ സക്രിയയാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമെന്ന് മമ്മൂക്ക തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കൂടെവിടെയിലെ ക്യാപ്റ്റൻ തോമസ് എന്ന പട്ടാളക്കാരന്റെ വേഷത്തിലും അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പത്മരാജനെ അപേക്ഷിച്ച് ലോഹിതദാസാണ് മമ്മൂക്കയുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിച്ചത് എന്ന് പറയാം. തനിയാവർത്തനത്തിൽ തുടങ്ങിയ ആ ബന്ധം പിന്നീട് മുക്തിയിലും മൃഗയയിലും അമരത്തിലും വാത്സല്യത്തിലും ഭൂതക്കണ്ണാടിയിലും വരെ തുടർന്നു. തനിയാവർത്തനത്തിലെ ബാലൻമാഷ് മലയാള സിനിമയുടെ ചരിത്രത്തിലാണ് ഇടം പിടിച്ചത്. എന്നാൽ മൃഗയെയും ഭൂതക്കണ്ണാടിയും ജീവിതത്തിന്റെ ഇരുണ്ട മുഖങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു. അമരവും വാത്സല്യവും ഒക്കെ ഇന്നും കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിനിമകളിൽ ചിലതു മാത്രം. അച്ചൂട്ടിയെയും മേലടത്ത് രാഘവൻ നായരെയും ഇഷ്ടപ്പെടാത്ത, അതുപോലൊരു അച്ഛനെയോ ജ്യേഷ്ഠനെയോ ആഗ്രഹിക്കാത്ത ഒരു സിനിമാസ്വാദകനും ഉണ്ടാവില്ല. കച്ചവട സിനിമകൾക്കൊപ്പം

പൊന്തൻ മാട, മതിലുകൾ, വിധേയൻ, അനന്തരം, കയ്യൊപ്പു തുടങ്ങിയ സിനിമകളിലൂടെ മമ്മുക്ക സമാന്തര സിനിമയുടെയും ഭാഗമായി. വിധേയനിൽ കന്നഡ ചുവയുള്ള മലയാളത്തിൽ സംസാരിക്കുന്ന ഭാസ്കര പട്ടേലർ എന്ന ദുഷ്ടനായ ജന്മിയെ മനോഹരമാക്കിയ അദ്ദേഹം ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് മാടയിലെ അടിമയെയും അഭിനയിച്ച് ഫലിപ്പിച്ചത്. രഞ്ജിത്തിനൊപ്പം ചേർന്ന് പാലേരി മാണിക്യം, പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റ് എന്നീ സിനിമകളിലൂടെ മലയാളത്തിലെ പുതുതലമുറ സിനിമാ ശൈലിക്ക് തുടക്കമിട്ട അദ്ദേഹം തന്നെയാണ് കയ്യൊപ്പ്, കാഴ്ച തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചത്. ജോഷി ഡെന്നിസ്, ജോസഫ് മമ്മൂട്ടി ടീം ഒരുക്കിയ ന്യൂഡൽഹി അത് ഒരു കാലഘട്ടത്തെ തന്നെ മാറ്റിമറിച്ചിരുന്നു. മലയാളത്തിലെ ആക്ഷൻ സിനിമാ സങ്കല്പങ്ങളെ തന്നെ മാറ്റിയെഴുതിയ ചിത്രം അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്കും ഉയർത്തി. CBI പരമ്പരയിലെ സേതുരാമയ്യരും ബൽറാം എന്ന പോലീസ് ഓഫീസറും ദളപതിയിലെ ദേവരാജനും വാർത്തയിലെ മാധവൻകുട്ടിയും രാജമാണിക്യവും യവനികയിലെ ജേക്കബ് പീരാളിയും അതിരാത്രത്തിലെ താരാദാസും ആക്ഷൻ സിനിമയുടെ പ്രേക്ഷകരെ രസിപ്പിച്ചുവെങ്കിൽ രാപ്പകലിലെ കൃഷ്ണനും അക്ഷരങ്ങളിലെ ജയദേവനും ലൗഡ് സ്പീക്കറിലെ മൈക്കും ആനന്ദത്തിലെ തിരുപ്പതിയും അനുബന്ധത്തിലെ മുരളീധരൻ മാസ്റ്ററും അടിയൊഴുക്കുകളിലെ കരുണനും കുടുംബ സിനിമയുടെ ആരാധകരെ കയ്യിലെടുത്തു. കണ്ടുകൊണ്ടേനിലെ പട്ടാളക്കാരനും ഒരേ കടലിലെ പ്രൊഫസറുമെല്ലാം പ്രണയത്തിന്റെ പുതിയ ഭാവതലങ്ങളാണ് ആസ്വാദ

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM. മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി തുടരുകയാണ്. നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റേതായി പരിചയപ്പെട്ടു. ഇനിയും ഇനിയും കഥാപാത്രങ്ങൾ ധാരാളമുണ്ട്. കേവലം ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കതൊന്നും ഒതുക്കാൻ കഴിയില്ല. എങ്കിലും കുറച്ച് കഥാപാത്രങ്ങളെ കൂടി പരിചയപ്പെടാം അല്ലേ. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രതികാരം ചെയ്ത റോഷാക്കിലെ ലൂക്ക് ആന്റണിയാണ് ഒരു കഥാപാത്രം. പ്രതിയോഗി മരിച്ചിട്ടും തീരാത്ത പ്രതികാരം അയാളുടെ കുടുംബത്തിന്റെ മുച്ചൂടും അവസാനിപ്പിക്കുന്നതിലേക്കാണ് ലൂക്ക് ആന്റണിയെ നയിച്ചത്. പ്രകടനം കൊണ്ട് മലയാളികളെ അമ്പരപ്പിച്ചൊരു സിനിമയായിരുന്നു ഈ പറഞ്ഞ റോഷാക്ക്. പുഴു എന്ന സിനിമയിലെ ഒരു കഥാപാത്രമാണ് കുട്ടൻ. പിന്നീട് മമ്മൂട്ടി ആരാധകർക്ക് നീണ്ട നാളുകൾക്ക് ശേഷം ലഭിച്ച മികച്ച മാസ് കഥാപാത്രമായിരുന്നു ഭീഷ്മപർവ്വത്തിലെ മൈക്കിളപ്പ. പോലീസ് കഥാപാത്രങ്ങളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് ഉണ്ടയിലെ മണികണ്ഠൻ. പൊതുവെ മുന്നെയൊക്കെ ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യഥാർത്ഥ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന പച്ചയായ സാധാരണക്കാരനായിരുന്നു SI മണികണ്ഠൻ. സ്വഭാവ സവിശേഷതയിലും കഥാപാത്രത്തിലും മലയാള സിനിമയിൽ തന്നെ ഒരുപക്ഷെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കഥാപാത്രമാണ് മുന്നറിയിപ്പിലെ CK രാഘവൻ. ശാന്തനായ, എല്ലാ വിഷയങ്ങളിലും സ്വന്തമായി കാഴ്ചപ്പാടുകളുള്ള, തന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. വിശ്വസനീയമാക്കാൻ ഏറെ ആയാസകരമായ രാഘവനെ വളരെ എളുപ്പത്തിൽ മമ്മൂക്ക അവതരിപ്പിച്ചു. വർഷം എന്ന സിനിമയിൽ ടോക്സിക് പാരന്റിങ്ങിനെ പറ്റി സംസാരിക്കുന്ന ഒരച്ഛന്റെ കഥാപാത്രത്തെ മമ്മൂക്ക അവതരിപ്പിച്ചിട്ടുണ്ട്. വേണു, പ്രവാസികളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും അവർ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ നേരിടുന്ന അവഗണനകളും കാണിച്ച പത്തേമാരിയിലെ പള്ളിക്കൽ നാരായണനെ ആർക്കും അത്ര എളുപ്പത്തിൽ മറക്കാൻ സാധിക്കില്ല. ഇത്തരത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒരു കഥാപാത്രത്തെ എടുത്തു പറയാതെ വയ്യ. മമ്മൂക്കയുടെ അച്ഛൻ കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ചത് പേരൻപിലെ അമുതവൻ. പൊന്തൻമാട, അമരം, തനിയാവർത്തനം തുടങ്ങിയ പഴയകാല മമ്മൂട്ടി ചിത്രങ്ങളിലെ സാധാരണയുള്ള എഫേർട്ടിനപ്പുറം എന്തൊക്കെയോ കൂടുതൽ നൽകേണ്ട ഒരു കഥാപാത്രമായിരുന്നു അമുതവൻ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന പാപ്പ എന്ന കുട്ടിയും അവളുടെ അച്ഛനും തമ്മിലുള്ള മാനസികമായ അടുപ്പം അവതരിപ്പിച്ച സിനിമയായിരുന്നു പേരൻപ്. അടുത്ത ചിത്രം കാതൽ തിക്കോൾ. ഇതിലെ മാത്യു ദേവസി ഇന്ത്യയിലെ മറ്റേതെങ്കിലും സൂപ്പർ സ്റ്റാർ കാതൽ തിക്കോൾ ചെയ്യാൻ തയ്യാറാവുമോ എന്ന് സംശയമാണ്. ശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്ക് മമ്മൂക്ക എന്ന അഭിനയ പ്രതിഭാസം കൂടി വന്നപ്പോൾ മനോഹരമായൊരു ചിത്രമാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത്. മാത്യുവിന്റെ അവസ്ഥ പ്രേക്ഷകന്റെ കണ്ണു നിറയിക്കും. നൻപകലിലെ സുന്ദരമാണെങ്കിലും കാഴ്ചയിലെ മാധവനാണെങ്കിലും രാപ്പകലിലെ കൃഷ്ണനാണെങ്കിലും തനിയാവൃത്തത്തിലെ ബാലൻ മാഷാണെങ്കിലും ആ വേദനയും നിസ്സഹായ അവസ്ഥയും പ്രതിസന്ധിയും പ്രേക്ഷകരുടേത് കൂടിയാക്കുകയാണ് മമ്മൂക്ക.
1: സിനിമ

0: സഹായനായിട്ട് അടികളും ട്രൗട്ടും മാത്രം ഏറ്റുവാങ്ങുന്ന ഒരു കഥാപാത്രമായിട്ട് എത്ര നായക നടന്മാരതിന് സമ്മതിക്കുന്നുള്ള വലിയൊരു ചോദ്യമാണ്.
1: വളരെ സൂക്ഷ്മമായൊരു അഭിനയം മമ്മൂട്ടി കാഴ്ചവെച്ച ചിത്രമാണ് ഭൂതക്കണ്ണാടി.
2: ആ പെൺകുട്ടി ഇത്രയില്ലാത്തതിന്റെ മോളെ അടിച്ചു കീറിച്ചെന്നിട്ട് ചെന്നായി നായിട്ട് പോയി. അവന്റെ കുട്ടി
3: ഒരു തുണ്ട് ജീവൻ ബാക്കി വെച്ചിരുന്നെങ്കിൽ ലോകത്ത് എവിടെ വേണേ കൂടെ ഞാൻ ചികിത്സിച്ചില്ലായിരുന്നു. അതിനുകൂടെ അവസരം
4: മമ്മൂട്ടി സാർ പണ്ട് വെറൈറ്റി വന്ന് ഹോളിവുഡായിട്ട് പണിതില്ല.
5: ബുദ്ധന്റെ വളരെ ബേസിലുള്ള ഒരു ശബ്ദവും മറ്റേ വളരെ ഷ്രില്ലായിട്ടുള്ള ഒരു ശബ്ദവുമായിട്ട് ഒരേ സന്ദർഭത്തിൽ തന്നെ ഡബ്ബിയും സമയത്ത് ശബ്ദ ക്രമീകരണത്തിൽ അദ്ദേഹം വരുത്തിയിട്ടുള്ള മാറ്റം.
6: പണിയുണ്ട്, കഴിക്കാനുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്.
7: അവരെന്റെ സ്വന്തം അവരുടെ ഭാര്യയായിരുന്നു.
8: ഇഷ്ടമായിരുന്നു അതുകൊണ്ടാ.
9: വേണ്ട, ജോലിക്കാരും നിൽക്കണ്ട.

0: വളരെയധികം ത്യാഗവും ഡെഡിക്കേഷനും കഠിനാധ്വാനവും കൊണ്ട് മാത്രമേ പരമോന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് തെളിയിച്ച ഒരു നടനാണ് മമ്മൂട്ടി.
1: തിരശീലയിൽ മമ്മൂട്ടി വരുമ്പോൾ അദ്ദേഹത്തെ നാം മറക്കും, കഥാപാത്രത്തെ കാണും. അയാൾ സന്തോഷിക്കുമ്പോൾ നമ്മളും ചിരിക്കും, അയാളുടെ സങ്കടങ്ങൾ നമ്മെ കരയിപ്പിക്കും. 50 വർഷത്തിലേറെയായി ഒരു നടനെ കണ്ട് മടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഒരു കഥാപാത്രത്തിൽ പോലും ആവർത്തന വിരസതി ഉണ്ടായിട്ടില്ല എങ്കിൽ, അഭിനയത്തിൽ അയാൾ അത്രത്തോളം അഭിനിവേശത്തോടെ ഗവേഷണം നടത്തിയിരിക്കുന്നു. ഇതുവരെ കണ്ടതല്ല, ഇനിയും കാണാനേറെയുണ്ടെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് മമ്മൂക്ക കഥാപാത്രങ്ങൾ. നമുക്കിനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു വരും വർഷങ്ങളിൽ അദ്ദേഹം എന്താണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നറിയാൻ. അഭിനയ രംഗത്ത് മലയാളത്തിന്റെ ലെജൻഡ്സിൽ ഒരാളായ മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് റേഡിയോ മലബാറിന്റെ ഈ പ്രത്യേക പ്രിയരാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാന

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ്

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 23, ഹിജ്ര വർഷം 1448, റബീ ഉൽ അവൽ 26, ശകവർഷം 1948, ഭാദ്രം 17, 2026 സെപ്റ്റംബർ 8, ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.